ആകാശവാണി കൊച്ചി എഫ് എം 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് ശകവർഷം 1948 ഭാദ്രം 3, കൊല്ലവർഷം 1202 ചിങ്ങം 9, 2026 ഓഗസ്റ്റ് 25 ചൊവ്വാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:42. 102.3 മെഗാഹെഡ്സിൽ എഫ് എം ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: മിലാദുന്നബി എന്ന വാക്ക് ദൈവദൂതൻ മുഹമ്മദ് നബിയുടെ ജന്മദിനത്തെയാണ് സൂചിപ്പിക്കുന്നത്. അറബി ഭാഷയിൽ എഴുതപ്പെട്ട മഹാകാവ്യങ്ങളിൽ പലതിലും മുഹമ്മദ് നബിയുടെ ജനനം ഒട്ടേറെ പ്രകീർത്തിക്കപ്പെട്ടിട്ടുണ്ട്. സന്മാർഗമിത പിറന്നിരിക്കുന്നു, ലോകമാകെ പ്രകാശപൂരിതമായി, കാലത്തിന്റെ ഇളം ചുണ്ടുകളിൽ മന്ദസ്മിതം വിരിഞ്ഞുകഴിഞ്ഞു. മാലാഖമാർ ഇതാ സുവിശേഷം അറിയിക്കുന്നു, ദൈവിക സിംഹാസനം കോരിത്തരിക്കുകയും സ്വർഗം ആഹ്ലാദത്തിൽ ആറാടുകയും ചെയ്യുന്നു. ഈജിപ്ഷ്യൻ കവിസമ്രാട്ട് അഹമ്മദ് ഷൗക്കിയുടെ വിഖ്യാതമായ നബികീർത്തന കാവ്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. മാനവീയതയുടെ മഹാപാഠങ്ങൾ സ്വന്തം ജീവിതത്തിലൂടെ ലോകത്തിനു മുന്നിൽ കാണിച്ചു കൊടുക്കുകയായിരുന്നു മുഹമ്മദ് നബി. സാമൂഹ്യ വിമോചകൻ എന്ന നിലയിൽ ആ പരിഷ്കർത്താവ് നിർവഹിച്ച ദൗത്യം എന്തായിരുന്നു എന്ന് ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. ആ ദൈവദൂതൻ ജനങ്ങളെ നന്മ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നു, തിന്മയിൽ നിന്നവരെ വിലക്കുന്നു, നല്ലത് അവർക്ക് അനുവദിച്ചു കൊടുക്കുകയും മ്ലേച്ഛമായത് നിഷിദ്ധമാക്കുകയും ചെയ്യുന്നു. അവരിൽ നിന്ന് അവരുടെ ജീവിത ഭാരങ്ങൾ ഇറക്കിവെക്കുകയും അവരെ വരിഞ്ഞുമുറുക്കിയിരുന്ന അടിമത്തത്തിന്റെ സമസ്ത ചങ്ങലകളും അഴിച്ചുമാറ്റുകയും ചെയ്യുന്നു. സാമൂഹ്യവും സാംസ്കാരികവും ധാർമ്മികവുമായ ഒരു മഹാദൗത്യം ഏറ്റെടുത്ത് നിർവഹിക്കുന്നതോടൊപ്പം ജനങ്ങളുടെ ജീവിത യാതനകളും വേദനകളും ഏറ്റെടുക്കാനും അവ പരിഹരിക്കാനും ഒരു വിമോചകൻ എന്ന നിലയിൽ മുഹമ്മദ് നബി യത്നിച്ചിരുന്നു എന്ന് ചരിത്രം വായിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. AD 6 മുഹമ്മദ് നബി ജനിക്കുന്നത്. അന്തരാളയുഗമെന്നും ഇരുണ്ട കാലഘട്ടമെന്നും 6 കുറിച്ച് ചരിത്രകാരന്മാർ പറയാറുണ്ട്. അന്ധവിശ്വാസം, അനാചാരങ്ങൾ, മദ്യപാനം, വ്യഭിചാരം, പലിശ, ചൂതാട്ടം, ശിശുഹത്യ, പ്രാകൃതമായ ബഹുഭാര്യത്വം, ഗോത്രവിഭാഗീയത, കലഹപ്രിയം, ലിംഗവിവേചനം, സ്ത്രീവിരുദ്ധത, ഇങ്ങനെ പോകുന്നു 6 മുഹമ്മദ് നബിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്ന സാമൂഹ്യ തിന്മകൾ. അറേബ്യയിൽ മാത്രമായിരുന്നില്ല, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വ്യത്യസ്തമായ ഇത്തരം

0: സാമൂഹ്യ തിന്മകൾ നിലനിന്നിരുന്നു. പൗരോഹിത്യം മതത്തിന്റെയും ദൈവത്തിന്റെയും പേരിൽ ജനങ്ങളെ പീഡിപ്പിക്കുകയും ചൂഷണം നടത്തുകയും ചെയ്തു. നല്ല ഭക്ഷണവും നല്ല ജീവിതോപാധികളും എന്നല്ല, സൗന്ദര്യ വസ്തുക്കൾ പോലും ദൈവപ്രീതിയുടെ പേരിൽ ജനങ്ങൾക്കവർ നിഷിദ്ധമാക്കി. മതമെന്നത് പീഡനവും യാതനയുമായി മാറി. ഇത്തരുണത്തിലാണ് മതം ഗുണകാംക്ഷയും പരോപകാരവും സഹജീവി സ്നേഹവും സാഹോദര്യവും സഹിഷ്ണുതയും സഹകരണവുമൊക്കെയാണ് എന്ന് ഉച്ചത്തിൽ ഉദ്ഘോഷിച്ചുകൊണ്ട് മതദർശനത്തിന് പുതിയ അർത്ഥവും വ്യാഖ്യാനവും മുഹമ്മദ് നബി നൽകിയത്. അനാഥകളെ സംരക്ഷിക്കാത്തവനും അഗതികൾക്ക് ആഹാരത്തിനുള്ള ഉറവിടം കാണിച്ചു കൊടുക്കാത്തവനും കടുത്ത മതനിഷേധിയാണ് എന്ന് മുഹമ്മദ് നബി തുറന്നടിച്ചു. അടിമകളുടെ സംരക്ഷണം സ്വയം ഏറ്റെടുത്തും അടിമകളെ മോചിപ്പിക്കുന്നത് പുണ്യകർമ്മമാണ് എന്ന് പറഞ്ഞ് പ്രചോദിപ്പിച്ചും ലോകത്ത് വ്യാപകമായിരുന്ന അടിമ വ്യാപാരത്തെയും അടിമത്ത സമ്പ്രദായത്തെയും ദൈവദൂതൻ നിരുത്സാഹപ്പെടുത്തി. ഉള്ളവന്റെ സ്വത്തിൽ ഇല്ലാത്തവന് നിശ്ചിത അവകാശമുണ്ട് എന്ന് പറഞ്ഞ ദൈവദൂതൻ സമ്പത്ത് ധനികന്മാർക്കിടയിൽ മാത്രം കിടന്ന് കറങ്ങരുതെന്നും പകരം സമൂഹത്തിന്റെ ഭിന്ന ശ്രേണികളിൽ വികേന്ദ്രീകരിക്കപ്പെടണമെന്നും ഉണർത്തുകയുണ്ടായി. അനാഥർ, ദരിദ്രർ, അഗതികൾ, അഭയാർത്ഥികൾ, കടബാധ്യതയാൽ പ്രയാസപ്പെടുന്നവർ തുടങ്ങിയവർക്ക് സാമ്പത്തിക ശേഷിയുള്ളവർ നിർബന്ധമായും തങ്ങളുടെ സ്വത്തിൽ നിന്നുള്ള നിശ്ചിത വിഹിതം നിർബന്ധദാനമായി നൽകണമെന്ന ഉത്ബോധനം വഴിയാണ് സാമ്പത്തിക വികേന്ദ്രീകരണം എന്ന ആശയം മുഹമ്മദ് നബി യാഥാർത്ഥ്യമാക്കിയത്. വിഖ്യാത ചിന്തകനും എഴുത്തുകാരനുമായ മൈക്കിൾ എച്ച് ഹാർട്ട് പറഞ്ഞത്, മനുഷ്യ ചരിത്രത്തിൽ മതപരമായും മതേതരമായും തുല്യ അളവിൽ അത്ഭുതകരമായ വിജയം വരിച്ച ഒരേയൊരു വ്യക്തി മുഹമ്മദ് നബിയാണ് എന്നാണ്. ലോകത്തിനാകെ കാരുണ്യം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മുഹമ്മദ് നബിയുടെ ജീവിതം മാനവതക്ക് മുഴുവൻ ഒരു മഹാ സന്ദേശമാണ്. എല്ലാവർക്കും മിലാദുൻ നബി ആശംസകൾ.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ഡോക്ടർ കുഞ്ഞുമുഹമ്മദ് പുലവത്ത്.
3: ആകാശവാണി FM വാർത്തകൾ.
4: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച സംസ്ഥാനത്തെത്തും. ഓണം ടൂറിസം വാരാഘോഷങ്ങളുടെ സമാപനത്തിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയാവും. കെൽട്രോണിന്റെ കോഴിക്കോട് നന്ദി ബസാറിലെ ലൈറ്റിംഗ് ഡിവിഷൻ യൂണിറ്റിനെ കൂടുതൽ ആധുനിക ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഇലക്ട്രോണിക് വില്ലേജായി പ്രഖ്യാപിച്ച് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. മെഡിക്കൽ SSC രംഗത്ത് കാലാനുസൃതമായ മാറ്റങ്ങളാണ് കെൽട്രോൺ കൊണ്ടുവരുന്നതെന്ന് മന്ത്രി പറഞ്ഞു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ തിരുപ്പിറവി സ്മരണ പുതുക്കി ലോകമെങ്ങും ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് നബിദിനമാഘോഷിക്കും. സംസ്ഥാനത്ത് മദ്രസകൾ, മഹല്ല് കമ്മിറ്റികൾ എന്നിവയുടെ നേതൃത്വത്തിൽ നബിദിന റാലിയും സമ്മേളനങ്ങളും നടത്തും. സംസ്ഥാന ടൂറിസം വകുപ്പും കണ്ണൂർ ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിലും ചേർന്ന് സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണം വാരാഘോഷം മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. എറണാകുളം ജില്ലയുടെ ഓണാഘോഷമായ ലാവണ്യം 2026 ദർബാർ ഹാൾ ഗ്രൌണ്ടിൽ തുടക്കമായി. മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. ഓണാഘോഷത്തോടനുബന്ധിച്ചുണ്ടായേക്കാവുന്ന അനിയന്ത്രിതമായ തിക്കും തിരക്കും ക്രമസമാധാന പ്രശ്നങ്ങളും തടയാൻ കണ്ണൂരിൽ ഷാഡോ പോലീസിനെ വിന്യസിച്ചു. വാഹന പാർക്കിംഗിനും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. ഓണപൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്നലെ തുറന്നു. ഇന്ന് പുലർച്ചെ പൂജകൾ ആരംഭിച്ചു. സംസ്ഥാനത്ത് അതിശക്ത മഴ തുടരുന്നു. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു.
3: ആകാശവാണി FM വാർത്തകൾ.
4: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:00 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡെലിറിലെ, 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻമോൺ സ്പേസസ് കാവ്യധാര, പി കുഞ്ഞിരാമൻ നായരുടെ ഉത്രാടത്തിൻ നാൾ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 മുതൽ FM ഡയറി, ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ, ഓണം കവിതാനേരം, ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പ്.

0: ദീപസ്തംഭം മഹാശീര്യം. 7:25 വാർത്തകൾ, 7:35 FM ഡയറി തുടരും. സമകാലികം, പോയ വാരത്തെ കായിക വിശേഷങ്ങൾ. നോവൽ പാരായണത്തിൽ UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. RCR കായം എന്തു പഠിക്കണം എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ, ചെവിയിലെ അണുബാധ, കാരണവും പരിഹാരവും. കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ ഹരീഷ് ആറുമായി അഭിമുഖം. 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലേക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ആകാശവാണി FM വാർത്തകൾ. 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില. തുടർന്ന് ചില്ലുജാലകം. 10:55 നാട്ടുവിശേഷം. 11:00 ഓണത്തൊടി, നാടൻ പാട്ടുകൾ. ഉച്ചയ്ക്ക് 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വിലവിവരം, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 വാർത്തകൾ. 1:00 ആവണി പൊന്നൂഞ്ഞാൽ, ഷംല ഹംസ പങ്കെടുക്കുന്നു. 1:55 സേവന വാർത്തകൾ. 2:00 ആകാശവാണി FM വാർത്തകൾ, വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 നാടകം ദ റിയൽ എക്സിറ്റ്, തിരുവനന്തപുരം റിലേ. 4:00 ഈണം നിറഞ്ഞ ഓണം, ഓണപ്പാട്ടുകൾ, തിരുവനന്തപുരം റിലേ.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: വൈകിട്ട് 5:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് NCRT സ്പോൺസർഡ് പരിപാടി ഉമംഗ്. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി. 7:20 വിപണി. 7:25 വാർത്തകൾ. 7:35 FM ഈവനിംഗ് അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
3: This is Akashvani, the news read by Shagun Chopra. Prime Minister Narendra Modi has called upon young diplomats to build strong grassroots level engagement in their countries of posting and deepen India's connection with local communities. Interacting with the officer trainees of the 2025 batch of Indian Foreign Service IFS at Sevatirth, Mr. Modi encouraged the officer trainees to expand their networks beyond traditional diplomatic circles and deepen engagement with people. He encouraged them to combine India's civilizational strengths with technology, innovation and effective communication to further strengthen India's global management. The Prime Minister called upon the officer trainees to serve as catalytic agents for India's economic engagement with the world. He also emphasized the importance of strengthening the digital presence of Indian missions. He said that a website is often the first gateway through which people interact with an institution and called for greater use of technology to make the delivery of consular and other services more seamless, responsive and citizen-centric. Union Home Minister Amit Shah has directed all agencies to take strict measures against infiltration. Inaugurating the 9th National Security Strategies Conference 2026 in New Delhi, Mr. Shah directed that an AI-based analysis of information available on multi-agency center platforms should be done to create SOPs to counter various national security challenges. To effectively tackle terrorism and radicalization, Mr. Shah emphasized training for implementation of the Home Ministry's Prahar scheme, expediting trials by bringing back fugitives and utilizing trial in absentia provisions and undertaking a comprehensive and integrated approach while investigating UAPA cases. External Affairs Minister Dr. S. Jaishankar called on Russian President Vladimir Putin at Kremlin yesterday. The meeting focused on bilateral trade, economic cooperation and upcoming high-level summits. Indian Ambassador to Russia, Vinay Kumar, and Joint Secretary ERS, Mayank Singh were also part of the delegation. During the meeting, Dr. S. Jaishankar highlighted the strong and growing India-Russia partnership, particularly in economic cooperation, trade and energy. He conveyed Prime Minister Narendra Modi's greetings and

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
0: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: അടുത്ത ഗാനം ആർ രവിശങ്കർ പാടിയത്, രചന MD രാജേന്ദ്രൻ, സംഗീതം മുരളി സിത്താര.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.
2: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
3: പ്രഭാതഗീതത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. രചന ശിബു ചക്രവർത്തി, സംഗീതം R. സോമശേഖരൻ, പാടിയത് G. ശ്രീറാം, വൈക്കം വിജയലക്ഷ്മി.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ പ്രഭാതഗീതം സമാപിക്കുന്നു. ആകാശവാണി കൊച്ചി FM 102.3 കാർഷിക വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയിൽ

0467226632 0467226632 കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ കുട്ടികളിൽ 2025-26 അധ്യയന വർഷത്തിൽ SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള വിദ്യാഭ്യാസ അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസിൽ ഈ മാസം 31 വരെ അപേക്ഷ സ്വീകരിക്കും. ലോക പശുദിനത്തോടനുബന്ധിച്ച് പണം ചുരത്തും പശു എന്ന വിഷയത്തിൽ പശുവളർത്തൽ സംരംഭകരുടെ സംഗമവും സെമിനാറും അടുത്ത മാസം 1 കണ്ണൂർ തെക്കി ബസാറിലുള്ള മൃഗസംരക്ഷണ കേന്ദ്ര പരിശീലന കേന്ദ്രത്തിൽ സംഘടിപ്പിക്കുന്നു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കർഷകർക്കും സംരംഭകർക്കും 0497-27634373 എന്ന നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യാം. 0497-27634373 സംസ്ഥാനത്ത് 2026 ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് 10 വരെ ഉണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ആശ്വാസമായി പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി അടുത്ത മാസം 5 വരെ നീട്ടി. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത അർഹരായ എല്ലാ കർഷകർക്കും അടുത്ത മാസം 5 AMS പോർട്ടൽ വഴിയോ സമീപത്തെ കൃഷിഭവനുമായി ബന്ധപ്പെട്ടോ അപേക്ഷ സമർപ്പിക്കാം. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് കേര പദ്ധതിയുടെ ഭാഗമായി റബ്ബർ പുനർജീവനം എന്ന വിഷയത്തിൽ കർഷകർക്കായി സൗജന്യ ശാസ്ത്രീയ പരിശീലനം സംഘടിപ്പിക്കുന്നു. ഉൽപാദനക്ഷമതയുള്ള പുതിയ തൈകൾ നടുന്നതിനും റബ്ബർ പുനർനടീലിനും 2 ഹെക്ടറിന് 75,000 രൂപ വരെയും അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 50% സബ്സിഡി നിരക്കിൽ 600,000 വരെയും വ്യക്തിഗത കർഷകർക്ക് 2 ഹെക്ടറിന് 150,000 രൂപ വരെയും ധനസഹായം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9188301359. 9188301359. '26-27 സാമ്പത്തിക വർഷം സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ കേരള മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടികൾച്ചർ എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ധനസഹായം നൽകുന്നു. കുരുമുളക്, കൊക്കോ, മാവ്, ജാതി, കശുമാവ് മുതലായ വിളകളുടെ കൃഷിത്തോട്ടങ്ങളുടെ പുനരുദ്ധാരണത്തിന് മൊത്തം പദ്ധതി ചെലവിന്റെ 40% ജൈവകൃഷിക്ക് മൊത്തം പദ്ധതി ചെലവിന്റെ 50% ധനസഹായം നൽകുന്നു. ഇതിനായി അപേക്ഷകർ അതത് കൃഷിഭവനുമായി ബന്ധപ്പെടുക. ഇനി വിപണിയിലേക്ക്. വെളിച്ചെണ്ണ ക്വിന്റലിന് 25,500 രൂപ, കൊപ്ര 16,200, കുരുമുളക് ഗാർബിൾഡ് 71,700 രൂപ, അൺഗാർബിൾഡ് 69,700, റബ്ബർ RSS 4 27,400, RSS 5 27,100. കാർഷിക വാർത്തകൾ സമാപിക്കുന്നു.

ആകാശവാണി കൊച്ചി എഫ് 102.3, സമയം 6 മണി കഴിഞ്ഞ് 32 മിനിറ്റ്. പ്രധാന പത്രവാർത്തകൾ. H-1B വിസയ്ക്ക് $100,000 ഫീസ് പുനഃസ്ഥാപിച്ച് സ്ഥിരപ്പെടുത്താനുള്ള നീക്കത്തിൽ ട്രംപ് ഭരണകൂടം. ഇതിനുള്ള നിയമത്തിന്റെ കരട് ഫെഡറൽ രജിസ്റ്ററിൽ പ്രസിദ്ധീകരിച്ചു. മിസ് യൂണിവേഴ്സ് ഇന്ത്യ കിരീടം ആലപ്പുഴ സ്വദേശി കെസിയ ലിസ് മെജോ നേടി. നവംബറിൽ നടക്കുന്ന മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ കെസിയ ഇന്ത്യയെ പ്രതിനിധീകരിക്കും. സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലും യെല്ലോ അലർട്ട്. സംസ്ഥാനത്തെ അക്രമകാരികളായ തെരുവുനായ്ക്കളുടെ ദയാവധത്തിന് അനുമതി നൽകി സംസ്ഥാന സർക്കാർ. പ്രവാചക സ്മരണകളുമായി ഇന്ന് നബിദിനം. ശ്രീലങ്കയ്ക്കെതിരായ 2 ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ 9 വിക്കറ്റിന് 503 റൺസ് എന്ന നിലയിൽ ഡിക്ലെയർ ചെയ്തു. KCL കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെതിരെ ട്രിവാൻഡ്രം റോയൽസിന് 55 റൺസിന്റെ ജയം. നിങ്ങൾ കേട്ടത് പ്രധാന പത്രവാർത്തകൾ.

0: കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
3: സമയം 6:33.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
5: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
6: പ്രകൃതിയുടെ രുചി.
7: കാവ്യധാര.
8: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
7: പ്രിയ ശ്രോതാക്കളെ, കാവ്യധാരയിൽ ഇന്ന് പി കുഞ്ഞിരാമൻ നായർ എഴുതിയ ഉത്രാടത്തിൻ നാൾ എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം കേൾക്കാം.

0: കുഞ്ഞിരാമൻ നായർ എഴുതിയ ഉത്രാടത്തിൻ നാൾ എന്ന കവിതയിൽ നിന്നൊരു ഭാഗമാണ് കാവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത്. ആലാപനം ഗൗരി സുനിൽ.
1: ഇനി പ്രകൃതിയുടെ ഒരു

0: കറികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
3: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
4: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
5: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
7: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്. ഈ ഗാനം ഇന്നത്തെ ഗാനം.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
9: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
8: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
10: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
11: ഓഗസ്റ്റ് 27 ഉച്ചയ്ക്ക് 1 ആവണി പൊന്നൂഞ്ഞാൽ. സംഗീത സംവിധായകനും ഗായകനുമായ ബിജിപാൽ പങ്കെടുക്കുന്നു.
12: ഇപ്പറഞ്ഞ പോലെ നമ്മളെ ഒരു ഓണത്തിന്റെ മണം തൂശനിലെ ഇട്ട് പൊൻവിളക്കയ്യാൽ തുമ്പപ്പൂ ചോറ് വിളമ്പും, ഓലൻ വിളമ്പും, കാളൻ വിളമ്പും, ഒരു കള്ളനോട്ടം വിളമ്പും എന്നൊക്കെ പറയുന്ന പാട്ട്. അതിനകത്ത്

0: ഇന്ന് ചൊവ്വയാണോ?
1: ആണെങ്കിൽ.
0: ഇന്ന് വ്യാഴമാണോ?
1: ആണെങ്കിൽ.
0: ഇന്ന് വെള്ളിയാണോ ഞായറാണോ?
1: ആണെങ്കിൽ. ആണെങ്കിൽ.
0: ആണെങ്കിൽ.
1: ആണെങ്കിൽ.
0: ആണെങ്കിൽ.
1: ഒന്ന് പറയുന്നുണ്ടോ വർക്കിച്ചായ? ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താതെ.
0: ആണെങ്കിലും ഒന്നുമില്ല തങ്കമ്മേ, കൊച്ചി FM 102.3 വെച്ചാ കേക്കാം. ദീപസ്തംഭം മഹാശ്ചര്യം
1: രാവിലെ 7:20 ചൊവ്വ, വ്യാഴം, വെള്ളി, ഞായർ.

ഇന്ന് രാത്രി 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8:00 ആകാശവാണി എഫ് വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 വിടരുന്ന മുട്ടുകളിൽ തമ്മനം നളന്ദ പബ്ലിക് സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 9:15 ഓണം കഥാവേള. 9:30 കഥാപ്രസംഗം. 10:00 സ്മൃതിരാഗം, പഴയ ചലച്ചിത്രഗാനങ്ങൾ. ആകാശവാണി കൊച്ചി എഫ് 102.3, സമയം 6:00 കഴിഞ്ഞ് 42:13. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലെ. 6:55 മുതൽ കേൾക്കാം FM ഡയറി. ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ, ഓണം കവിതാനേരം, ഈ ഗാനം ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം.

പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ

0: ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: എന്താ ലീലേച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കണേ? എന്റെ പശുക്കളെ കണ്ടില്ലേ, ഒരു ഉഷാറില്ലാന്നേ. ഇപ്പൊ പാലും കുറവാ, എന്താപ്പ ചെയ്യാ?
2: നല്ലത് കൊടുത്താ നല്ലത് കിട്ടും.
1: അതെന്താ ആലീസെ നീ അങ്ങനെ പറഞ്ഞത്? നല്ല തീറ്റ കൊടുത്താ നല്ല ആരോഗ്യം ഉണ്ടാവും, നല്ലോണം പാലും കിട്ടും.
2: വർഷങ്ങളായി ഞാൻ കൊടുക്കണതേ കേരള ഫീഡ്സിന്റെ കാലിത്തീറ്റ. എന്റെ പശുക്കളെ കണ്ടിട്ടില്ലേ, ചൂണക്കുട്ടിയോളാ.
3: സുരക്ഷിതമായ പാലിനും ആരോഗ്യമുള്ള പശുവിനും കേരള ഫീഡ്സ്, ഒരു കേരള സർക്കാർ ഉൽപ്പന്നം.
4: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
5: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
4: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
1: എന്താ ലീലേച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കണേ? എന്റെ പശുക്കളെ കണ്ടില്ലേ, ഒരു ഉഷാറില്ലാന്നേ. ഇപ്പൊ പാലും കുറവാ, എന്താപ്പ ചെയ്യാ?
2: നല്ലത് കൊടുത്താ നല്ലത് കിട്ടും.
1: അതെന്താ ആലീസെ നീ അങ്ങനെ പറഞ്ഞത്? നല്ല തീറ്റ കൊടുത്താ നല്ല ആരോഗ്യം ഉണ്ടാവും, നല്ലോണം പാലും കിട്ടും.
2: വർഷങ്ങളായി ഞാൻ കൊടുക്കണതേ കേരള ഫീഡ്സിന്റെ കാലിത്തീറ്റ. എന്റെ പശുക്കളെ കണ്ടിട്ടില്ലേ, ചൂണക്കുട്ടിയോളാ.
3: സുരക്ഷിതമായ പാലിനും ആരോഗ്യമുള്ള പശുവിനും കേരള ഫീഡ്സ്, ഒരു കേരള സർക്കാർ ഉൽപ്പന്നം.
6: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. കേരളത്തെ ലോകത്തിന് മുന്നിൽ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സമൃദ്ധി പൂക്കളം തീർത്ത് പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കാൻ ലോകമെങ്ങും മലയാളികൾ ഒരുങ്ങി. ഇന്ന് ഉത്രാടപ്പാച്ചൽ. UDF ഗവൺമെന്റ് അധികാരമേറ്റ് ഇന്നേക്ക് 100 ദിവസം പൂർത്തിയായി. ലോകമെങ്ങും ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നു. സംസ്ഥാനത്ത് അതിശക്ത മഴ തുടരുന്നു. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. കേരളത്തെ ലോകത്തിന് മുന്നിൽ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ച ഓണം വാരാഘോഷത്തിന്റെ സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡെസ്ക് റിപ്പോർട്ട്.
7: സംസ്ഥാനത്തിന്റെ സവിശേഷതകളും പ്രകൃതി മനോഹാരിതയും അന്താരാഷ്ട്ര തലത്തിൽ അവതരിപ്പിക്കുന്നതിന് നിരവധി സമഗ്ര പദ്ധതികൾക്കാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് തുറമുഖങ്ങളും കായലുകളും നദികളും സംയോജിപ്പിച്ച് ഇന്റഗ്രേറ്റഡ് ടൂറിസം പദ്ധതി നടപ്പാക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ സീറോ വേസ്റ്റ് ക്ലീൻ കേന്ദ്രങ്ങളാക്കി മാറ്റും. പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ് കാലഘട്ടങ്ങൾ ഉൾപ്പെടുന്ന കേരളത്തിന്റെ സമുദ്ര പാരമ്പര്യം പ്രദർശിപ്പിക്കുന്നതിന് അന്താരാഷ്ട്ര നിലവാരത്തോടുകൂടിയ ഇന്റർനാഷണൽ മാരിടൈം മ്യൂസിയം സ്ഥാപിക്കും. സംസ്ഥാനത്ത് അത്യാധുനിക ഫിലിം സിറ്റിയും സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ ഓർമ്മയ്ക്കായി അന്താരാഷ്ട്ര നിലവാരത്തോടുകൂടിയ കൾച്ചറൽ പാർക്കും യാഥാർത്ഥ്യമാക്കുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. ആഘോഷം മാത്രമല്ല മലയാളിയുടെ ജീവിതം ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്താൻ അവസരം കൂടിയാണ് ഓണം ആരാഘോഷമെന്നും ചടങ്ങിൽ അധ്യക്ഷനായ മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. മന്ത്രി കെ മുരളീധരൻ, ഡോക്ടർ ശശി തരൂർ MP, MLA ജില്ലയിലെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പരിപാടിയിൽ പങ്കെടുത്തു.
6: സമൃദ്ധിയുടെ പൂക്കളം തീർത്ത് പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കാൻ ലോകമെങ്ങും മലയാളികൾ ഒരുങ്ങി. ഇന്ന് ചിങ്ങമാസത്തിലെ ഉത്രാടം. നാടും നഗരവും ഉത്രാടപ്പാച്ചലിന്റെ ആഘോഷ തിമിർപ്പിലാണ്. നാളെ തിരുവോണം ആഘോഷിക്കുന്നതിന്റെ തിരക്കിൽ സംസ്ഥാനമെങ്ങും വിപണികളും സജീവമാണ്. വിദേശത്തും സ്വദേശത്തും നിരവധി ആളുകളാണ് കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ ഒരുങ്ങുന്നത്. നാളെ തിരുവോണപ്പുലരി ഉദിക്കുന്നതോടെ പൂക്കളവും ഓണസദ്യയും ഒരുക്കി മലയാളികൾ പൊന്നോണത്തെ വരവേൽക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച സംസ്ഥാനത്തെത്തും. ഓണം ടൂറിസം വാരാഘോഷങ്ങളുടെ സമാപനത്തിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയാകും. ഓണം നല്ല നാളുകളുടെ ഓർമ്മ പുതുക്കുന്ന അവസരമാണെന്നും എല്ലാ പ്രശ്നങ്ങളും മറികടന്ന് ഒരുമയുടെ നല്ല നാളുകൾ വരട്ടെ എന്നതാണ് ഓണത്തിന്റെ സന്ദേശമെന്നും മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ്, DTPC, കോഴിക്കോട് ജില്ലാ ഭരണകൂടം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓണാഘോഷം ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഓണത്തോടനുബന്ധിച്ച് ഇന്ന് റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കും. ഈ മാസം 27 സെപ്റ്റംബർ 2 തീയതികളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും. ഓണാഘോഷത്തോടനുബന്ധിച്ചുണ്ടായേക്കാവുന്ന അനിയന്ത്രണം

0: ായ തിക്കും തിരക്കും ക്രമസമാധാന പ്രശ്നങ്ങളും തടയാൻ കണ്ണൂരിൽ ഷാഡോ പോലീസിനെ വിന്യസിച്ചു. വാഹന പാർക്കിംഗിനും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. വിശദാംശങ്ങളുമായി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: ിലെ എല്ലാ പ്രധാന നഗരങ്ങളിലും വാണിജ്യ കേന്ദ്രങ്ങൾ, ഷോപ്പിംഗ് മാളുകൾ, ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷൻ പരിസരം, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, സിനിമാ തിയേറ്ററുകൾ തുടങ്ങി ജനങ്ങൾ വൻതോതിൽ ഒത്തുചേരുന്ന സ്ഥലങ്ങളിലാണ് ഷാഡോ പോലീസ് പ്രധാനമായും നിരീക്ഷണം നടത്തുന്നത്. കണ്ണൂർ സിറ്റി പോലീസ് പരിധിയിൽ 53 ഷാഡോ പോലീസുകാരെയാണ് വിന്യസിച്ചിട്ടുള്ളത്. ജനങ്ങൾക്ക് സുഗമമായി യാത്ര ചെയ്യുന്നതിനും ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനുമായി കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ്, മുനിസിപ്പൽ സ്കൂൾ ഗ്രൌണ്ട്, KVR ടവറിന് സമീപമുള്ള മൈതാനം എന്നിവിടങ്ങളിൽ പ്രത്യേക പാർക്കിംഗ് സൌകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാർക്കിംഗ് കേന്ദ്രങ്ങളെക്കുറിച്ച് അറിയാൻ പ്രത്യേക QR കോഡ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്.
0: തിരക്ക് നിയന്ത്രിക്കാനും അനിഷ്ട സംഭവങ്ങൾ തടയാനും കൊല്ലം സിറ്റിയിലും ഷാഡോ പോലീസിന്റെ നിരീക്ഷണം ഏർപ്പെടുത്തി. കൊല്ലം ബീച്ച്, ആശ്രാമം മൈതാനം, വി പാർക്ക്, ചിന്നക്കട, കരുനാഗപ്പള്ളി, ചാത്തന്നൂർ എന്നിവിടങ്ങളിലും നിരീക്ഷണം ശക്തമാക്കി. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്നും മംഗളൂരു സ്റ്റേഷൻ ഉൾപ്പെടെ ഭാഗങ്ങൾ സൌത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാനെടുത്ത തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. കേരളത്തിന്റെ റെയിൽവേ അടിസ്ഥാന സൌകര്യ വികസനത്തെയും ഭാവി വികസന സാധ്യതകളെയും ബാധിക്കുന്ന തീരുമാനം സംസ്ഥാന ഗവൺമെന്റുമായി കൂടിയാലോചിക്കാതെയാണ് റെയിൽവേ ബോർഡ് എടുത്തതെന്ന് മുഖ്യമന്ത്രി കത്തിൽ അറിയിച്ചു. സംസ്ഥാനത്ത് പുതിയ ജില്ലകൾ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിക്കുമെന്ന് മന്ത്രി AP അനിൽകുമാർ അറിയിച്ചു. ഓണം കഴിഞ്ഞയുടൻ ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കെൽട്രോണിന്റെ കോഴിക്കോട് മൂടാടി നന്ദി ബസാറിലെ ലൈറ്റിംഗ് ഡിവിഷൻ യൂണിറ്റിനെ കൂടുതൽ ആധുനിക ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഇലക്ട്രോണിക് വില്ലേജായി മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പ്രഖ്യാപിച്ചു. മെഡിക്കൽ അസിസ്റ്റീവ് രംഗത്ത് കാലാനുസൃതമായ മാറ്റങ്ങളാണ് കെൽട്രോൺ കൊണ്ടുവരുന്നതെന്ന് മന്ത്രി. ഇതിന് കൂടുതൽ ഫണ്ട് ലഭ്യമാക്കി യൂണിറ്റിന്റെ പ്രവർത്തനം വിപുലീകരിക്കുമെന്നും PK കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു. ചടങ്ങിൽ K പ്രവീൺകുമാർ MLA അധ്യക്ഷനായി, ഷാഫി പറമ്പിൽ MP മുഖ്യാതിഥിയായിരുന്നു. സംസ്ഥാന ബിവറേജസ് കോർപ്പറേഷനിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി M ലിജു പറഞ്ഞു. തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച സംഘത്തിനെതിരെ മലപ്പുറം വാഴക്കാട് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തതായും നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി വ്യക്തമാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഓണാഘോഷങ്ങളുടെ ഭാഗമായി കൊയിലാണ്ടി നഗരത്തിലെ തിക്കും തിരക്കും ഗതാഗതക്കുരുക്കും ഒഴിവാക്കാൻ, അടിയന്തര സേവന വാഹനങ്ങളുടെ സുഗമമായ യാത്രയും ഉറപ്പാക്കാൻ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. കോഴിക്കോട് ജില്ലാ കലക്ടറാണ് ഉത്തരവിട്ടത്. കൊയിലാണ്ടി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്കും ഇരുചക്ര വാഹനങ്ങൾക്കും 4 ദിവസത്തേക്ക് സൌജന്യ പാർക്കിംഗ് സൌകര്യം ഒരുക്കാൻ നഗരസഭയ്ക്ക് നിർദ്ദേശം നൽകി. ഓണദിവസങ്ങളിലെ തിരക്കേറിയ സമയങ്ങളിൽ കൊയിലാണ്ടി നഗരത്തിലൂടെ ലോറികൾ, മൾട്ടി ആക്സിൽ ട്രെയിലറുകൾ ഉൾപ്പെടെ ഭാരവാഹനങ്ങളുടെ സഞ്ചാരം നിയന്ത്രിക്കും. ബസുകൾക്ക് നിയന്ത്രണം ബാധകമല്ല. UDF ഗവൺമെന്റ് അധികാരമേറ്റ് ഇന്നേക്ക് 100 ദിവസം പൂർത്തിയായി. May 18 VD സതീശന്റെ നേതൃത്വത്തിൽ പുതിയ ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്തത്. KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര, ആശാപ്രവർത്തകരുടെ ഓണറേറിയം വർധന, വയോജന വകുപ്പിന്റെ രൂപീകരണം തുടങ്ങി നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയതിന്റെ നിറവിലാണ് ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോതമംഗലം കുട്ടമ്പുഴ പഞ്ചായത്തിലെ താളുകണ്ടം ഉന്നതിയിൽ സഞ്ചരിക്കുന്ന റേഷൻ കട മന്ത്രി അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. യാത്രാ സൌകര്യം പരിമിതമായ പ്രദേശങ്ങളിൽ റേഷൻ സാധനങ്ങൾ എത്തിക്കുന്ന സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതി കൂടുതൽ വിപുലീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാന ടൂറിസം വകുപ്പും കണ്ണൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും ചേർന്ന് സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണം വാരാഘോഷം മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കണ്ണൂരിനെ വിനോദസഞ്ചാര ജില്ലയാക്കി മാറ്റാൻ കൂട്ടായ ശ്രമങ്ങൾ നടത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ കലക്ടറേറ്റ് മൈതാനിയിലെ ആഘോഷ പരിപാടികൾ ഈ മാസം 30 വരെ തുടരും. എറണാകുളം ജില്ലയുടെ ഓണാഘോഷമായ ലാവണ്യം 2026 ദർബാർ ഹാൾ ഗ്രൌണ്ടിൽ തുടക്കമായി. മന്ത്രി Rojy M. John ഉദ്ഘാടനം ചെയ്തു. ഓണപൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഇന്നലെ തുറന്നു. ഇന്ന് പുലർച്ചെ പൂജകൾ ആരംഭിച്ചു. തിരുവോണ ദിവസം അയ്യപ്പ ഭക്തർക്കും ജീവനക്കാർക്കും തിരുവോണ സദ്യ ഉണ്ടായിരിക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 28 രാത്രി 10 നട അടയ്ക്കും. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ തിരുപ്പിറവി സ്മരണ പുതുക്കി ലോകമെങ്ങും ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നു. സംസ്ഥാനത്ത് മദ്രസകൾ, മഹല്ല് കമ്മിറ്റികൾ എന്നിവയുടെ നേതൃത്വത്തിൽ നബിദിന റാലിയും സമ്മേളനങ്ങളും നടത്തും. പ്രവാചക സന്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ച് വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും അരങ്ങേറും. കോഴിക്കോട് ടൌൺ ഏരിയ സുന്നി കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നബിദിന സന്ദേശ റാലി രാവിലെ ആരംഭിക്കും. പരപ്പിൽ കടപ്പുറത്ത് നിന്ന് ആരംഭിക്കുന്ന റാലി ഫ്രാൻസിസ് റോഡ് ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ സമാപിക്കും.
2: സംസ്ഥാനത്ത് അതിശക്ത മഴ തുടരുന്നു. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ

0: തീരപ്രദേശങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രവിവര വിശകലന കേന്ദ്രം അറിയിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കോഴിക്കോട് വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മസ്തിഷ്കമരണം സംഭവിച്ച 16-കാരൻ ആദിലിന്റെ അവയവങ്ങൾ ദാനം ചെയ്തു. മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയായ ആദിലിന്റെ കരൾ ഉൾപ്പെടെ 3 പ്രധാന അവയവങ്ങളാണ് 3 വ്യക്തികൾക്ക് പുതുജീവൻ നൽകുന്നത്. സംസ്ഥാന ഗവൺമെന്റിന്റെ ഔദ്യോഗിക അവയവദാന ഏജൻസിയായ കേസ് ഓട്ടോ മുഖേനയാണ് അവയവദാന പ്രക്രിയ ഏകോപിപ്പിച്ചത്. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ സെമിഫൈനൽ കാണാതെ പുറത്തായി. അർജന്റീനയോട് 3-5 പുരുഷ ടീമിന്റെ പരാജയം. ഓസ്ട്രേലിയയോട് സമനിലയിൽ കുരുങ്ങിയാണ് വനിതാ ടീമിന്റെ മടക്കം. തിരുവനന്തപുരത്ത് കേരള ക്രിക്കറ്റ് ലീഗിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് ആലപ്പി റിപ്പിൾസിനെ 6 തോൽപ്പിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ആലപ്പി റിപ്പിൾസ് 19.3 ഓവറിൽ 131 റൺസിന് പുറത്തായി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ കാലിക്കറ്റ് 16.5 ഓവറിൽ ലക്ഷ്യത്തിലെത്തി. കൊയിലാണ്ടിയിൽ ആരംഭിക്കുന്ന വെറ്ററിനറി സർവകലാശാല സബ്സെന്ററിന്റെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കെ പ്രവീൺകുമാർ MLA വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാല വൈസ് ചാൻസലറെ സന്ദർശിച്ചു. വലിയ മലയിലെ 4 ഏക്കർ സ്ഥലത്ത് 8 കോടി രൂപ ചെലവിലാണ് സബ്സെന്റർ ആരംഭിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തെ ലോകത്തിന് മുന്നിൽ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. സമൃദ്ധിയുടെ പൂക്കളം തീർത്ത് പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കാൻ ലോകമെങ്ങും മലയാളികൾ ഒരുങ്ങി. ഇന്ന് ഉത്രാടപ്പാച്ചിൽ. UDF ഗവൺമെന്റ് അധികാരമേറ്റ് ഇന്നേക്ക് 100 ദിവസം പൂർത്തിയായി. ലോകമെങ്ങും ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നു. സംസ്ഥാനത്ത് അതിശക്ത മഴ തുടരുന്നു. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി കൊച്ചി FM 102.3.

0: സ്വാഗതം പ്രിയ ശ്രോതാക്കളെ എഫ് എം ഡയറിയിലേക്ക്.
1: അറിഞ്ഞില്ലേ, എറണാകുളം എം സി റോഡിൽ പള്ളിമുക്കിലുള്ള സാംസങ് മൊബൈൽ എക്സ്ക്ലൂസീവ് സ്റ്റോറിൽ എക്സ്ചേഞ്ച് മേള, ഒപ്പം ഈസി ഫിനാൻസും ക്യാഷ് ബാക്ക് ഓഫറും എക്സ്റ്റെൻഡഡ് വാറണ്ടിയും. വിളിക്കൂ 9947268687.
2: ക്വാളിറ്റി കുറഞ്ഞ വെള്ളിയായ പെട്ടെന്ന് കറക്കുന്നേ, അതുകൊണ്ടല്ലേ വെള്ളി ആഭരണങ്ങളും പൂജാപാത്രങ്ങളും ചിലങ്ക ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങണമെന്ന് പറയുന്നത്. ചിലങ്കയിൽ 92.5 ശുദ്ധ വെള്ളിയാ, നല്ല വിലക്കുറവുണ്ട്, 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുണ്ട്. ചിലങ്ക ജ്വല്ലറി, സ്റ്റാച്യു ജംഗ്ഷൻ, തൃപ്പൂണിത്തുറ.
0: ചിന്താശകലം. നിങ്ങൾക്ക് സങ്കൽപ്പിക്കാൻ കഴിയുന്നതെല്ലാം യഥാർത്ഥമാണ്. നിങ്ങൾക്ക് സങ്കൽപ്പിക്കാൻ കഴിയുന്നതെല്ലാം യഥാർത്ഥമാണ്. പാബ്ലോ പിക്കാസോ. ഈ ചിന്തയോടെ നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ എഫ് എം ഡയറി. ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക്. ചോദ്യം ഇതാണ്, ചിലപ്പതികാരം എന്ന മഹാകാവ്യം എഴുതിയത് ആര്? ചോദ്യമൊരിക്കൽ കൂടി, ചിലപ്പതികാരം എന്ന മഹാകാവ്യം എഴുതിയത് ആര്? ഉത്തരം പറയാം പതിവ് പോലെ എഫ് എം ഡയറിയുടെ അവസാന ഭാഗത്ത്, അതായത് 8:30 തൊട്ടു മുൻപ്.

നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ ഇന്ന് വൈകിട്ട് 5:30 ആഴ്ചവട്ടം അംഗങ്ങളുടെ പരിപാടിയും 6:30 കൊച്ചിൻ ചേലാസംഘം അവതരിപ്പിക്കുന്ന പാട്ടും ദൃശ്യാവിഷ്കരണവും.

ഇനി സേവന വാർത്തകളിലേക്ക്. കൊച്ചി ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റി മികച്ച ജനപ്രതിനിധികൾക്ക് നൽകുന്ന മഹാത്മജി പുരസ്കാർ 2026 പൊതുജനങ്ങളിൽ നിന്നും വിവിധ സംഘടനകളിൽ നിന്നും നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. പുരസ്കാരത്തിനുള്ള നാമനിർദ്ദേശങ്ങൾ അടുത്ത മാസം 10 സമർപ്പിക്കണം. നാമനിർദ്ദേശങ്ങൾ ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റി @gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കോ 9605302715 എന്ന വാട്സപ്പ് നമ്പറിലേക്കോ അയയ്ക്കാം. വാട്സപ്പ് നമ്പർ ഇതാണ്, 9605302715. ഇമെയിൽ ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റി @gmail.com.

0: എറണാകുളം മഹാരാജാസ് കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗത്തിൽ 2026-27 അധ്യയന വർഷം ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത: പൊളിറ്റിക്കൽ സയൻസ് വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം. PhD നെറ്റ് ഉള്ളവർക്ക് മുൻഗണന. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി അടുത്ത മാസം 3-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് നേരിട്ട് ഓഫീസിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് www.maharajas.ac.in സന്ദർശിക്കുക. www.maharajas.ac.in. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി.
1: ആകാശവാണി ഓണം കവിതാ നേരം. കവിതാ നേരത്തിൽ ഇന്ന് കണിമോൾ എഴുതി അവതരിപ്പിക്കുന്ന കവിത ഇദം മമ.
2: താളം തെറ്റിയ ഋതുക്കൾ ഓരോന്നും ഉണങ്ങാത്ത മുറിവുകളായി മാറിക്കൊണ്ടിരിക്കുന്നു. വേനലിൽ വെന്തുരുകുന്നു. പകയോടെ വിഷസർപ്പങ്ങൾ ഇരയെ കാത്തുകിടക്കുന്നു. വറുതിക്കുടം നിറഞ്ഞു തൂവിപ്പോകുന്ന വർഷം പ്രളയത്തിൽ മുക്കിക്കൊല്ലുന്നു. കാലം തെറ്റിയ കൊടുമഞ്ഞിന് തണുക്കുന്നു. ആരുടെ പകയാണിത്? എത്ര നോവേറ്റിട്ടും നിശബ്ദത വെടിയാത്ത ഒരുവളുടെ ആത്മഭാഷയല്ലേ ഈ പക. വെയിലാണെങ്ങും പഴമണ്ണിൻ്റെ അകങ്ങളിൽ അളമുട്ടുന്നു കനൽ കണ്ണുമായി കൊടും പക. വെയിലാണെങ്ങും പഴമണ്ണിൻ്റെ അകങ്ങളിൽ അളമുട്ടുന്നു കനൽ കണ്ണുമായി കൊടും പക. അന്തിയിൽ മങ്ങൂഴത്തിൻ കടവിൽ കാതോർക്കുന്നു നെഞ്ചിലെ വിഷപാത്രം പകരാൻ തീനീലമാം ചുണ്ടിണ നീറിപ്പൊള്ളും മുദ്ര ചാത്തുവാൻ മണ്ണോടങ്ങനെ കലർന്നാഴം തിരയാൻ തീ കൂട്ടുവാൻ. മാഞ്ഞകാലത്തിൻ മറവിക്കുമുൾവനങ്ങളിൽ ക്ഷീരവൃക്ഷത്തിൻ നിഴൽ പറ്റിനിന്നിതേവിധം പോരുക രാവൊന്നിച്ചു പങ്കിടാം വിളിച്ചതും കാട്ടുചമ്പകം പൂത്ത ചേലുടുത്തതും അരഞ്ഞാൺമണിക്കിലുക്കത്തിലാൾക്കയം മറച്ചതും മഴയിൽ കുളിർപ്പിച്ചു പ്രളയം പുതച്ചതും പുകമഞ്ഞീറൻ നീക്കി എരിവയിലണച്ചതും മഴമേഘത്തിൻ മൗനമട്ടഹാസത്തിൽ പൊന്തി വയലും തോടും കടന്നാർത്തു പാഞ്ഞടുത്തതും എരിയും പുല്ലിൻ കടവേര് തീപ്പെടും നേരമൊരു ചാഞ്ഞരമ്പ് കത്താതെ കാത്തിരുന്നതും ക്ഷമയല്ല ഹിംസയല്ല അപമാനത്തിൽ നീറി സ്വയമസ്തമിക്കുന്ന കേവല ഭീരുത്വവും. ക്ഷമയല്ല ഹിംസയല്ല അപമാനത്തിൽ നീറി സ്വയമസ്തമിക്കുന്ന കേവല ഭീരുത്വവും. ഇവളെ കപാലിതൻ ജടയിൽ വിദ്യുത്പാദലതയായി മുളച്ചതും രുധിരം നുണച്ചതും ഇല

0: പെരുക്കുന്ന പകയാണകമ്പുറം പൊള്ളുന്നതിവൾ കുടൽ. ഇലയിൽ നിന്നും മുളച്ചിലയായി പെരുക്കുന്ന പകയാണകമ്പുറം പൊള്ളുന്നതിവൾ കുടൽ.
1: കവിതാ നേരത്തിൽ ഇതുവരെ കേട്ടത് കണിമോൾ എഴുതി അവതരിപ്പിച്ച കവിത ഇദം മമ, അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.

0: സേവന വാർത്തകൾ. എറണാകുളം മഹാരാജാസ് കോളേജിലെ പരീക്ഷാ കൺട്രോളർ ഓഫീസിലേക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, ഓഫീസ് അസിസ്റ്റന്റ് തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 31 രാവിലെ 10 അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളുമായി കോളേജ് ഓഫീസിൽ നേരിട്ട് ഹാജരാകുക.
1: സ്നേഹപൂർണമായ കരുതലിന്റെ 13 സ്നേഹിത. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങളെ പ്രതിരോധിക്കുന്നതിന് കുടുംബശ്രീയുടെ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ സേവനം പ്രയോജനപ്പെടുത്തുക. വിളിക്കൂ
2: 1550
3: സ്നേഹിത. വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
4: നിങ്ങൾക്കായി മാത്രം 5 crore വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
3: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.

0: തൃപ്പൂണിത്തുറ മഹാത്മാ ലൈബ്രറി പുതിയ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഏർപ്പെടുത്തിയ മഹാത്മാ അവാർഡിന് രചനകൾ ക്ഷണിക്കുന്നു. 2022 ജനുവരി മുതൽ പ്രസിദ്ധീകരിച്ച മലയാളം നോവലുകളാണ് ഈ വർഷത്തെ അവാർഡിന് പരിഗണിക്കുന്നത്. 2 ഒക്ടോബർ ഗാന്ധിജയന്തി ദിനത്തിൽ മഹാത്മാ അവാർഡ് ജേതാവിനെ പ്രഖ്യാപിക്കുന്നതും അവാർഡ് 30 ഒക്ടോബർ മഹാത്മാഗാന്ധി അനുസ്മരണ സമ്മേളനത്തിൽ വെച്ച് നൽകുന്നതുമാണ്. 25,000 രൂപയും പ്രശസ്തിപത്രവും ഫലകവുമാണ് അവാർഡ്. 45 വയസ്സ് വരെയുള്ള എഴുത്തുകാരെയാണ് അവാർഡിനായി പരിഗണിക്കുക. നോവലിന്റെ 3 പകർപ്പുകൾ ഈ മാസം 30-ാം തീയതി വൈകിട്ട് 5 മണിക്കകം മഹാത്മാ ലൈബ്രറിയുടെ ഓഫീസിൽ നേരിട്ട് നൽകുകയോ ഇനി പറയുന്ന വിലാസത്തിൽ അയക്കുകയോ ചെയ്യാം. വിലാസം: മഹാത്മാ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം, രജിസ്റ്റർ നമ്പർ 13-72, ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിന് സമീപം, തൃപ്പൂണിത്തുറ 68-23-01. വിലാസമൊരിക്കൽ കൂടി: മഹാത്മാ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം, രജിസ്റ്റർ നമ്പർ 13-72, ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിന് സമീപം, തൃപ്പൂണിത്തുറ 68-23-01. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9037789852. 9037789852.
1: രുചികരമായ ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ച് ഉപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
2: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.

കേരള ഷോപ്സ് ആൻഡ് കമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് എറണാകുളം ജില്ലാ ഓഫീസിൽ നിന്നും 2025 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ

അടുത്ത മാസം 30 വരെയുള്ള കാലയളവിൽ സമീപത്തുള്ള അക്ഷയ സെന്ററുകൾ മുഖാന്തരം മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0484-234-1677 0484-234-1677

0: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
1: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
0: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
1: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗ് ഓൺ ചെയ്യൂ kayarboard.gov.in.
1: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
0: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.

0: ചേട്ടാ, ഉത്രാടം ഇങ്ങ എത്തി. ഓണം ഷോപ്പിംഗ് ഇനിയും തുടങ്ങിയിട്ടില്ലല്ലോ.
1: അതിനല്ലേ മൈജിയുടെ ഉത്രാട പാച്ചിൽ വന്നിരിക്കുന്നത്. മൊബൈൽ ആയാലും അപ്ലയൻസസ് ആയാലും എല്ലാത്തിനും കിട്ടില്ല ഓഫറുകൾ. ബ്രാൻഡ് ഓഫറിനൊപ്പം EMI ഓഫറുകൾ.
0: 30 കോടി രൂപയുടെ സമ്മാനങ്ങൾക്കൊപ്പം ഓണത്തിന് മുൻപ് ഷോപ്പിംഗ് പൂർത്തിയാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാട പാച്ചിൽ ഇന്ന് രാത്രി 12 മണി വരെ.
2: പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി. സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ് 2 സെക്കൻഡ്. FM ഡയറിയിൽ ഇനി കേൾക്കൂ.
3: ഈ ഗാനം ഇന്നത്തെ ഗാനം. ശാരംഗപാണി കഥാ തിരക്കഥ എഴുതി എം കുഞ്ചാക്കോ സംവിധാനം ചെയ്ത് 1973 പുറത്തിറങ്ങിയ ചിത്രമാണ് പാവങ്ങൾ പെണ്ണുങ്ങൾ. ഈ ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. വയലാറിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് ജി ദേവരാജൻ, പാടിയത് യേശുദാസും പി സുശീലയും സംഘവും.

0: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
1: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക. കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.

0: ആരോഗ്യക്കുറിപ്പുകൾ.
1: രാത്രിയില്ല, അത്താഴത്തിന് ശേഷം നമ്മൾ ലേറ്റായിട്ട് കഴിച്ചേക്കാൻ നമുക്കൊരു നെഞ്ചിലൊരു എരിച്ചിൽ പോലെ തോന്നും. എസ്പെഷ്യലി നമ്മളൊരു എരിവുള്ള മീൻ കറി, ബിരിയാണി, ബീഫൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കൊരു എരിച്ചിൽ അനുഭവപ്പെടുന്നത് ഭയങ്കര കോമൺ ആണ്. ബേസിക്കലി നെഞ്ചെരിച്ചൽ ഹാർട്ട് കാരണം കൊണ്ടല്ല, ഇത് നമ്മുടെ വയറ്റിലുള്ള ആസിഡ് മുകളിലോട്ട് കയറി വരുന്ന ഒരു കാരണം കൊണ്ടാണ് ഇങ്ങനെ GERD അഥവാ ഗ്യാസ്ട്രോഇസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറഞ്ഞ അസുഖം എന്ന് വിളിക്കുന്നത്. വയറിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ്. പ്രധാനമായിട്ട് നമ്മുടെ ഭക്ഷണക്കോഴിൽ നമ്മുടെ വയറിൻ്റെ ഇടയ്ക്ക് ഒരു വാൽവുണ്ട്, അതിന് ലോവറിസോഫാഗൽ സ്പിങ്ക്ടർ എന്ന് പറയും. ഈ വാൽവ് അധികം വീക്കായി വരുമ്പോൾ അല്ലെങ്കിൽ അധികം നേരത്ത് റിലാക്സ് ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ അസമയത്ത് കൂളിങ് റിലാക്സ് ആയിരിക്കുമ്പോൾ നമ്മുടെ വയറ്റിലുള്ള ആസിഡ് മുകളിലോട്ട് കയറി വരും. അത് ആൾക്കാർ പ്രസിപിറ്റേറ്റ് ചെയ്യുന്നത് നെഞ്ചെരിച്ചലോ അല്ലെങ്കിൽ പുളിച്ചകറ്റൽ. ചില സമയത്ത് വയറിലിങ്ങനെ പുളിപ്പ് രസം പോലെ തോന്നാം. അസാധാരണമായിട്ട് ചിലർ ഇങ്ങനെ കുറേ നേരം ഈ വിട്ടു മാറാത്ത ചുമ, പിന്നെ വോയിസ് ചേഞ്ചസ്, ശ്വാസം മുട്ടൽ, ഇത് ട്രീറ്റ് ചെയ്യാതെ വരുമ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പ്രസൻറ്റേഷൻ കാണാറുണ്ട്. കൂടുതലും നമ്മൾ വയറിറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണത്തിന് കൂടുതലുള്ള എണ്ണ, കൊഴുപ്പുള്ളത്, മസാല ഉള്ളത്, പിന്നെ അസിഡിറ്റി കൂടുതലായ ഭക്ഷണങ്ങൾ, നമ്മൾ നാരങ്ങ, ഓറഞ്ച്, തക്കാളി, വെളുത്തുള്ളി ഇതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് തികട്ടി വരാൻ സാധ്യത കുറച്ച് ഇതുണ്ട്. ഇതിന് ട്രിഗർ ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ കാപ്പി കുടിക്കുമ്പോഴും പുതിനയില കഴിക്കുമ്പോൾ നമുക്ക് തികട്ടി വരും. അതാണ് നമ്മൾ ഫുഡിൽ ശ്രദ്ധിക്കുക. പിന്നെ ഏറ്റവും പ്രധാന കാരണങ്ങൾ നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിച്ചു ഉടനെ കിടക്കാനും പാടില്ല. ഭക്ഷണം കഴിച്ച് അത്താഴം കഴിഞ്ഞിട്ട് നമ്മൾ 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് കിടക്കാൻ പാടുള്ളൂ. അത് ലഘു ഭക്ഷണം കഴിഞ്ഞിട്ട് 2-3 മണിക്കൂർ പിന്നെ കിടക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ രാത്രിയിൽ തല വെക്കുന്ന ഭാഗം കട്ടിലിൻ്റെ ഹൈറ്റ് കുറച്ച് പൊക്കിയിരിക്കണം. അപ്പം അങ്ങനെ ഒരു വെയിറ്റ് ഉണ്ടെങ്കിൽ വെയിറ്റൊക്കെ കുറയ്ക്കാനുള്ള ഇതൊക്കെ നോക്കുക. ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കൺട്രോൾ ചെയ്യുക. കട്ടിലിൻ്റെ തല വെക്കുന്ന ഭാഗം ഒരു 6-8 ഇഞ്ച് പൊക്കിയിരുന്നാൽ നമ്മൾ മേളോട്ട് കയറി വരാനുള്ള സാധ്യത കുറഞ്ഞു കിട്ടും.
2: ഈ വിവരങ്ങൾ പങ്കുവച്ചത് കൺസൾട്ടന്റ് ഗാസ്ട്രോ എൻറോളജിസ്റ്റ് ഡോക്ടർ ജെറിൻ തോമസ്.

0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സെന്റർ ഫോർ സയൻസ് ആൻഡ് സൊസൈറ്റിയിൽ ഹൈസ്കൂൾ കുട്ടികൾക്കായി അടുത്ത മാസം 4-5 തീയതികളിൽ റെസിഡൻഷ്യൽ സയൻസ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. അഡ്മിഷന് വേണ്ടി വിളിക്കേണ്ട നമ്പർ 91-88-21-98-63, 9188-21-98-63.
1: ആകർഷകമായി ഫിനാൻസ് ഓഫറുകളുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.

0: കൊച്ചിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 1 ലക്ഷം ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻഡ്ഷീൽഡ്, ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
1: അർത്തുങ്കൽ ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ HST ഇംഗ്ലീഷ് തസ്തികയിൽ താൽക്കാലിക നിയമനത്തിന് അടുത്ത മാസം 8-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. യോഗ്യത: ഇംഗ്ലീഷ് ബിരുദം, BEd, KTET, ബയോഡേറ്റയും യോഗ്യതകളുടെ അസൽ രേഖകളുമായി ആലപ്പുഴ തത്തംപള്ളി മിനിൽ സിവിൽ സ്റ്റേഷനിലെ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ എത്തിച്ചേരുക. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0477-2251-103, 0477-2251-103.
2: ഈ ഓണം കെ ചേട്ടനൊപ്പം
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
4: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലേസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോഡ്, ഇടപ്പള്ളി.
5: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
6: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
7: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
8: നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കാൻ ഒരു സുവർണ അവസരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വിവിധ UG PG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം ഓൺലൈനായി. കൂടുതൽ വിവരങ്ങൾക്ക് www.scou.ac.in സന്ദർശിക്കുക.
9: ഓണം വന്നേ,
10: ഓഫർ വന്നേ,
9: സിറ്റി സിൽസിൽ ഫുൾ ഓണം. പുത്തൻ പുതിയ ഓണക്കോടികൾ വമ്പൻ ഓഫറുകളിൽ. ഇനി ഓണം സ്റ്റൈലിൽ സേവിംഗ് സ്മൈലി.
10: സിറ്റി സിൽക്സ്.

നെടുങ്കണ്ടം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ ബ്രാഞ്ചുകളിൽ നിലവിൽ ഒഴിവുള്ള ഒന്നാം വർഷ റെഗുലർ സീറ്റുകളിലേക്കും രണ്ടാം വർഷ ഡിപ്ലോമ കോഴ്സിലേക്ക് നേരിട്ടുള്ള ലാറ്ററൽ എൻട്രി സീറ്റുകളിലേക്കും സ്പോട്ട് അഡ്മിഷൻ ഈ മാസം 31 മുതൽ അടുത്ത മാസം 14 വരെ നടത്തുന്നു. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്തവർക്ക് അടുത്ത മാസം 14 വരെ പുതിയ അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 95 62 45 20 19, 95 62 45 19.

0: ദീപസ്തംഭം മഹാശ്ചര്യം.
1: ഓ വന്നു, ഒരു കല്യാണം മുടക്കിയപ്പോ സമാധാനം ആയല്ലോ അല്ലേ?
2: വേണമെന്ന് വെച്ച് ചെയ്തതല്ലോ, പറ്റിപ്പോയി.
1: ആ പറ്റിപ്പോയി, ഇനി അങ്ങനെ പറഞ്ഞാ മതിയല്ലോ.
2: അതെ, ശവത്തിൽ കുത്തരുത്, കട്ടന്താ.
1: നിങ്ങൾക്ക് ആ സമയത്ത് സത്യത്തിൽ എന്നാ പറ്റിയതാ? മസ്തിഷ്ക പ്രക്ഷാളനം നടന്നോ?
2: എന്ത് പ്രക്ഷാളനാണെന്ന് അറിയത്തില്ല, അടിയുണ്ടല്ലോ, അടിയിൽ നിന്ന് ജസ്റ്റ് മിസ്സാ.
1: എടോ വർഗീച്ചായ,
2: എന്തോ
1: ഈ മസ്തിഷ്കം ഒരു ഭയങ്കര സംഭവമാണ്, അറിയാവോ?
2: അറിയത്തില്ലെന്ന് പറഞ്ഞാ പറഞ്ഞുതരൂ.
1: തരും.
2: എന്നാ അറിയത്തില്ല.
1: ഏകദേശം 1.5 കിലോയോളം ഭാരം വരും അതിന്.
2: 1.5 കിലോ? ഓക്കെ.
1: അതിലേകദേശം 86 ബില്യൺ നാഡീകോശങ്ങൾ സ്ഥിതി ചെയ്യുന്നു.
2: 86 ബില്യൺ?
1: ആ, 8600 കോടി.
2: കർത്താവിശോയെ, 8600 കോടി നാഡീകോശങ്ങളോ?
1: അതെ, അതുകൊണ്ട് തന്നെ പൊന്നേ പോലെ നോക്കണോ അതിനെ.
2: എന്തൊക്കെ ചെയ്യണം?
1: ദിവസവും ഒരു 30 മിനിറ്റ് എങ്കിലും വ്യായാമം വേണം.
2: ഞാൻ നാളെ മുതൽ തുടങ്ങിക്കഴിഞ്ഞു.
1: രക്തസമ്മർദ്ദം, പ്രമേഹം, കൊളസ്ട്രോൾ ഇതൊക്കെ നിയന്ത്രിക്കണം.
2: ഗുളിക കഴിക്കാം, നിയന്ത്രിക്കാം.
1: പച്ചക്കറി, പഴങ്ങൾ, ധാന്യങ്ങൾ, മത്സ്യം ഇതൊക്കെ ധാരാളം കഴിക്കണം.
2: അത് ഞാൻ കഴിക്കുന്നുണ്ട്.
1: പുകവലി, മദ്യപാനം, ലഹരി.

0: അത് പണ്ടേ ഇല്ല. അയ്യോ, ഈ കല്യാണക്കുറി എടുത്ത് മാറ്റ്, എന്റെ കൺവട്ടത്ത് നിന്ന് എടുത്ത് മാറ്റ്.
1: യോ സോറി, ഈ കല്യാണക്കുറി കാരണമാണല്ലോ കല്യാണം മുടങ്ങിയേ.
0: എന്റെ ഒരു ഗതികേട്.
1: അല്ല വർക്കിച്ചായ, പറ ശരിക്കും എന്നതാ പറ്റിയേ?
0: ഒന്നും പറയണ്ട, നമ്മുടെ വാസുവിന്റെ കല്യാണം അല്ലയോ ഞാൻ ശരിയാക്കിയത്.
1: അതെനിക്കറിയാം, നിങ്ങളല്ലയോ പെണ്ണ് കാണാൻ ചടങ്ങിന്റെ നേതാവ് തന്നെ.
0: ഞാൻ ചുമ്മാ കേറി അങ്ങോട്ട് കാച്ചി. കല്യാണക്കുറി ചെക്കൻ വീട്ടുകാർ അടിക്കുന്നു.
1: ഓ, എന്നിട്ട്?
0: വാസു അണിന്റെ പേര് അതാണല്ലോ.
1: ആ,
0: കല അതാണല്ലോ പെണ്ണിന്റെ പേര്.
1: അതെ,
0: ആ
1: വാസു വിത്ത് കല.
0: ആ,
1: അതല്ലയോ ശരിക്കും വേണ്ടത്.
0: അതെ, ഈ വിത്തും കലയും ഒന്ന് അടുത്തു പോയി. ഇംഗ്ലീഷല്ലേ, വാസു വിത്ത് കാള എന്നായി പോയി.
1: എന്റെ ചിറ്റൂർക്കാവിലമ്മേ, സന്തോഷമായി.
2: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാമന്ത്.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 7 മണി കഴിഞ്ഞ് 24:35. ഇനി 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ എഫ് എം ഡയറി തുടർന്ന് കേൾക്കാം 7:35.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യത്തെ സാങ്കേതിക വിദ്യ, മികച്ച ആശയവിനിമയം എന്നിവയുമായി സംയോജിപ്പിച്ച് ആഗോള ബന്ധങ്ങൾ ശക്തമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നുഴഞ്ഞുകയറ്റം ഉൾപ്പെടെയുള്ള സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാള നാട്. ഇന്ന് അവസാനവട്ട ഒരുക്കങ്ങളുടെ ഉത്രാടപ്പാച്ചിൽ. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നു. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് കൂറ്റൻ സ്കോർ. ഒന്നാം ഇന്നിംഗ്സ് 9 വിക്കറ്റിന് 503 റൺസ് എന്ന നിലയിൽ ഡിക്ലയർ ചെയ്തു. സൌത്ത് സുഡാനിലെ യു എൻ ദൌത്യ സംഘത്തിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. വാർത്തകൾ വിശദമായി. പരമ്പരാഗത നയതന്ത്ര രീതികൾക്കപ്പുറം ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യത്തെ സാങ്കേതിക വിദ്യ, മികച്ച ആശയവിനിമയം എന്നിവയുമായി സംയോജിപ്പിച്ച് ആഗോള ബന്ധങ്ങൾ ശക്തമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശകാര്യ മന്ത്രാലയത്തിലെ ട്രെയിനി ഉദ്യോഗസ്ഥരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. നിയമിതരാകുന്ന രാജ്യങ്ങളിൽ പ്രാദേശിക സമൂഹങ്ങളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കണമെന്ന് ഇന്ത്യൻ ഫോറിൻ സർവീസ് 2025 ബാച്ച് ട്രെയിനി ഉദ്യോഗസ്ഥരോട് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. നുഴഞ്ഞുകയറ്റത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കണമെന്നും സുരക്ഷാ വെല്ലുവിളികളെ നേരിടാൻ നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്തണമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ 9th ദേശീയ സുരക്ഷാ സ്ട്രാറ്റജീസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭീകരതയെയും തീവ്രവാദവൽക്കരണത്തെയും ഫലപ്രദമായി നേരിടുന്നതിന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രഹാർ പദ്ധതി ഫലപ്രദമായി നടപ്പാക്കാനും യു എ പി എ കേസുകളോട് സമഗ്രവും സംയോജിതവുമായ സമീപനം സ്വീകരിക്കാനും കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചു. 2 ദിവസത്തെ സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിമാർ, കേന്ദ്ര സായുധ സേനകളുടെയും പോലീസ് വിഭാഗങ്ങളുടെയും മേധാവികൾ തുടങ്ങി 850 പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി മോസ്കോയിൽ കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി വ്യാപാരം, സാമ്പത്തിക സഹകരണം എന്നിവ ചർച്ചയായി. സാമ്പത്തിക സഹകരണം, വ്യാപാരം, ഊർജം എന്നീ മേഖലകളിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പങ്കാളിത്തം ശക്തമാക്കുമെന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു.
1: Progress on market access, removal of tariff and non-tariff barriers, strengthening payment mechanisms and stronger business-to-business engagement will be critical for addressing this imbalance and achieving our shared objective of $100 billion in bilateral trade by 2030.
0: ഔദ്യോഗിക സന്ദർശനത്തിനായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ബെയ്ജിംഗ്

ബീജിംഗിലെത്തി. ഇന്ത്യ ചൈന അതിർത്തി വിഷയം ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നതിനുള്ള 25-ാമത് പ്രതിനിധി ചർച്ചയിൽ അദ്ദേഹം പങ്കെടുക്കും. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായും വൈസ് പ്രസിഡന്റ് ഹാൻ ഷെങ്

0: ധനമന്ത്രി പങ്കെടുക്കും. വിവിധ വ്യവസായ വട്ടമേശ സമ്മേളനങ്ങളിലും ശ്രീമതി നിർമ്മലാ സീതാരാമൻ സംസാരിക്കും. രാജ്യത്ത് ഉൽപാദന യൂണിറ്റുകൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് കമ്പനികൾ ഉന്നയിച്ച ആശങ്കകൾ പരിഹരിക്കുന്നതിനായി അടുത്ത രണ്ടു മാസത്തിനുള്ളിൽ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യ ജപ്പാൻ പുതിയ തലമുറ സാമ്പത്തിക പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട് ടോക്കിയോയിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
1: India has a domestic demand which was earlier expected to be about $100 billion for semiconductors by 2030, but looking at the growing incomes and increasing numbers of people coming into the middle class, their ability to buy electronic goods is significantly high, and that demand has translated into a potential semiconductor market of $150 billion in the next 5 years.
0: പശ്ചിമബംഗാളിൽ പൌരത്വ ഭേദഗതി നിയമപ്രകാരം ഹിയറിങ്ങൾ നടത്താനും അർഹരായ അപേക്ഷകർക്ക് പൌരത്വ സർട്ടിഫിക്കറ്റുകൾ നൽകാനും സംസ്ഥാന സർക്കാരിനെ ചുമതലപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഏകദേശം 230,000 അപേക്ഷകരിൽ 23,000 പേർക്ക് ഇതിനകം പൌരത്വ സർട്ടിഫിക്കറ്റുകൾ നൽകിയതായി മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പറഞ്ഞു. ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് പലായനം ചെയ്തവരോട് CAA പ്രകാരം പൌരത്വത്തിനായി അപേക്ഷിക്കാനും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാള നാട്. അവസാനവട്ട ഒരുക്കങ്ങളുടെ ഓണപ്പാച്ചിലുമായി ഇന്ന് ഉത്രാടം. സദ്യവട്ടങ്ങൾ ഒരുക്കിയും ഒത്തുകൂടിയും മലയാളികൾ നാളെ തിരുവോണം ആഘോഷിക്കും. ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് ഇന്നലെ വർണ്ണാഭമായ തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 30 ഓണം വാരാഘോഷത്തിന്റെ സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും പങ്കെടുക്കും. ഓണത്തോടനുബന്ധിച്ചുള്ള പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. തിരുവോണ ദിവസം സന്നിധാനത്ത് ഓണസദ്യ ഉണ്ടായിരിക്കും. പൂജകൾ പൂർത്തിയാക്കി ഓഗസ്റ്റ് 28 രാത്രി 10 നട അടയ്ക്കുക. ഓണത്തോടനുബന്ധിച്ച് ഇന്ന് റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കും. ഈ മാസം 26, 27, 28 സെപ്റ്റംബർ 2 റേഷൻ കടകൾ അവധിയായിരിക്കും. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ 1501 ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് നബി ദിനം ആഘോഷിക്കുന്നു. വിപുലമായ പരിപാടികളാണ് ഇന്ന് സംസ്ഥാനത്തുടനീളം സംഘടിപ്പിക്കുക. മഅദിൻ അക്കാദമിയും വിവിധ മുസ്ലിം സംഘടനകളും സംയുക്തമായി സംഘടിപ്പിച്ച കേരളത്തിലെ ഏറ്റവും വലിയ നബിദിന സന്ദേശ റാലി മലപ്പുറത്ത് നടന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സൌത്ത് സുഡാനിലെ യു എൻ ദൌത്യ സംഘത്തിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ആക്രമണത്തിൽ 2 യു എൻ സമാധാന സേനാംഗങ്ങൾ കൊല്ലപ്പെടുകയും 7 പരിക്കേൽക്കുകയും ചെയ്തു. യു എൻ കേന്ദ്രങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും സുരക്ഷ ഉറപ്പാക്കണമെന്നും കുറ്റക്കാർക്ക് ശിക്ഷ ഉറപ്പാക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. ഇറാനെതിരെയുള്ള ഉപരോധം കടുപ്പിച്ച അമേരിക്ക. ഇറാന്റെ വരുമാന സ്രോതസ്സുകൾ പൂർണ്ണമായും തടയുകയെന്ന ലക്ഷ്യത്തോടെ അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചു. ഇറാനുമായുള്ള സാമ്പത്തിക ബന്ധങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് മറ്റ് രാജ്യങ്ങൾക്ക് അമേരിക്ക മുന്നറിയിപ്പ് നൽകി. എന്നാൽ അമേരിക്കയുടെ മുന്നറിയിപ്പുകളെ ഇറാൻ പൂർണ്ണമായി തള്ളി. ഇറാനെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താനുള്ള ശേഷി നിലവിൽ USനില്ലെന്നും ഇറാൻ വ്യക്തമാക്കി. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: തിങ്കളാഴ്ചയെ അപേക്ഷിച്ച് സംസ്ഥാനത്ത് ഇന്ന് മഴയുടെ ശക്തി കുറയുമെങ്കിലും 9 ഒറ്റപ്പെട്ട ശക്തമായ മഴ പ്രവചിക്കുന്ന മഞ്ഞ ജാഗ്രതയാണ്. കാസർഗോഡ്, കണ്ണൂർ, പാലക്കാട്, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ മാത്രമാണ് ഇന്ന് മഴ മുന്നറിയിപ്പ് ഇല്ലാത്തത്. തിരുവോണ ദിനമായ നാളെ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയായിരിക്കും.
0: ശ്രീലങ്കയ്ക്കെതിരായ 2 ടെസ്റ്റിന്റെ 2 ദിനം ധ്രുവ് ജുറൈലിന്റെയും ദേവ്ദത്ത് പടിക്കലിന്റെയും സെഞ്ചുറിക്കരുത്തിൽ ഇന്ത്യ 1 ഇന്നിംഗ്സ് 9 503 എന്ന കൂറ്റൻ സ്കോറിൽ ഡിക്ലയർ ചെയ്തു. മഴ തടസ്സപ്പെടുത്തിയ മത്സരത്തിൽ ധ്രുവ് ജുറൈൽ 115 റൺസോടെ പുറത്താകാതെ നിന്നപ്പോൾ ദേവ്ദത്ത് പടിക്കൽ 117 റൺസ് നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 2 ദിനം കളി നിർത്തുമ്പോൾ 2 നഷ്ടത്തിൽ 8 എന്ന നിലയിലാണ്. ഗോതമ്പ് മാവിന്റെയും അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതി നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ നീക്കി. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഇതോടെ ആട്ട, മൈദ, റവ, മറ്റ് ഗോതമ്പ് അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ

0: വിദേശ കയറ്റുമതിക്ക് വഴി തുറന്നു. ഇവയുടെ കയറ്റുമതി നയം സർക്കാർ നിരോധിതമെന്നതിൽ നിന്നും സ്വതന്ത്രമെന്ന വിഭാഗത്തിലേക്ക് മാറ്റിയതായും DGFT അറിയിച്ചു. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വികസനം സംബന്ധിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി UGC, AICTE എന്നിവയിലെ ഉദ്യോഗസ്ഥരുമായി ഓൺലൈൻ യോഗം ചേർന്നു. യുവ കായിക പ്രതിഭകളെ വളർത്തിയെടുക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ഖേലോ ഭാരത് പദ്ധതിയെക്കുറിച്ചും യോഗത്തിൽ ചർച്ച ചെയ്തതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യത്തെ സാങ്കേതികവിദ്യ, മികച്ച ആശയവിനിമയം എന്നിവയുമായി സംയോജിപ്പിച്ച് ആഗോള ബന്ധങ്ങൾ ശക്തമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നുഴഞ്ഞുകയറ്റം ഉൾപ്പെടെയുള്ള സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പൊന്നോണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാള നാട്. ഇത് ഇന്ന് അവസാനവട്ട ഒരുക്കങ്ങളുടെ ഉത്രാടപ്പാച്ചിൽ. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നു. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് കൂറ്റൻ സ്കോർ. ഒന്നാം ഇന്നിംഗ്സ് 9 wicketന് 503 റൺസ് എന്ന നിലയിൽ ഡിക്ലെയർ ചെയ്തു. സൌത്ത് സുഡാനിലെ UN ദൌത്യ സംഘത്തിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:35. 12 സെക്കൻഡ്.

0: പ്രിയ ശ്രോതാക്കളെ, എഫ് എം ഡയറിയിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യം കേൾക്കൂ.
1: സമകാലികം.
2: കായികവേദി.
3: പോയ വാരത്തെ കായിക വിശേഷങ്ങൾ ഡി വിനോദ് തയ്യാറാക്കിയ അവലോകനം.
2: ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് വനിതാ ഡബിൾസിൽ ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം നേടിയ വെങ്കല മെഡലും ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ തകർപ്പൻ വിജയം സ്വന്തമാക്കിയതുമാണ് കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന കായിക സംഭവങ്ങൾ.
4: ബി ഡബ്ല്യു എഫ് ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ചരിത്ര നേട്ടവുമായാണ് ട്രീസ ജോളിയും ഗായത്രി ഗോപിചന്ദും വനിതാ ഡബിൾസിൽ നേടിയ വെങ്കല മെഡൽ നേട്ടം. ആവേശകരമായ സെമിഫൈനൽ പോരാട്ടത്തിൽ ലോക ഒന്നാം നമ്പർ ചൈനീസ് സഖ്യമായ ടാനിങ് ലിയു ഷെങ്ഷുവിനോട് പൊരുതി വീണ ഭാരത താരം ട്രീസ ഗായത്രി സഖ്യം വെങ്കല മെഡൽ സ്വന്തമാക്കി. 15 വർഷങ്ങൾക്ക് ശേഷമാണ് വനിതാ ഡബിൾസിൽ ഭാരതത്തിലേക്ക് ഒരു ലോക ചാമ്പ്യൻഷിപ്പ് മെഡൽ എത്തുന്നത്.
2: ഒന്നിനെതിരെ 2 ഗെയിമുകൾക്കായിരുന്നു ഇന്ത്യൻ സഖ്യത്തിന്റെ പരാജയം. ആദ്യ ഗെയിം 21-18 നേടി ഭാരത സഖ്യം ഉജ്ജ്വലമായ തുടക്കമിട്ടെങ്കിലും തുടർന്നുള്ള 2 ഗെയിമുകളിലും അതിശക്തമായി തിരിച്ചടിച്ച ചൈനീസ് ജോഡി വിജയം പിടിച്ചെടുക്കുകയായിരുന്നു. സ്കോർ 21-18, 13-21, 8-21. ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പ് 2026 ഭാരതം നേടിയ ഒരേയൊരു മെഡലാണ് ട്രീസയും ഗായത്രിയും ചേർന്ന് നേടിയ ഈ വെങ്കല നേട്ടം.
4: 2011 ജ്വാല ഗുട്ട അശ്വിനി പൊന്നപ്പ സഖ്യം വെങ്കലം നേടിയതിനുശേഷം ഇതാദ്യമായാണ് ഭാരതത്തിന് ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് വനിതാ ഡബിൾസിൽ ഒരു മെഡൽ ലഭിക്കുന്നത്. ലോക ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന 2-ാമത്തെ ഇന്ത്യൻ വനിതാ ഡബിൾ സഖ്യം എന്ന അപൂർവ നേട്ടമാണ് ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം സ്വന്തമാക്കിയത്. അതേസമയം ഇന്ത്യയുടെ സൂപ്പർ താരങ്ങളായ പി വി സിന്ധു, ലക്ഷ്യ സെൻ തുടങ്ങിയവർ മെഡൽ നേടാതെ നിരാശപ്പെടുത്തുകയും ചെയ്തു. പി വി സിന്ധു 3-ാം റൌണ്ടിൽ വീണപ്പോൾ പുരുഷ സിംഗിൾസിൽ ലക്ഷ്യ സെന്നിന്റെ പോരാട്ടം 2-ാം റൌണ്ടിലും അവസാനിച്ചു. ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ സമാപിച്ച ചാമ്പ്യൻഷിപ്പിൽ ഫ്രാൻസിനു വേണ്ടി ആദ്യമായി കിരീടം നേടിക്കൊണ്ട് 21-ാരനായ അലക്സ് ലാനിയർ ചരിത്രം കുറിച്ചു. ഫൈനലിൽ ജപ്പാന്റെ കൊടൈ നരോവോക്കയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി. സ്കോർ 21-11, 21-11. ലോക ഒന്നാം നമ്പർ താരമായ ദക്ഷിണ കൊറിയയുടെ ആൻസെയങ്, നിലവിലെ ചാമ്പ്യനായ ജപ്പാന്റെ അകാനെ യാമാഗുച്ചിയെ തോൽപ്പിച്ച് തന്റെ 2-ാം ലോക കിരീടം നേടി. സ്കോർ 21-17, 21-14.
2: ഫ്രാൻസിന്റെ തോം ഗിക്വൽ ഡെൽഫിയ ഡെൽറൂ സഖ്യം ലോക ഒന്നാം നമ്പർ ചൈനീസ് സഖ്യത്തെ അട്ടിമറിച്ച് ഫ്രാൻസിന് ആദ്യ മിക്സഡ് ഡബിൾസ് സ്വർണം സമ്മാനിച്ചു. ദക്ഷിണ കൊറിയയുടെ ബെക് ഹാന ലീസോ ഹി സഖ്യം കിരീടം നേടി. ടൂർണമെന്റിൽ 2 സ്വർണ്ണ മെഡലുകളും

0: ായി ഫ്രാൻസും ദക്ഷിണ കൊറിയയും മികച്ച നേട്ടം കൈവരിച്ചു. പുരുഷ ഡബിൾസിൽ ചൈനയുടെ ലിയാങ് വെക്കെങ് വാങ്ചാങ് സഖ്യത്തിനാണ് സ്വർണം. ഫൈനലിൽ മലേഷ്യയുടെ ആരോൺ ചിയ സൌവൂയി സഖ്യത്തെ പരാജയപ്പെടുത്തി.
1: പുരുഷ വനിതാ ഹോക്കി ലോകകപ്പുകളിൽ ഇന്ത്യയുടെ നിരാശാജനകമായ പോരാട്ടം നടന്നതാണ് പോയ വാരത്തിലെ മറ്റൊരു പ്രധാന സംഭവം. പുരുഷ വിഭാഗത്തിൽ ആദ്യ റൌണ്ടിലെ 3 പോരാട്ടങ്ങളിൽ 2 വിജയിച്ച് 2 റൌണ്ടിലെത്തിയെങ്കിലും 2 റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ നെതർലൻഡ്സിനോട് 3-1 തോൽവി വഴങ്ങിയതാണ് ഇന്ത്യക്ക് തിരിച്ചടിയായത്. പുരുഷ വിഭാഗത്തിൽ ആദ്യ റൌണ്ടിൽ പൂൾ ഡിയിലെ 3 മത്സരങ്ങളിൽ 2 വിജയിച്ച് ഇംഗ്ലണ്ടിന് പിന്നിൽ 2 സ്ഥാനക്കാരായാണ് ഇന്ത്യ 2 റൌണ്ടിലെത്തിയത്. ആദ്യ കളിയിൽ വെയിൽസിനെ 3-1 തോൽപ്പിച്ചു തുടങ്ങിയ ഇന്ത്യ 2 കളിയിൽ ഇംഗ്ലണ്ടിനോട് 4-2 പരാജയപ്പെട്ടു. എന്നാൽ അവസാന കളിയിൽ പാകിസ്ഥാനെ 3-6 തോൽപ്പിച്ച് 6 പോയിന്റുമായി 2 റൌണ്ടിലെത്തി. 2 റൌണ്ടിലെ ആദ്യ കളിയിൽ നെതർലൻഡ്സിനോട് പരാജയപ്പെട്ടത് ഇന്ത്യക്ക് തിരിച്ചടിയാവുകയായിരുന്നു.
0: വനിതാ വിഭാഗത്തിൽ ഇന്ത്യയുടെ സെമി പ്രതീക്ഷ പൊലിഞ്ഞു. നിർണായകമായ പൂൾ മത്സരത്തിൽ കരുത്തരായ ഓസ്ട്രേലിയയെ മറികടക്കാൻ ഇന്ത്യക്കായില്ല. ഓസ്ട്രേലിയ അവസരങ്ങൾ എണ്ണി നഷ്ടപ്പെടുത്തുന്നത് കണ്ട മത്സരം ഗോൾ രഹിത സമനിലയിൽ കലാശിക്കുകയായിരുന്നു. കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്തതിന്റെ ആനുകൂല്യമാണ് ഓസ്ട്രേലിയയ്ക്ക് ഗുണകരമായത്. ഇന്ത്യക്ക് സെമിയിൽ പ്രവേശിക്കണമെങ്കിൽ ചെറിയ മാർജിനിലെങ്കിലും ഉള്ള ജയം അനിവാര്യമായിരുന്നു. ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചായിരുന്നു സെമിയിൽ പ്രവേശിച്ചത്. എന്നാൽ ഈ വിജയം ലോകകപ്പിൽ ആവർത്തിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞില്ല.
1: 2 ഓസ്ട്രേലിയ വല കുലുക്കിയെങ്കിലും അവ രണ്ടും അനുവദിക്കപ്പെട്ടില്ല. കളിയിൽ വ്യക്തമായ ആധിപത്യവും അവർക്കായിരുന്നു. 8 പെനാൽറ്റി കോർണറുകളാണ് ലഭിച്ചത്. എന്നാൽ ഒന്നുപോലും ലക്ഷ്യത്തിലെത്തിക്കാൻ കഴിഞ്ഞില്ല. ഇന്ത്യക്ക് കിട്ടിയതാവട്ടെ 1 പെനാൽറ്റി കോർണറും. 2 ഓസ്ട്രേലിയ ലക്ഷ്യം കണ്ടെങ്കിലും 2 റഫറി ഗോൾ അനുവദിച്ചില്ല. 2 മിനിറ്റിൽ തന്നെ ഓസ്ട്രേലിയ ഗ്രേസ് സ്റ്റുവേർട്ടിലൂടെ ലക്ഷ്യം കണ്ടു. എന്നാൽ അതൊരു അപകടകരമായ ഹിറ്റാണെന്ന് വാദിച്ച് ഇന്ത്യ റഫറൽ ആവശ്യപ്പെട്ടു. റഫറലിൽ തീരുമാനം ഇന്ത്യക്കൊപ്പം നിന്നു.
0: ഇന്ത്യക്കും ഏതാനും അവസരങ്ങൾ ലഭിച്ചിരുന്നെങ്കിലും ദീപികയ്ക്കോ നവനീതിനോ ലാൽ റസിയാമിക്കോ അതൊന്നും മുതലാക്കാൻ കഴിഞ്ഞില്ല. നേരത്തെ ആദ്യ റൌണ്ടിലെ 3 2 സമനിലയും 1 വിജയവും സ്വന്തമാക്കി ഗ്രൂപ്പിൽ 2 സ്ഥാനക്കാരായാണ് ഇന്ത്യ 2 റൌണ്ടിലെത്തിയത്.
1: പുതിയ ഇംഗ്ലീഷ് ഫുട്ബോൾ സീസണിന് മുന്നോടിയായി നടന്ന FA കപ്പ് കമ്മ്യൂണിറ്റി ഷീൽഡ് കിരീടം സ്വന്തമാക്കി നിലവിലെ പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായ ആഴ്സണൽ പുതിയ സീസണ് ഗംഭീരമായ തുടക്കമിട്ടു. കാർഡിഫിലെ പ്രിൻസിപ്പാലിറ്റി സ്റ്റേഡിയത്തിൽ നടന്ന FA കമ്മ്യൂണിറ്റി ഷീൽഡ് പോരാട്ടത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് മൈക്കൽ ആർട്ടെറ്റയുടെ സംഘം കിരീടം സ്വന്തമാക്കി. മത്സരം ആരംഭിച്ച വെറും 24 സെക്കൻഡിൽ തന്നെ ആഴ്സണൽ ആദ്യ വെടി പൊട്ടിച്ചു. യുവതാരം മൈൽസ് ലൂയിസ് കെല്ലി നൽകിയ മനോഹരമായ ത്രൂപാസ് സ്വീകരിച്ച് ഇറ്റാലിയൻ ഡിഫൻഡർ റിക്കാർഡോ കാലാഫിയോറി സിറ്റി ഗോൾ കീപ്പർ ജിയാൻ ലൂജി ഡൊന്നുരുമയെ മറികടന്ന് പന്ത് വലയിലെത്തിച്ചു. കമ്മ്യൂണിറ്റി ഷീൽഡ് ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ ഗോളെന്ന റെക്കോർഡും ഇതോടെ കാലാഫിയോറി സ്വന്തം പേരിൽ കുറിച്ചു. 28 മിനിറ്റിൽ ആഴ്സനലിന്റെ പുതിയ സൈനിങ്ങായ ക്രിസ്റ്റോ സോളിസ് നൽകിയ മനോഹരമായ ക്രോസിൽ നിന്ന് കൈ ഹാവേർട്സ് കൃത്യമായ ഹെഡറിലൂടെ ലീഡിരട്ടിയാക്കി.
0: 2 പകുതി തുടങ്ങി 3 മിനിറ്റ് തികയും മുൻപേ ആഴ്സണൽ വിജയമുറപ്പിച്ചു. സോളിസിന്റെ പാസിൽ നിന്ന് ബോക്സിനുള്ളിൽ പന്ത് സ്വീകരിച്ച ക്യാപ്റ്റൻ മാർട്ടിൻ ഒഡേഗാർഡ് സിറ്റി പ്രതിരോധത്തെയും ഗോൾ കീപ്പറെയും കമ്പിളിപ്പിച്ച് പന്ത് പോസ്റ്റിലേക്ക് പായിച്ചു. റോഡ്രിയോയുടെ അഭാവം സിറ്റിയുടെ മധ്യനിരയിൽ പ്രകടമായിരുന്നു. ഈ വിജയത്തോടെ ക്ലബ്ബ് ചരിത്രത്തിലെ 18 കമ്മ്യൂണിറ്റി ഷീൽഡ് കിരീടമാണ് ആഴ്സണൽ സ്വന്തമാക്കിയത്.
1: മികച്ച കായിക പ്രതിഭകൾക്ക് രാജ്യം നൽകുന്ന അർജുന അവാർഡ് പ്രഖ്യാപിച്ചതാണ് കഴിഞ്ഞയാഴ്ചയിലെ മറ്റൊരു പ്രധാന കായിക വാർത്ത. കായികരംഗത്തെ പരമോന്നത ബഹുമതിയായ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം ആർക്കുമില്ലാതെയാണ് ഈ വർഷത്തെ ദേശീയ കായിക പുരസ്കാരം പ്രഖ്യാപിച്ചത്. മലയാളി താരങ്ങളായ അത്ലറ്റ് വി മുഹമ്മദ് അജ്മൽ, ബാഡ്മിന്റൺ താരം ട്രീസ ജോളി എന്നിവർക്ക് അർജുന അവാർഡുണ്ട്. ഇവരടക്കം 17 കായിക താരങ്ങൾക്ക് അർജുന അവാർഡ് നൽകും.
0: കായിക മന്ത്രാലയം നിയോഗിച്ച പ്രത്യേക സെലക്ഷൻ കമ്മിറ്റിയുടെ ശുപാർശകൾ കേന്ദ്ര യുവജന കായിക മന്ത്രാലയം അംഗീകരിക്കുകയായിരുന്നു. രാജ്യാന്തര തലത്തിൽ ഖേൽ രത്നയ്ക്ക് ആവശ്യമായ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രകടനങ്ങൾ പരിഗണനാ കാലയളവിൽ ലഭ്യമല്ലാത്തതിനാലാണ് ഇത്തവണ പുരസ്കാരം നൽകാതിരുന്നതെന്ന് സെലക്ഷൻ കമ്മിറ്റി വിലയിരുത്തി.
1: അത്ലറ്റിക്സ്, ബാഡ്മിന്റൺ, ഷൂട്ടിംഗ്, ഗുസ്തി, ബോക്സിംഗ്, ചെസ്, പാരാ സ്പോർട്സ് തുടങ്ങിയ വിഭാഗങ്ങളിൽ മികച്ച നേട്ടം കൈവരിച്ചവരാണ് ഇത്തവണത്തെ പട്ടികയിൽ ഇടം പിടിച്ചത്. കായികരംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് വിരമിച്ച കായിക പ്രതിഭകൾക്ക് നൽകുന്ന ധ്യാൻചന്ദ് പുരസ്കാരവും ഇതോടൊപ്പം പ്രഖ്യാപിച്ചു. കായിക താരങ്ങളെന്ന നിലയിലും പിന്നീട് കായിക വികസനത്തിന് നൽകിയ സേവനങ്ങളും പരിഗണിച്ചാണ് ഈ പുരസ്കാരം നിശ്ചയിച്ചത്.
0: രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഫുട്ബോൾ ടൂർണമെന്റായ ഡ്യൂറന്റ് കപ്പിൽ ഈസ്റ്റ് ബംഗാൾ കിരീടം നേടിയതാണ് മറ്റൊരു പ്രധാന വാർത്ത. മോഹൻ ബഗാനെ 1-4 ഗോളുകൾക്ക് തകർത്താണ് ഈസ്റ്റ് ബംഗാൾ കിരീടത്തിൽ മുത്തമിട്ടത്. ഈസ്റ്റ് ബംഗാളിന്റെ 17 ഡ്യൂറന്റ് കിരീടമാണ് ഇത്. 138 വർഷത്തെ ടൂർണമെന്റിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ കിരീടം നേടുന്ന ടീം എന്ന നേട്ടത്തിൽ ബഗാനൊപ്പം എത്തിയിരിക്കുകയാണ് ഈസ്റ്റ് ബംഗാൾ. മിസോറാമുകാരനായ വിങ്ങർ എഡ്വർഡ് ലാൻഡ്

0: റിൻഡിക്കയുടെ ഹാട്രിക്കിന്റെ ബലത്തിലാണ് ഈസ്റ്റ് ബംഗാൾ മിന്നും ജയം സ്വന്തമാക്കിയത്. 10 മിനിറ്റിൽ തന്നെ ലക്ഷ്യം കണ്ട ബിപിൻ സിംഗാണ് അവരുടെ സ്കോറിംഗിന് തുടക്കമിട്ടത്. 12, 22, 44 മിനിറ്റുകളിലായിരുന്നു എഡ്മണ്ടിന്റെ ഗോളുകൾ. 33 മിനിറ്റിൽ മൻവീർ സിംഗ് ബഗാനു വേണ്ടി ഒരു ഗോൾ മടക്കിയെങ്കിലും തോൽവിയുടെ ആഘാതം കുറയ്ക്കാനായില്ല.
1: ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയുടെ ഗംഭീര വിജയമാണ് കഴിഞ്ഞ ആഴ്ചയിലെ മറ്റൊരു പ്രധാന കായിക വാർത്ത. കൊളംബോയിൽ നടന്ന ടെസ്റ്റിൽ 165 റൺസിന്റെ ഉജ്ജ്വല വിജയമാണ് ടീം ഇന്ത്യ സ്വന്തമാക്കിയത്. 2 ഇന്നിംഗ്സിലുമായി 10 വിക്കറ്റ് വീഴ്ത്തിയ മാനവ് സുധറിന്റെ ബൌളിംഗും ആദ്യ ഇന്നിംഗ്സിൽ തകർപ്പൻ സെഞ്ചുറിയുമായി മുന്നിൽ നിന്ന് നയിച്ച ദേവ്ദത്ത് പടിക്കലുമാണ് ഇന്ത്യയ്ക്ക് വിജയം സമ്മാനിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 1 ഇന്നിംഗ്സിൽ ദേവ്ദത്ത് പടിക്കലിന്റെ തകർപ്പൻ സെഞ്ചുറിയുടെയും അർദ്ധ സെഞ്ചുറി നേടിയ കെ എൽ രാഹുലിന്റെയും ധ്രുവ് ജുറലിന്റെയും കരുത്തിൽ 462 റൺസ് എടുത്തു. പടിക്കൽ 167ഉം രാഹുൽ 82ഉം ധ്രുവ് 51 റൺസും എടുത്തു. മറുപടി ബാറ്റിംഗിൽ ശ്രീലങ്കൻ ഇന്നിംഗ്സ് 284 റൺസിലൊതുങ്ങി. 100 റൺസെടുത്ത സൊനാൽ ദിനുഷയും 80 റൺസെടുത്ത നിരോഷൻ ഡിക് വെല്ലയും മാത്രമാണ് ലങ്കൻ നിരയിൽ തിളങ്ങിയത്. ആദ്യ ഇന്നിംഗ്സിൽ മാനവ് സുധർ 4ഉം രവീന്ദ്ര ജഡേജ 3 വിക്കറ്റും വീഴ്ത്തി.
0: 2 ഇന്നിംഗ്സിൽ ഇന്ത്യയുടെ കുതിപ്പ് 193 റൺസിൽ ഒതുങ്ങി. 66 റൺസെടുത്ത ഋഷഭ് പന്താണ് ടോപ് സ്കോറർ. പടിക്കൽ 44ഉം രാഹുൽ 35ഉം റൺസ് നേടി. മറ്റാരും തന്നെ രണ്ടക്കം കടന്നതുമില്ല. 4 വിക്കറ്റ് വീഴ്ത്തിയ അഷീദോ ഫെർണാണ്ടോയും 3 വിക്കറ്റ് വീഴ്ത്തിയ പ്രഭാത് ജയസൂര്യയും 2 എണ്ണം സ്വന്തമാക്കിയ കുമാരയുമാണ് ഇന്ത്യൻ കുതിപ്പിന് കടിഞ്ഞാണിട്ടത്. 2 ഇന്നിംഗ്സിൽ 372 റൺസിന്റെ വിജയലക്ഷ്യവുമായി ബാറ്റിംഗ് തുടങ്ങിയ ശ്രീലങ്കൻ ഇന്നിംഗ്സ് 206 റൺസിൽ അവസാനിച്ചു. 84 റൺസ് നേടിയ സൊനാൽ ദിനുഷയും 59 റൺസടിച്ച നായകൻ ധനഞ്ജയ ഡിസിൽവയുമാണ് മികച്ച പ്രകടനം നടത്തിയത്. ഇന്ത്യയ്ക്കായി മാനവ് സുധർ 55 റൺസ് വിട്ടു നൽകി 6 വിക്കറ്റ് വീഴ്ത്തിയതോടെ തകർപ്പൻ വിജയം ഇന്ത്യയ്ക്ക് സ്വന്തമാവുകയായിരുന്നു. തന്റെ 2ാം ടെസ്റ്റിലാണ് മാനവ് സുധർ ടെസ്റ്റിൽ 10 വിക്കറ്റ് എന്ന നേട്ടം സ്വന്തമാക്കിയത്.
1: ഇന്ത്യൻ ഫുട്ബോൾ ലീഗ് ക്ലബ് ഗോകുലം കേരള പോർച്ചുഗീസ് മിഡ്ഫീൽഡർ ജോവോ റോഡ്രിഗസിനെ ടീമിലെത്തിച്ചതാണ് മറ്റൊരു പ്രധാന വാർത്ത. കംബോഡിയൻ ക്ലബായ ISI ഡാങ്കർ സെഞ്ചേരി FC-യിൽ നിന്നാണ് താരം മലബാറിയൻസിന്റെ ഭാഗമാകുന്നത്.
0: ഇതിനു പുറമെ സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ 3ാം സീസണിന് മുന്നോടിയായി ക്ലബ്ബുകൾ താരങ്ങളെ സ്വന്തമാക്കി തുടങ്ങിയത് മറ്റൊരു പ്രധാന വാർത്തയാണ്. കണ്ണൂർ വാരിയേഴ്സ്, കാലിക്കറ്റ് FAC, മലപ്പുറം FC ടീമുകളാണ് പുതിയ താരങ്ങളെ സ്വന്തമാക്കുന്നതിനും പ്രധാന താരങ്ങളെ നിലനിർത്താനും ശ്രമിക്കുന്നത്.
2: പോയ വാരത്തെ കായിക വിശേഷങ്ങൾ അവലോകനം തയ്യാറാക്കിയത് ഡി വിനോദ്. സമകാലികം.

0: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ കുടിശ്ശിക നിലനിൽക്കുന്ന വാഹന ഉടമകൾക്ക് 4 തവണകളായി കുടിശ്ശിക അടയ്ക്കുന്നതിന് അടുത്ത മാസം 30 വരെ സമയമനുവദിച്ചു. 36 മാസം വരെ തൊഴിലാളി അംശാദായം കുടിശ്ശിക വരുത്തിയ അംഗങ്ങളായ മോട്ടോർ തൊഴിലാളികൾക്കും അടുത്ത മാസം 30 വരെ കുടിശ്ശിക അടയ്ക്കുന്നതിന് സമയം അനുവദിച്ചിട്ടുണ്ട്. 36 മാസത്തിന് മുകളിൽ കുടിശ്ശികയുള്ളവർക്ക് അർഹതയില്ല. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 0491254743 0491254743
1: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
2: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.

വനിതാ ശിശുവികസന വകുപ്പ് ഉജ്ജ്വല ബാല്യം പുരസ്കാരത്തിന് അപേക്ഷ ക്ഷണിച്ചു. കല, കായികം, സാഹിത്യം, ശാസ്ത്രം, സാമൂഹികം, പരിസ്ഥിതി സംരക്ഷണം, ഐ ടി മേഖല, കൃഷി, മാലിന്യ സംസ്കരണം, ജീവകാരുണ്യ പ്രവർത്തനം, ക്രാഫ്റ്റ്, ശില്പനിർമ്മാണം, അസാമാന്യ ധൈര്യത്തിലൂടെ നടത്തിയ പ്രവർത്തനം എന്നീ മേഖലകളിൽ അസാധാരണ കഴിവ് പ്രകടിപ്പിക്കുന്ന 6 വയസ്സിനും 18 വയസ്സിനുമിടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. അപേക്ഷാ ഫോമും വിശദവിവരങ്ങളും www.wcd.kerala.gov.in എന്ന വെബ്സൈറ്റിലും ആലപ്പുഴ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ്,

0: ലത്തീൻപള്ളി കോംപ്ലക്സ്, കോൺവെന്റ് സ്ക്വയർ, ആലപ്പുഴ എന്ന വിലാസത്തിലും ലഭ്യമാണ്. അവസാന തീയതി അടുത്ത മാസം 10. ഫോൺ നമ്പർ 0477224644, 0477224644. വെബ്സൈറ്റ് www.wcd.kerala.gov.in.
1: റേറ്റ് കണ്ടാൽ സ്മൈൽ ആകും,
2: ഉടുത്തു വന്നാൽ സ്റ്റൈൽ ആകും.
1: യെസ് സിറ്റി സിൽസിൽ കുടുംബത്തിന് ഒന്നാകെ പൊന്നഴക് പാകിയ പുത്തൻ പുതിയ ഓണക്കോടികൾ വമ്പൻ ഓഫറുകളിൽ.
2: ഓണാശംസകളോടെ സിറ്റി സിൽസ് ഫുൾ ഓണം.
3: ഈ ഓണം കെ കെ ചേട്ടനൊപ്പം
4: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
5: മെഗാ പ്രൈസ് 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലേസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
6: ഉത്രാണം വന്നപ്പോൾ പൂവിനും പച്ചക്കറികൾക്കും ഒക്കെ വില അങ്ങ് കൂടി.
7: പക്ഷേ മൈജിൽ സ്മാർട്ട് ഫോണിനും വില കുറയുക. എത്ര എത്ര ഓഫറുകളാണോ ഇ എം ഐ വാങ്ങിയാലും ഓഫർ. ബമ്പർ അടിച്ചാൽ വീട്ടിൽ ഒരു BMW.
6: ഓണത്തിന് മുൻപ് ഷോപ്പ് ചെയ്യാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാണപ്പാച്ചിൽ. എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ഉത്രാണപ്പാച്ചിൽ ഇന്ന് രാത്രി 12 മണി വരെ.

0: തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: പിറ്റേന്ന് തൊട്ട് രാമരുടെ വീട്ടിൽ പത്രം വന്നു തുടങ്ങി. പണിക്കാരൊക്കെ വരുന്നതിന് മുമ്പായി രാമർ പത്രം വായിക്കാനിരിക്കും. ആദ്യമൊക്കെ തപ്പിത്തടഞ്ഞായിരുന്നു വായന, ചില വാക്കുകൾ മനസ്സിലാവില്ലായിരുന്നു. അപ്പോൾ കല്യാണിയെ സഹായത്തിന് വിളിക്കും. എത്ര തിരക്കുണ്ടായാലും അവൾ ഓടിയെത്തും. പെട്ടെന്ന് തന്നെ രാമർക്ക് പത്രം എളുപ്പത്തിൽ വായിക്കാൻ കഴിയുമെന്നായി. 5 മാസം കഴിഞ്ഞാണ് വയൽ വാങ്ങിയത്. കന്നിയും മകരവും കൃഷി ചെയ്യാൻ കഴിയുന്ന വയലുകൾ. പിന്നീട് വീട്ടിൽ എല്ലായിടത്തും നെല്ലിൻ്റെയും പുല്ലിൻ്റെയും മണം പരന്നു. കന്നിക്കൊയ്ത്ത് കഴിഞ്ഞാൽ കറ്റകൾ വീട്ടിനുള്ളിലേക്കോ അതിനോട് ചേർന്നു പണിത ചായ്പിലേക്കോ വയ്ക്കാം. മെതി അവിടെ നിന്നാകാം. എന്നാൽ മകരക്കൊയ്ത്തിലെ കറ്റകൾ വീട്ടിൻ്റെ ഇറയത്ത് പോലും കയറ്റാൻ പാടില്ലെന്നതാണ് പ്രമാണം. ഇതൊക്കെ കല്യാണി പറഞ്ഞിട്ടാണ് രാമർ അറിയുന്നത്. മകരക്കൊയ്ത്തായാൽ മുറ്റത്തോട് ചേർന്നുള്ള പറമ്പ് നിരപ്പാക്കി ചാണകം മെഴുകി കളമുണ്ടാക്കും. വലിയൊരു മറയും പണിയും. ആദ്യ കൊയ്ത്തിൻ്റെ അന്ന് കതിർക്കനമുള്ള നെല്ല് നിലം തൊടാതെ കൊയ്തെടുത്ത് ഇല്ലം നിറ വല്ലം നിറ പത്തായം നിറ എന്ന് ചൊല്ലിക്കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നു. നിലവിളക്ക് തൂക്കിയിടുന്ന കൊളുത്തിനോടൊപ്പം പുന്നല്ലിൻ കതിരുകൾ തൂക്കിയിടണമെന്നും പ്രമാണമുണ്ട്. കല്യാണി പറയുന്നതിനനുസരിച്ചാണ് രാമർ അതൊക്കെ ചെയ്തു പോന്നത്. പത്രം വായിച്ചുകൊണ്ടിരിക്കെ രാമറിന്റെ മനസ്സിലും വലിയ ആകാംക്ഷ വളരുകയായിരുന്നു. വെള്ളക്കാർക്കെതിരെ കോൺഗ്രസ് സമരം ചെയ്യുന്നതുകൊണ്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ബ്രിട്ടനോടുള്ള നിലപാടെന്തായിരിക്കും? കോൺഗ്രസിനോട് ആലോചിക്കാതെ ഇന്ത്യയെയും യുദ്ധത്തിൽ ഭാഗഭാക്കാക്കിയതിൽ പ്രതിഷേധിച്ച് ഭരണത്തിലുള്ള കോൺഗ്രസ് പങ്കാളിത്തം അവസാനിപ്പിച്ചെന്നറിഞ്ഞതോടെ എല്ലായിടത്തും കോൺഗ്രസിന്റെ പ്രവർത്തനം പിന്നെയും ഊർജിതമാവുകയായിരുന്നു. പയ്യോളിയിൽ നടന്ന സമ്മേളനത്തിൽ ഒരു കേൾവിക്കാരനായി രാമർ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. മുഹമ്മദ് അബ്ദുറഹിമാൻ, ഇ മൊയ്തു മൗലവി, ചിറക്കൽ ടി ബാലകൃഷ്ണൻ നായർ എന്നിവരാണ് പ്രസംഗിക്കാനെത്തിയിരുന്നത്. ഇവർ മൂന്നുപേരെയും ആദ്യമായിട്ടാണ് രാമർ കാണുന്നത്. കനത്ത ശബ്ദത്തിൽ വളരെ ഒതുക്കത്തോടെയാണ് മുഹമ്മദ് അബ്ദുറഹിമാൻ സംസാരിച്ചത്. എന്നാൽ ചിറക്കൽ ടി ബാലകൃഷ്ണൻ നായരുടെ പ്രസംഗം ആവേശത്തിന്റെ ഒരു തിരത്തള്ളലായിരുന്നു. ധാരാളം പോലീസുകാർ പ്രസംഗം നടക്കുന്ന മൈതാനത്തെ വലയം ചെയ്തിരുന്നു. വടകര സർക്കിൾ ഇൻസ്പെക്ടർ കുങ്കൻ നായർ വേദിക്ക് തൊട്ടരികിൽ എല്ലാം വീക്ഷിച്ച് നിൽക്കുന്നത് കാണാമായിരുന്നു. ആളുകളെ മർദ്ദിച്ചൊതുക്കാൻ ഒരവസരം കിട്ടാനെന്നോണം അസഹിഷ്ണുത അയാളുടെ നോട്ടത്തിലും ഭാവത്തിലും ദൃശ്യമായിരുന്നു. യുദ്ധം നടക്കുന്ന സമയമായതുകൊണ്ട് പോലീസിന് എന്തും ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ഇതൊക്കെ അറിയാമായിരുന്നിട്ടും സർക്കിൾ ഇൻസ്പെക്ടറുടെ മുഖത്തു നോക്കി ചിറക്കൽ ടി ബാലകൃഷ്ണൻ നായർ ഗർജിച്ചു, "വങ്കനായ കുങ്ക, നിന്റെ ഹുങ്ക് ഞങ്ങളോട് വേണ്ട." ഇത് കേട്ട് ആളുകൾ കൂവിയാർത്തു. അതിനൊടുവിൽ കുങ്കൻ നായർ അവിടെ നിന്ന് അപ്രത്യക്ഷനാവുകയും ചെയ്തു. യുദ്ധം തുടർന്നാൽ എന്താണ് സംഭവിക്കുകയെന്ന് രാമറിന് അറിയില്ലായിരുന്നു. എന്നാൽ പത്രത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അയാളെ വല്ലാതെ ആശങ്കപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ തക്ഷൻകുന്നിൽ കൊല്ലങ്ങൾക്ക് മുമ്പ് പടർന്നു പിടിച്ച കുരിപ്പിനേക്കാൾ ഭീകരമായതെന്തോ വരുന്നു എന്ന തോന്നലായിരുന്നു രാമറിനുണ്ടായിരുന്നത്. കുഞ്ഞിക്കേളവും അത് ശരിവച്ചു. അമേരിക്കയുടെ കയ്യില് ബോംബുണ്ട്, ഓരത് ഇടുമെന്നാ എന്റെ പേടി. അത് കേട്ട് രാമർ പറഞ്ഞു, "എന്തായാലും ഇന്ത്യന്റെ മേലെ ഇടൂലാന്ന് ഉറപ്പാ." അങ്ങനെയൊന്നും ചിന്തിക്കരുത് രാമറെ, ലോകത്തിൽ എവിടെ ഇട്ടാലും മനുഷ്യന്മാരല്ലേ ചാവുന്നത്, ആര് ചത്താലും അത് വലിയ ദുഃഖമുള്ള കാര്യമല്ലേ.

0: കുഞ്ഞിക്കേളു ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് രാമർ താൻ പറഞ്ഞതിലെ വിഡ്ഢിത്തം തിരിച്ചറിഞ്ഞത്. യുദ്ധം തന്നെ ഒഴിവാക്കേണ്ടതാണെന്നും അയാൾക്ക് തോന്നി. എന്തിനാണ് ഇങ്ങനെയൊരു യുദ്ധം? ഓരോ യുദ്ധത്തിലും എത്ര പേരാണ് മരിച്ചു വീഴുന്നത്? രാമറിന്റെ ചിന്ത മനസ്സിലാക്കിക്കൊണ്ട് കുഞ്ഞിക്കേളു പറഞ്ഞു, ആര് വിചാരിച്ചാലും യുദ്ധം ഒഴിവാക്കാൻ പറ്റിയല്ല. യുദ്ധം വേണ്ട ചിലരുണ്ടാകും, ഒരു യുദ്ധം നടത്തുക തന്നെ ചെയ്യും. യുദ്ധം രൂക്ഷമായതോടെ നാട്ടിലെ അവസ്ഥയും മാറിത്തുടങ്ങി. മണ്ണെണ്ണയാണ് ആദ്യം കിട്ടാതായത്. വലിയങ്ങാടിയിൽ മണ്ണെണ്ണ വാങ്ങാൻ പോയ കച്ചവടക്കാർ വെറും കൈയോടെ മടങ്ങുകയായിരുന്നു. മണ്ണെണ്ണ എന്നുണ്ടാകുമെന്ന് ആർക്കും ഉറപ്പില്ല. അതോടെ തക്ഷൻകുന്നിലെ വീടുകൾ ഇരുട്ടിലായി. ഓരോ വീട്ടുകാരും പരസ്പരം കാണുമ്പോൾ ഇപ്പോൾ ആദ്യം ചോദിക്കുക, നിന്റെ പൊരയിൽ ചിമ്മുണിയുണ്ടോ എന്നാണ്. മണ്ണെണ്ണയ്ക്ക് ക്ഷാമം വരുമെന്ന് കരുതിയതുകൊണ്ട് ചില വീട്ടുകാർ കുറച്ചധികം മണ്ണെണ്ണ വാങ്ങി സൂക്ഷിച്ചിരുന്നു. അവരുടെ വീടുകളിലെ വിളക്കുകൾ മാത്രം രാത്രി കത്തിക്കൊണ്ടിരുന്നു. എന്നാൽ അധികകാലം അവർക്കും വിളക്ക് കത്തിക്കുവാൻ കഴിഞ്ഞില്ല. മണ്ണെണ്ണയ്ക്ക് പകരമായി നാട്ടുകാർ ഈരോടൻ ഉപയോഗിക്കാൻ തുടങ്ങി. മരോട്ടിക്കായ ആട്ടിയെടുത്ത എണ്ണയായിരുന്നു അത്. നിലവിളക്കിൽ ഒഴിച്ചാൽ അത് കുറച്ചു നേരം കത്തിക്കൊണ്ടിരിക്കും. എന്നാൽ അതിനൊട്ടും പ്രകാശമില്ലായിരുന്നു. വിളക്ക് കത്തുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവരുടെ മുഖം കാണാൻ പോലും പ്രയാസമായിരുന്നു. മണ്ണെണ്ണ കിട്ടാതായതോടെ തക്ഷൻകുന്നിലെ കച്ചവടക്കാർ സന്ധ്യയ്ക്ക് മുമ്പേ പീടികകൾ അടച്ചു തുടങ്ങി. രാത്രി വളരെ വൈകുന്നതുവരെ പീടിക കോലായകളിലും നിരത്തുവക്കിലും നടത്തിയിരുന്ന സംസാരങ്ങളും ഇല്ലാതായി. തക്ഷൻകുന്നിന്റെ മുകളിൽ വലിയൊരു കരിമ്പടം വീണ അവസ്ഥ വന്നു.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം

0: ഈ ഓണക്കാലത്ത് പ്രീമിയം എന്റർടൈൻമെന്റ് എക്സ്പീരിയൻസുമായി പെട്ടാപ്പുള്ളിൽ ഏജൻസീസ് അവതരിപ്പിക്കുന്നു ടിസിഎല്ലിന്റെ പ്രീമിയം എൽഇഡി ടിവികൾ.
1: ടിസിഎൽ ഗൂഗിൾ ടിവികൾ ആകർഷകമായ ഫിനാൻസ് സ്കീമിൽ 15,000 രൂപ വരെ ക്യാഷ് ബാക്കും ഒരു വർഷം എക്സ്ട്രാ വാറന്റിയോടുകൂടിയും സ്വന്തമാക്കാം. നമ്മുടെ പെട്ടാപ്പുള്ളിൽ ഏജൻസീസിൽ നിന്നും.
2: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
3: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
2: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.

0: ഷോപ്പിംഗ് അവസാന നിമിഷങ്ങളിലേക്ക്. മൈജിയിൽ ഓരോ പ്രൊഡക്റ്റും കളത്തിലിറങ്ങുന്നു. മൊബൈൽ, ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, മിക്സർ ഗ്രൈൻഡർ, സ്പീക്കേഴ്സ് എല്ലാം ഒന്നിന് പിറകെ ഒന്നായി. ഏറ്റവും മികച്ച വിലക്കുറവിൽ, ഏറ്റവും മികച്ച ഓഫേഴ്സ്, ഏറ്റവും മികച്ച സമ്മാനങ്ങൾ, വിലക്കുറവും ഓഫറും സമ്മാനങ്ങളും, സൂപ്പർ ഫിനിഷ്. ഈ ഓണത്തിന്റെ ചാമ്പ്യൻ ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ മൈജി. മൈജി ഓണം മസ്റ്റ് ഓണം.
1: സമ്പൂർണ്ണ ബിരുദ സംസ്ഥാനമാകുവാൻ കേരളം ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാവർക്കും ബിരുദം എന്ന ആശയവുമായി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UG PG അഡ്മിഷൻ തുടരുന്നു. കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഒന്നിലധികം പഠന കേന്ദ്രങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളും. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക.

0: ആർസിആർ കായം എന്ത് പഠിക്കണം, എന്താകണം?
1: കരിയർ ഗൈഡൻസ്. ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
0: പ്രായോജക ആർസിആർ കായം വിശ്വാസത്തിന്റെ നറുമണം.
2: വിലയിൽ മിതം, രുചിയിൽ കേമം. ഓണസദ്യക്കുള്ള സാമ്പാറെങ്കിൽ കായം ആർസിആർ തന്നെ.
3: ഹലോ,
4: എനിക്ക് ACCA കുറിച്ചായിരുന്നു അറിയേണ്ടിയിരുന്നത്.
3: ACCA എന്ത് പഠിച്ചാളാ?
4: ഞാൻ ബികോം.
3: ആ, ബികോം പഠിച്ച ACCA പോവാം, നല്ല കാര്യമാണ് കേട്ടോ. CA മാതിരിയുള്ള ഒരു കോഴ്സാണ് ACCA പറഞ്ഞാൽ. അതിന് ബ്രിട്ടീഷ് CA അല്ലെങ്കിൽ യൂറോപ്യൻ CA എന്ന് പറയും.
4: ഞാനിപ്പോ ACCA പഠിച്ചതിന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടോ?
3: ACCA പറഞ്ഞാൽ ബ്രിട്ടീഷ് CA പറയും, യൂറോപ്യൻ CA ആണ്. നമ്മുടെ CAയുടെ ഇക്വലന്റ് അല്ല. നമ്മുടെ രാജ്യത്ത് അതിനൊത്തിരി റെക്കഗ്നീഷന്റെ ഒരു പോരായ്മ ഉണ്ട്, എന്നാലും ഇവിടെയും ജോലി കിട്ടുന്നുണ്ട്. ശരിക്കും നമ്മൾ ACCA പഠിച്ചാൽ പുറം രാജ്യങ്ങളിൽ, എസ്പെഷ്യലി മിഡിൽ ഈസ്റ്റ്, ACCA റെക്കഗ്നൈസ് ചെയ്യുന്ന രാജ്യങ്ങളിൽ ജോലി കിട്ടാൻ സാധ്യത വളരെ ഹൈ ആണ്. സാധാരണ ACCA പഠിച്ച മക്കള് മാനസികമായിട്ട് പാസ്സായാൽ പുറത്തു പോകാൻ തയ്യാറാകണം. അപ്പൊ മോൾക്ക് പുറത്തു പോകാനൊക്കെ സൗകര്യം

0: അച്ഛനമ്മയൊക്കെ വിടുന്നു വെച്ചാൽ എ സി സി എ പഠിച്ചോളൂ, പുറത്തു പോയാൽ ജോലി കിട്ടും. എ സി സി എ പഠിച്ചവർക്ക് സി എക്കാർ ജോലി കിട്ടില്ല, എന്നാലും ചെറിയ ചെറിയ ജോലികളൊക്കെ കിട്ടും. അപ്പോൾ പുറത്തു പോകാൻ താല്പര്യമുണ്ട്, സൗകര്യങ്ങളുണ്ടെങ്കിൽ എ സി സി എ നല്ലൊരു കോഴ്സാണ്. സി എന് അത്രയും കടുപ്പമല്ല, പാസ്സാകാനും എളുപ്പമാണ്, ഇത്തിരി കൂടി എളുപ്പമാണ് പഠിക്കാൻ. നമുക്ക് ബികോംകാർക്ക് വളരെ എളുപ്പമാണ്. ബെറ്റർ സി എം എ, സി പി പി അല്ലെങ്കിൽ സി എഫ് എ അല്ലെങ്കിൽ സി എ ഒക്കെയാണ് ബെറ്റർ എന്ന് പറഞ്ഞാൽ വലിയ ഡിഗ്രിയും. നമ്മൾ പഠിക്കേണ്ട കോഴ്സ് നമ്മുടെ ഉദ്ദേശമായിട്ട് ഒത്തുപോകണം. പുറത്തു പോകാൻ പെട്ടെന്നൊരു ജോലി വേണം, സാമ്പത്തികമായിട്ട് കുടുംബത്തിന് രക്ഷപ്പെടുത്തണം, യു എയിൽ പോകാൻ സൗകര്യമുണ്ട്, എ സി സി എ മതി കേട്ടോ.
1: ചേട്ടാ, ഓണസദ്യക്കുള്ളെല്ലാം വാങ്ങിയോ?
2: എല്ലാം വാങ്ങി, പക്ഷേ കായം മറന്നു.
1: എന്നാൽ ഒരു കാര്യം ഓർക്കണം, കായം ആർ സി ആർ തന്നെ വേണം. ആർ സി ആർ കായം, വിലയിൽ മിതം, രുചിയിൽ കേമം. ഓണസദ്യക്കുള്ള സാമ്പാറെങ്കിൽ കായം ആർ സി ആർ തന്നെ.
3: ആർ സി ആർ കായം, വിശ്വാസത്തിന്റെ നറുമണം.
4: ആർ സി ആർ കായം, എന്തു പഠിക്കണം, എന്താകണം. പ്രായോജക ആർ സി ആർ കായം, വിശ്വാസത്തിന്റെ നറുമണം.
1: വിലയിൽ മിതം, രുചിയിൽ കേമം. ഓണസദ്യക്കുള്ള സാമ്പാറെങ്കിൽ കായം ആർ സി ആർ തന്നെ.
5: സമയം 8 മണി.
6: ആകാശവാണി എഫ് എം വാർത്തകൾ.
5: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച സംസ്ഥാനത്തെത്തും. ഓണം ടൂറിസം വാരാഘോഷങ്ങളുടെ സമാപനത്തിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയാവും. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്നും മാംഗ്ലൂരു സ്റ്റേഷൻ ഉൾപ്പെടെ ഭാഗങ്ങൾ സൌത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാനെടുത്ത തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. സംസ്ഥാന ഗവൺമെന്റുമായി കൂടിയാലോചിക്കാതെയാണ് റെയിൽവേ ബോർഡ് തീരുമാനമെടുത്തതെന്ന് മുഖ്യമന്ത്രി കത്തിൽ അറിയിച്ചു. ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോതമംഗലം കുട്ടമ്പുഴ പഞ്ചായത്തിലെ താളുകണ്ടം ഉന്നതിയിൽ സഞ്ചരിക്കുന്ന റേഷൻ കട മന്ത്രി അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. യാത്രാ സൌകര്യം പരിമിതമായ പ്രദേശങ്ങളിൽ റേഷൻ സാധനങ്ങൾ എത്തിക്കുന്ന പദ്ധതി കൂടുതൽ വിപുലീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെ ആശ്വാസകിരണം പദ്ധതിയിലൂടെ 24,857 ഗുണഭോക്താക്കൾക്കായി 3,400 രൂപ വീതം ധനസഹായം നൽകി. പദ്ധതിയുടെ 2026-27 സാമ്പത്തിക വർഷം നടത്തിപ്പിന് അനുവദിച്ച 10 കോടി രൂപ ഉപയോഗിച്ചാണ് ഈ തുക നൽകിയത്. ഇന്ന് ചിങ്ങമാസത്തിലെ ഉത്രാടം. നാളെ തിരുവോണപ്പുലരി ഉദിക്കുന്നതോടെ പൂക്കളവും ഓണസദ്യയും ഒരുക്കി മലയാളികൾ പൊന്നോണത്തെ വരവേൽക്കും. ഓണത്തോടനുബന്ധിച്ച് ഇന്ന് റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കും. ഈ മാസം 27 സെപ്റ്റംബർ 2 തീയതികളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും. കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് 31-ാം സ്ഥാപക ദിനം ആഘോഷിച്ചു. 1996 രാജ്യത്തെ 5-ാമത്തെ IIMI തുടങ്ങിയ സ്ഥാപനം 30 വർഷം പൂർത്തിയാക്കി. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ സെമിഫൈനൽ കാണാതെ പുറത്തായി. അർജന്റീനയോട് 3-5 പുരുഷ ടീമിന്റെ പരാജയം. ഓസ്ട്രേലിയയോട് സമനിലയിൽ കുരുങ്ങിയാണ് വനിതാ ടീമിന്റെ മടക്കം.
6: ആകാശവാണി FM വാർത്തകൾ.
7: ശാസ്ത്രദീപ്തി.
8: ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പ്, മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്തെല്ലാം എന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിൽ വരുന്നവ വായു, ജലം, ആഹാരം തുടങ്ങിയവയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന അന്തരീക്ഷം, ജലമണ്ഡലം, ശിലാമണ്ഡലം, ജീവമണ്ഡലം എന്നിവയും അവ തമ്മിലുള്ള ചാക്രിക ബന്ധം അഥവാ സൈക്ലിക് ബോണ്ടുമാണ് ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് നിദാനം എന്ന് മനസ്സിലാക്കാം. ഭൂമിയെ ചുറ്റി നിൽക്കുന്ന ഒരു വാതക പുതപ്പ് തന്നെയാണ് അന്തരീക്ഷം. ഗുരുത്വാകർഷണം മൂലമാണ് ഇത് ഭൂമിയോട് ചേർന്ന് നിൽക്കുന്നത്. ധാരാളം വാതകങ്ങൾ അന്തരീക്ഷത്തിലുണ്ടെങ്കിലും ശ്വസനത്തിനാവശ്യമായ ഓക്സിജൻ, സസ്യങ്ങളുടെ പ്രകാശ സംശ്ലേഷണത്തിന് അത്യാവശ്യമായ കാർബൺ ഡൈ ഓക്സൈഡ്, സസ്യങ്ങളുടെ വളർച്ചയ്ക്കും പ്രോട്ടീൻ നിർമ്മാണത്തിനും ഒഴിച്ചുകൂടാനാവാത്ത നൈട്രജൻ എന്നിവ ഏറ്റവും അധികം പ്രാധാന്യമർഹിക്കുന്നു. ആകെയുള്ള വാതകങ്ങളിൽ ഏകദേശം 78% വരുന്ന നൈട്രജനാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന വാതകം. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ എന്നിവയാണ് പ്രധാന അന്തരീക്ഷ പാളികൾ. സുമാർ 12 കിലോമീറ്റർ ഉയരത്തിലുള്ള ട്രോപ്പോസ്ഫിയർ തന്നെയാണ് നമ്മുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പാളിയെങ്കിലും മഴയ്ക്ക് നിദാനമായി

0: ഇതും നമ്മുടെ സംരക്ഷണ വലയമായ ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നതുമായ സ്ട്രാറ്റോസ്ഫിയറിനും മറ്റുള്ള പാളികൾക്കും അവയുടേതായ പ്രാധാന്യമുണ്ട്. മനുഷ്യനല്ലാതെ മറ്റൊരു ജീവജാലവും മലിനീകരണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി പരിസ്ഥിതി വിനാശം വരുത്തുന്നതിനിടയുള്ള സാധ്യതകൾ നാം പരമാവധി കുറയ്ക്കുക തന്നെ വേണം. ജീവജാലങ്ങളുടെ നിലനിൽപ്പിന്റെ മറ്റൊരു അവശ്യ ഘടകമായ ജലം ഉൾക്കൊള്ളുന്ന ജലമണ്ഡലം ഏറെ പ്രാധാന്യമർഹിക്കുന്നു. ഭൗമോപരിതലത്തിൽ 4/3 ഭാഗവും ജലമാണെങ്കിലും ശുദ്ധജലത്തിന്റെ അളവ് ആകെയുള്ളതിന്റെ 3% താഴെ മാത്രമാണ്. ബാഷ്പീകരണ പ്രക്രിയ, ഖനീകരണം, വർഷണം മുതലായവ അനുസ്യൂതം നടക്കുന്നതുകൊണ്ടാണ് ജലത്തിന്റെ അളവ് ഏറെക്കുറെ മാറ്റമില്ലാതെ തുടരുന്നത്. എന്നാൽ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും മറ്റും കണക്കിലെടുക്കുമ്പോൾ ജലം കൂടുതൽ പേർക്കായി വിഭജിക്കപ്പെടുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അഗ്നിപർവ്വത സ്ഫോടനം പോലുള്ള പ്രകൃതി പ്രതിഭാസങ്ങൾ ഉണ്ടെങ്കിലും രാസവള പ്രയോഗം, കീടനാശിനി പ്രയോഗം, വ്യവസായങ്ങളുടെ രാസമാലിന്യ നിർമ്മാർജ്ജനം ഇവയാലൊക്കെ ഉണ്ടാകുന്ന അന്തരീക്ഷ ജല മലിനീകരണം നടത്തുന്നത് മനുഷ്യനല്ലാതെ മറ്റാരുമല്ല. വനങ്ങളെ നിലനിർത്തുന്നതും കൃഷിക്ക് ഉപയുക്തമാകുന്ന മണ്ണിനെ ഉൾക്കൊള്ളുന്നതുമായ ശിലാമണ്ഡലത്തിന്റെ പ്രാധാന്യം എടുത്തു പറയേണ്ടത് തന്നെ. കൂടാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും വ്യവസായങ്ങളുടെ നിലനിൽപ്പിനുമെല്ലാം ശിലാമണ്ഡലമാണ് നിദാനം. ധാതുലവണങ്ങളുടെ കലവറ കൂടിയാണിത്. ജീവന്റെ സാന്നിധ്യമുള്ള ഭൂവൽക്കത്തിലെ മേഖലയാണ് ജീവമണ്ഡലം അഥവാ ബയോസ്ഫിയർ. ഓരോ പ്രദേശത്തിന്റെയും സവിശേഷതയനുസരിച്ച് വിവിധ ആവാസ വ്യവസ്ഥകളെ ജീവമണ്ഡലം ഉൾക്കൊള്ളുന്നു. ഇവയുടെ ഈ പരസ്പര ബന്ധം നിലനിർത്തുവാൻ മനുഷ്യൻ എത്രത്തോളം ശ്രമിക്കുന്നുവോ അത്രത്തോളം പ്രയോജനം മാനവരാശിക്ക് മാത്രമല്ല സകല ജീവജാലങ്ങൾക്കുമാണ്. കാരണം മറ്റൊരു ജീവിവർഗവും പ്രകൃതിയുടെ താളം തെറ്റിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാറില്ല എന്നത് തന്നെ.
1: ഈ വിവരങ്ങൾ നൽകിയത് S. സുധീഷ് ഷെനായ്. ശാസ്ത്രദീപ്തി.

0: ഒഴുകും ലക്ഷ്മി.
1: സേവന പാരമ്പര്യത്തിന്റെ 4.5 പതിറ്റാണ്ടുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പീഡിയാട്രിക് ഗൈനക്കോളജി വിഭാഗങ്ങൾ കൂടാതെ കാർഡിയാക്, ഓർത്തോപീഡിക്, ഗാസ്ട്രോ എൻട്രോളജി, യൂറോളജി, ജനറൽ മെഡിസിൻ, ക്യാൻസർ, ഡെന്റൽ തുടങ്ങി 35 വിഭാഗങ്ങൾ. രോഗങ്ങൾ അകറ്റി ആശ്വാസം നൽകും ആരോഗ്യലക്ഷ്മി. ലക്ഷ്മി ഹോസ്പിറ്റൽ, എറണാകുളം, ആലുവ. ഫോൺ 0484-277-110.
2: ഇന്ന് ഈ പരിപാടിയിൽ ചെവിയിലെ അണുബാധ കാരണവും പരിഹാരവും എറണാകുളം ലക്ഷ്മി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ ഹരീഷ് ആറുമായി അഭിമുഖം.
3: ഇന്ന് FM Health ലൈൻ ചർച്ച ചെയ്യുന്നത് ചെവിയിൽ കാണുന്ന പഴുപ്പ് അഥവാ ഇൻഫെക്ഷൻ, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമാണ്. സാധാരണ ചെവിയിൽ പഴുപ്പ് അതല്ലെങ്കിൽ ഇൻഫെക്ഷൻ, അതെന്താണെന്നൊന്ന് വിശദമാക്കാമോ?
4: ചെവി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വീട്ടിലേക്കോ മറ്റോ കടക്കുമ്പോൾ 3 റൂം മാതിരി നമുക്ക് കണക്കാക്കാം. ഒന്നൊരു വരാന്ത, രണ്ടാമത്തത് ഉൾമുറി, അതിനുള്ളിലൊരു കിച്ചൻ മാതിരി അല്ലെങ്കിൽ ബെഡ്റൂം മാതിരി ഒരു റൂം, ഇങ്ങനെ 3 റൂമായിട്ട് നമുക്ക് സങ്കല്പിക്കാം. ഈ പുറമേയുള്ള വരാന്ത എന്ന് പറയുന്ന ആ ഹോളാണ് നമ്മൾ പുറമേ കാണുന്ന ചെവിയും അതിൻ്റെ ഉള്ളിൽ അറ്റത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു ഇയർ ഡ്രം ഉണ്ട്. അതിനെ നമ്മൾ കർണപ്പടം പാടാന്നൊക്കെ പറയാറുണ്ട് പലരും പല ഇതിൽ. അവിടം വരെ പുറമേയുള്ള ഭാഗം. അത് കഴിഞ്ഞാൽ ഉള്ളിൽ ആദ്യം നമ്മൾ സ്വീകരണ മുറി എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതുമാതിരിയുള്ള സ്ഥലമാണ് മധ്യകർണം. അപ്പോൾ ബാഹ്യകർണം കഴിഞ്ഞു, പിന്നെ മധ്യകർണം. മധ്യകർണം കഴിഞ്ഞാൽ ഉൾമുറിയാണ്, ഉള്ളിലെ ബെഡ്റൂം അല്ലെങ്കിൽ കിച്ചൻ എവിടെയെങ്കിലും സങ്കല്പിക്കാം. അപ്പോൾ ഈ 3 എണ്ണം, ഒന്ന് പുറമേയുള്ള ബാഹ്യകർണം ശബ്ദത്തെ കളക്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇങ്ങനെ നമ്മൾ ഈ ഉച്ചഭാഷണി കണ്ടിട്ടില്ലേ, ഉച്ചഭാഷണി ഇങ്ങനെ കൊളാമ്പി മാതിരി ഇരിക്കുമല്ലോ, അപ്പോൾ അതിൽ നിന്ന് പിടിച്ചെടുക്കുന്ന മാതിരി ശബ്ദങ്ങൾ പിടിച്ചെടുത്ത് ഉള്ളിലേക്ക് കൊണ്ടുപോകാനാണ് ആ വരാന്ത. അപ്പോൾ നേരെ കൊണ്ടുപോയി തട്ടുന്നത് ചെവിക്കല്ലിലാണ്. ചെവിക്കല്ലെന്ന് പറഞ്ഞാൽ കർണപ്പടം അല്ലെങ്കിൽ ഇയർ ഡ്രം. അതിൽ തട്ടുമ്പോൾ അത് വൈബ്രേറ്റ് ചെയ്യും. വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ആ വൈബ്രേഷൻ ഉള്ളിലേക്ക്, ആ നടുക്കുള്ള മുറിയിൽ കൂടെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ ഒരു ചെയിൻ മാതിരി 3 കൊച്ചു എല്ലുകൾ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ എല്ലുകളാണെങ്കിലും അനങ്ങിക്കഴിയുമ്പോൾ ആ വൈബ്രേഷൻ ഒട്ടും അതിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ശക്തി ചോരാതെ ഉള്ളിലെ റൂമിലേക്ക് എത്തും. അതാണ് ആന്തരികകർണം. ആന്തരികകർണത്തിലാണ് തലച്ചോറിൻ്റെ അവിടെ നിന്ന് വരുന്ന ഞരമ്പുകളൊക്കെ ഉള്ളത്. അപ്പോൾ അവിടം വരെ കൊണ്ടുപോകുന്ന ഒരു സ്ട്രക്ചറാണ് ചെവി എന്ന് പറയുമ്പോൾ. ഇതിൽ പുറമേ ഉള്ള കർണത്തെയോ അല്ലെങ്കിൽ മധ്യകർണത്തെയോ ഇല്ലെങ്കിൽ ആന്തരികകർണത്തെയോ എവിടെ വേണമെങ്കിലും പഴുപ്പ് പിടിക്കാം. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത് ബാഹ്യകർണവും മധ്യകർണവുമാണ്. മധ്യകർണത്തിനാണ് അതിൽ ഏറ്റവും കോമൺ ആയിട്ട് ഈ പഴുപ്പ് കാണുന്നത്.
3: ഈ ചെവിയിലെ പഴുപ്പ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഇൻഫെക്ഷൻ എന്നാണ് മനസ്സിലാക്കേണ്ടത്.
4: അതേ ഉള്ളൂ, ഏത് പഴുപ്പും ഇൻഫെക്ഷൻ തന്നെയാണ്. പഴുപ്പ് എന്ന് പറഞ്ഞാൽ ബോഡിയിൽ സാധാരണ കാണുന്നതല്ല. അപ്പൊ അങ്ങനെ അല്ലാതെ കാണുന്നതിനെയൊക്കെ നമ്മൾ പഴുപ്പ് എന്ന് തന്നെയാ പറയുക. അപ്പോൾ ഇത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് കോമൺ ആയിട്ട് വരുന്നത്. എന്ന് വെച്ചാൽ അണുബാധ ഉണ്ടായിട്ട് വൈറൽ ഇൻഫെക്ഷനും വരാറുണ്ട്. പക്ഷേ വൈറൽ ഇൻഫെക്ഷൻ സാധാരണ ചെവിയിൽ വളരെ കുറവായിട്ട് കാണാറുള്ളൂ. ഏറ്റവും കൂടുതൽ കാണുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലക്ഷണം രോഗം എവിടെയാണെങ്കിലും, ഇപ്പോൾ ഉദാഹരണത്തിൽ പല്ലിനാണെങ്കിലും കണ്ണിലാണെങ്കിലും ചെവിയിലാണെങ്കിലും നഖത്തിൻ്റെ ഇടയ്ക്കാണെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നാൽ പഴുപ്പുണ്ടാവും. ആ പഴുപ്പ് ചെവിയെ ബാധിക്കും. ചെവിയെ ബാധിച്ച് ആ പഴുപ്പ് ഇന്ന് കൂടുതൽ പഴുപ്പ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് ബാഹ്യകർണത്തിൽ വരികയാണെങ്കിൽ നല്ല വേദനയായിട്ടാണ് വരിക. സോഫ്റ്റ് ആയിട്ടുള്ള ഈ തരുണാസ്ഥി കൊണ്ടുണ്ടാക്കിയതായതുകൊണ്ട് ഇൻഫെക്ഷൻ വന്നാൽ വല്ലാത്ത വേദനയായിരിക്കും അവിടെ.
3: ലക്ഷണമായിട്ട് നമുക്ക് ഈ ചെവി ഒലിപ്പ് എന്ന് പറയുന്ന പോലെ പഴുപ്പ് ഒലിച്ചിറങ്ങാൻ സാധ്യത
4: വരും. എന്തായാലും ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ബാഹ്യകർണത്തിൽ പഴുപ്പ് കാര്യമായിട്ട് ഇങ്ങോട്ട് ഒഴുകി വരില്ല. അവിടെ കൂടുതലും സ്റ്റിക്ക് ചെയ്തിരിക്കേ ഉള്ളൂ. കുറച്ച് വെള്ളം മാതിരി, നനവും മാതിരി ഇങ്ങി വരും. കുറച്ച് പഴുപ്പ് അതോട് ചേർന്നിരിക്കും. ചിലപ്പോൾ രക്തം കലർന്നു വരും. ഈ ബാഹ്യകർണത്തിന് ഏറ്റവും കൂടുതൽ വരുന്ന പഴുപ്പിൻ്റെ ഒരു ലക്ഷണമാണ് ബാഹ്യകർണത്തിലെ കുരു, ഈ ഫറങ്കിൾ എന്ന് പറയും. മുഖക്കുരു ഉണ്ടാകുന്ന മാതിരി. മുഖക്കുരു വന്നാൽ അത്ര വേദന ഉണ്ടാകില്ലെങ്കിലും ചെവിയുടെ അകത്ത് കുരു വരുമ്പോൾ അസഹനീയമായ വേദനയായിരിക്കും. രോഗിയെ കാണുമ്പോഴും നമുക്കറിയാൻ പറ്റും ഇത് ബാഹ്യകർണത്തിൻ്റെ ആണോ മധ്യകർണത്തിൻ്റെ ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റും എളുപ്പം.
3: അപ്പൊ സാധാരണ രോഗി ഡോക്ടറുടെ അടുത്ത് എത്തുന്നത് ചെവി വേദനയായിട്ടായിരിക്കും, ഉറക്കക്കുറവ്, ഇങ്ങനെ ചില കാരണങ്ങൾ പറഞ്ഞിട്ടായിരിക്കും.
4: 5 ലക്ഷണങ്ങളാണ് സാധാരണ ചെവിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുക. 1 ചെവി വേദന, 2 കേൾവി കുറവ്, 3 ചെവിയിൽ നിന്ന് ഒലിപ്പ്, 4 തലച്ചുറ്റൽ, പിന്നെ 5 ഇതെല്ലാം കൂടെ ഒരു കോമ്പിനേഷനായിട്ടും കാണാറുണ്ട്. തലച്ചുറ്റൽ എന്തായാലും ചില അസുഖങ്ങളുടെ പ്രത്യേകതയായിട്ട് കാണാറുണ്ട്.
3: നമ്മൾ പലപ്പോഴും തലച്ചുറ്റൽ എന്ന് പറയുമ്പോൾ ബാലൻസ് പോകുന്നു, ഇയർ ബാലൻസ് പോകുന്നു എന്നൊക്കെ പറയാറുണ്ട്.
4: അതെ അതെ,
3: അതും ഈ ഇൻഫെക്ഷനുമായിട്ട് ബന്ധമുണ്ട്.
4: അത് ഈ ബാഹ്യകർണത്തിലെ അസുഖങ്ങളെക്കാളും കൂടുതൽ മധ്യകർണത്തിലും ആന്തരികർണത്തിലും വരുന്ന അസുഖങ്ങൾക്ക് പഴുപ്പിൽ വരാറുണ്ട്. പക്ഷെ അതിനേക്കാളുപരി തലച്ചുറ്റൽ എന്ന് പറയുന്നത് ഈ പഴുപ്പില്ലാതെ തന്നെ കണ്ടുവരുന്ന ഒരു കൂട്ടമുണ്ട്. അതിനെ പൊസിഷണൽ വെർട്ടിഗോ എന്ന് പറയും. എന്ന് വെച്ചാൽ ആന്തരികകർണത്തിലാണ് കേൾവിയുടെ ഞരമ്പും ബാലൻസിന്റെ ഞരമ്പും ഉള്ളത്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ 3 മുറി ഉള്ളിലേക്ക് പോകുമ്പോൾ അതിനകത്താണ് തലച്ചോറിൽ നിന്ന് വരുന്ന ഞരമ്പുകൾ എൻഡ് ചെയ്യുന്നത്. അവിടം വരെ ഞരമ്പുള്ളൂ. അപ്പോ ആന്തരികകരണത്തെ ബാധിക്കുന്ന അസുഖങ്ങൾക്ക് തലച്ചുറ്റൽ കൂടുതൽ കാണാറുണ്ട്. അപ്പൊ അതിൽ തലച്ചുറ്റൽ അവിടെ നിന്ന് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ, അല്ലെ ബാലൻസ് നിലനിർത്താൻ സഹായിക്കുന്ന മൂന്ന് വളഞ്ഞ കുഴലുകളുണ്ട് ആന്തരികകരണത്തിൽ. ആ വളഞ്ഞ കുഴലുകളിലും മൂന്നിലും ഒരു ഫ്ലൂയിഡ് നിറച്ചു വെച്ചിട്ടുണ്ട്. ദ്രാവകങ്ങൾക്ക് മാത്രമേ ഒരു പൊസിഷൻ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റൂ. അപ്പൊ അതിന്റെ ലെവല് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. നമ്മളിപ്പോ തലച്ചരിയാണെങ്കിൽ തന്നെ ഉടനെ അതിന്റെ ലെവല് മാറുമ്പോൾ നമുക്ക് തലച്ചോറിന് മനസ്സിലാക്കാൻ പറ്റും ലെവല് മാറി. അങ്ങനെയാണ് നമ്മളെ അത് കറക്റ്റ് ചെയ്യുന്നത്.
3: ഈ ഇൻഫെക്ഷൻസുമായിട്ട് ഇതിന് വല്ല ബന്ധമുണ്ടോ? ശരിക്കും
4: ഇൻഫെക്ഷൻ ആന്തരികകരണത്തെ ബാധിച്ചാൽ ഈ ഫ്ലൂയിഡിനെ ബാധിക്കും. ഫ്ലൂയിഡിനെ ബാധിച്ചാൽ നിൽക്കാനും ഇരിക്കാനും പറ്റാത്ത ഇതാവും. അതിനെ ലാബിറിൻതൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖമായിട്ടാണ് നമ്മൾ കൂട്ടുന്നത്. ഇൻഫെക്ഷൻ ഇല്ലാണ്ടും ഫ്ലൂയിഡ് ഇംബാലൻസ് ആണ്. ഇനി മദ്യകരണത്തെ ബാധിക്കുന്ന ചില അസുഖങ്ങൾക്കും ഇതുപോലെ ഫ്ലൂയിഡിനെ ബാധിച്ച് തലകറക്കം ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്.
3: ഈ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത നൽകുന്ന റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയാവുന്ന അവസരങ്ങൾ എന്തെല്ലാമാണ്?
4: റിസ്ക് ഫാക്ടേഴ്സ് ഒന്നെന്താന്ന് വെച്ചാൽ, കുട്ടിക്കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് പലതരം ഇൻഫെക്ഷൻ വന്നു പോകണം. പ്രതിരോധ ശേഷി ഡെവലപ്പ് ചെയ്ത് വരുന്നതിന്റെ ഒരു ആവശ്യമാണ് ഇമ്മ്യൂൺ സിസ്റ്റം. ഒരു കുട്ടി അയാളുടെ ഇൻഫെക്ഷൻ ഇങ്ങോട്ട് കൊടുക്കും, ഇവന്റെ ഇൻഫെക്ഷൻ അങ്ങോട്ട് കിട്ടും. അങ്ങനെ കുറെ ഇൻഫെക്ഷൻ വന്ന് വന്ന് പോയി പോയി പോയി ഒരു 12 വയസ്സാകുമ്പോഴേക്ക് നല്ല ഇമ്മ്യൂണിറ്റി വരും. അതിനുള്ളിൽ ഈ കുട്ടികൾക്ക് ഈ ഇൻഫെക്ഷൻ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് വെച്ചാൽ ശ്വാസനാളത്തിലെ ഏറ്റവും മുകളിലത്തെ ഭാഗമായ തൊണ്ട, മൂക്ക്, ഇതിനെ ബാധിക്കുന്ന അഡിനോയിഡ് എന്ന് പറഞ്ഞ ഗ്രന്ഥി, ടോൺസിൽ പറഞ്ഞ എന്ന് പറഞ്ഞ ഗ്രന്ഥി, ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ഗ്രന്ഥികൾക്ക് ഇൻഫെക്ഷൻ കുട്ടികൾക്ക് വളരെ കോമൺ ആണ്, വളരെ സാധാരണമായിട്ട് കുട്ടിക്കാലത്ത് കണ്ടുവരുന്നതാണ്. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ അത് തൊണ്ടയിൽ മാത്രം കിടക്കാതെ മൂക്കിന്റെ പിന്നിൽ നിന്നും ചെവിയിലേക്ക് പോകുന്ന രണ്ട് ചെറിയ നാളുകളുണ്ട്, രണ്ട് ചെറിയ കുഴലുകളുണ്ട്. ആ കുഴലിൻ്റെ അകത്തൂടെ ഈ ഇൻഫെക്ഷൻ പതുക്കെ ചെവിയുടെ അകത്തോട്ട് കയറാൻ തുടങ്ങും. മൂക്ക് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ മൂക്കിന്റെ നേരെ അകത്തുകൂടെ നമ്മൾ പുറകോട്ട് പോവുകയാണെങ്കിൽ തൊണ്ടയുടെ മോൾ ഭാഗത്തെത്തും. ആ തൊണ്ടയുടെ മോൾ ഭാഗത്ത് മൂക്കിന്റെ പിന്നിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒറ്റ ഗ്രന്ഥിയാണ് അഡിനോയിഡ് ഗ്രന്ഥി. ഈ ഗ്രന്ഥി വീർത്താൽ ആലോചിച്ച് നോക്കുക എന്ത് സംഭവിക്കും. അതിന്റെ തൊട്ടടുത്ത് ഇടത്തുവശവും വലത്തുവശവുമായിട്ടുള്ള രണ്ട് കുഴലുകളാണ് ചെവിയിലേക്ക് പോകുന്നത്. ഒരു വീട്ടിലേക്ക് കയറുന്ന മാതിരി ആലോചിച്ചാൽ മതി. കയറുമ്പോൾ തന്നെ വലത്തോട്ടും ഇടത്തോട്ടും ഓരോ ചെറിയ പാസേജ് ഉണ്ടെന്ന് വെച്ചോളൂ, ഓരോ ചെറിയ വഴികളുണ്ടെന്ന് വെച്ചോളൂ. ഈ നടുക്ക് എന്തോ ഒരു

0: വലിയ സാധനം കൊണ്ടുവച്ച് ആ വഴികൾ അടഞ്ഞു പോയെന്ന് വെച്ചോ, അപ്പൊ എന്താവും, ഇതിന്റെ അകത്തൂടെ കാറ്റ് കയറാണ്ടാവും അങ്ങോട്ട്. ചെവിയിലേക്ക് കാറ്റ് കയറില്ല, ചെവിയിലേക്ക് എപ്പോഴും കാറ്റ് കയറണം. ഈ കുഴലിൽ കൂടെ ഉള്ളിൽ നിന്ന് കുഴലുണ്ട്, ചെവിയുടെ പിന്നിൽ നിന്ന് രണ്ട് കുഴലുകളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ തുപ്പൽ ഇറക്കുമ്പോൾ ടക് ടക്ക് ഒച്ച കേൾക്കുന്നത് ചെവിയിൽ. അപ്പോൾ ആ ശ്വാസനാളം അത് അടഞ്ഞു പോരുത്. ഈ അഡിനോയിഡ് വീർത്താൽ ഈ രണ്ട് കുഴലും അടഞ്ഞു പോകും. അടഞ്ഞു പോയാൽ ചെവിക്ക് ഉള്ളിലേക്ക് കാറ്റ് കടക്കില്ല. ഈ കാറ്റ് കടക്കാതെ വരുമ്പോൾ ചെവിക്കുള്ളിൽ ഇൻഫെക്ഷൻ വരും. മാത്രമല്ല, ഈ അഡിനോയിഡ് മുമ്പോട്ട് വലുതായാൽ മൂക്കടഞ്ഞു പോകും. മൂക്കടഞ്ഞുപോയാൽ മൂക്കിൽ നിന്നും ഉള്ളിലേക്ക് സാധാരണമായിട്ട് പോകേണ്ട കഫം പോകാതെ അവിടെ കെട്ടിക്കിടന്ന് പഴുക്കും. ആ പഴുപ്പ് നമ്മൾ ചീറ്റിക്കളയിക്കാൻ നോക്കും. കുട്ടികളെ കൊണ്ട് അമ്മമാർ സാധാരണ ചീറ്റിക്കളയിക്കും. ഒരിക്കലും ചീറ്റിക്കളയരുത്. ദേവി ഏത് ചീറ്റിക്കരുത് മൂക്ക്. മൂക്ക് ചീറ്റിയാൽ ഉണ്ടാകുന്ന മർദ്ദത്തിന്റെ വ്യത്യാസം, മർദ്ദം കൂടും. കൂടുമ്പോൾ ഈ മർദ്ദത്തിൽ ഈ കഫം പുറകോട്ടോടി ആ രണ്ട് നാളികൾ പറഞ്ഞില്ലേ ഞാൻ, സൈഡിൽ രണ്ടെണ്ണം ചെവിക്ക് പോകുന്നെന്ന് പറഞ്ഞ് ആ നാളികളിൽ കൂടെ തള്ളി ചെവിയുടെ ഉള്ളിലേക്ക് കയറും പഴുപ്പ്. കോൾഡ് ഇല്ലാത്ത സമയത്ത് മൂക്ക് ഒന്ന് അടച്ച്, വായു അടച്ചൊന്ന് ബലൂൺ വീർപ്പിക്കുന്ന മാതിരി ഒന്ന് ഊതി നോക്കൂ. ചെവിയിലേക്ക് ടപ്പെന്ന് ശബ്ദം കേൾക്കും. ഊതുകയേ ചെയ്യരുത്, ചീറ്റേ ചെയ്യരുത്. കോൾഡ് ഉള്ളപ്പോഴും അതുപോലെ കുട്ടികൾക്കായാലും നിങ്ങൾക്ക് സ്വയം ആയാലും കോൾഡ് ഉള്ളപ്പോൾ മൂക്ക് ചീറ്റരുത്. കഴിയുന്നതും സീലിംഗിലേക്ക് നോക്കി മൂക്ക് പതുക്കെ വലിക്കുക. അകത്തോട്ട് ഇങ്ങനെ വലിച്ചാൽ ഈ കഫം തൊണ്ടയിലേക്ക് ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ അതിനെ ധൈര്യമായിട്ട് ഇറക്കിക്കോളൂ. അത് വയറ്റിൽ ദഹിച്ച് പൊയ്ക്കോളൂ. ഒരിക്കലും ചീറ്റരുത്. ചീറ്റിയാ ചെവിക്ക് തീർച്ചയായിട്ടും, കുട്ടികൾക്ക് പ്രത്യേകിച്ചും ചെവിക്ക് പഴുപ്പ് വരാൻ ആദ്യത്തെ സ്ഥാനത്തുള്ളത് ഈ ഒരെണ്ണമാണ്.
1: സാധാരണ ഇത്തരം ഈ ചെവിക്കുണ്ടാവുന്ന പഴുപ്പ്, ഇത്തരം അസുഖങ്ങൾ കുട്ടികളിലാണല്ലോ കൂടുതൽ കാണുന്നത്, അതെന്തുകൊണ്ടായിരിക്കും?
0: കുട്ടികൾക്ക് വരുന്നതിന് ഏറ്റവും കൂടുതൽ കാരണം ഈ അഡിനോയിഡ്സ് ഉള്ളതുകൊണ്ടാണ്. ഈ അഡിനോയിഡ് എന്ന് പറഞ്ഞ ഗ്രന്ഥി 12 വയസ്സ് വരെ കുട്ടികൾക്ക് സാധാരണ ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിന്റെ സൈസിന് വലിപ്പത്തിന് വ്യത്യാസം വരും. ആ വലിപ്പം കൂടിയും കുറഞ്ഞും ഇരിക്കും. മൂക്കിന്റെ പിന്നിലുള്ള സ്പേസും സ്ഥലവും ഇതിന്റെ വലിപ്പവും തമ്മിലുള്ള അനുപാതം അനുസരിച്ചിരിക്കും ഇതിന്റെ പ്രശ്നം വരുന്നത്. ചെറിയ അഡിനോയിഡ് ആണെങ്കിൽ, ഈ ഗ്രന്ഥി ചെറുതാണെങ്കിൽ മൂക്കിലുള്ള കഫം അങ്ങ് ഇറങ്ങിപ്പോവും. അതേസമയം ഇത് വലുതാണെങ്കിൽ മൂക്കിലെ കഫം ഇറങ്ങാതെ അവിടെ കിടക്കും. നമ്മൾ ചീറ്റും അല്ലെങ്കിൽ തുമ്മുമ്പോൾ ചുമയ്ക്കുമ്പോൾ ആ മർദ്ദം കൊണ്ട് ചെവിയിലേക്ക് പഴുപ്പ് കയറും. അപ്പോൾ ഇതുകൊണ്ടാണ് കുട്ടികൾക്ക് കൂടുതൽ ഇത് വരുന്നത്. മാത്രമല്ല സ്കൂളിൽ പോകുമ്പോൾ ഇൻഫെക്ഷൻ കൂടുതൽ കിട്ടുന്നത് കുട്ടികൾക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ചെവിക്ക് കൂടുതൽ ഇൻഫെക്ഷൻ വരുന്നത്. പിന്നെ വേറൊരു കാരണം എന്ന് വെച്ചാൽ, കൊച്ചു കുട്ടിയാണെങ്കിൽ ഇൻഫൻസ് എന്ന് പറയും, ഇൻഫൻസ് എന്ന് പറഞ്ഞാൽ ശൈശവാവസ്ഥയിൽ ഈ ട്യൂബിന് ചരിവ് കുറവാണ്. മൂക്കിന്റെ പിന്നിൽ നിന്ന് ചെവിയിലേക്ക് പോകുന്ന ട്യൂബിനെ യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറയും. അതിന് ചരിവ് കുറവാണ്. ഏകദേശം നേരെ ഇരിക്കും, ഹൊറിസോണ്ടൽ ആയിട്ടിരിക്കും. എന്ന് വെച്ചാൽ തിരശ്ചീനമായിരിക്കും. അപ്പൊ തിരശ്ചീനമായിരിക്കുന്നത് പെട്ടെന്ന് ആ ഇൻഫെക്ഷൻ ഉള്ളിലേക്ക് കടക്കാൻ എളുപ്പമുണ്ട്. അതൊന്ന്. പിന്നെ സൈസ് കൂടുതലാണ്. നമ്മുടെ മാതിരി ഇടുങ്ങിയതല്ല, കുട്ടികൾക്ക് സൈസ് കൂടുതലാണ്. പിന്നെ ഷോർട്ടാണ്, വളരെ നീളം കുറവാണ്. അപ്പൊ പെട്ടെന്ന് കടക്കാൻ എളുപ്പമുണ്ട് കുട്ടികൾക്ക്.
1: നമുക്ക് ഇങ്ങനെ ഒരു രോഗവുമായിട്ട് ഒരു കുട്ടി മുമ്പിലെത്തുമ്പോൾ ഇത് ബാഹ്യകർണത്തിലാണോ ആന്തരിക കർണത്തിലാണോ അത് ഇനി നടുഭാഗത്താണോ ഇൻഫെക്ഷൻ എന്ന് പുറമേ നിന്നുള്ള ഒരു പരിശോധനയിൽ നിന്ന് തന്നെ ഉറപ്പിക്കാൻ കഴിയും? എങ്ങനെയാണ് ഇതിന്റെ ഡയഗ്നോസിസ്
0: അറിയാൻ പറ്റും? ഈ ഡയഗ്നോസിസ് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾ എക്സ്ക്ലൂഷൻ വഴിയാണ് ചെയ്യുന്നത്. ആന്തരിക കർണത്തിനെ ബാധിക്കുന്നതിനെ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. ഒന്ന്, അത് കുറവാണ് ഉണ്ടാകുന്നത് തന്നെ. ആന്തരികരണത്തിലെ ഇൻഫെക്ഷൻ അത്ര കോമൺ അല്ല. പിന്നെ അഥവാ വന്നാലും സിവിയർ ഹെയർ ഗിഡിനെസ് ആയിരിക്കും. തലകറക്കം സഹിക്കാൻ പറ്റാതെ കൊണ്ടുവരും. അപ്പോൾ കൂടുതലും അങ്ങനെ ആയിരിക്കും. അപ്പോൾ ആന്തരികരണങ്ങൾ മാറ്റി നിർത്താം. ബാഹ്യകരണത്തിലുള്ള ഇൻഫെക്ഷൻ എന്താണെന്ന് വെച്ചാൽ, സാധാരണ വിരലിട്ട് തോണ്ടുകയോ ബഡ്സ് ഇട്ടിരിക്കുകയോ ചെവി തോണ്ടി സ്ലൈഡ് ഈർക്കിൽ കീ ചെയിൻ ഇതുമാതിരിയുള്ള സാധനം കൈ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഇട്ട് തിരിക്കും. വാക്സ് റിമൂവ് ചെയ്യാൻ വേണ്ടി ചുമ്മാ തോണ്ടുക. ഈ വാക്സ് നമ്മുടെ ചെവിക്ക് ആവശ്യമാണെന്നുള്ളത് മിക്കവർക്കും അറിയില്ല. അപ്പോൾ അത് തോണ്ടിക്കളയാൻ ശ്രമിക്കുക. ഇങ്ങനെ വേണ്ടാതെ നമ്മൾ ആ ചെവിയെ ഡിസ്റ്റർബ് ചെയ്യുമ്പോഴാണ് ഇൻഫെക്ഷൻ നമ്മൾ കടത്തുക. നമ്മളായിട്ട് തന്നെ നഖത്തിൻ്റെ ഇടയിലുള്ള അഴുക്കോ ഇല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനത്തിൽ എന്താണെന്ന് വെച്ചാൽ അത് സ്ക്രാച്ച് വീണിട്ടോ എന്ന് വെച്ചാൽ വര വീണിട്ടോ ഉള്ളിൽ ഇഞ്ചറി ആയിട്ട് അതീ കൂടെ കയറുന്ന ഇൻഫെക്ഷൻ കാരണമാണ് അത് വരുന്നത്. അത് വന്നു കഴിഞ്ഞാൽ ഉടനെ സിവിയർ പെയിൻ ആയിരിക്കും കാതിന്. കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞാണ് വളരെ വല്ലാണ്ട് വേദനിക്കും, ചെവി തടിച്ചു വരും, ചുമന്നു വരും, ഇപ്പൊ തൊട്ടാൽ തന്നെ വേദനിക്കും, വാ തുറക്കുമ്പോൾ വേദനിക്കും. ഇത് ബാഹ്യകർണം. പിന്നെ മധ്യകർണത്തിന്റെ ആവുമ്പോൾ ചെവി കല്ല് ഇയർ ഡ്രം കാണണം. ഡ്രം കണ്ടാൽ മധ്യകർണത്തിന്റെ ഇൻഫെക്ഷൻ ആണ്. ഇയർ ഡ്രമ്മിൽ അതിന്റെ ലക്ഷണങ്ങൾ തീർച്ചയായിട്ടും കാണും. കോമൺ ആയിട്ട് വരുന്ന ലക്ഷണം വേദന തന്നെയാണ് എപ്പോഴും. പക്ഷെ തിരിച്ചറിയണമെങ്കിൽ ഡോക്ടറെ കാണിച്ചേ പറ്റും.
1: ഈ ഇയർ ഡ്രം കാണുക എന്ന് പറഞ്ഞല്ലോ, സാധാരണ ഡോക്ടർമാർക്ക് ഇങ്ങനെ നോക്കിയാൽ കാണാൻ കഴിയുമോ?
0: ഈ ഇയർ ഡ്രമ്മിന്റെ പല ഭാഗങ്ങളും മധ്യകർണത്തിന്റെ ചില ഭാഗങ്ങളും ഓട്ടോസ്കോപ്പ് എന്ന് പറഞ്ഞ ഉപകരണം വെച്ച് നോക്കിയാൽ കാണാം. അതിൽ നിന്നാണ് നമ്മൾ ഇത് ഡയഗ്നോസ് ചെയ്യുന്നത്. പിന്നെ മൂക്കിന്റെ അകം നോക്കണം.
1: ഇതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്? ചികിത്സ എന്താണ് ശരിക്കും പറഞ്ഞാൽ?
0: ചികിത്സ സാധാരണ ആദ്യം നമ്മൾ എവിടത്തെ ഇൻഫെക്ഷൻ ആണെന്ന് നോക്കും. ബാഹ്യകർണത്തിന്റെ ഇൻഫെക്ഷൻ ആണെങ്കിൽ എന്തായാലും ബേസിക്കലി നമ്മൾ എന്ത് അണുക്കളാണ് ഇതുണ്ടാക്കുന്നതെന്നുള്ളത് നിശ്ചയമുണ്ട്. അത് ഡോക്ടർക്ക് അറിയാം. ഓരോ സ്ഥലത്തും ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ അല്ലെ പഴുപ്പുണ്ടാകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കോമണസ്റ്റ് ഓർഗാനിസംസ് ഏതാണെന്ന് വെച്ചാൽ അണുക്കൾ ഏതാണെന്നുള്ളത് നിശ്ചയമാണ്.

0: ഈ അണുക്കൾ എന്ന് പറയുമ്പോൾ ഒരുപാട് പേരിട്ട അണുക്കളുണ്ട്. ആ അണുക്കളിൽ ഏതാണ് ചെവിയുടെ ബാഹ്യകർണമായാൽ ഉണ്ടാകുക, അല്ലെ മധ്യകർണത്തിൽ ഏത് അണുക്കളാണ് ഉണ്ടാകുക എന്നുള്ളതിന് ഒരു കോമൺ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു നോം ഉണ്ട്. അപ്പൊ അതനുസരിച്ചുള്ള ആന്റിബയോട്ടിക് നമ്മൾ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യും. രണ്ട് ദിവസത്തിൽ അതിന്റെ റെസ്പോൺസ് നോക്കും. അതിൽ റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ എന്ന് വെച്ചാൽ അത് ഏക്കുകയാണെങ്കിൽ വേദന, ഇതിൽ നിന്ന് വരുന്ന സ്രവങ്ങൾ എല്ലാം പതുക്കെ പതുക്കെ കുറയുകയാണെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പറയും. രണ്ട് റിവ്യൂ ചെയ്യും, ഒരു അഞ്ച് ദിവസം കഴിയുമ്പോൾ നോക്കും. അപ്പൊ ആന്റിബയോട്ടിക്കിലാണ് സാധാരണ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെന്ന് നിശ്ചയപ്പെടുത്തി കഴിഞ്ഞാൽ ചെയ്യുന്നത്. പിന്നെ വേറൊന്നുള്ളത് ബാഹ്യകർണത്തിന്റെ, ബാഹ്യകർണത്തിന്റെ ചെവിയിലെ ഉള്ളിലേക്കുള്ള വഴി ഇടുങ്ങിയാൽ നമ്മൾ അതിൻ്റെ അകത്ത് ഓയിൻമെന്റ് വെച്ച് പാക്ക് ചെയ്ത് ആ ഓയിൻമെന്റിന്റെ ഒരു ഇഫക്റ്റ് കൊണ്ട് ഈ നീരങ്ങ് വലിഞ്ഞു പോകും. അതിന്റെ കൂട്ടത്തിൽ ആവശ്യമുണ്ടെങ്കിൽ ആന്റിബയോട്ടിക് കൊടുക്കും.
1: ഇത്തരം അണുബാധ നമ്മൾ യഥാസമയം ചികിത്സിക്കാതെ ഇരുന്ന കേൾവിയെ ബാധിക്കാനിടയില്ലേ?
0: ഇത് രണ്ടു വിധത്തിൽ കേൾവിയെ ബാധിക്കാം. ഒന്ന്, എന്തായാലും ഒരു ഇൻഫെക്ഷൻ വന്നാൽ ആ സമയത്ത് കേൾവി എന്തായാലും മോശമായിരിക്കും. ഇപ്പൊ പുറമേയുള്ള വയറിലിട്ടിട്ടുള്ള ഇൻഫെക്ഷൻ വന്നാൽ അടഞ്ഞു പോകും ചെവി, കേൾക്കില്ല, ആ സൈഡ് അടഞ്ഞിരിക്കും. ഇയർ ഡ്രമ്മിൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇയർ ഡ്രം വൈബ്രേറ്റ് ചെയ്യില്ല, വൈബ്രേറ്റ് ചെയ്തില്ലെങ്കിൽ ശബ്ദമില്ല. അതൊന്ന്. പിന്നെ മധ്യകർണത്തിൻ്റെ അകത്ത് പഴുപ്പ് നിറഞ്ഞു നിന്നാൽ ഇവിടെ നിന്ന് പോകുന്ന ശബ്ദം അവിടെ എത്തിയാലും അങ്ങോട്ട് കടക്കില്ല, അപ്പോഴും ശബ്ദം പോകും. ആന്തരികാരണത്തിലാണ് ഇതിനും വരുത. ആന്തരികാരണത്തിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഞരമ്പിനെ ബാധിച്ചു കഴിഞ്ഞാൽ ഞരമ്പ് തന്നെ ഷട്ട് ഡൗൺ ആവും, കംപ്ലീറ്റ് ഡെഫ്നസ് വരും. അപ്പോൾ ഇത് മൂന്നും താൽക്കാലികം, നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അഡ്മിറ്റ് ചെയ്യുകയോ ഇമ്മീഡിയറ്റ് ആയിട്ട് മരുന്ന് കൊടുക്കുകയോ ഏതാ റിവേഴ്സ് ചെയ്യാവുന്നതാണ്, കേൾവി തിരിച്ചു വരും. പക്ഷേ വേറൊരു കൂട്ടമുണ്ട്, ഹൈലി ക്രോണിക് ആയിട്ട് നമ്മൾ ഈ അസുഖം വന്ന് ചികിത്സിക്കാതെ ആവുമ്പോൾ, അല്ലെങ്കിൽ അത് വേറെ എവിടെയെങ്കിലും സ്പ്രെഡ് ചെയ്യുമ്പോൾ, വേറെ എവിടെയെങ്കിലും എന്ന് വെച്ചാൽ ഈ പഴുപ്പ് ഉള്ളിലേക്ക് കടന്ന് ഞരമ്പിനെ ബാധിച്ചാൽ കേൾവി കുറവ് വരുന്നത് പെർമനൻ്റ് ആവും. അതുപോലെ മിക്ക കേസിലും ഈ മധ്യകർണത്തിൻ്റെ അസുഖങ്ങൾ മിക്കവരും ശ്രദ്ധിക്കാറില്ല. കുറേ കഴിയുമ്പോൾ അതിനെ ക്രോണിക് എന്ന് വിളിക്കും. പഴുപ്പ് വരുമ്പോൾ ആ പഴുപ്പ് അകത്ത് ഈ പാടയെ മാത്രമല്ല ബാധിക്കുക, പാടയിൽ നിന്നും നമ്മുടെ ചെവിയുടെ പിന്നിൽ നിങ്ങൾ തൊട്ട് നോക്കിയാൽ ഒരു കട്ടിയുള്ള എല്ലുണ്ട്, അതിൻ്റെ അകത്ത് ഈ തേനീച്ചക്കൂട് മാതിരി ഒരുപാട് അറകളുണ്ട്. അപ്പോൾ ആ അറകളിലേക്ക് ഒന്നിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് എല്ലാത്തിലേക്കും കടക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഇൻഫെക്ഷൻ ഡോക്ടർ ക്ലീൻ ചെയ്ത് മാറ്റിയാൽ പോലും ഒരെണ്ണത്തിൽ ബാക്കി കിടന്നാൽ മതി, ആന്റിബയോട്ടിക്കിൻ്റെ കോഴ്സൊക്കെ കഴിയുമ്പോൾ ഈ ഒരെണ്ണത്തിൽ നിന്ന് ബാക്കിയുള്ളതിലേക്ക് സ്പ്രെഡ് ചെയ്യും. ഈ പഴുപ്പ് മധ്യകർണത്തിൽ വീഴും, പോട്ടയ്ക്കകത്ത് കൂടെ പിന്നെയും അരിച്ചിറങ്ങി പുറത്തേക്ക് വരും. ഇതിനെയാണ് നമ്മൾ ക്രോണിസിറ്റി എന്ന് പറയുന്നത്, എന്ന് വെച്ചാൽ പഴക്കം എന്ന് പറയുന്നത്. ഇത് കുറച്ച് ദിവസത്തേക്ക് പേഷ്യൻ്റ് സന്തോഷമായിട്ട് പോകും, പിന്നെ വിചാരിക്കുമോ ഡോക്ടർ ഓപ്പറേഷനൊക്കെ പറഞ്ഞു എനിക്ക് വേണ്ട, എന്നെ ഞാൻ ശരിയായി കഴിഞ്ഞു. ഇങ്ങനെ വന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഒരു കോൾഡ് വരും, ഈ പേഷ്യൻ്റ് അറിയാതെ ഒരു തുമ്മൽ തുമ്മും, ആ പ്രഷറിൽ മൂക്കിൻ്റെ അകത്ത് കിടക്കുന്ന കഫം തള്ളി പിന്നെയും അവിടെ കയറും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആ നൂറെണ്ണത്തിൽ ഒരെണ്ണത്തിൽ ബാക്കി പഴുപ്പ് കിടപ്പുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കും, പിന്നെയും ഇതേ പ്രശ്നമായിട്ട് തിരിച്ചു വരും. അങ്ങനെ വന്ന് വന്ന് വെച്ച് വെച്ച് വെച്ച് വെച്ച് ഈ ഓട്ട വലുതാവും, കേൾവി കുറയും.
1: ഇവിടെ നമുക്കൊരു സർജറി, ശസ്ത്രക്രിയ സഹായകമാകുമോ?
0: ഇതിൽ കുട്ടികളുടെ കാര്യം ആദ്യം പറയാം. കുട്ടിക്കാലത്ത് വരുന്ന അഡിനോയിഡും ടോൺസിലും, ഈ ടോൺസിൽ ഒരു വർഷത്തിൽ ഒരു 4 പ്രാവശ്യം അല്ലെങ്കിൽ 5 പ്രാവശ്യത്തിൽ കൂടുതൽ കുട്ടിക്കാലത്ത് വരികയാണെങ്കിൽ അത് മാത്രമല്ല അതിനെക്കൊണ്ട് ശ്വാസ തടസ്സം, അല്ലെങ്കിൽ ഇതുപോലെ ചെവിക്ക് പ്രശ്നങ്ങൾ അഡിനോയിഡ്സിൻ്റെ കൂടെ അങ്ങനെ വന്നാൽ ചെവിക്ക് റിക്കറന്റ് ഇൻഫെക്ഷൻസ് വരും. വരുമ്പോൾ ഉള്ള പ്രശ്നം, കുട്ടി രാത്രി കിടക്കുമ്പോൾ ഉറക്കം കിട്ടാതെ കൂർക്കം വലിയും, വാ തുറന്നു കിടന്നുള്ള ഉറക്കവും, പല്ല് പൊങ്ങാൻ തുടങ്ങുക, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ സ്ഥിരമുണ്ടെങ്കിൽ അഡിനോയിഡിൻ്റെ എക്സ്റേ എടുത്ത് നോക്കണം, അല്ലെങ്കിൽ എൻഡോസ്കോപ്പി എടുത്ത് നോക്കിയിട്ട് ഇതിൻ്റെ സൈസ് വല്ലാണ്ട് വലുതായിട്ടുണ്ടെങ്കിൽ അഡിനോയിഡ്സ് എടുത്ത് കളയേണ്ടി വരാം. ടോൺസിലിൻ്റെ പഴുപ്പ് വർഷത്തിൽ 4 പ്രാവശ്യത്തിൽ കൂടുതൽ വരികയാണെങ്കിൽ ടോൺസിലും കൂടെ എടുത്ത് കളയേണ്ടി വരാം. മിക്ക കേസിലും അഡിനോയിഡ്സ് മാത്രമേ എടുത്ത് കളയേണ്ടി വരാറുള്ളൂ. അത് ചെയ്യാണ്ട് വന്നാൽ മിക്കവാറും ഈ ചെവിക്ക് പ്രശ്നം വരും, ചെവിയിൽ വെള്ളം കെട്ടാം, വെള്ളം കെട്ടിയാൽ അതൊരു കേൾവിക്കുറവിന് കാരണമാകും കുട്ടികൾക്ക്. ആയതുകൊണ്ട് നമ്മൾ ചെറുപ്പത്തിലെ സ്പീച്ച് ഡെവലപ്മെന്റിനെ, സ്കോളാസ്റ്റിക് പെർഫോമൻസ് എന്ന് വെച്ചാൽ പെർഫോം ചെയ്യുന്നതിനെ, പഠിക്കുന്നതിനെ, പഠിച്ചതിനെയൊക്കെ ബാധിക്കുന്നതുകൊണ്ട് പഠിച്ചത് ഓർത്തു വയ്ക്കാൻ കുറവും, കേൾവിക്കുറവും, കേൾവിക്കുറവ് കുട്ടിക്കാലത്ത് പിക്കപ്പ് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പം അത് മിക്കവാറും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ട്യൂബ് അടഞ്ഞു പോയിട്ട് വെള്ളം കെട്ടിയിട്ടുണ്ടാവും, കേൾവിക്കുറവ്. ഇത് നേരത്തെ പിക്കപ്പ് ചെയ്തില്ലെങ്കിൽ പിന്നീടത് കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രശ്നത്തിന് കാരണമാകാം.
1: പലരും ചെവിയിൽ ഇൻഫെക്ഷൻ അതല്ലെങ്കിൽ ചെവി വേദന എന്ന് പറയുമ്പോൾ സ്വയം ചികിത്സയായിട്ട് എണ്ണ ഒഴിക്കുക, വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ മുൻപ് ഡോക്ടർ നിർദ്ദേശിച്ച ഏതെങ്കിലും മരുന്നെടുത്ത് ചെവിയിൽ ഒഴിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇത്തരം പ്രവണതകളും ഒഴിവാക്കുന്നത് നല്ലതല്ല?
0: കഴിയുന്നതും കഴിയുന്നതും. എന്താ വെച്ചാൽ എണ്ണ ഒഴിക്കരുത്, ബിക്കോസ് എണ്ണയുടെ നനവ് ഒരിക്കലും പോവില്ല. ഒന്ന്. രണ്ട്, എന്താന്ന് വെച്ചാൽ ഇപ്പൊ കർണപടത്തിൽ ഓട്ടയുണ്ടെങ്കിൽ എണ്ണ ഉള്ളിലേക്ക് കടന്നാൽ പൂപ്പൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് കഴിയുന്ന ഒഴിവാക്കണം. വെള്ളം ഒഴിക്കരുത് എന്തായാലും. നിങ്ങൾക്ക് ഇയർ ഡ്രമ്മിൽ ഓട്ടയുണ്ടോ അറിയില്ല. പിന്നെ സ്വയം ചികിത്സയുടെ കാര്യം, എല്ലാ പ്രാവശ്യവും ഒരേ അണുക്കൾ തന്നെ ഇൻഫെക്ഷൻ വരണമെന്നില്ല, പലതരം അണുക്കളാകാം. അതനുസരിച്ച് ഡോക്ടറിന്റെ ഉപദേശപ്രകാരം മാത്രം തുള്ളിമരുന്ന് ഒഴിച്ചാൽ മതി.
1: അപ്പോൾ ചെവിയിൽ ഇൻഫെക്ഷൻ എന്നൊരു സംശയം ഉണ്ടെങ്കിൽ എന്താണ് ഒരു വ്യക്തി ചെയ്യേണ്ടത്?
0: ചെവിയിലെ ഇൻഫെക്ഷന്റെ കോമൺസ്റ്റ് ആയിട്ടുള്ള

0: സിംറ്റം എന്ന് വെച്ചാൽ ലക്ഷണം വേദനയാണ്. വേദനയും പഴുപ്പ് വരലും. നിങ്ങൾ തനിയെ കഴിയുന്നതും ചികിത്സിക്കാതെ ഇരിക്കുക. പല മരുന്നുകളും നമ്മുടെ നാട്ടിൽ ഓവർ ദ കൗണ്ടർ കിട്ടും. കഴിയുന്നതും കഴിച്ച് ഡിലേ ആക്കരുത്, താമസിപ്പിക്കരുത്. താമസിപ്പിച്ചാൽ സൂചി കൊണ്ട് എടുക്കേണ്ട സ്ഥലത്ത് തൂമ്പ കൊണ്ട് എടുക്കേണ്ട എഫക്റ്റ് വരും. ഡോക്ടർക്ക് മരുന്നില്ലാണ്ട് ചിലപ്പോൾ ചികിത്സിക്കാൻ കഴിയേണ്ടിയിരുന്ന അസുഖം ചിലപ്പോൾ ഒരു 10 മരുന്ന് തരേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് പോകാം. മാത്രമല്ല അകാരണമായി നിങ്ങൾ വേദന സഹിക്കേണ്ടിയും വരും.
1: എന്തായാലും ചെവിയിലുണ്ടാകാവുന്ന അണുബാധയെക്കുറിച്ചും അതെങ്ങനെ ചികിത്സിക്കണമെന്നും അതിന്റെ ലക്ഷണങ്ങളും എല്ലാം വിശദമായി പറഞ്ഞു തന്നതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
0: വളരെ നന്ദി.
2: ചെവിയിലെ അണുബാധ കാരണവും പരിഹാരവും എറണാകുളം ലക്ഷ്മി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ ഹരീഷ് ആറുമായി MV ശശികുമാർ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.

0: ലക്ഷ്മി.
1: സേവന പാരമ്പര്യത്തിന്റെ 4.5 പതിറ്റാണ്ടുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പീഡിയാട്രിക് ഗൈനക്കോളജി വിഭാഗങ്ങൾ കൂടാതെ കാർഡിയാക്, ഓർത്തോപീഡിക്, ഗാസ്ട്രോ എൻട്രോളജി, യൂറോളജി, ജനറൽ മെഡിസിൻ, ക്യാൻസർ, ഡെന്റൽ തുടങ്ങി 35 വിഭാഗങ്ങൾ രോഗങ്ങൾ അകറ്റി ആശ്വാസം നൽകും ആരോഗ്യലക്ഷ്മി. ലക്ഷ്മി ഹോസ്പിറ്റൽ, എറണാകുളം, ആലുവ. ഫോൺ 0484-277-1100. ഈ പരിപാടിയുടെ പ്രായോജക ലക്ഷ്മി ഹോസ്പിറ്റൽ, എറണാകുളം. 0484-277-1100. ലക്ഷ്മി ഹോസ്പിറ്റൽ, FM ഹെൽത്ത് ലൈൻ.

0: ഓഗസ്റ്റ് 26 ബുധനാഴ്ച ഓണം നാളിൽ രാത്രി 9:15 ഓണം കഥാവേളയിൽ കേൾക്കാം. എസ് സിത്താര എഴുതിയ കഥ. സെന്ന.
1: ഈ നാട് പോലെയൊന്നുമല്ല. ദീപ്തി വൃദ്ധന്റെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ അളന്നു മുറിച്ചു പറഞ്ഞു. കുന്നും മലയൊക്കെയുണ്ട്, പക്ഷെ ഇവിടുത്തെ ടൈപ്പ് ചെടികളും മരങ്ങളും ഒന്നുമല്ല. എന്റെ വീടിന് ചുറ്റും നിറയെ കറുത്ത പാറക്കൂട്ടങ്ങളാ. ഇടയ്ക്കിടയ്ക്ക് കാക്കപ്പൂ നീലിച്ചു പൂത്തുകിടക്കും. അതിന്റെ ഒരു വശത്തൊരു പൊട്ടക്കിണറുണ്ട്. ഉള്ളു കാണൂല, നിറയെ മുള്ളും മുരടുക, പേരറിയാത്ത കുറെ ചെടികളും. അതിന്റെ വക്കത്തൊരു കോളാമ്പി ചെടിയുണ്ടായിരുന്നു, മഞ്ഞക്കോളാമ്പി.
0: ഓഗസ്റ്റ് 26 ബുധനാഴ്ച ഓണം നാളിൽ രാത്രി 9:15 ഓണം കഥാവേളയിൽ എസ് സിത്താര എഴുതിയ കഥ. സെന്ന.

പ്രിയ ശ്രോതാക്കളെ, എഫ് എം ഡയറിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാനുള്ള സമയമാണ്. ചോദ്യമിതായിരുന്നു, ചിലപ്പതികാരം എന്ന മഹാകാവ്യം എഴുതിയത് ആര്? ഉത്തരം, ചേര രാജവംശത്തിൽ പിറന്ന ഇളങ്കോവടികളാണ് സംഘകാലത്തേതെന്ന് കരുതപ്പെടുന്ന അഞ്ചു മഹാകാവ്യങ്ങളിലൊന്നായ ചിലപ്പതികാരം എഴുതിയത്. ഐതിഹാസിക നായികയായ കണ്ണകിയുടെയും അവളുടെ കാൽച്ചിലമ്പിന്റെയും അന്യായമായി രാജാവിനാൽ വധിക്കപ്പെട്ട കോവലന്റെയും പ്രതികാരത്തിന്റെയും കഥ പറയുന്നു ചിലപ്പതികാരം. ചിലപ്പതികാരം എന്ന മഹാകാവ്യം എഴുതിയത്

പ്രിയശ്രോതാക്കളെ, ഇന്നത്തെ എഫ് എം ഡയറി ഇവിടെ പൂർണ്ണമാവുന്നു. എഫ് എം ഡയറി വീണ്ടും നാളെ രാവിലെ 6:55 മറക്കാതെ കേൾക്കും. എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.

0: ഹലോ വി പി എസ് ലേക് ഷോർ. ഹായ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഉത്രാടപ്പാച്ചിൽ ആരംഭിക്കാൻ പോവുകയാണ് നമ്മൾ, അല്ലെ? പ്രോഗ്രാം കഴിഞ്ഞിട്ട് വേണം എനിക്കും പോവാൻ. ഓണം എന്നത് ഒരു ചരിത്രഗാഥയുമല്ല, രാജവംശത്തിന്റെ കഥയുമല്ല, മറിച്ച് അസ്തിത്വത്തിന്റെ സൗന്ദര്യം തേടുന്ന നിഷ്കളങ്കതയുടെ ത്യാഗത്തിന്റെ ഗാഥയാണത്. ഓണത്തിന്റെ ഐതിഹ്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്ന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് അസുര രാജാവായ മഹാബലി, അസുര ഗുരുവായ ശുക്രാചാര്യൻ, മഹാവിഷ്ണുവിന്റെ അഞ്ചാമത്തെ അവതാരമായ വാമനൻ എന്നിവരാണ്. മഹാബലി എന്ന പദത്തിന്റെ അർത്ഥം തന്നെ മഹത്തായ ബലി എന്നാണ്. തന്റേതായ സർവവും എന്തിന്? തന്നെ തന്നെയും ഈശ്വരനിൽ സമർപ്പിക്കുകയായിരുന്നു മഹാബലി. ഇത്രത്തോളം മഹത്തായ ത്യാഗം അല്ലെങ്കിൽ ബലി വേറെയില്ല. അതുകൊണ്ട് മഹാബലി എന്ന നാമം അദ്ദേഹത്തിന് തികച്ചും അന്വർത്ഥമാണ്. ഓണത്തിലൂടെ ഋഷികൾ നമ്മോട് പറയുന്നത് ലൗകികതയുടെ ശുക്രനെ അതിജീവിക്കാനാണ്, ശുക്രന്റെ അസുരതയെ ജയിക്കാൻ. എന്നാൽ സമകാലീന ഓണാഘോഷം ശുക്രനെ അതിജീവിക്കുകയല്ല, മറിച്ച് ശുക്രൻ അതിജീവിക്കുകയാണെന്ന തലത്തിൽ എത്തി നിൽക്കുന്നു. ലൗകികതയെ ജയിക്കുന്നതിന് പകരം ലൗകികത ജയിച്ചു വാഴുന്ന തരത്തിൽ തത്വബോധം നഷ്ടപ്പെടുമ്പോൾ മലയാണ്മയുടെ തനത് ആത്മീയ സൗന്ദര്യം തന്നെയാണ് അന്യം നിന്ന് പോകുന്നത്. ഇതിനെ മറികടക്കാൻ എന്ത് ചെയ്യണം? നാം സ്വയം തീരുമാനിക്കണം. ശുക്രൻ എന്ന പദത്തിനർത്ഥം ദുഃഖങ്ങളുടെ പിറകെ പോകുന്നവൻ എന്നാണ്. ഈ ശുക്രനെ അതിജീവിക്കാനുള്ള മാനസിക തയ്യാറെടുപ്പുകൾ നടത്തി സർവം സമർപ്പിതമായ ഒരവസ്ഥയിലേക്ക് സ്വയം മാറുക. മഹാബലി എന്നാൽ നമ്മിൽ നിന്നും അന്യമല്ല, മറിച്ച് നമ്മിൽ തന്നെയുള്ള ഒന്നാക്കി മാറ്റുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഉത്രാട ദിനത്തിലെ നമ്മുടെ ഹലോ വി പി എസ് ലേക് ഷോർ ഇവിടെ തുടങ്ങുന്നു. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
1: കരളിലെ രോഗബാധകൾ പലപ്പോഴും നിശബ്ദമായിരിക്കാം. കാര്യമായ ലക്ഷണങ്ങളൊന്നും ശരീരം കാണിച്ചെന്നിരിക്കില്ല. എന്നാൽ തുടർച്ചയായ ക്ഷീണം, വിശപ്പില്ലായ്മ, മഞ്ഞപ്പിത്തം, ഇരുണ്ട മഞ്ഞ നിറത്തിലുള്ള മൂത്രം എന്നിവയൊക്കെ കണ്ടാൽ അത് ഹെപ്പറ്റൈറ്റിസിന്റെ മുന്നറിയിപ്പുകളാകാം. കൃത്യസമയത്തുള്ള പരിശോധനയും കരളിനെ ഗുരുതര രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും. ഏത് ആപത്ഘട്ടത്തിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000. ആരോഗ്യത്തിന്റെ സ്നേഹതീരം വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ, കൊച്ചി.
2: ഹലോ
0: അമ്പിളി, സത്യപ്പൻ. ഇത് ഹലോ വി പി എസ് ലേക് ഷോറിൽ നിന്ന് മാഷലതയാണ്.
2: ഓ മാഡം,
0: മാഡം അടവൊന്നും ഇല്ല കേട്ടോ,
2: ഞാൻ ജോലി സ്ഥലത്തായിരുന്നു.
0: രണ്ടു മിനിറ്റ് മതി.
2: ആ അതെ, കുഴപ്പമില്ല, വളരെ സന്തോഷം.
0: അമ്പിളി ചേച്ചി എന്താ ചെയ്യുന്നേ?
2: ഞാൻ ഒരു സീ ഫുഡ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു, സൂപ്പർവൈസറായിട്ട്.
0: എവിടെ?
2: എരമല്ലൂർ.
0: വീട്ടിൽ ആരൊക്കെയുണ്ട്?
2: വീട്ടിൽ ഞാനും എന്റെ രണ്ട് മക്കളേ ഉള്ളൂ. ഭർത്താവ് ഞങ്ങളെ വിട്ട് പോയിട്ട് ഇപ്പൊ 4 വർഷം കഴിഞ്ഞു.
0: മക്കൾ എന്താ ചെയ്യുന്നേ അമ്പിളി ചേച്ചി?
2: മക്കൾക്ക് രണ്ടുപേർക്കും ചെറിയ ജോലിയൊക്കെ ഉണ്ട്. മുട്ടാള് പഠിക്കുകയും ചെറിയ ജോലിയും കൂടി ചെയ്യുന്നു.

0: ഇളയാള് ഒരു ചെറിയ ജോലി ചെയ്യുന്നുണ്ട്.
1: അപ്പൊ മൂന്ന് പേരും വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങും.
0: അതെ അതെ അതെ അതെ. വീട്ടിലിപ്പം അമ്മയുണ്ട്.
1: അമ്പിളി ചേച്ചിയുടെ അമ്മയാ?
0: അതെ അതെ. എന്റെ ഹസ്ബൻഡിന്റെ വീടും തൊട്ടടുത്ത് തന്നെയാണ് കുടുംബ വീട്. ആ അവിടെ അമ്മയും അനിയനും ഉണ്ട്.
1: എല്ലാരും സുഖമായിട്ടിരിക്കുന്നു.
0: ആ കുഴപ്പമില്ല, സുഖമായിട്ടിരിക്കുന്നു.
1: ഓക്കെ, ഇവിടെ ഒരുപാട് പേര് ജോലി ചെയ്യുന്ന സ്ഥലമാണോ?
0: ആ കുറച്ച് പേരുണ്ട്, എന്റെ ഒപ്പം വേറെ ആൾക്കാരുണ്ട്.
1: ഏകദേശം എത്ര പേരുണ്ടാവും? 1000 പേരുണ്ടാവോ?
0: ഇപ്പൊ കുറവാണ്.
1: എത്ര മണി തൊട്ട് എത്ര മണി വരെയാണ് സമയം?
0: ഞങ്ങള് 9 to 6.
1: ഭക്ഷണമൊക്കെ കൊണ്ടുവരുമോ വീട്ടിൽ നിന്ന് വരുമ്പോ?
0: ഇല്ല, വീടിന് തൊട്ടടുത്ത് തന്നെ.
1: പോയി കഴിക്കാനുള്ള സമയമുണ്ട്. അമ്പിളി ചേച്ചിക്ക് ഏത് പാട്ടാ വേണ്ടത് പറഞ്ഞോളൂ.
0: എനിക്ക് എന്റെ ഭർത്താവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് ഒറ്റക്കമ്പിനാഥം എന്ന് പറഞ്ഞു.
1: ഓ, നല്ല പാട്ടാ. തീർച്ചയായിട്ടും ഞാൻ പാട്ട് വെച്ചുതരാം. അപ്പൊ ജോലി നടക്കട്ടെ കേട്ടോ.
0: പാടാൻ വളരെ സന്തോഷം കേട്ടോ, കാരണം എനിക്ക് രണ്ടുപേരെയും വളരെ പ്രിയപ്പെട്ട ആൾക്കാരാണ്.
1: ആയിക്കോട്ടെ, സന്തോഷം. അന്വേഷണം പറയാം, ബാലേട്ടനെയും ഡാനീനെയും ഒക്കെ അന്വേഷണം പറയാം.
2: ഒറ്റക്കമ്പിനാഥം മാത്രം മോളും വീണാഗാനം ഞാൻ ഒറ്റക്കമ്പിനാഥം.

0: പരജതിയിൽ ഈ വരിശകളിൽ ഒറ്റ കമ്പിനാദം മാത്രം മൂളും വീണാഗാനം.
1: ആരോഗ്യമെന്ന മഹാസമ്പത്ത് നേടണമെന്നാണോ ആഗ്രഹം?
2: നേടിയ ആ സമ്പത്ത് ദീർഘകാലം നിലനിർത്തണം എന്നതല്ലേ പ്രതീക്ഷ? എങ്കിൽ വരൂ.
1: ഗുണമേന്മയുള്ള ആരോഗ്യ പരിചരണത്തിൽ പ്രൊഫഷണൽ മികവ് കൊണ്ടും സേവന പൂർണ്ണത കൊണ്ടും വിജയമാക്കിയ VPS ലേക് ഷോറിലേക്ക്
2: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.

0: നിലാവിതാ മുമ്പിൽ ഇങ്ങനെ ഉദിച്ചു നിൽക്കും.
1: എനിക്കറിയാം ബാലേട്ടൻ എന്ന നിലാവല്ലേ.
0: യെസ്. അപ്പോ ആശേച്ചി, ഉത്രാട ദിന ആശംസകൾ.
1: താങ്ക് യു.
0: ഉത്രാട പാച്ചിലിനായി ഓൺ യുവർ മാർച്ച് എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന മുഴുവൻ ശ്രോതാക്കൾക്കും ഉത്രാട ദിനത്തിന്റെ എല്ലാവിധ ആശംസകൾ അറിയിച്ചുകൊണ്ട് ആദ്യത്തെ
1: സൈഡുകളിലൊക്കെ റോഡിന്റെ പൂവിന്റെ ഒരു റോഡാണോ എന്നൊക്കെ നമുക്ക് തോന്നും കേട്ടോ. അത്രയും പൂക്കള്, പൂ റോഡ്.
0: അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യത്തെ കത്ത് ഉത്രാടത്തിനെ കുറിച്ചിട്ട് തന്നെയായി വായിക്കാം. എന്റെ പ്രിയപ്പെട്ട റേഡിയോ അവതാരകർക്ക്, ബാലേട്ടനെ, ആശേച്ചിക്ക്, ഹലോ വി പി എസ് ലൈക് ഷോറിനും, എന്റെ ബാല്യകാല ഓണങ്ങളെ ഓർക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് ഉത്രാട ദിനം തന്നെയാണ്. അന്ന് വീടാകെ ഒരു ഉത്സവത്തിന്റെ മണമുണ്ടായിരുന്നു. അമ്മയും അമ്മൂമ്മയും അടുക്കളയിൽ സദ്യയുടെ ഒരുക്കങ്ങളിൽ തിരക്കിലായിരിക്കും. അച്ഛൻ ചന്തയിൽ നിന്ന് പച്ചക്കറികളും പൂക്കളും ഓണക്കോടിയും വാങ്ങിവരും. ഞങ്ങൾ കുട്ടികൾക്ക് ഏറ്റവും വലിയ സന്തോഷം പൂക്കളം ഒരുക്കുന്നതും പുതിയ വസ്ത്രം ധരിക്കാനുള്ള കാത്തിരിപ്പുമായിരുന്നു. വൈകുന്നേരമായാൽ വീട്ടുമുറ്റത്ത് എല്ലാവരും ഒന്നിച്ചിരുന്ന് പഴയ ഓണക്കഥകളും നാടൻ പാട്ടുകളും കേൾക്കും. ആ സന്തോഷത്തിന് ഒരളവും ഉണ്ടായിരുന്നില്ല. ഇന്ന് കാലം മാറി, പലരും ജോലി തിരക്കിലും വിദേശ ജീവിതത്തിലും ഒറ്റപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഉത്രാട ദിനം വരുമ്പോൾ ഇന്നും ആ പഴയ വീടും മണ്ണിന്റെ മണവും അമ്മയുടെ സ്നേഹവും കുടുംബത്തിന്റെ ചിരിയും മനസ്സിൽ തെളിഞ്ഞു വരും. അതാണ് യഥാർത്ഥത്തിൽ ഓണത്തിന്റെ തലേ ദിവസത്തെ യഥാർത്ഥ സമ്പത്ത്. ഈ ഉത്രാട ദിനത്തിൽ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രം: തിരക്കുകൾക്കിടയിലും കുടുംബത്തോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കൂ. ഒരു ഫോൺ വിളിയിലൂടെയെങ്കിലും സ്നേഹം പങ്കുവയ്ക്കൂ. കാരണം ഓണം ആഘോഷങ്ങളുടെ പേരല്ല, ഹൃദയങ്ങളെ ഒന്നിപ്പിക്കുന്ന ഒരനുഭവമാണ്. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഉത്രാട ദിനാശംസകളും സ്നേഹപൂർവമായ ഓണാശംസകളും നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ബാലേട്ടൻ. എനിക്കും ഒരു കത്ത് എഴുതാൻ തോന്നി, അങ്ങനെ അയച്ചതാണ്.
1: ഓഹോ, അപ്പോൾ എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്റേതായിട്ടുള്ള ഒരു കത്ത്.
0: ഓക്കേ, എന്നാ ഈ പാട്ടിന് ശേഷം ആശേച്ചിയുടെ ഒരു കത്ത്.
1: അതല്ലാതെ ഉത്തരാടത്തെ കുറിച്ച് നിങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ലേ?
0: നമുക്ക് അത് കഴിഞ്ഞിട്ട് അവസാനം ഒരുമിച്ച് പറയാം.
1: ഓക്കേ, ശരി.

0: കരളിലെ രോഗബാധകൾ പലപ്പോഴും നിശബ്ദമായിരിക്കാം. കാര്യമായ ലക്ഷണങ്ങളൊന്നും ശരീരം കാണിച്ചെന്നിരിക്കില്ല. എന്നാൽ തുടർച്ചയായ ക്ഷീണം, വിശപ്പില്ലായ്മ, മഞ്ഞപ്പിത്തം, ഇരുണ്ട മഞ്ഞ നിറത്തിലുള്ള മൂത്രം എന്നിവയൊക്കെ കണ്ടാൽ അത് ഹെപ്പറ്റൈറ്റിസിന്റെ മുന്നറിയിപ്പുകളാകാം. കൃത്യസമയത്തുള്ള പരിശോധനയും കരളിനെ ഗുരുതര രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും. ഏത് ആപത്ഘട്ടത്തിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000. ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, കൊച്ചി.
1: എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ബാലേട്ട, ഡാനി, ഉത്രാടനാളിലെ ഈ തിരക്കുകൾക്കിടയിലാണ് എനിക്ക് ഇങ്ങനെ ഒരു കത്തെഴുതാൻ തോന്നിയത്. ഓണത്തിന് തൊട്ടു മുമ്പുള്ള ഈ ദിവസം എപ്പോഴും പ്രത്യേകതയുള്ളതാണ്. വീടും പരിസരവും അലങ്കരിക്കാനും തിരുവോണത്തിന് വേണ്ട വിഭവങ്ങൾ ഒരുക്കാനും പൂക്കളത്തിനായുള്ള പൂക്കൾ ശേഖരിക്കാനുമൊക്കെയായി എല്ലാവരും ഓടി നടക്കുന്ന ഈ ഉത്രാടപ്പാച്ചിൽ ശരിക്കും ഓണത്തിന്റെ യഥാർത്ഥ ആവേശം തരുന്ന ഒന്നാണ്. നാളെ തിരുവോണമാണ്. കാത്തിരുന്ന മഹാബലി തമ്പുരാനെ സ്വീകരിക്കാൻ നമ്മളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. ചെറുപ്പത്തിലെ ഓണാഘോഷങ്ങളും നമ്മളൊന്നിച്ചുള്ള പഴയ ഓർമ്മകളുമൊക്കെ ഈ സമയത്ത് മനസ്സ് നിറയെ വരുന്നുണ്ടല്ലേ. ഇത്തവണത്തെ ഉത്രാട ദിനവും തിരുവോണവും നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് സന്തോഷവും ഐശ്വര്യവും കൊണ്ടുവരട്ടെ എന്നാണ് എന്റെയും ആശംസ. സമയമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെയും ഓർക്കുക, പ്രോഗ്രാമും കേൾക്കുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആശിച്ചി.
2: സന്തോഷായി ആശിച്ചി. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പ്രോഗ്രാം ആരംഭിച്ചതിന് ശേഷം ഒരു എപ്പിസോഡിൽ നമ്മൾ രണ്ടുപേര് തന്നെ രണ്ട് കത്തുകൾ എഴുതി വായിച്ചു എന്ന് പറയുന്നത് ആദ്യമായിട്ടായിരിക്കും.
1: പല കാരണം ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാക്കി ഇപ്പൊ വായിച്ചാട്ടോ, ഞങ്ങൾ എഴുതി കൊണ്ടുവന്നിട്ടൊന്നുമില്ല, ഉണ്ടാക്കി വായിത്തോന്ന് എന്തെല്ലോ പറഞ്ഞു
2: പറഞ്ഞതാണ്. അപ്പൊ എന്തായാലും ഉത്രാടം എന്ന് പറഞ്ഞാലും ഓണം എന്ന് പറഞ്ഞാലും നമ്മുടെ കലണ്ടറിലെ ഏത് ആഘോഷങ്ങളായി കഴിഞ്ഞാലും കലണ്ടറിലെ അക്കങ്ങളിൽ എഴുതി വച്ചിരിക്കുന്ന അക്ഷരങ്ങൾക്കോ അല്ലെങ്കിൽ അതിന്റെ നിറത്തിനൊന്നും ഒരു പ്രാധാന്യമില്ല. അതിന്റെ ഒരു പ്രാധാന്യം നടന്നത് നമ്മുടെ ഹൃദയ രക്താണ്. എല്ലാ ആഘോഷവും ഏറ്റവും സമ്പന്നമാവുന്നത് നമ്മൾ അത് എത്രത്തോളം ഹൃദയത്തിൽ ചാലിച്ച് അതിനെ സ്നേഹിക്കുന്നു, കൊണ്ടു നടക്കുന്നു എന്നുള്ളിടത്താണ്. അപ്പൊ ഉത്രാടം ഏറ്റവും സമ്പന്നമാകുന്നത് എപ്പോഴാണ്? നമ്മുടെ മനസ്സിൽ ഉത്രാടം പിറവികൊള്ളുമ്പോഴാണ്, അല്ലെങ്കിൽ ഉത്രാടത്തിന്റെ ഒരു പൂനിലാവ് നമ്മുടെ മനസ്സിൽ ഉദിച്ചുയരുമ്പോഴാണ് സത്യത്തിൽ ആ ദിവസം അത്രമേൽ നമുക്ക് സമ്പന്നമായിട്ട് മാറാറുള്ളത്. പിന്നെ എപ്പോഴും ഓർമ്മിക്കണം ആശിജി, ഒരു കഷ്ടകാലത്തിന് ശേഷമാണ് എപ്പോഴും നന്മയുടെ ഒരു പൂക്കാലം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വരച്ചു വെക്കാറുള്ളത് അല്ലെ. അപ്പൊ ഒരു കാലം എന്ന് പറയുന്നത് ആടിമാസം അല്ലെങ്കിൽ കർക്കിടക മാസം, കള്ളക്കർക്കിടകം എന്നൊക്കെ വിളിച്ച് ഒരുപാട് ദുരന്തങ്ങളുടെ കാലമായിരുന്നു. ആ ദുരന്തത്തിൽ നിന്നാണ് പിന്നീട് നമ്മുടെ തിരുമുറ്റത്ത് ഇങ്ങനെ വിതച്ച് നമ്മൾ ഉണ്ടാക്കിയ വിത്തുകളെല്ലാം ഇങ്ങനെ ഉഷാറായിട്ട് നിൽക്കുന്നത് നമ്മൾ കാണുന്നത് അല്ലെ. ആ വിത്തുകളെടുത്താണ് പിന്നീട് നമ്മൾ പലപ്പോഴും പുത്തരി ഉണ്ണാറുള്ളത്.

ഈ പുത്തരിയും നിറപുത്തരിയും ഒക്കെ വരുന്നത് ഈ ചിങ്ങമാസത്തിലാണ്. അപ്പൊ ചിങ്ങമാസം സമൃദ്ധിയുടെ മാസമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം പോയ കാല ദുഃഖങ്ങളെ മറക്കാനാണ്. അപ്പൊ അതുകൊണ്ട് ഉത്രാടം നമുക്ക് എല്ലാ തിന്മകളെയും മറക്കാനുള്ള ഒരു ദിവസമാണ്. എല്ലാ നന്മകളെയും നമ്മുടെ മനസ്സിൽ ആവാഹിക്കാനുള്ള ഒന്നാമത്തെ ദിവസമാണ്. രണ്ടാമത്തെ ദിവസം അതിനേക്കാളും ഗംഭീരമായിട്ട് വരും. അതുകൊണ്ട് ഇന്ന് പറഞ്ഞോളൂ, എല്ലാ സ്ഥലത്തും പറഞ്ഞോളൂ, ഉത്രാടപ്പാച്ചിലൊക്കെ അടിപൊളിയായിട്ട് മാറട്ടെ എന്നാണ് ഞങ്ങൾക്ക് ആശംസിക്കാനുള്ളത്.

0: മരുന്നുകളുടെ മനമടുപ്പിക്കുന്ന മണമില്ലാത്തൊരാരോഗ്യ നികേതനം.
1: വീടിനേക്കാൾ പ്രിയം തോന്നിക്കുന്ന സ്നേഹാന്തരീക്ഷം.
0: സാമീപ്യത്തിന്റെ സാരല്യത്താൽ ശാന്തമാകുന്ന മനസ്സ്.
1: കാര്യവും കാരണവും അറിഞ്ഞുള്ള വിദഗ്ധ ചികിത്സ.
0: ആഗോള സാങ്കേതിക

0: മികവിന്റെ കൃതഹസ്തത,
1: ശരീരത്തെയും മനസ്സിനെയും അറിഞ്ഞുള്ള കരുതൽ, ഒപ്പം നിറപുഞ്ചിരിയോടെയുള്ള മടക്കയാത്രയും.
0: അതെ, VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
1: അപ്പൊ ബാലട്ടം പറഞ്ഞതുപോലെ തന്നെ ഉത്രാട ദിവസം എന്ന് പറയുമ്പം നാളത്തേക്കുള്ള ഒരുക്കങ്ങളാണ് നമ്മൾ എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആഘോഷങ്ങൾക്കെല്ലാം നമ്മൾ എപ്പോഴും തോരണങ്ങൾ ഇങ്ങനെ കെട്ടാറില്ലേ? അപ്പൊ തന്നെ മനസ്സിൽ സന്തോഷത്തിന്റെ തോരണങ്ങൾ നമ്മൾ കെട്ടുകയാണ്. അവിടെ വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു, എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കുന്നു. ഇനി എന്താണോ ഓരോ ആഘോഷങ്ങൾക്കുമുള്ള പ്രത്യേകത, ഇപ്പൊ ഓണത്തിനാകുമ്പോൾ നമ്മൾ പൂവിടും, വിഷുവിനാകുമ്പോൾ നമ്മൾ കണി വെക്കും, അങ്ങനെയുള്ള ഓരോ ആഘോഷപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവിടെ ഉടലെടുക്കുന്ന ഒരു ഒത്തൊരുമയുണ്ട്, സന്തോഷമുണ്ട്, സ്നേഹത്തിന്റെ ഒരു കൂട്ടായ്മയുണ്ട്. അതൊക്കെയാണ് ആഘോഷങ്ങൾക്ക് എപ്പോഴും എല്ലാവരും പ്രാധാന്യം നൽകുന്നത്. ലോകത്തിന്റെ പല പല ഭാഗങ്ങളിലിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളും ഒത്തുചേരുന്ന ഒരു അവസരം കൂടിയാണ് ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഓണം എന്ന് പറഞ്ഞാലും, വിഷു എന്ന് പറഞ്ഞാലും, റംസാൻ എന്ന് പറഞ്ഞാലും, ക്രിസ്മസ് എന്ന് പറഞ്ഞാലും, എല്ലാം സ്നേഹമായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്നത് പോലെ തന്നെ ഉള്ളത് കൊണ്ട് നമുക്ക് എന്നും ഉത്രാടവും തിരുവോണവും ഒക്കെയാക്കി ജീവിക്കാം എന്ന് തന്നെയാണ് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളോടും ഞങ്ങൾക്കും
0: അപേക്ഷിക്കാനുള്ളത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഉത്രാട ദിനാശംസകൾ നേർന്നുകൊണ്ട് ഓണത്തിനായി പിരിഞ്ഞു പോവുകയാണ് നിങ്ങളുടെ സ്വന്തം ബാലേട്ടനും ഡാനിച്ചേട്ടനും ആശിച്ച്.
1: ഞങ്ങൾക്കും കുറച്ച് സാധനം വാങ്ങാനുണ്ട്.

0: ഒരു തൃശൂർ പൂരം വെടിക്കെട്ട് കഴിഞ്ഞ ഫീൽ അല്ലേ? വിഗ്നേർ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ചിത്രമായ ഓൺട്രപ്രനോർ എന്ന ഈ ചിത്രത്തിന്റെ ലാഭവിഹിതത്തിൽ നിന്നും 30% കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും മൊത്തം തെരുവുനായ്ക്കളുടെ പുനരധിവാസത്തിനായി ഉപയോഗിക്കുമെന്ന്. എത്ര നല്ല ആശയമല്ലേ?
1: പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ്, സ്വാഗതം FM മോർണിംഗ് സെലക്ഷൻസിലേക്ക്. ആദ്യഗാനം ജിതിൻ രാജും സംഘവും പാടിയത് ചിത്രം ആടുജീവിതം. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം AR റഹ്മാൻ.

0: വർക്ക് ഫ്രം ഹോം ഹൈ സാലറി വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി.
1: കുടുങ്ങി
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു.

0: ജാഗ്രത പുലർത്തൂ.
1: ഈ ഓണം കെ.കെ. ചേട്ടനൊപ്പം
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
3: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലേസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
4: മോർണിംഗ് സെലക്ഷൻസ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രം സൂഫിയും സുജാതയും, പാടിയത് സുദീപ് പാലനാട്, അമൃത സുരേഷ്. ഗാനരചന ബി കെ ഹരിനാരായണൻ, സംഗീതം സുദീപ് പാലനാട്.

പത്തര മാറ്റൊളി മുത്തുകൊരുത്തൊരു തരിവള താളം ഇണക്കുമ്പോൾ പത്തര മാറ്റൊളി മുത്തുകൊരുത്തൊരു തരിവള താളം ഇണക്കുമ്പോൾ കെസ്സുകൾ അസലി കിസ്സകൾ വെല്ലിപ്പുത്തരി കുത്തിയ പത്തിരിയും പൂങ്കോയി വിടക്കണ ബിരിയാണിയും ബലഭുജോ.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
2: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
3: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
4: ഈ ഓണം കെ ചേട്ടനൊപ്പം
5: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
6: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോഡ്, ഇടപ്പള്ളി.
7: FM മോർണിംഗ് സെലക്ഷൻസ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സുജാത പാടിയ ഗാനം ചിത്രം പരദേശി. റഫീഖ് അഹമ്മദിന്റെ വരികൾ, രമേശ് നാരായണന്റെ സംഗീതം.

0: ഇവരൊക്കെ ഇങ്ങനെ തുടങ്ങിയ എന്താ ചെയ്യ?
1: എന്തു പറ്റി തമ്പുരാനെ?
0: കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പൊളിവചനം. അത് എന്റെ ഹൈലൈറ്റ് ആയിരുന്നില്ലേ?
1: ആ, അതിപ്പോ ആർക്കാ സംശയം? ഇതൊക്കെ മാവേലി തമ്പുരാനെ കുറിച്ച് മാത്രം പറയുന്നതാ.
0: എങ്കിൽ താൻ കേരളത്തിലേക്കൊന്ന് നോക്കിയേ. വിലക്കയറ്റമില്ലാതെ സബ്സിഡി സാധനങ്ങൾ, 10 അവശ്യ സാധനങ്ങൾക്ക് കഴിഞ്ഞ ഓണത്തേക്കാൾ സബ്സിഡി നിരക്ക് കുറവ്, സപ്ലൈകോവിൽ ആവശ്യത്തിന് സ്റ്റോക്ക്, തിരുവോണത്തിന് 4 ദിവസം മുന്നേ സൗജന്യ ഓണക്കിറ്റുകളുടെ വിതരണം, അങ്ങനെയെല്ലാം കള്ളവും ചതിയും ഇല്ലാതെ നടക്കുകയല്ലേ?
1: അത് പിന്നെ നാടിന് നല്ലത് വരണമെന്ന ആഗ്രഹമുള്ളവർ ഭരണത്തിൽ വന്നാൽ അങ്ങനെ തന്നെയല്ലേ വരൂ തമ്പുരാനെ?
0: അറിയാടോ, ഞാനൊരു തമാശ പറഞ്ഞതാ. എന്റെ കേരളം ഇങ്ങനെ നന്നാവുന്നതിൽ മിക്ക സന്തോഷേ ഉള്ളൂ. കേരളം ഇതുപോലെ നന്നായി മുന്നോട്ട് പോകട്ടെ.
2: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ, സദ്ഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
3: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ, സ്ക്രാച്ച് ആൻഡ് വിൻഡ്ഷീൽഡ്, ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
4: FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ഷിബു ചക്രവർത്തി രചിച്ച് SP വെങ്കടേഷ് ഈണമിട്ട ഗാനം. പി ജയചന്ദ്രനും ചിത്രയും പാടിയത്. ചിത്രം വഴിയോര കാഴ്ചകൾ.

പി സുശീലയും സംഘവും പാടിയത് ചിത്രം ആൾക്കൂട്ടത്തിൽ തനിയെ. ഗാനരചന കാവാലം നാരായണപ്പണിക്കർ, സംഗീതം ശ്യാം.

0: പ്രിയ ശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടർന്ന് കേൾക്കാം. 10:15 ആകാശവാണി കൊച്ചി എഫ് എം 102.3.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ കാനഡ അമേരിക്ക സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഉഭയകക്ഷി സാമ്പത്തിക ധനകാര്യ പങ്കാളിത്തം ശക്തിപ്പെടുത്തുക, നിക്ഷേപ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുക എന്നീ വിഷയങ്ങളിൽ കൂടുതൽ സഹകരണം ഉറപ്പാക്കുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യം. ലോകത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാക്കി കേരളത്തെ മാറ്റുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ച ഓണം വാരാഘോഷത്തിന്റെ സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യു ഡി എഫ് ഗവൺമെന്റ് അധികാരമേറ്റ ഇന്നേക്ക് 100 ദിവസം. മെയ് 18 മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിൽ പുതിയ ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ഗോതമ്പ് മാവിന്റെയും അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതി നിയന്ത്രണങ്ങൾ ഒഴിവാക്കി കേന്ദ്ര ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ്. ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചതോടെ ആട്ട, മൈദ, റവ, മറ്റ് ഗോതമ്പ് അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾക്ക് വിദേശ കയറ്റുമതിക്ക് അനുമതിയായി. സമൃദ്ധിയുടെ പൂക്കളം തീർത്ത് തിരുവോണത്തെ വരവേൽക്കാനൊരുങ്ങി ഇന്ന് ചിങ്ങമാസത്തിലെ ഉത്രാടം. നാടും നഗരവും തിരുവോണത്തിന്റെ ഒരുക്കങ്ങൾക്കായി ഉത്രാടപ്പാച്ചിലാണ്. ഓണത്തോടനുബന്ധിച്ച് ഇന്ന് റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കും. ഈ മാസം 27 സെപ്റ്റംബർ 2 റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. തിരുവനന്തപുരം ശ്രീകാര്യം ചേന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിലെ ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷങ്ങൾ നാളെ തുടങ്ങും.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.

ആകാശവാണി കൊച്ചി എഫ് 102.3 സമയം 9 മണി കഴിഞ്ഞ് 59:45. ഇനി 10 മണിക്ക് സ്പോൺസർ പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ.

നന്മയും സ്നേഹവും നിറഞ്ഞ മനസ്സോടെ മലയാളികൾ വരവേൽക്കുന്ന പൊന്നോണത്തിന്റെ ഏറ്റവും സവിശേഷമായ ഒരു ദിനത്തിലൂടെയാണ് ഇന്ന് നാം കടന്നു പോകുന്നത്. അതെ, ഇന്ന് ഉത്രാട ദിവസമാണ്.

0: മലയാളി മനസ്സിനെ ആവേശത്തിലാഴ്ത്തുന്ന ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കിലാണ് എല്ലാവരും. കുടുംബത്തോടൊപ്പമുള്ള ഒത്തുകൂടലും കൂട്ടായ്മകളും എത്രത്തോളം നമ്മുടെ മാനസികാരോഗ്യത്തെ സ്വാധീനിക്കും എന്ന തിരിച്ചറിവാണ് ഓരോ ഓണക്കാലവും നമുക്ക് സമ്മാനിക്കുന്നത്. ഓണാഘോഷവും മാനസിക ഉല്ലാസവും എന്ന വിഷയത്തെ ആസ്പദമാക്കി തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അരുൺ ബി നായർ നടത്തുന്ന പ്രഭാഷണമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ.
1: മറ്റൊരു തിരുവോണം സമാഗതമായിരിക്കുകയാണ്. റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ബഹുമാന്യരായ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഉത്രാടം ദിനാശംസകൾ. ഓണാഘോഷം എല്ലാ കാലത്തും മലയാളിയുടെ മനസ്സിൽ ഒരു വലിയ ഗൃഹാതുരത്വം സമ്മാനിക്കുന്ന ഒരു സംഗതി തന്നെയാണ്. കാലമേറെ കഴിഞ്ഞു പോയിട്ടും തലമുറകൾ മാറി വന്നിട്ടും ജീവിത ശൈലിയിൽ പാശ്ചാത്യവൽക്കരണത്തിന്റെ സ്വാധീനം ശക്തമായിട്ടുമൊക്കെ ഓണം മലയാളിക്ക് മറക്കാനാകാത്ത ഒരു സംഗതിയായി തുടരുന്നു. മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് ഓണം ആഘോഷിക്കുന്ന ഒരു മനോനിലയിലേക്ക് മലയാളി എപ്പോഴും എത്തിച്ചേരുന്നു. ലോകത്തിന്റെ ഏത് ഭാഗത്ത് ജീവിക്കുന്ന മലയാളിയാണെങ്കിലും ഓണക്കാലത്ത് ഒരുമിച്ച് ചേർന്ന് ആഘോഷിക്കുക എന്നുള്ളത് ഒഴിവാക്കാനാകാത്ത ഒരു സംഗതിയായി തന്നെ തീർന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഓണം മലയാളികളെ ഇങ്ങനെ ഒരുമിച്ച് നിർത്തുന്നത്? ഓണാഘോഷം കൊണ്ട് മാനസികാരോഗ്യത്തിനുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് വിശദമായി പരിശോധിക്കാം. ഓണത്തിന്റെ ഐതിഹ്യം തന്നെ തീർച്ചയായിട്ടും മാനസിക സംബന്ധമായ ചില വശങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. തിന്മയുടെ മേൽ നന്മയുടെ വിജയമാണ് ഓണാഘോഷം. ഒരു കാലത്ത് എല്ലാ പ്രജകളെയും സമന്മാരായി കണ്ട് കള്ളവും ചതിവുമില്ലാതെ പക്ഷപാതപരമായ സമീപനമില്ലാതെ സ്വർഗലോകം പോലെ ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോയ ഒരു മഹാരാജാവിനെ ചതിയിലും വഞ്ചനയിലും പെടുത്തി ഈ നാട്ടിൽ നിന്ന് യാത്രയാക്കിയതിനു ശേഷം വർഷത്തിലൊരിക്കൽ ആ മഹാരാജാവ് തന്റെ പ്രജകളെ കാണാൻ എത്തുന്ന ഒരു ഐതിഹ്യമാണ് ഓണത്തിന്റെ പുറകിലുള്ളത്. സ്വാഭാവികമായും മൺമറഞ്ഞുപോയ കാലത്തെ നന്മകളുടെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഓണം. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ എത്രമാത്രം തീവ്രമായ മാത്സര്യ വിദ്വേഷ ദുർഭാവങ്ങളിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ പോലും ഓണക്കാലമാകുമ്പോൾ ആ മനോഭാവങ്ങളെല്ലാം മാറ്റിവെച്ച് സന്തുലിതാവസ്ഥയോടുകൂടി സമചിത്തതയോടുകൂടി സമഭാവനയോടുകൂടി പരസ്പരം സഹകരിച്ച് മതിമറന്ന് ആഘോഷിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഓണക്കാലത്ത് മലയാളികൾ എത്തിച്ചേരാറുണ്ട്. ഇത് തന്നെയാണ് ഒരുപക്ഷെ ഈ ഓണാഘോഷത്തെ മറ്റ് ആഘോഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്.

0: ജാതി മത വർഗ ചിന്തകളൊന്നുമില്ലാതെ ഉന്നതകുലജാതനെന്നോ ദരിദ്രനെന്നോ ഒന്നോ ഉള്ള വകതിരിവുകളോ വേർതിരിവുകളോ ഇല്ലാതെ തന്നെ മനുഷ്യർ ഒരുമിച്ച് ചേർന്ന് ആഘോഷിക്കുന്ന ഒരു അവസരമായി ഓണക്കാലം മാറുന്നു. ഇതോടൊപ്പം തന്നെ ഓണത്തിന്റെ ഭാഗമായി നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക കൂട്ടായ്മകളെ വീണ്ടെടുക്കാനുള്ള അവസരം ലഭിക്കുന്നു എന്നതും ഈ ആഘോഷത്തിന്റെ തിളക്കം കൂട്ടുന്ന ഒരു സംഗതിയാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പലപ്പോഴും പല ഭൂഖണ്ഡങ്ങളിൽ തന്നെ ജീവിക്കുന്ന വ്യക്തികൾ ബന്ധുക്കൾ ഒരുമിച്ച് നാട്ടിലേക്ക് എത്തിച്ചേരുകയും പരസ്പരം സഹകരിക്കുകയും അവരുടെ കുട്ടിക്കാല ഓർമ്മകളായി വിറക്കുകയും നമ്മുടെ നാടിന്റെ തനിമയാർന്ന വേഷഭൂഷാദികളും ഭക്ഷണ രീതികളും കൂട്ടായ്മകളും കളികളും എല്ലാം വീണ്ടും പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുന്നിടത്താണ് ഓണാഘോഷം വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയായി മാറുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പരസ്പരമുള്ള ഒത്തൊരുമയുടെ ഒരു ആഘോഷമായി ഓണം മാറുന്നു എന്നുള്ളതാണ്. നിങ്ങൾ എത്ര ഉന്നതമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ മണ്ണിലേക്ക് മടങ്ങുകയാണ്. ആ മണ്ണിന്റെ ഗന്ധമൂറുന്ന ആഘോഷങ്ങൾ നിങ്ങളെ വീണ്ടും ഒരുമിച്ച് ചേർക്കുകയാണ്. മാത്രമല്ല, ഓണക്കാലത്ത് വീട്ടിൽ വരുന്ന എല്ലാ ആളുകൾക്കും ഭക്ഷണം നൽകുക എന്ന് പറയുന്ന ഒരു രീതിയും പലയിടത്തും നിലവിലുണ്ട് എന്നുള്ളതാണ്. എല്ലാ വ്യക്തികളും സമന്മാരാണ്, ഒരുമിച്ച് ഒരേപോലെ ജീവിക്കേണ്ട ആളുകളാണ്, തമ്മിൽ ഭേദഭാവങ്ങൾ ഇല്ലാതെ മുന്നോട്ട് പോകേണ്ടവരാണ് എന്ന വ്യക്തമായ ഒരു ധാരണ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കുകയാണ് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ നാം ചെയ്യുന്നത്. ഓണത്തെക്കുറിച്ചോ നമ്മുടെ ഗൃഹാതുരമായിട്ടുള്ള സങ്കല്പങ്ങളെക്കുറിച്ചോ വ്യക്തമായ ധാരണയില്ലാത്ത പുതുതലമുറയിൽപ്പെട്ട കുട്ടികളെ ഇത്തരം കാര്യങ്ങൾ പരിചയപ്പെടുത്താനുള്ള ഒരു അവസരം കൂടിയാണ് ഓണക്കാലം സമ്മാനിക്കുന്നത്. ഒരുപക്ഷെ പാശ്ചാത്യ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ പാശ്ചാത്യ സംസ്കാരമുള്ള മഹാനഗരങ്ങളിലോ കഴിയുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മലയാള തനിമ എന്നൊരു സംഗതി അവർക്ക് പരിചയമുണ്ടാവണമെന്നില്ല. അവർ അവരുടെ സഹപാഠികളായിട്ടുള്ള സഹപ്രവർത്തകരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതശൈലി അതുപോലെ അനുകരിച്ച് മുന്നോട്ട് പോകുന്നവരായിരിക്കാം. അവരുടെ മുൻപിൽ കേരളം എന്ന ഒരു നാടിന് തനിമയാർന്ന ചില രീതികളുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു അവസരമാണ് ഓണക്കാലം നമുക്ക് സമ്മാനിക്കുന്നത്. പ്രത്യേകിച്ച് യുവതലമുറയിൽപ്പെട്ട കുട്ടികൾ ഡിജിറ്റൽ അടിമത്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ആശങ്ക ഉണർത്തുന്ന ഒരു കാര്യമായി എല്ലാ കാലഘട്ടത്തിലുള്ള എല്ലാ പ്രായ പരിധിയിലുള്ള മാതാപിതാക്കളും ഒരുപോലെ പറയുന്നുണ്ട്. ഈ ഡിജിറ്റൽ അടിമത്തത്തിൽ നിന്ന് കുട്ടികളെ മാറ്റി പരസ്പരം ഒരുമിച്ച് ചേരാനുള്ള ഒരു അവസരം ഓണക്കാലം സമ്മാനിക്കുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യമായി കരുതപ്പെടുന്ന ഫിൻലാൻഡും സന്തോഷം വളരെ കൂടി നിൽക്കുന്ന മറ്റ് രാഷ്ട്രങ്ങളായ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളും ഒക്കെ പ്രധാനമായി പ്രകൃതിയുടെ ഭാഗമായി മനുഷ്യനെ കാണുന്ന സങ്കല്പത്തിൽ വിശ്വസിക്കുന്നു. തങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് എന്നും പ്രകൃതിയെ നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് തങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യമെന്നുമുള്ള ഒരു തത്വചിന്ത മനസ്സിൽ കരുതുന്നത് കൊണ്ടാണ് അവർ മറ്റുള്ളവരെക്കാൾ സന്തുഷ്ടരായി മുന്നോട്ട് പോകുന്നതെന്ന് പല പഠനങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലും അതിനുള്ള ഒരു സൗകര്യവും സാഹചര്യവുമാണ് ഈ ഓണാഘോഷം പ്രദാനം ചെയ്യുന്നത്. ഒരു കാർഷിക ആഘോഷമായതുകൊണ്ട് തന്നെ നാണ്യ വിളവെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു ആഘോഷമായി തന്നെയാണ് ഓണത്തിനെ വിഭാവനം ചെയ്യുന്നത്. ഇന്ന് കാർഷിക വൃത്തി ഒരു വലിയ യാഥാർത്ഥ്യമല്ലെങ്കിൽ പോലും ചെറുകിട രീതിയിൽ കൃഷി പ്രോത്സാഹിപ്പിക്കാനുള്ള അവസരമായി ഈ ഓണാഘോഷത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. നെൽകൃഷി വലിയ തോതിൽ നടത്തുന്നവർ കേരളത്തിൽ കുറവാണെങ്കിൽ പോലും പച്ചക്കറികളോ പഴവർഗ്ഗങ്ങളോ ഒക്കെ സ്വന്തം വീട്ടുമുറ്റത്ത് കൃഷി ചെയ്യുന്നവർ ധാരാളം ഉണ്ട്. ആ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും സ്വന്തമായി കൃഷി ചെയ്തെടുത്ത വിഭവങ്ങൾ കൊണ്ട് സദ്യ ഉണ്ടാക്കാനുള്ള ഒരു പരിശ്രമത്തിലേക്ക് നീങ്ങാനും കഴിയുക വഴി പ്രകൃതിയുമായി ഒന്നു ചേരാനുള്ള അവസരം ഒരിക്കൽ കൂടി വരികയാണ്. മാത്രമല്ല, ഓണത്തിന്റെ തലേ ദിവസം ബന്ധുക്കളെല്ലാം നാട്ടിൽ ഒരുമിച്ച് ചേർന്ന് പലവിധമായിട്ടുള്ള കളികളിലും ഏർപ്പെടുമ്പോൾ അവർ തമ്മിലുള്ള സാമൂഹികമായ ഇഴയടുപ്പം ശക്തിപ്പെടുന്നു. പരസ്പരം മനസ്സിലാക്കാനും മറുവശത്തുള്ള വ്യക്തിയുടെ വൈകാരിക ഭാവം കൃത്യമായി തിരിച്ചറിഞ്ഞ് അതിനനുസൃതമായി പ്രവർത്തിക്കാനുമുള്ള അനുതാപം അഥവാ എമ്പതി എന്ന ഗുണവിശേഷം വികസിക്കാനും ഈ സാഹചര്യം വളരെയധികം ഗുണം ചെയ്യുന്നു. ഓണക്കളികളിലൂടെ ജീവിത നിപുണതാ വിദ്യാഭ്യാസം നേടിയെടുക്കാനുള്ള അവസരങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം കളികളിലെ ജയവും തോൽവിയും സ്ഥായിയായ സംഗതിയല്ല എന്ന ഒരു തിരിച്ചറിവ് വരുന്നതോടുകൂടി ആ ജയത്തിനെയും തോൽവിയെയും തുടർന്നുള്ള മാനസിക സംഘർഷം ലഘൂകരിക്കപ്പെടുന്നു. ഒരു കളിയിൽ ജയിച്ചതുകൊണ്ട് താൻ എന്തെങ്കിലും ആയി എന്നൊരു ധാരണ ഉണ്ടാകേണ്ടതില്ല. അടുത്ത കളിയിൽ തോൽവി സംഭവിക്കാം. ഒരു തോൽവി ജീവിതത്തിന്റെ അവസാനമല്ല, അടുത്ത കളിയിൽ ജയിക്കാം. അപ്പോൾ ജയത്തിന്റെയും തോൽവിയുടെയും ഒരു സ്ഥായിയല്ലാത്ത സ്വഭാവത്തെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് തീർച്ചയായിട്ടും ജീവിതത്തിൽ നമ്മുടെ അതിജീവന ശേഷി മെച്ചപ്പെടുത്തിയെടുക്കാൻ സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. വ്യക്തികളുടെ കലാവാസനകൾ പുറത്തെടുക്കാനും പരിപോഷിപ്പിക്കാനുമുള്ളൊരു അവസരം കൂടെ ഓണക്കാലം സംഭാവന ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. പാട്ടുപാടാനോ നൃത്തം ചെയ്യാനോ ഒന്നും നൈസർഗികമായ സിദ്ധി കൊണ്ട് അനുഗ്രഹീതരല്ലാത്തവർ പോലും ഇത്തരം പ്രവൃത്തികളിൽ പങ്കെടുക്കുകയും പരസ്പരം സഹകരിക്കുകയും ചെയ്യുന്ന വഴി വലിയൊരു മാനസിക ഉല്ലാസത്തിന്റെ വഴിയാണ് തുറന്നു കിട്ടുന്നത്. ഇവിടെ തന്റെ പദവിക്കോ പണത്തിനോ ഒന്നും വില കൽപ്പിക്കാതെ തീർത്തും പച്ച മനുഷ്യനായി മാറി ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക വഴി തീർച്ചയായിട്ടും നാം ഭൂമിയുടെ ഭാഗമാണ് എന്നൊരു തിരിച്ചറിവ് കൂടുതൽ ഊട്ടിയുറപ്പിക്കാൻ സഹായകമാകുന്നു. അയൽപക്കത്തുള്ള വ്യക്തികളുമായി ഒരുമിച്ച് ചേർന്ന് മനസ്സ് തുറക്കാനും സമയം ചെലവിടാനുമുള്ള അവസരവും ഓണക്കാലം നൽകുന്നുണ്ട്. അയൽവാസികളുടെ ജാതിയോ മതമോ വർഗമോ ഒന്നും പരിഗണിക്കാതെ ഒരു മലയാളി എന്നുള്ള പരിഗണന വെച്ചുകൊണ്ട് പരസ്പരം സഹകരിക്കാനുള്ള ഈ അവസരമാണ് ഓണക്കാലം പ്രദാനം ചെയ്യുന്ന ഏറ്റവും മനോഹരമായ ഒരു കാര്യം തന്നെ. ഇതിൽ മനുഷ്യർ തമ്മിലുള്ള എല്ലാ ഭേദഭാവങ്ങളും മാഞ്ഞു പോവുകയും മനുഷ്യൻ മനുഷ്യൻ എന്നുള്ള തലത്തിൽ തന്നെ സ്വയം വിലയിരുത്തുകയും മറ്റുള്ളവരെ വിലയിരുത്തുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. ഇക്കാരണം കൊണ്ട് തന്നെ മനുഷ്യനിർമ്മിതമായ എല്ലാ ഭേദഭാവങ്ങളെയും അകറ്റി നിർത്തിക്കൊണ്ട് ശക്തമായ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്താനും ശക്തമായ ഒരു പാരസ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ വിജയകരമായ രീതിയിലുള്ള ഒരു പരസ്പര സഹകരണം സാധ്യമാക്കാനും ഈ ഓണക്കാലം നമ്മെ സഹായിക്കുന്നു. ഇതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി ഓണവുമായി ബന്ധപ്പെട്ട വാണിജ്യപരമായിട്ടുള്ള ചില ഘടകങ്ങൾ തന്നെയാണ്. ഓണക്കാലം വാണിജ്യ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സാമ്പത്തികമായി ഏറ്റവും നല്ലൊരു കാലമാണ്. കാരണം ആഘോഷത്തിന്റെ ഭാഗമായി വസ്ത്രങ്ങൾ വാങ്ങുകയും പണം ചെലവഴിക്കുകയും ചെയ്യുന്നത് മലയാളികളുടെ സ്വഭാവത്തിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഇത് വളരെ ശ്രദ്ധേയമായ ഒരു അവസ്ഥയായി മാറുന്നു. കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന ഒരു പഴമൊഴി തന്നെ നിലവിലുള്ളത് അതിനെ അടിവരയിടുകയും ചെയ്യുന്നു. പക്ഷെ തീർച്ചയായിട്ടും രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഓണത്തിന് സാമ്പത്തികമായി ചെലവിടുമ്പോൾ നമ്മുടെ വരവിന്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിയന്ത്രിതമായി ചെലവിടാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പരിധി വിട്ടുള്ള ആഡംബര ചെലവുകൾ വഴി നമ്മുടെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി തകരാതെ നോക്കേണ്ടത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പക്ഷെ തീർച്ചയായിട്ടും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും വസ്ത്രങ്ങൾ വാങ്ങാനും പുതിയ ഭക്ഷ്യവിഭവങ്ങൾ വാങ്ങാനും സദ്യ തയ്യാറാക്കാനും ഒക്കെ ശ്രമിക്കുന്നത് വഴി നമ്മുടെ വിപണിയിൽ ഒരു ഊർജസ്വലമായ ചലനം വരാനുള്ള സാധ്യത തുറക്കുകയാണ്. ഇതിലൂടെ ഈ വാണിജ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ജീവിതം സമ്പൽ സമൃദ്ധമാകാനുള്ള ഒരു അവസരം ലഭിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ വീടുകളിൽ ഉള്ള ധനം സമൂഹത്തിൽ വ്യത്യസ്ത തലത്തിൽ പ്രയോജനപ്പെടുന്ന ഒരു സാഹചര്യം സംജാതമാകാൻ ഇത് സഹായകമാവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഓണം എന്നത് ഒരു വികാരമായി മനസ്സിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ കേവലം ഒരു ദിവസത്തെ ആഘോഷമായി അത് പരിമിതപ്പെടുത്താൻ പാടില്ല എന്നതും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓണവുമായി ബന്ധപ്പെട്ട് മനസ്സിൽ ഉയരുന്ന സങ്കല്പങ്ങളെ ഒരു ജീവിതകാലം മൊത്തം നെഞ്ചേറ്റിക്കൊണ്ട് നടക്കേണ്ടത് ആവശ്യമാണ്. യുവതലമുറയിൽപ്പെട്ട കുട്ടികളോട് ഓണത്തിന്റെ സങ്കല്പം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ മഹാബലിയെ പോലെ നീതിമാനായി ധർമ്മിഷ്ഠനായി സത്യസന്ധനായി എല്ലാവരെയും സമഭാവത്തോടെ കാണുന്ന ഒരു വ്യക്തിയായി വളർന്നു വരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് നമുക്ക് കുട്ടികളെ ബോധ്യപ്പെടുത്താം. ഉപരിപ്ലവമായ വർണ്ണ ശബളിമകളിൽ അഭിരമിക്കാതെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ അതിന്റെ ആഴത്തിൽ മനസ്സിലാക്കി പരസ്പരം പിന്തുണച്ച് പരസ്പരം തോളോട് തോൾ ചേർന്ന് ജീവിതത്തിന്റെ ഔന്നത്യങ്ങളിലേക്ക് പോകാൻ ഈ ഓണക്കാലം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഓണാഘോഷവും മാനസികോല്ലാസവും എന്ന വിഷയത്തെ ആസ്പദമാക്കി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അരുൺ ബി നായർ നടത്തിയ പ്രഭാഷണം.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ് ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

ആകാശവാണി കൊച്ചി എഫ് 102.3 സമയം 10 മണി കഴിഞ്ഞ് 15:08. പ്രിയ ശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. സന്ദേശം എന്ന ചിത്രത്തിനു വേണ്ടി ജി വേണുഗോപാലും ചിത്രയും സംഘവും പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ.

ആകാശവാണി കൊച്ചി എഫ് 102.3. ഇപ്പോൾ സേവന വാർത്തകൾ. സംസ്ഥാനത്തെ പിന്നാക്ക വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടതും സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾക്ക് പഠിക്കുന്നതും മാതാവിനെയോ പിതാവിനെയോ അല്ലെങ്കിൽ ഇരുവരെയുമോ നഷ്ടപ്പെട്ടതുമായ വിദ്യാർത്ഥിനികൾക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് മുഖേന പ്രത്യേക ധനസഹായം

അനുവദിക്കുന്ന പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചു. ഇ ഗ്രാൻഡ്സ് പോർട്ടൽ മുഖേന അടുത്ത മാസം 15 വരെ അപേക്ഷ സമർപ്പിക്കാം. മുൻവർഷം അപേക്ഷിച്ച് ആനുകൂല്യം ലഭിച്ചവർ ഇ ഗ്രാൻഡ്സ് മുഖേന അപേക്ഷ പുതുക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾ www.egrants.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ എറണാകുളം മേഖലാ ഓഫീസുമായി ബന്ധപ്പെടാം. ഫോൺ നമ്പർ 0484-298-3130. 0484-298-3130.

0: വിജയികളുമായി പിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പനോഫർ.
1: ഓണം വന്നേ,
2: ഓഫർ വന്നേ,
1: സിറ്റി സിൽസിൽ ഫുൾ ഓണം. പുത്തൻ പുതിയ ഓണക്കോടികൾ വമ്പൻ ഓഫറുകളിൽ. ഇനി ഓണം സ്റ്റൈലിൽ സേവിംഗ് സ്മൈലിൽ
2: സിറ്റി സിൽക്സ്.
3: ഈ ഓണം കേക്ക് ചേട്ടനൊപ്പം
4: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
5: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
6: ചേട്ടാ, ഉത്രാണം ഇങ്ങ എത്തി. ഓണം ഷോപ്പിംഗ് ഇനിയും തുടങ്ങിയിട്ടില്ലല്ലോ.
7: അതിനല്ലേ മൈജിയുടെ ഉത്രാണ പാച്ചിൽ വന്നിരിക്കുന്നത്. മൊബൈൽ ആയാലും അപ്ലയൻസസ് ആയാലും എല്ലാത്തിനും കിട്ടില്ല ഓഫറുകൾ. ബ്രാൻഡ് ഓഫറിനൊപ്പം EMI ഓഫറുകൾ.
6: 30 കോടി രൂപയുടെ സമ്മാനങ്ങൾക്കൊപ്പം ഓണത്തിന് മുൻപ് ഷോപ്പിംഗ് പൂർത്തിയാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാണ പാച്ചിൽ ഇന്ന് രാത്രി 12 മണി വരെ.
8: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
9: കണ്ടീഷൻ അപ്ലൈ.
10: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ, സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
11: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
12: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
11: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
13: ഓണം ഒന്നിച്ച് ആഘോഷമാക്കാനുള്ള എല്ലാ പിന്തുണയുമായി സർക്കാർ നമുക്കൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശന്റെ വാക്കുകൾ കേൾക്കാം.
14: ഓണക്കാലം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളികളെല്ലാം ഒന്നായി ചേരുന്ന അപൂർവമായ ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ്. ഈ ഓണാഘോഷവും അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഓണം അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്ക് അതിന് തൊട്ട് മുമ്പായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്.
13: ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
10: ഓണം ഷോപ്പിംഗ് അവസാന നിമിഷങ്ങളിലേക്ക് മൈജിയിൽ ഓരോ പ്രൊഡക്റ്റും കളത്തിലിറങ്ങുന്നു. മൊബൈൽ, TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, മിക്സർ ഗ്രൈൻഡർ, സ്പീക്കേഴ്സ് എല്ലാം ഒന്നിനു പുറകെ ഒന്നായി ഏറ്റവും മികച്ച വിലക്കുറവിൽ. ഏറ്റവും മികച്ച ഓഫേഴ്സ്, ഏറ്റവും മികച്ച സമ്മാനങ്ങൾ, വിലക്കുറവും ഓഫറും സമ്മാനങ്ങളും, സൂപ്പർ ഫിനിഷ്. ഈ ഓണത്തിന്റെ ചാമ്പ്യൻ ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ മൈജി. മൈജി ഓണം മസ്റ്റ് ഓണം.
15: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
16: സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ പദ്ധതി പ്രകാരം 2025 December 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ അടുത്ത മാസം 30 വരെയുള്ള കാലയളവിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് നടത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0491-2505-3558, 0491-2505-3558. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.

0: അത് നല്ലതല്ലേ.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണ്ണവില: സ്വർണം ഗ്രാമിന് 20 രൂപ കുറഞ്ഞ് 15,010 രൂപ നിരക്കിലും പവന് 120,080 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണ്ണവില. റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണ്ണവില.
1: പ്രായോജികർ
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

ഓണത്തെക്കുറിച്ച് പറയുമ്പോൾ മലയാളി മനസ്സിൽ ഗൃഹാതുരത്വത്തിൻ്റെ ഒരു 100 ഓർമ്മകൾ വിരിയിക്കും. ഇപ്പോഴെന്തോ ഓണം, ഓണം അത് പണ്ടത്തെ ഓണം എന്നിങ്ങനെ അവൻ പറഞ്ഞെങ്കിൽ അവനെ പഴിക്കുന്നത് എന്തിനാ? മാറ്റങ്ങൾ മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ മലയാളിക്ക് ഒരു മടിയില്ല. ഇന്നത്തെ മാറ്റങ്ങൾ മുഴുവൻ അർത്ഥശൂന്യമാണെന്നും അഭിപ്രായമില്ല. എല്ലാ മാറ്റങ്ങളും ഉൾക്കൊള്ളുന്ന മലയാളി മനസ്സ് എന്നും പഴയ നന്മകളെക്കുറിച്ച് ഓർക്കുന്നു. ഒരുപക്ഷെ അല്പം ഗർവോടെ തന്നെ. മാറ്റങ്ങൾ ലോകതത്വമാണ്. ഈ കാലം അത്രയും കൊണ്ട് നേടിയ പുരോഗതി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുമൂലം നമുക്ക് ലഭിച്ച സൗകര്യങ്ങളും വളർച്ചയും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പിനായി നാം പ്രയോജനപ്പെടുത്തി. എന്നിരുന്നാലും വളരുന്ന നമ്മുടെ തകരുന്ന മൂല്യങ്ങളെപ്പറ്റിയും തളരുന്ന നന്മകളെപ്പറ്റിയും ഒരു ചിന്ത, അതായിരിക്കും മലയാളിയെ എന്നും ഗൃഹാതുരമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഏറെ നന്മകൾ കൈവിട്ടു പോയെങ്കിലും കൈവിട്ട നന്മയെക്കുറിച്ചുള്ള ചിന്തകളാണ് ഇന്നും ഓണം നമുക്ക് സമ്മാനിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മലയാളി ഓണത്തെ മറക്കാത്തതും.

കർക്കിടകത്തിൻ്റെ വറുതിക്കൊടുവിൽ കൊയ്ത്തുകഴിഞ്ഞുള്ള സമൃദ്ധിയിലായിരുന്നു നമ്മുടെ അന്നത്തെ ഓണം. പൊൻകതിരിനാൽ നിറയുന്ന പത്തായപ്പുരയുടെ നിറവായിരുന്നു ഓണം. ഇന്ന് നാം ഇവിടെ ഓർക്കുന്നതും ആ സമൃദ്ധി തന്നെ. പച്ചപ്പട്ടണിഞ്ഞ വയലുകളും പൊൻപ്രഭ പടർത്തുന്ന കതിരുകളും നമുക്ക് സമൃദ്ധിയുടെ അടയാളമായി. ഓർമ്മയുടെ ദൂരത്തുരുത്തുകളിലെവിടെയോ ഉയരുന്ന കൊയ്ത്തുപാട്ടിൻ്റെ ഈണവും പാടത്ത് മഴയായി പെയ്തിറങ്ങുന്ന കിളിക്കൂട്ടങ്ങളുടെ കളകളാരവവും രാത്രിയിൽ ദൂരവയലിൽ തെളിയുന്ന റാന്തൽ വിളക്കിൻ്റെ മങ്ങിയ വെളിച്ചവും ഉച്ചത്തിൽ പാടുന്ന വയൽനോട്ടക്കാരൻ്റെ ഈണവും എല്ലാം ഇന്നും മലയാളി കൂടെ കൊണ്ടു നടക്കുന്നു ഓർമ്മകളിൽ.

പൊന്നണിഞ്ഞു നിൽക്കുന്ന പാടങ്ങളും പൂക്കളുടെ മേളവും പാറി നടക്കുന്ന തുമ്പികളുടെ വർണ്ണവൈവിധ്യവും എല്ലാം ഭൂമിയെ ഓണക്കാലം മനോഹരിയാക്കുന്നു. പറപറയായി ഭൂമി കനിഞ്ഞു നൽകിയ പുലിമയുടെ ഓർമ്മകളും ഓണക്കാലം നമുക്ക് തരുന്നു.

ഓണം ഇന്ന് ഒരാഘോഷമാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക ടൂറിസം ആഘോഷവും ഓണക്കാലത്ത് തന്നെ. വയലുകൾ അപ്രത്യക്ഷമായെങ്കിലും പ്രകൃതി കനിഞ്ഞു നൽകിയ സൗന്ദര്യത്തെ മനസ്സുകളിലേക്ക് ആവാഹിക്കാൻ ഇവിടെ ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ എത്തുന്ന

ഓണം പൂക്കളുടെ കാലമാണ്. തുമ്പയും ഇലഞ്ഞിയും അശോകവും വയലുകളിലെ വരിനെല്ലും എല്ലാം ശേഖരിക്കാൻ പൂക്കുടയുമായി നടന്നുപോയ കാലം ഓർമ്മകളായി നമ്മെ വലയം ചെയ്യുകയാണിവിടെ. മണമില്ലാത്ത നിറങ്ങളുടെ പൂ പാക്കറ്റുകളുമായി നീങ്ങുന്ന മലയാളിക്ക് ഓർമ്മകളിൽ പൂമണം പേറി വീശുന്ന വായു സമ്മാനിക്കുന്നത് വെറും ഗൃഹാതുരത മാത്രമല്ല, കൈവിട്ടുപോയ നന്മകളുടെ നറുമണം കൂടിയാണ്.

നിറനിറ പുലി പുലി പുലിയേ പുലി. ഓണം അങ്ങനെ പുലിയട്ടെ, സമൃദ്ധി സമ്മാനിച്ചുകൊണ്ട്, നന്മകളുടെ ഓർമ്മകൾ വർഷിച്ചുകൊണ്ട് ഓണം പുലിയട്ടെ. സമതയുടെ സാഹോദര്യത്തിൻ്റെ നേർക്കാഴ്ചകളാവട്ടെ ഓരോ ഓണക്കാലവും. ഈ ഓണക്കാലത്തും അരവയറും ഒഴിവയറുമായി കഴിയുന്ന അനേകർ നമ്മുടെ ഇടയിലുണ്ടെന്നും നാം മനസ്സിലാക്കുക. അവർക്ക് അന്നമേകാൻ നമുക്ക് ശ്രമിക്കാം. അങ്ങനെ നമുക്ക് ഓർമ്മകളിൽ നന്മ ചൊരിയുന്ന ഓണത്തിൻ്റെ വർത്തമാനത്തിൽ നന്മകളുടെ പൂക്കളം സൃഷ്ടിക്കാം. ചില്ലുജാലകം ഇവിടെ തീരുന്നു. ഓർമ്മകളിൽ വിരിയുന്ന നന്മകളുടെ ഏടുവയ്പ്പുകളുമായി ചില്ലുജാലകം ഇനിയും വരും. ശ്രോതാക്കൾക്ക് സമൃദ്ധിയുടെ

0: നിറവിൻ്റെ, സന്തോഷത്തിൻ്റെ വർണ്ണാഭമായ ഒരു ഓണക്കാലം ആശംസിച്ചുകൊണ്ട് വിട.
1: ആകാശവാണി കൊച്ചി FM 102.3 നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ ഇന്ന് വൈകിട്ട് 5:30 ആഴ്ചവട്ടം അംഗങ്ങളുടെ പരിപാടിയും 6:30 കൊച്ചിൻ ചേലാ സംഘം അവതരിപ്പിക്കുന്ന നാടൻ പാട്ടും ദൃശ്യാവിഷ്കരണവും. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം.
2: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
3: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.
4: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
5: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
6: ഒരു ടിവി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
7: അതെങ്ങനെ?
6: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: ഉത്രാണം വന്നപ്പോൾ പൂവിനും പച്ചക്കറികൾക്കും ഒക്കെ വില അങ്ങ് കൂടി.
6: പക്ഷേ മൈജിൽ സ്മാർട്ട് ഫോണിനും വില കുറയുക. എത്ര എത്ര ഓഫറുകളാണോ EMI വാങ്ങിയാലും ഓഫർ. ബമ്പർ അടിച്ചാൽ വീട്ടിൽ ഒരു BMW.
7: ഓണത്തിന് മുൻപ് ഷോപ്പ് ചെയ്യാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാടപ്പാച്ചിൽ. എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ഉത്രാടപ്പാച്ചിൽ ഇന്ന് രാത്രി 12 മണി വരെ.
8: ഈ ഓണക്കാലത്ത് പ്രീമിയം എന്റർടൈൻമെന്റ് എക്സ്പീരിയൻസുമായി പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് അവതരിപ്പിക്കുന്നു TCLന്റെ പ്രീമിയം LED ടിവികൾ.
9: TCL ഗൂഗിൾ ടിവികൾ ആകർഷകമായ ഫിനാൻസ് സ്കീമിൽ 15,000 രൂപ വരെ ക്യാഷ് ബാക്കും 1 വർഷം എക്സ്ട്രാ വാറന്റിയോടുകൂടിയും സ്വന്തമാക്കാം നമ്മുടെ പിട്ടാപ്പള്ളിയിൽ ഏജൻസീസിൽ നിന്നും.
10: ഈ ഓണം KK ചേട്ടനൊപ്പം
11: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
12: മെഗാ പ്രൈസ് 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5,000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോഡ്, ഇടപ്പള്ളി.
13: നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കാൻ ഒരു സുവർണ അവസരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വിവിധ UG PG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം ഓൺലൈനായി. കൂടുതൽ വിവരങ്ങൾക്ക് www.scou.ac.in സന്ദർശിക്കുക.
14: സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട്ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്. ഓണം ഷോപ്പിംഗ് അവസാന നിമിഷങ്ങളിലേക്ക് മൈജിയിൽ ഓരോ പ്രൊഡക്റ്റും കളത്തിലിറങ്ങുന്നു. മൊബൈൽ, ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, മിക്സർ ഗ്രൈൻഡർ, സ്പീക്കേഴ്സ് എല്ലാം ഒന്നിനു പിറകെ ഒന്നായി ഏറ്റവും മികച്ച വിലക്കുറവിൽ, ഏറ്റവും മികച്ച ഓഫേഴ്സ്, ഏറ്റവും മികച്ച സമ്മാനങ്ങൾ, വിലക്കുറവും ഓഫറും സമ്മാനങ്ങളും, സൂപ്പർ ഫിനിഷ്. ഈ ഓണത്തിന്റെ ചാമ്പ്യൻ ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ മൈജി. മൈജി ഓണം മസ്റ്റ് ഓണം.
15: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
16: കണ്ടീഷൻ സപ്ലൈ.
10: ഈ ഓണം KK ചേട്ടനൊപ്പം
11: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
12: മെഗാ പ്രൈസ് 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5,000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോഡ്, ഇടപ്പള്ളി.
1: ആകാശവാണി കൊച്ചി FM 102.3. ഇനി 11 മണിക്ക് ഓണത്തുടി നാടൻ പാട്ടുകൾ തിരുവനന്തപുരം റിലേ.

ഓണത്തുടി, ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. ഓണം സംസ്കരിച്ചെടുത്ത ആഘോഷത്തിന്റെ പ്രകാശനമല്ല, അത് ഗോത്ര സംസ്കാരത്തിൽ നിന്നും ഉയരെടുത്ത് വളർന്നു വന്ന ഒന്നാണ്. അതുകൊണ്ടുതന്നെ അനേകം പാട്ടുകൾ അതുമായി ചേർന്ന് ഉദയം കൊണ്ടു.

0: അവയിൽ ചിലത് ഇവിടെ ഇപ്പോൾ. ഉത്രാടത്തിന്റെ പിറവി നമ്മുടെ പോയകാല ജീവിതത്തിന്റെ തുടുപ്പിൽ കോട്ടവട്ടം തങ്കപ്പനും സംഘവും അവതരിപ്പിക്കുന്ന നാടൻ പാട്ട്.
1: തെയ്യത്തിന് തോന്താര, തിത്തക തെയ്യത്തിന് തോന്താര.

ഉത്രട്ടാതി വള്ളംകളി കൂടാതെ ഓണമില്ല നമുക്ക്. വഞ്ചിപ്പാട്ടിന്റെ പതിഞ്ഞതും വേഗം കൂടിയതുമായ താളം നമ്മെ ആകർഷിച്ചുകൊണ്ടിരിക്കും. ഇടയാറന്മുള മധുസൂദനൻ പിള്ളയും സംഘവും അവതരിപ്പിക്കുന്ന വഞ്ചിപ്പാട്ട്.

വാദ്യങ്ങളുടെ മഹാസിംഫണിയാണ് പഞ്ചവാദ്യം. കേരളത്തിന്റെ വാദ്യ സംസ്കാരം ആറ്റിക്കുറുക്കിയെടുത്ത വാദ്യവൃന്ദം. മതിലകം വരാഹദാസും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യം.

സവിശേഷവും അനന്യവുമായ കലാരൂപമാണ് അർജുന നൃത്തം. ഇതാ കുറിച്ചി പി കെ നടേശനും സംഘവും അവതരിപ്പിക്കുന്ന അർജുന നൃത്തം.

നമ്മുടെ ജീവിതം തളിരിട്ട് വളർന്നു വന്നത് നാടൻ കലകളിലൂടെയാണ്. അതിന്റെ നിദർശനമായിരുന്നു ഈ പാട്ടുകൾ. ഇവ പാടി ഇതിൽ ലയിച്ച് നമുക്ക് ഓണത്തിലേക്ക് പോകാം. ഓണത്തുടി ഇവിടെ പൂർത്തിയാകുന്നു. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3.
1: ഓഗസ്റ്റ് 27 ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാൽ. സംഗീത സംവിധായകനും ഗായകനുമായ ബിജിപാൽ പങ്കെടുക്കുന്നു.
2: ഈ പറഞ്ഞ പോലെ നമ്മളെ ഒരു ഓണത്തിന്റെ മണം തൂശനിലയിട്ട് പൊൻവിളക്കയ്യാൽ തുമ്പപ്പൂ ചോറ് വിളമ്പും, ഓലൻ വിളമ്പും, കാളൻ വിളമ്പും, ഒരു കള്ളനോട്ടം വിളമ്പും എന്നൊക്കെ പറയുന്ന പാട്ട്. അതിനകത്ത് കുളിച്ചു കുറിയിട്ട് കുപ്പി വളയിട്ട് കുമ്മിയടിക്കാൻ വാ പുല.

0: ഓഗസ്റ്റ് 27 ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാൽ.
1: ലവ് ഇൻ 70s 50 വർഷം മുൻപത്തെ ഒരു പ്രണയകഥ.

0: വയ്ക്കാൻ ഒരു ഗാനം സമ്മാനമായി നൽകിയാലോ? ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനിയും ഞായറും ഉച്ചയ്ക്ക് 1 മണിക്ക് കൊച്ചി ആകാശവാണിയിൽ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യാം, ആകാശവാണിയിലൂടെ സ്നേഹം പകരാം. വിളിക്കേണ്ടയാളുടെ പേരും നമ്പറും സഹിതം ഞങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കൂ. നിങ്ങളുടെ പേര് വെക്കാൻ മറക്കരുതേ. POG എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം മലയാളത്തിൽ നിങ്ങളുടെ സന്ദേശങ്ങൾ ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക. നമ്പർ 9447562212. നമ്പർ ഒരിക്കൽ കൂടി 9447562212. തപാലിൽ അയക്കുന്നവർ ഫോൺ ഔട്ട് ഗാനോത്സവം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, തൃക്കാക്കര PO 682021 എന്ന വിലാസത്തിലും അയച്ചോളൂ. ഫോൺ ഔട്ട് ഗാനോത്സവം ആകാശവാണിയിലൂടെ പ്രിയപ്പെട്ടവർക്കായൊരു ഗാന സമ്മാനം എല്ലാ ശനിയും ഞായറും ഉച്ചയ്ക്ക് 1 മണിക്ക്.
1: ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാലിൽ ഷംല ഹംസ പങ്കെടുക്കുന്നു. മറക്കാതെ കേൾക്കൂ, ഇന്നുച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാൽ.
2: സ്നേഹപൂർണമായ കരുതലിന്റെ 13 വർഷങ്ങൾ സ്നേഹിത. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങളെ പ്രതിരോധിക്കുന്നതിന് കുടുംബശ്രീയുടെ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ സേവനം പ്രയോജനപ്പെടുത്തുക. വിളിക്കൂ
3: 1550555.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: ഒരു വട്ടം കൂടി മഴയത്ത് ഉല്ലസിച്ച് നടന്ന ആ കാലം, ഒന്നിനെക്കുറിച്ചും വേവലാതിയില്ലാതെ പാടവരമ്പത്തുകൂടി ഓടി നടന്ന, മാവിൻ ചോട്ടിലേക്ക് കാറ്റിനേക്കാൾ വേഗത്തിൽ പാഞ്ഞ ആ ഓർമ്മക്കാലത്തേക്ക് നമുക്കൊന്ന് മടങ്ങിപ്പോയാലോ? ഓർമ്മ ചിന്ത് നിങ്ങളുടെ ഓർമ്മക്കാലത്തേക്ക് ഒരു മടക്കയാത്ര. എല്ലാ ഞായറാഴ്ചകളിലും ഉച്ച കഴിഞ്ഞ് 2 മണിക്കും ബുധനാഴ്ചകളിൽ 10:35 നിങ്ങളുടെ പ്രിയപ്പെട്ട അനുഭവങ്ങൾ ഞങ്ങൾക്കെഴുതു. നമുക്കൊന്നുകൂടി ജീവിക്കാം. വിലാസം: ഓർമ്മചിന്ത്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി, തൃക്കാക്കര PO 68 20 21. ഇനി വാട്സാപ്പിലും അയക്കാം. ഓർമ്മചിന്ത് എന്ന് എഴുതിയതിനു ശേഷം നിങ്ങളുടെ സന്ദേശം മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക. നമ്പർ 9447 56 22 12. നമ്പർ ഒരിക്കൽ കൂടി: 9447562212. ഓർമ്മചിന്ത് നിങ്ങളുടെ ഓർമ്മക്കാലത്തേക്ക് ഒരു മടക്കയാത്ര.
1: ആകാശവാണി FM വാർത്തകൾ.
2: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച സംസ്ഥാനത്തെത്തും. ഓണം ടൂറിസം വാരാഘോഷങ്ങളുടെ സമാപനത്തിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയാകും. ഏകീകൃത പേയ്മെന്റ് സംവിധാനം UPI യുടെ 10 ആണ്ടുകാലത്തെ വിജയത്തെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. UPI ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് യാത്രയിലെ പ്രധാന വഴിത്തിരിവെന്ന് വിശേഷിപ്പിച്ച് മോദി. അനുഭവം പങ്കിടാൻ രാജ്യത്തെ ജനങ്ങളെ ആഹ്വാനം ചെയ്തു. ഛത്തീസ്ഗഡിലെ സുക്മ ജില്ലയിൽ ഭേജി പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്ന് മാവോയിസ്റ്റുകൾ ഒളിപ്പിച്ചുവെച്ച ആയുധങ്ങളും വെടിക്കോപ്പുകളും സ്ഫോടക വസ്തുക്കളും സുരക്ഷാസേന കണ്ടെത്തി. കീഴടങ്ങിയ മാവോയിസ്റ്റുകൾ നൽകിയ വിവരത്തെ തുടർന്ന് വിവിധ പ്രദേശങ്ങളിൽ ഇന്നലെ സംയുക്ത സേന തിരച്ചിൽ നടത്തി. ഓണാഘോഷങ്ങളുടെ ഭാഗമായി കൊയിലാണ്ടി നഗരസഭാ പരിധിയിൽ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കോഴിക്കോട് ജില്ലാ കളക്ടർ. കൊയിലാണ്ടി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്കും ഇരുചക്ര വാഹനങ്ങൾക്കും 4 ദിവസത്തേക്ക് സൗജന്യ പാർക്കിംഗ്

0: സൗകര്യം ഒരുക്കുവാനും കളക്ടർ നഗരസഭയ്ക്ക് നിർദ്ദേശം നൽകി. സ്വകാര്യ ബസ് വ്യവസായ മേഖലയെ സംരക്ഷിക്കാൻ ഗവൺമെന്റ് നടപടി സ്വീകരിക്കണമെന്ന് കോഴിക്കോട് ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. രണ്ടു മാസമായി പ്രിയദർശിനി സർവീസ് സ്വകാര്യ ബസ്സുകളെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണെന്നും ജില്ലയിൽ സ്വകാര്യ ബസ്സുകളിൽ യാത്രക്കാർ കുറവാണെന്നും ഭാരവാഹികൾ അറിയിച്ചു. സംസ്ഥാനത്ത് അതിശക്ത മഴ തുടരുന്നു. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കണ്ണൂർ എളയാവൂരിൽ ദേശീയപാതാ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. വീടിനോട് ചേർന്നാണ് മണ്ണിടിഞ്ഞത്. രാവിലെയാണ് സംഭവം. കണ്ണൂർ ചെറുപുഴയിൽ കാര്യങ്കോട് പുഴ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് കൃഷിയിടങ്ങളിൽ വെള്ളം കയറി. കർണാടക വനത്തിൽ ഉരുൾപൊട്ടിയതായി സംശയിക്കുന്നു.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3, സമയം 12 മണി കഴിഞ്ഞ് 2 മിനിറ്റും 34 സെക്കൻഡും.

ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര. കുട്ടികളിലെ ന്യൂമോണിയ, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഡോക്ടർ ഷീജ സുഗുണൻ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: ചെയ്യുകളുമായി വിട്ടാമ്പളിൽ വമ്പനോണം കൊമ്പനോക്കുന്നറുമായി.
1: ഈ ഓണം കെ കെ ചേട്ടനൊപ്പം
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം
3: മെഗാ പ്രൈസ്. 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലേസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോഡ്, ഇടപ്പള്ളി.
4: ഒരു മണിക്ക് ആവണി പൊന്നുഞ്ഞാൽ ഷംല ഹംസ പങ്കെടുക്കുന്നു. 1:55 സേവന വാർത്തകൾ, 2 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 നാടകം ദ റിയൽ എക്സിറ്റ് തിരുവനന്തപുരം റിലേ. 4 ഈണം നിറഞ്ഞ ഓണം, ഓണപ്പാട്ടുകൾ തിരുവനന്തപുരം റിലേ. 5 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, തുടർന്ന് മധുരം ഗീതം ലളിതഗാനം സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.
5: റേറ്റ് കണ്ടാൽ സ്മൈൽ ആകും,
6: ഉടുത്തു വന്നാൽ സ്റ്റൈൽ ആകും.
5: യെസ്, സിറ്റി സിൽസിൽ കുടുംബത്തിന് ഒന്നാകെ പൊന്നഴുക് പാകിയ പുത്തൻ പുതിയ ഓണക്കോടികൾ വമ്പൻ ഓഫറുകളിൽ.
6: ഓണാശംസകളോടെ സിറ്റി സിൽസ് ഫുൾ ഓണം.
7: രുചികരമായ ഓണസദ്യ ഇനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
8: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1-800-425-1125.
4: അറിയിപ്പുകൾ തുടരുന്നു. വൈകിട്ട് 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കിസാൻ വാണി. സുരക്ഷിത കൃഷിക്കായി സൂക്ഷ്മാണു വളങ്ങളും ജൈവ ജീവാണു കുമിൾ നാശിനികളും. ഡോക്ടർ ചിത്ര എന്നുമായി അഭിമുഖം തിരുവനന്തപുരം റിലേ. 7:20 തമിഴ് ചലച്ചിത്ര ഗാനം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം. പോയ വാരത്തെ കായിക വിശേഷങ്ങൾ തയ്യാറാക്കിയത് DVinod. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി.
9: ചേട്ടാ, ഈ ഉത്രാടത്തിന് വീട്ടിലെ ചൂടൊന്ന് കുറച്ചാലോ?
10: അതിനെന്താ, മൈജിൽ AC കൾക്ക് ഇപ്പോൾ

0: ഭാഗീയമായി വാങ്ങിയാൽ ഫിനാൻസ് ഓഫർ ഉണ്ട്. ഓണ സമ്മാനം അടിച്ചാൽ ഒരു ഹോണ്ട ആക്ടിവ സ്കൂട്ടറിൽ റൈഡ് ചെയ്യാം.
1: എന്നാ നമുക്ക് ഇപ്പോൾ തന്നെ മൈജിയിലേക്ക് പോകാം.
0: ഓണത്തിന് മുമ്പ് എസി സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാടപ്പാച്ചിൽ ഇന്ന് രാത്രി 12 മണി വരെ.
2: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
3: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
2: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
3: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kayrbord.gov.in.
3: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
2: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
4: രാത്രി 8:05 വിടരുന്ന മുട്ടകൾ, തമ്മനം നളന്ത പബ്ലിക് സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ, 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, 8:50 മഹിതം മലയാളം, തുടർന്ന് ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 9:00 ന്യൂസ് 9 ഡൽഹിയിലെ, 9:15 ഓണം കഥാവേള, ടി ഡി രാമകൃഷ്ണൻ തിരുവനന്തപുരം റിലെ, 9:30 കഥാപ്രസംഗം, സി സോമശേഖരൻ അവതരിപ്പിച്ച കഥ ശ്രീനാരായണ ഗുരുദേവൻ തിരുവനന്തപുരം റിലെ, 10:00 സ്മൃതിരാഗം പഴയ ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലെ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടത്.
5: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബംബർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
6: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
7: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം.
8: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് പേ പ്രോഫിറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
9: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
10: ഈ ഓണം കെ കെ ചേട്ടനൊപ്പം
11: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
12: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
13: ചേട്ടാ, ഒരു ടി വി വാങ്ങിയാലോ? ഓണം ഒന്നും കൂടെ കളർ ആക്കാമല്ലോ.
0: എന്തായാലും പറ്റിയ സമയം. മൈജിയിൽ ടിവികൾക്ക് കിട്ടില്ല ഓഫറുകളാ. EMI വാങ്ങിയാൽ ഫിനാൻസ് ഓഫറും ഉണ്ട്, ഒപ്പം നിരവധി ഓണം ഓഫറുകളും.
1: ഓണത്തിന് മുൻപ് ടിവി സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാടപ്പാച്ചിൽ ഇന്ന് രാത്രി 12 മണി വരെ.
14: സമ്പൂർണ്ണ ബിരുദ സംസ്ഥാനമാകുവാൻ കേരളം ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാവർക്കും ബിരുദം എന്ന ആശയവുമായി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UG PG അഡ്മിഷൻ തുടരുന്നു. കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഒന്നിലധികം പഠന കേന്ദ്രങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളും. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക.
15: ഈ ഓണക്കാലത്ത് പ്രീമിയം എന്റർടൈൻമെന്റ് എക്സ്പീരിയൻസുമായി പിട്ടാപ്പുള്ളിയിൽ ഏജൻസീസ് അവതരിപ്പിക്കുന്നു TCLന്റെ പ്രീമിയം LED ടിവികൾ.
16: TCL ഗൂഗിൾ ടിവികൾ ആകർഷകമായ ഫിനാൻസ് സ്കീമിൽ 15,000 രൂപ വരെ ക്യാഷ് ബാക്കും 1 വർഷം എക്സ്ട്രാ വാറന്റിയോടുകൂടിയും സ്വന്തമാക്കാം നമ്മുടെ പിട്ടാപ്പുള്ളിൽ ഏജൻസീസിൽ നിന്നും.
17: ഇത് ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വിനോദ് കുമാരൻ കുട്ടി പാടിയത്, ഗാനരചന മനോജ് ടി മുടക്കാരിൽ, സംഗീതം നൽകിയത് സാബു അന്ത്യാൽ.

0: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം
1: പ്രകൃതിയുടെ രുചി. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15
1: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത എച്ച് യു ഐ ഡി മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
4: ലളിത ഗാനങ്ങളിൽ അടുത്തതായി കെ ആർ ശ്യാമ പാടിയ ഗാനം, പെരുമ്പുഴ ഗോപാലകൃഷ്ണന്റെ വരികൾ, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ സംഗീതം.

0: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
4: ഗണേഷ് സുന്ദരം പാടിയ ഗാനമാണിനി. ഗാനരചന ആർ കെ ദാമോദരൻ. സംഗീതം നൽകിയത് നന്ദു കർത്താ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ലളിതഗാനങ്ങൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. ഇടുക്കി ജില്ലയിലെ നീറ്റ് പരീക്ഷ വിജയിച്ച് വിമുക്ത ഭടന്മാരുടെ ആശ്രിതർക്ക് സെൻട്രൽ പൂൾ മുഖേന MBBS BDS പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനുമായി www.ksb.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 28. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട് 0486-22-22-904 0486-22-22-904.
1: അച്ഛാ, ഈ ഓണത്തിന് എന്തായാലും പുതിയ ടിവി വാങ്ങിക്കണം.
2: ടിവി വേണ്ട, നമുക്ക് റൂമിലേക്ക് ഒരു AC വാങ്ങിയാ മതി.
3: ടിവി മേസിയല്ല, എനിക്കൊരു ഫ്രിഡ്ജാണ് വേണ്ടത്.
4: വഴക്കിടണ്ട, എല്ലാം വാങ്ങാം, കാരണം പിട്ടാപ്പിളിൽ ഏജൻസീസിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫർ ഉണ്ടല്ലോ.
5: ലളിതമായ തവണ വ്യവസ്ഥയും മികച്ച ക്യാഷ് ബാക്ക് ഓഫറിനൊപ്പം 000 സ്കീം, 1 EMI ഓഫ്, ലോങ് ടെന്യൂർ EMI തുടങ്ങിയ ആകർഷകമായ ഫിനാൻസ് ഓഫറുകളുമായി പിട്ടാപ്പിളി ഏജൻസീസ്.
6: ഈ ഓണം KK ചേട്ടനൊപ്പം
7: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
8: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലേസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
9: ചേട്ടാ, ഉത്രാടത്തിനെ ഫ്രിഡ്ജ് ഒക്കെ ഒന്ന് മാറ്റിയാലോ? ഓണത്തിന് സാധനങ്ങളൊക്കെ വെക്കാനും ഇത്തിരി സൗകര്യമാകും.
10: മൈജിൽ ഫ്രിഡ്ജുകൾക്ക് കട്ട വില കുറവാ, നിരവധി ഫിനാൻസ് ഓഫറുകളുണ്ട്. ഓണ സമ്മാനം അടിച്ചാൽ ഫോറിൻ ട്രിപ്പ് വരെ കിട്ടും.
9: ഓണത്തിന് മുൻപ് ഫ്രിഡ്ജ് സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാടപ്പാച്ചിൽ ഇന്ന് രാത്രി 12 മണി വരെ.
11: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
12: കണ്ടീഷൻ സപ്ലൈ.
9: ചേട്ടാ, മൈജിയിൽ ഇന്ന് ഉത്രാട പാച്ചില. എല്ലാ പ്രോഡക്റ്റുകൾക്കും വൻ വിലക്കുറവുണ്ട്. വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകളാ, EMI-യിലും ഓഫറുണ്ട്. സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നല്ല വിലപിടിപ്പുള്ള ഉറപ്പ് സമ്മാനങ്ങളും കിട്ടും.
10: എന്നാ നമുക്ക് ഇപ്പൊ തന്നെ മൈജിയിലേക്ക് പോവാം.
9: ഓണത്തിന് മുൻപ് വാഷിംഗ് മെഷീൻ സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാട പാച്ചിൽ ഇന്ന് രാത്രി 12 മണി വരെ.
13: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTV മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
14: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
13: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
15: ഓണം ഷോപ്പിംഗ് അവസാന നിമിഷങ്ങളിലേക്ക് മൈജിയിൽ ഓരോ പ്രൊഡക്റ്റും കളത്തിലിറങ്ങുന്നു. മൊബൈൽ, TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, മിക്സർ ഗ്രൈൻഡർ, സ്പീക്കേഴ്സ് എല്ലാം ഒന്നിനു പിറകെ ഒന്നായി ഏറ്റവും

0: വിലക്കുറവിൽ ഏറ്റവും മികച്ച ഓഫേഴ്സ്, ഏറ്റവും മികച്ച സമ്മാനങ്ങൾ, വിലക്കുറവും ഓഫറും സമ്മാനങ്ങളും, സൂപ്പർ ഫിനിഷ്. ഈ ഓണത്തിന്റെ ചാമ്പ്യൻ ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ മൈജി. മൈജി ഓണം, മസ്റ്റ് ഓണം.
1: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
2: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
3: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
4: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
3: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-4200-223.
5: റേറ്റ് കണ്ടാൽ സ്മൈൽ ആകും,
6: ഉടുത്തു വന്നാൽ സ്റ്റൈൽ ആകും.
5: യെസ്, സിറ്റി സിൽക്സിൽ കുടുംബത്തിന് ഒന്നാകെ പൊന്നഴക് പാകിയ പുത്തൻ പുതിയ ഓണക്കോടികൾ വമ്പൻ ഓഫറുകളിൽ.
6: ഓണാശംസകളോടെ സിറ്റി സിൽക്സ് ഫുൾ ഓണം.
7: ഈ ഓണം കെ കെ ചേട്ടനൊപ്പം
8: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
9: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്റോൺ മോഡ്, ഇടപ്പള്ളി.
10: സംസ്ഥാനത്തെ മറ്റ് പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട പരമ്പരാഗത കരകൗശല വിദഗ്ധർ, കൈപ്പണിക്കാർ, പൂർണ്ണ വൈദഗ്ധ്യമില്ലാത്ത തൊഴിലാളികൾ എന്നിവർക്ക് പണിയായുധങ്ങൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ www.bwin.kerala.gov.in എന്ന പോർട്ടൽ മുഖേന ഓൺലൈനായി സമർപ്പിക്കണം. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പർ ഇതാണ്: 0484-239-1310. കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള സെൻട്രൽ പൂൾ ക്വാട്ട സീറ്റുകളിലേക്ക് സൈനികരുടെയും വിമുക്ത ഭടന്മാരുടെയും നീറ്റ് 2026 പ്രവേശന പരീക്ഷ യോഗ്യത നേടിയ ആശ്രിതരിൽ നിന്നും MBBS, BDS സീറ്റുകളിലേക്ക് കേന്ദ്രീയ സൈനിക ബോർഡ് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 28. ഫോൺ നമ്പർ 0477-224-5673. 0477-224-5673. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 12:40 പ്രകാശധാര, തിരുവനന്തപുരം റിലേ.
3: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
4: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
3: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-4200-223.
11: ആകാശവാണി. വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ ഡിജിറ്റൽ പണമിടപാട് സംവിധാനമായ UPI 10 വർഷം പൂർത്തിയാക്കി. ഇടപാടുകളുടെ എണ്ണത്തിൽ 13,000 മടങ്ങ് വർധന. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ കാനഡ അമേരിക്ക സന്ദർശനം ഇന്ന് തുടക്കം. ഉത്രാടപ്പാച്ചിലിൽ മലയാളികൾ. പൊന്നോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി. നാളെ തിരുവോണം. ഓണത്തോടനുബന്ധിച്ച് ശബരിമലയിൽ ഭക്തജനത്തിരക്ക്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച വരെ രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ VIP സ്പെഷ്യൽ ദർശനങ്ങൾ ഉണ്ടാകില്ല. പ്രവാചക സ്മരണയിൽ ഇന്ന് നബിദിനം. ആശംസകൾ നേർന്ന് മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ ഡിജിറ്റൽ സാമ്പത്തിക രംഗത്തിന്റെ നട്ടെല്ലായ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്

0: ിലും ശ്രീമതി നിർമ്മല സീതാരാമൻ സംസാരിക്കും. ഉത്രാടപ്പാച്ചിലിൽ മലയാളികൾ പൊന്നോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. സദ്യവട്ടങ്ങൾ ഒരുക്കിയും ഒത്തുകൂടിയും നാളെ തിരുവോണം ആഘോഷിക്കും. സംസ്ഥാനമെങ്ങും ഓണാഘോഷ ലഹരിയിലാണ്. ടൂറിസം വകുപ്പിന്റെ സംസ്ഥാനതല ഓണം വാരാഘോഷം തിരുവനന്തപുരത്ത് കനകക്കുന്ന് ഉൾപ്പെടെയുള്ള വേദികളിൽ പുരോഗമിക്കുകയാണ്. ഈ മാസം 30 ഓണം വാരാഘോഷത്തിന്റെ സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും പങ്കെടുക്കും. തിരുവനന്തപുരം ഉത്രാടത്തിരക്കിലേക്ക്. തിരുവോണ ആഘോഷത്തിനുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ പൂർത്തിയാക്കാനുള്ള ഉത്രാടപ്പാച്ചിലാണ് ജില്ല. പുതുവസ്ത്രങ്ങളും പൂക്കളും ഓണസദ്യയ്ക്കുള്ള പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളുമായി വിപണികളും സജീവമാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റിജു കോലിയക്കോട്.
1: വിനോദസഞ്ചാര വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിന് തിരിതെളിഞ്ഞതോടെ നഗരത്തിൽ ഓണത്തിരക്ക് പാരമ്യത്തിലെത്തി. ഇന്നലെ രാത്രി വൈദ്യുത ദീപാലങ്കാരം ആസ്വദിക്കാൻ ജനങ്ങൾ റോഡിലേക്ക് ഇറങ്ങിയതോടെ നിരത്തുകളിൽ ഗതാഗത കുരുക്കും രൂക്ഷമായി. ഗതാഗത നിയന്ത്രണത്തിന് വൻ പോലീസ് സന്നാഹത്തെയാണ് നിയോഗിച്ചിട്ടുള്ളത്. പുലർച്ചെ ക്ഷേത്ര ദർശനത്തോടെയാകും നാളെ തിരുവോണാഘോഷങ്ങൾ തുടങ്ങുക. ക്ഷേത്രങ്ങളിൽ തിരുവോണത്തോടനുബന്ധിച്ച് പ്രത്യേക പൂജകളുണ്ടാകും. ഉച്ചയ്ക്ക് കുടുംബാംഗങ്ങൾക്കൊപ്പം വിഭവസമൃദ്ധമായ ഓണസദ്യയും കഴിച്ച് വൈകുന്നേരം ഓണാഘോഷം കാണാൻ നഗരത്തിലേക്ക് ഇറങ്ങുന്നതാണ് തലസ്ഥാന ജില്ലയിലെ രീതി.
0: എല്ലാ മലയാളികൾക്കും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ തുടങ്ങിയവർ ഓണാശംസകൾ നേർന്നു. ഓണം ഒരുമയുടെ ആഘോഷമാണെന്നും എല്ലായിടത്തും സമൃദ്ധിയും സമാധാനവും പുലരട്ടെയെന്നും ഗവർണർ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ഉത്രാട ദിനത്തിൽ എല്ലാവർക്കും ആശംസകൾ നേരുന്നതായി മുഖ്യമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. തിരുവോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി ഗുരുവായൂർ ക്ഷേത്രം. ഉത്രാടദിനമായ ഇന്ന് പുലർച്ചെ ഗുരുവായൂരപ്പന് ഭക്തർ കാഴ്ചക്കുലകൾ സമർപ്പിച്ചു. ഈ മാസം 28 വരെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 2 വരെ VIP ദർശനമോ സ്പെഷ്യൽ ദർശനമോ ഉണ്ടാകില്ല. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 8 സ്ലോട്ടുകളിലായി ദിവസവും 2,400 പേർക്ക് വെർച്വൽ ക്യൂ ദർശനത്തിനുള്ള അവസരമുണ്ട്. ഓണത്തോടനുബന്ധിച്ച് ശബരിമലയിൽ ഭക്തജനത്തിരക്ക്. തിരുവോണ ദിവസം സന്നിധാനത്ത് ഓണസദ്യയുണ്ടായിരിക്കും. പൂജകൾ പൂർത്തിയാക്കി വെള്ളിയാഴ്ച രാത്രി 10 നട അടയ്ക്കുക. പാലക്കാട് ജില്ലാതല ഓണാഘോഷ പരിപാടി ശ്രാവണ പൊലിമയ്ക്ക് ഇന്ന് അരങ്ങുണരും. വൈകിട്ട് രാപ്പാടിയിൽ മന്ത്രി N ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: പഞ്ചവാദ്യത്തോടെയാണ് ഓണാഘോഷങ്ങൾക്ക് ജില്ലയിൽ തുടക്കമാവുക. തുടർന്ന് പാലക്കാടിന്റെ തനത് കലാരൂപങ്ങളായ കണ്ണിയാർകളി, പൊറാട്ടുകളി എന്നിവ അരങ്ങേറും. രാപ്പാടി ഓപ്പൺ എയർ ഓഡിറ്റോറിയം, വെള്ളിയാങ്കല് പൈതൃക പാർക്ക്, ശ്രീകൃഷ്ണപുരം ബാപ്പുജി ചിൽഡ്രൻസ് പാർക്ക്, പോത്തുണ്ടി ഉദ്യാനം എന്നീ വേദികളിലായാണ് ജില്ലയിലെ ഓണാഘോഷ പരിപാടികൾ നടക്കുന്നത്. തിരുവോണനാളിൽ രാപ്പാടിയിൽ ഭിന്നശേഷി കുട്ടികളുടെ കലാപരിപാടികൾ, തോൽപ്പാവക്കൂത്ത് എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. അട്ടപ്പാടി ഗോത്ര കലാമണ്ഡലിന്റെ ആട്ടം പാട്ടും പരിപാടിയോടെയാണ് ഓഗസ്റ്റ് 28 ആഘോഷ പരിപാടികൾ സമാപിക്കുന്നത്.
0: ഓണത്തോടനുബന്ധിച്ച് ഇന്ന് റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കും. നാളെയും ഈ മാസം 27, 28 സെപ്റ്റംബർ 2 തീയതികളിലും റേഷൻ കടകൾ അവധിയായിരിക്കും. വനിതാ ശിശുക്ഷേമ സംരക്ഷണ കേന്ദ്രങ്ങളിലെ കുട്ടികൾക്ക് ഓണം ആഘോഷിക്കാൻ 2,00,000 രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനാണ് 2,00,000 രൂപ അനുവദിച്ചത്. സംസ്ഥാനത്ത് 16 ശിശു സംരക്ഷണ കേന്ദ്രങ്ങളിലെയും 250 കുട്ടികൾക്ക് ഓണസദ്യയും ഔട്ടിംഗും സിനിമ കാണാനുള്ള സൌകര്യവും ഏർപ്പെടുത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 172 ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷങ്ങൾക്ക് നാളെ തുടക്കമാകും. തിരുവനന്തപുരം ചേന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ വെള്ളിയാഴ്ച വരെയാണ് ആഘോഷങ്ങൾ. വെള്ളി രാവിലെ നടക്കുന്ന പുഷ്പാർച്ചനയിൽ മന്ത്രി രമേശ് ചെന്നിത്തല പങ്കെടുക്കും. അന്നേ ദിവസം വൈകുന്നേരം 5:30 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാരായ K മുരളീധരൻ, CP ജോൺ, മേയർ VV രാജേഷ്, V മുരളീധരൻ MLA തുടങ്ങിയവർ പങ്കെടുക്കും. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് നബി ദിനം ആഘോഷിക്കുന്നു. വിപുലമായ പരിപാടികളാണ് ഇന്ന് സംസ്ഥാനത്തുടനീളം സംഘടിപ്പിക്കുക. വിവിധയിടങ്ങളിൽ നബിദിന ഘോഷയാത്രകളും കുട്ടികളുടെ കലാപരിപാടികളും അന്നദാനവും ഒരുക്കിയിട്ടുണ്ട്. മഅദീൻ അക്കാദമിയും വിവിധ മുസ്ലിം സംഘടനകളും സംയുക്തമായി സംഘടിപ്പിച്ച കേരളത്തിലെ ഏറ്റവും വലിയ നബിദിന സന്ദേശ റാലി ഇന്നലെ മലപ്പുറത്ത് നടന്നു. എല്ലാ വിശ്വാസികൾക്കും മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ നബിദിനാശംസകൾ നേർന്നു. മസ്തിഷ്ക മരണം സംഭവിച്ച മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയായ 16-കാരന്റെ അവയവങ്ങൾ 3 പേർക്ക് പുതുജീവനേകും. വാഹനാപകടത്തിൽ മരിച്ച ആദിലിന്റെ കരൾ, വൃക്കകൾ എന്നിവയാണ് ദാനം ചെയ്തത്. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക അവയവദാന ഏജൻസിയായ

0: കെ സോട്ടോ മുഖേനയാണ് നടപടികൾ ഏകോപിപ്പിച്ചത്. മൂന്ന് വ്യക്തികളിലൂടെ ആദിൽ ഈ ലോകത്ത് ഇനിയും ജീവിക്കും എന്ന പ്രതീക്ഷയാണ് തീരുമാനത്തിന് കരുത്തായതെന്ന് ആദിലിന്റെ കുടുംബം പ്രതികരിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട് ഒഴികെയുള്ള 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത പ്രഖ്യാപിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റ് വീശുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കണ്ണൂരിൽ കനത്ത മഴ. കൊട്ടിയൂർ പാൽചുരം റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. മലയോര മേഖലയിൽ പുഴ കരകവിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: ഇന്നലെ രാത്രി മുതൽ തുടർച്ചയായ മഴയാണ് ജില്ലയിൽ പരക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കൊട്ടിയൂർ പാൽചുരം റോഡിൽ ചകുത്താൻ തോടിന് സമീപം ഇന്ന് രാവിലെ 9 മണിയോടെയാണ് വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായത്. ഇതേ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇനിയും മണ്ണിടിച്ചിലുണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തളിപ്പറമ്പ് കുപ്പം CH നഗറിൽ വെള്ളം കയറി. കണ്ണൂർ ചെറുപുഴ, കാര്യംകോട് പുഴ കരകവിഞ്ഞൊഴുകുകയാണ്. വളപട്ടണം പുഴയും നിറഞ്ഞൊഴുകുകയാണ്. കർണാടക വനത്തിൽ ഉരുൾപൊട്ടിയതായി സംശയിക്കുന്നുണ്ട്.
0: പാൽചുരം റോഡിൽ മണ്ണിടിച്ചിലുണ്ടായ സാഹചര്യത്തിൽ ബോയ്സ് ടൌൺ പാൽചുരം റോഡിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ യാത്രാ നിരോധനം തുടരും. കണ്ണൂർ എളയാവൂരിൽ ദേശീയപാതാ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. വീടുകളോട് ചേർന്നാണ് മണ്ണിടിഞ്ഞത്. മുൻപും ഇവിടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞിരുന്നു. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവായ മിമിക്രി കലാകാരൻ സൈനൻ കെടാമംഗലത്തിന് വിടയേകി നാട്. 61 വയസ്സായിരുന്നു. വൈകിട്ടായിരുന്നു അന്ത്യം. 20 സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് തോന്നിക്കാവ് ശ്മശാനത്തിൽ നടക്കും. എറണാകുളം KSR ബംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസ് 3 മണിക്കൂർ വൈകിയോടുന്നു. KSR ബംഗളൂരു യാർഡിലെ അറ്റകുറ്റപ്പണികളെ തുടർന്ന് രാവിലെ 5:10 പകരം രാവിലെ 8 മണിക്കാണ് ട്രെയിൻ പുറപ്പെട്ടത്. സർവീസ് വൈകിയതിനാൽ തിരികെ ഉച്ചയ്ക്ക് 2:20 എറണാകുളത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് പുറപ്പെടേണ്ട വന്ദേഭാരത് സർവീസ് വൈകുന്നേരം 5:20 പുനഃക്രമീകരിച്ചു. രാജ്യത്തിന്റെ ഡിജിറ്റൽ പണമിടപാട് സംവിധാനമായ UPI 10 പൂർത്തിയാക്കി. ഇടപാടുകളുടെ എണ്ണത്തിൽ 13,000 മടങ്ങ് വർധന. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ കാനഡ അമേരിക്ക സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഉത്രാടപ്പാച്ചിലിൽ മലയാളികൾ പൊന്നോടത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി. നാളെ തിരുവോണം. ഓണത്തോടനുബന്ധിച്ച് ശബരിമലയിൽ ഭക്തജന തിരക്ക്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച വരെ രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 2 വരെ VIP സ്പെഷ്യൽ ദർശനങ്ങൾ ഉണ്ടാകില്ല. പ്രവാചക സ്മരണയിൽ ഇന്ന് നബിദിനം. ആശംസകൾ നേർന്ന് മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി. കുട്ടികളിലെ ന്യൂമോണിയ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം SIT ആശുപത്രിയിലെ ശിശുരോഗ ചികിത്സാ വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ഷീജ സുഗുണൻ സംസാരിക്കുന്നു.
3: കുട്ടികളിൽ പലതരത്തിലുള്ള അസുഖങ്ങൾ വരാറുണ്ട്. അതിൽ ന്യൂമോണിയ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു അസുഖമാണ്. കാരണം 5 താഴെയുള്ള കുട്ടികളിൽ പലപ്പോഴും ന്യൂമോണിയ വരുമ്പോൾ വളരെയധികം സീരിയസ് ആകുകയും മരണം വരെ സംഭവിക്കാനുള്ളൊരു അവസ്ഥ ഉണ്ടാവുന്ന നമ്മൾ കാണാറുണ്ട്. ലങ്സിൽ പഴുപ്പ് അടിഞ്ഞുകൂടുന്നതാണ് നമ്മൾ ന്യൂമോണിയ എന്ന് പറയുന്നത്. പലപ്പോഴും നമുക്കൊരു ചുമ അല്ലെങ്കിൽ കഫത്തിനോടുള്ള ചുമയൊക്കെ ആയിരിക്കും ന്യൂമോണിയയുടെ ആരംഭ ലക്ഷണങ്ങളായിട്ട് വരുന്നത്. അതിൻ്റെ കൂടെ പനിയും കാണും. ന്യൂമോണിയ വൈറസ് കാരണവും ഉണ്ടാവാം, ന്യൂമോണിയ ബാക്ടീരിയ കാരണവും ഉണ്ടാവാം. ബാക്ടീരിയ കാരണം ഉണ്ടാവുന്ന ന്യൂമോണിയ ആണ് പലപ്പോഴും തുടക്കത്തിൽ തന്നെ കഠിനമായ ചുമയും കഠിനമായ പനിയും ഒക്കെ ആയിട്ട് തുടങ്ങുന്നത്. വൈറൽ ന്യൂമോണിയ ആണെങ്കിലോ തുടക്കത്തിൽ പലപ്പോഴും അതൊരു ചെറിയ ജലദോഷമായിട്ടായിരിക്കും തുടങ്ങുന്നത്. ഒരു കൊക്കി കൊക്കിയുള്ള ചുമയൊക്കെ ആയിരിക്കും വരുന്നത്. ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ക്രമേണ ആ ചുമയുടെ കാഠിന്യം കൂടുകയും പനിയുടെ കാഠിന്യം കൂടുകയും അത് ന്യൂമോണിയയിലോട്ട് പോവുകയുമാണ് ചെയ്യുന്നത്. അപ്പൊ 2 നമുക്ക് ന്യൂമോണിയ വരാം. പെട്ടെന്ന് കൂടുന്ന രീതിയിലും വരാം, പതുക്കെ പതുക്കെ കൂടി വരുന്നതിന്റെ ഒരു അവസ്ഥയും വരാം. പലപ്പോഴും കുട്ടികളിൽ പ്രത്യേകിച്ചും ഈ ഒരു ജലദോഷപ്പനി വരുമ്പം, നമുക്ക് ഈ ജലദോഷപ്പനി എന്ന് പറയുന്നത് വൈറസ് ഉണ്ടാക്കുന്ന അസുഖമാണ്. വൈറസ് പലപ്പോഴും നമ്മളെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസകോശത്തിന്റെ മ്യൂക്കോസ എന്ന് പറയുന്ന അതിന്റെ ഏറ്റവും ഉപരിതലത്തിൽ കാണുന്ന വളരെ മൃദുലമായ പ്രതലങ്ങളിൽ കേടുപാട് സംഭവിക്കുകയും അത് മുഖാന്തരം പിന്നെ ബാക്ടീരിയ അതിൽ കടന്നുകൂടി സീരിയസ് ആയിട്ടുള്ളൊരു ന്യൂമോണിയ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടാവാം. അപ്പൊ 3 അണുക്കൾ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പൊ അതിൽ നമ്മൾ അറിയേണ്ട ഒരു ന്യൂമോണിയ ബാധിച്ചാൽ എന്താണ്

ആണ് അപകട ലക്ഷണങ്ങൾ. ഒരു കൊച്ചു കുഞ്ഞിനെ സംബന്ധിച്ചോളം ഇപ്പൊ ഒരു പനിയുണ്ട്, അതിന്റെ കൂടെ ചുമയുണ്ട്. ഈ പനിയും ചുമയും ഉള്ള കുട്ടി, മുലപ്പാൽ കുടിക്കുന്ന കുട്ടി മുലപ്പാൽ കുടിക്കാതാകുന്നു, അത് വളരെയധികം വലിയ ഒരു ഡേഞ്ചർ സൈൻ ആണ്. ചിലപ്പോൾ ശരിയാണ്, ഒരു മൂക്കടപ്പ് കാരണം പാല് കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കുഞ്ഞ് അസുഖം വരുമ്പോൾ മറ്റാഹാരങ്ങൾ കഴിക്കില്ല, കാരണം നമ്മളെപ്പോലെ തന്നെ അവർക്കും വായിക്ക് ടേസ്റ്റ് കുറവൊക്കെ ആയിരിക്കും. പക്ഷേ അമ്മയുടെ പാല് തീർച്ചയായിട്ടും കുടിക്കും. അമ്മയുടെ പാല് പോലും കുടിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴായാലും ഏത് രാത്രിയിലായാലും കുഞ്ഞിനെ തീർച്ചയായിട്ടും ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്ന് ഇത് സീരിയസ് ആയിപ്പോയ ഒരു കണ്ടീഷൻ അല്ല എന്ന് നമ്മൾ ഉറപ്പു വരുത്തണം. മറ്റ് ഗുരുതര ലക്ഷണങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് ഒന്നെന്ന് വെച്ചാൽ, ഇപ്പം ശ്വാസം എടുക്കുമ്പോൾ ശബ്ദത്തോടുകൂടി ശ്വാസം എടുക്കുക, നമ്മൾ സ്ട്രൈഡർ എന്നൊക്കെ പറയും. അതല്ലെങ്കിൽ ശ്വാസം എടുക്കുമ്പോൾ ഓരോ ശ്വാസവും ഇങ്ങനെ ഞെരങ്ങി ഞെരങ്ങി മുക്കി മുക്കി ശ്വാസം വിടുന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും ന്യൂമോണിയ, അതും സീരിയസ് ആയ ഒരു ന്യൂമോണിയയുടെ ലക്ഷണമാണ്. അതുപോലെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇപ്പൊ കുഞ്ഞു ശ്വാസം എടുക്കുന്നതിന്റെ വേഗത, സാധാരണ എത്ര വേഗത്തിലാണോ ശ്വാസം എടുക്കുന്നത് അതിനേക്കാളും തീവ്രത കൂടി ആണ് കുഞ്ഞു ശ്വാസം എടുക്കുന്നതോ, അല്ലെങ്കിൽ ശ്വാസം എടുക്കുമ്പോൾ വയറ് കൂടുതലായിട്ട് താഴോട്ടും മുകളിലോട്ടും പൊങ്ങും താങ്ങുന്ന പോലെ അല്ലെങ്കിൽ കുഴിയുന്നത് പോലെ നമുക്ക് തോന്നുവാണെങ്കിൽ ഇതെല്ലാം തന്നെ ന്യൂമോണിയയുടെ കാഠിന്യം കൂടി എന്നുള്ളതിന്റെ രോഗലക്ഷണങ്ങളാണ്. ജെന്നി വരിക, ചുണ്ടുകളൊക്കെ വിളറുക, അല്ലെങ്കിൽ നീലിച്ചു വരിക, ഇതെല്ലാം തന്നെ വളരെയധികം സീരിയസ് ആയി അസുഖം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഹോസ്പിറ്റലിലെത്തി വേണ്ട ചികിത്സ അവിടെ നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. ഇനി വേറൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും നമ്മൾ രോഗികൾ പറയുന്ന കേൾക്കാറുണ്ട്, ജലദോഷം വന്നപ്പോൾ തന്നെ അങ്ങ് ഡോക്ടർ ആന്റിബയോട്ടിക് എന്താ എഴുതി തരാത്തെ, ആന്റിബയോട്ടിക് തന്നിരുന്നെങ്കിൽ കുട്ടിക്ക് ന്യൂമോണിയ വരാതിരുന്നേനേലും. അങ്ങനല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് ജലദോഷം എന്ന് പറയുന്ന വൈറൽ ഇൻഫെക്ഷൻ ആണ്. 95% ആൾക്കാർക്കും ഒരു ചികിത്സയും കൊടുത്തില്ലെങ്കിലും 3-4 ദിവസം കഴിയുമ്പോൾ അത് തനിയെ മാറുന്ന ഒരു അസുഖമാണ്. അവിടെ ആന്റിബയോട്ടിക്കിന്റെ ആവശ്യമില്ല. ഒരു ജലദോഷം തുടങ്ങുമ്പോൾ തന്നെ ആന്റിബയോട്ടിക് കൊടുത്തു എന്നും പറഞ്ഞുകൊണ്ട് ഒരിക്കലും നമ്മൾ ന്യൂമോണിയ വരുന്നത് തടയാൻ പറ്റില്ല. ഇനി ഇതിന്റെ ചികിത്സാ രീതികൾ എന്ന് പറയുന്നത് ന്യൂമോണിയയുടെ കാഠിന്യം അനുസരിച്ചിട്ടാണ് ചികിത്സാ രീതികൾ വരുന്നത്. ഇപ്പൊ വളരെ കാഠിന്യം കുറഞ്ഞ ന്യൂമോണിയ ആണെങ്കിൽ നമുക്ക് വായിക്കൂടുള്ള മരുന്നുകൾ, അത് പലപ്പോഴും ആന്റിബയോട്ടിക്സ് ആയിരിക്കും കൊടുക്കുന്നത്. ബാക്ടീരിയൽ ന്യൂമോണിയ ആണെങ്കിൽ ചിലതരം വൈറൽ ന്യൂമോണിയക്കെതിരെയും ഇന്ന് നമുക്ക് മരുന്നുകൾ ലഭ്യമാണ്, അതും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ കുറച്ചുകൂടെ കാഠിന്യമുള്ള ഒരു ന്യൂമോണിയ ആണെങ്കിൽ നമുക്ക് ഞരമ്പുകളിൽ കൂടി ഇഞ്ചക്ഷൻ കൊടുക്കുകയോ അല്ലെങ്കിൽ ഓക്സിജനോ വെന്റിലേറ്ററോ ഒക്കെ ആവശ്യം വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഇനി നമ്മൾ അറിയേണ്ടത് ഇത് എങ്ങനെ നമുക്ക് തടയാം, ഇത്ര അധികം ഗുരുതരമായിട്ടുള്ളൊരു അസുഖമായ സ്ഥിതിക്ക് ഏതൊക്കെ രീതിയിൽ ഇതിൽ തടയാൻ പറ്റും. ഇപ്പൊ രണ്ട് രീതിയിലാണ് നമ്മൾ ഇതിനെ തടയേണ്ടത്. ഒന്നെന്ന് വെച്ചാൽ, ഒരാൾക്ക് പനി വന്നാൽ, ഒരാൾക്ക് ജലദോഷം വന്നാൽ, ഒരാൾക്ക് ഒരു വൈറൽ ഇൻഫെക്ഷൻ വന്നാൽ മറ്റൊരാൾക്ക് കൊടുക്കാതിരിക്കുക. അപ്പൊ അതിൽ നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഈ ബാക്ടീരിയ കാരണം ഉണ്ടാവുന്ന ന്യൂമോണിയകൾ പലപ്പോഴും ഒരാളുടെ കയ്യിൽ നിന്ന് അടുത്ത ആൾക്ക് പടർന്നു പിടിക്കാറില്ല. അതേസമയം വൈറൽ ഇൻഫെക്ഷൻ ആണ് എപ്പോഴും വീട്ടിൽ ഒരാൾക്ക് വന്ന മറ്റൊരാൾക്ക് വരാനുള്ള സാധ്യത കൂടുതൽ. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു ജലദോഷപ്പനിയൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും കുഞ്ഞുങ്ങളെ അകത്തിരിക്കണം, അവരുടെ കൂടെ കൂടുതൽ ഇടപെടാതിരിക്കുക. കുഞ്ഞുങ്ങളുമായിട്ട് ഇടപെടുമ്പോൾ നമ്മൾ മാസ്ക് വെക്കുക. പിന്നെ വളരെയധികം പനിയുള്ള സമയത്ത് ഒത്തിരി ആൾക്കാർ കൂടുന്ന സ്ഥലത്തേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാതിരിക്കുക, പ്രത്യേകിച്ച് നവജാത ശിശുക്കളെ. കാരണം നമുക്ക് ആ വൈറസ് വെറും ഒരു ജലദോഷം വരുത്തിയിട്ടങ്ങ് മാറും, പക്ഷെ ഒരു കൊച്ചു കുഞ്ഞിന് അതേ വൈറസ് തന്നെ ബാധിച്ചാൽ പലപ്പോഴും ജീവൻ അപകടം വരുത്താവുന്ന രീതിയിലുള്ള ന്യൂമോണിയയിലോട്ട് മാറാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ ഇപ്പം നമുക്ക് ആർക്കെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്, ശ്വാസകോശ സംബന്ധമായ ഇൻഫെക്ഷൻ, ഒരു ജലദോഷമാവട്ടെ ചുമയാവട്ടെ, അങ്ങനെ ആവുമ്പോൾ നമ്മൾ ആൾക്കാരുമായിട്ട് ഇടപെടുന്ന കുറയ്ക്കോ അല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സ്ഥലത്ത് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും മാസ്ക് ഉപയോഗിക്കേണ്ടതാണ്. ചുമയ്ക്കുന്ന സമയത്ത് നമ്മൾ പൊതുസ്ഥലങ്ങളിലൊന്നും തന്നെ തുപ്പാൻ പാടില്ല. നമ്മുടെ മുഖം നമ്മുടെ കൈവെച്ച് മറച്ച് നമ്മുടെ സെക്രീഷൻസ് അന്തരീക്ഷത്തിലോട്ട് മറ്റ് ആൾക്കാരിലേക്കും പകരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. തടയാനുള്ള മറ്റൊരു വളരെ ഫലപ്രദമായ ഒരു മാർഗം എന്ന് പറയുന്നത് വാക്സിനേഷൻ ആണ്. ഇപ്പൊ ന്യൂമോണിയക്കെതിരെ നമ്മുടെ കയ്യിൽ പലതരത്തിലുള്ള വാക്സിൻസ് ഇന്ന് ലഭ്യമാണ്. അതിൽ പല വാക്സിൻസും ഗവൺമെന്റ് ഇന്ന് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അപ്പൊ അതിൽ ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ, തുടക്കത്തിൽ കൊടുക്കുന്ന BCG പോലും TB വരാതിരിക്കാൻ, TBയും ഇതേപോലെ ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ്, അത് വരാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്നു. പിന്നെ നമ്മളൊരു 6 ആഴ്ചയാകുമ്പോൾ കുട്ടികൾക്ക് വാക്സിൻ കൊടുക്കുന്ന കൂട്ടത്തിൽ പെൻഡാവാക് വാക്സിൻ ഉണ്ട്. പെൻഡാവാക് വാക്സിനകത്ത് പ്രത്യേകിച്ചും ഹിബ് അല്ലെ H influenza B എന്ന് പറഞ്ഞൊരു വാക്സിൻ അതിനകത്ത് അടങ്ങിയതാണ്. അത് കുട്ടികളിൽ ന്യൂമോണിയയും മെനിഞ്ചൈറ്റിസ് വളരെ സീരിയസ് ആയ രണ്ട് അസുഖങ്ങൾ തടയാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. ഇപ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് ന്യൂമോകോക്കൽ വാക്സിനും പ്രതിരോധ കുത്തിവയ്പ്പിന്റെ കൂട്ടത്തിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ന്യൂമോകോക്കൽ അണുക്കളും അതേപോലെ ന്യൂമോണിയയെ മസ്തിഷ്ക ജ്വരം വരുത്തുന്ന വളരെ വീര്യം കൂടിയ അണുക്കളാണ്. പ്രത്യേകിച്ചും 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് ഇത് വളരെയധികം സീരിയസ് ആയിട്ട് വരുന്നത്. അപ്പൊ അതിനെതിരെയും നമുക്ക് വാക്സിനേഷൻ ഇന്ന് ലഭ്യമാണ്.
കൃത്യസമയത്ത് നമ്മൾ ഈ വാക്സിനേഷനുകൾ കൊടുത്താൽ മാത്രമേ കുട്ടികൾക്ക് ഈ അണുക്കൾ കാരണം ന്യൂമോണിയ വരാതിരിക്കുള്ളൂ. അപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഈ കുത്തിവയ്പ്പുകൾ എടുക്കുക

0: ക്കുമ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞിന് ഒരിക്കലും ന്യൂമോണിയ വരില്ല എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. കാരണം ന്യൂമോണിയ എന്ന് പറയുന്ന ഒരു അസുഖം ഒത്തിരിയും തരത്തിൽ അണുക്കൾ കാരണം വരാം. ഒന്നോ രണ്ടോ മൂന്നോ അണുക്കളല്ല, അതിൽ ഏറ്റവും കൂടുതൽ കാണുന്ന അണുക്കൾ അല്ലെ ഏറ്റവും സീരിയസ് സാധാരണയാക്കുന്ന അണുക്കളിനെതിരെയാണ് നമുക്ക് ഈ വാക്സിനേഷൻ ഉള്ളത്. അപ്പോൾ ഒരു പരിധിവരെ ഇത് വരാതിരിക്കാൻ ഇത് വളരെയധികം ഫലപ്രദമാണ്. അത് കാരണം തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഈ വാക്സിനേഷൻ കൊടുത്തിരിക്കണം എന്നുള്ളതും വളരെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മുടെ കുഞ്ഞിന് മറ്റെന്തെങ്കിലും ന്യൂറോളജിക്കൽ പ്രോബ്ലം ഉള്ള സെർബൽ പാൽസി ഉള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അപ്പൊ അവർക്ക് ഉമിനീരിറക്കാനും നന്നായിട്ട് ചുമയ്ക്കാനും ഒക്കെ ആരോഗ്യം ഇല്ലാത്ത കുഞ്ഞുങ്ങളായിരിക്കാം. അല്ലെ ചിലപ്പോൾ നമ്മുടെ കുഞ്ഞിന് ഹൃദയത്തിന് എന്തെങ്കിലും പ്രശ്നമുള്ള കുട്ടികളോ അല്ലെ ശ്വാസകോശത്തിന് ജന്മന എന്തെങ്കിലും പ്രശ്നമുള്ള കുട്ടികളോ അല്ലെങ്കിൽ പ്രതിരോധ ശക്തി എന്തെങ്കിലും കാരണവശാൽ കുറവുള്ള കുട്ടികൾ, അതിൽ തൂക്കം കുറവുള്ള കുട്ടികളാവാം, മാസം തികയാതെ പ്രസവിച്ച കുഞ്ഞുങ്ങളാവാം, അല്ലെ ചില അസുഖങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾ നമ്മുടെ പ്രതിരോധ ശക്തി കുറയ്ക്കുന്നതാവാം, അല്ലെ ജന്മന തന്നെ പ്രതിരോധ ശക്തി കുറവുള്ള കുട്ടികളായിരിക്കും. അപ്പൊ അങ്ങനത്തെ കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് നമ്മൾ ചില സ്പെഷ്യൽ വാക്സിൻസ് കൂടെ എക്സ്ട്രാ ആയിട്ട് കൊടുക്കും. പ്രത്യേകിച്ചും അതിൽ ഒരു വാക്സിനാണ് നമ്മൾ ഇൻഫ്ലുവൻസ വാക്സിൻ എന്ന് പറയും. അതൊരു കുഞ്ഞിന് നമ്മളൊരു 6 മാസം പ്രായമാവുമ്പോഴാണ് ആ വാക്സിൻ കൊടുക്കുന്നത്. ആദ്യത്തെ പ്രാവശ്യം നമ്മൾ കൊടുക്കുമ്പോൾ 1 മാസം ഇടവിട്ട് 2 ഡോസ് കൊടുക്കും. അത് കഴിഞ്ഞാൽ സാധാരണ വർഷത്തിൽ 1 പ്രാവശ്യമാണ് കൊടുക്കുന്നത്. അത് പ്രത്യേകിച്ചും നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു മെയ് ജൂണിന് മുമ്പായിട്ട് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഈ വൈറസ് മുഖാന്തരം ഉണ്ടാവുന്ന ജലദോഷവും ന്യൂമോണിയയും ഒക്കെ നമുക്ക് തടയാനായിട്ട് പറ്റും. 5 വയസ്സിന് താഴെ ആർക്കും ആ വാക്സിൻ എടുക്കാം. പക്ഷേ 5 വയസ്സിന് മേളിലുള്ളവർക്കും റിസ്ക് ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വാക്സിനൂടെ എടുക്കാൻ പറ്റുന്നുണ്ട്. ന്യൂമോണിയ വളരെയധികം സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖമാണ്. അതിന്റെ അപകട ലക്ഷണങ്ങൾ കണ്ടാൽ ഏത് സമയത്തായാലും എത്രയും പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിലെ കുട്ടിയെ എത്തിക്കണം. അതുപോലെ തന്നെ നമ്മളൊരു ചുമ തുടങ്ങി പനി മാറുന്നില്ല, കഫമുള്ള ചുമയാണെങ്കിൽ ഡോക്ടറെ കാണിച്ച് ശരിയായിട്ടുള്ള ചികിത്സ നേരത്തെ തന്നെ സ്വീകരിക്കുകയും വേണം. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സമയാസമയത്ത് കൃത്യമായ വാക്സിൻസ് കൊടുത്ത് ഒരു പരിധിവരെ തീർച്ചയായിട്ടും ഈ മാരക അസുഖം നമുക്ക് തടയാൻ പറ്റും.
1: കുട്ടികളിലെ ന്യൂമോണിയ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം SIT ആശുപത്രിയിലെ ശിശുരോഗ ചികിത്സാ വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ഷീജ സുഗുണൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ഇനി 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് യാത്രയിൽ വഴിത്തിരിവായി മാറിയ യു പി ഐ പണമിടപാടുകൾക്ക് ഇന്ന് 10 വർഷം. അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനീസ് വൈസ് പ്രസിഡന്റ് ഹാൻ ഷെങ്ങുമായി ബെയ്ജിംഗിൽ കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ കാനഡ അമേരിക്ക സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ടൊറന്റോയിൽ കാനഡ ധനമന്ത്രിയുമായി ചർച്ച നടത്തും. ഇന്ന് ഒന്നാം ഓണം. ഉത്രാടപ്പാച്ചിലിൽ മലയാളികൾ. തിരുവോണത്തെ വരവേൽക്കാനൊരുങ്ങി നാടും നഗരവും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ശക്തമായ നിലയിൽ. മൂന്നാം ദിനം ബാറ്റിംഗ് ആരംഭിച്ച ലങ്കയ്ക്ക് 2 വിക്കറ്റുകൾ കൂടി നഷ്ടമായി. വാർത്തകൾ വിശദമായി. ഡിജിറ്റൽ പേയ്മെന്റ് രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കമിട്ട ഏകീകൃത പണമിടപാട് സംവിധാനമായ യു പി ഐക്ക് 10 വർഷം. യു പി ഐയുടെ ഒരു പതിറ്റാണ്ടുകാലത്തെ വിജയകരമായ സേവനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശംസിച്ചു. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് യാത്രയിലെ സുപ്രധാന വഴിത്തിരിവാണ് യു പി ഐ എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം, യു പി ഐ ഉപയോഗിച്ചുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ രാജ്യത്തെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. 2016 ഓഗസ്റ്റ് 25 ആരംഭിച്ച യു പി ഐ ഇടപാടുകളുടെ എണ്ണത്തിൽ ഏകദേശം 13,000 മടങ്ങ് വളർച്ച കൈവരിച്ചതായും, നിലവിൽ 11 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ആഗോള ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമായി ഇത് മാറിയതായും കേന്ദ്ര ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനയിൽ. ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നത്തിലെ പ്രത്യേക പ്രതിനിധികളായ അജിത് ഡോവലും

0: ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും തമ്മിൽ ഇന്ന് ബെയ്ജിംഗിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ അതിർത്തി തർക്കം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകും. ഇതിനു മുന്നോടിയായി അജിത് ഡോവൽ ഇന്ന് ചൈനീസ് വൈസ് പ്രസിഡന്റ് ഹാൻ ഷിങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. വിശദാംശങ്ങളിലേക്ക്.
1: 3500 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ഇന്ത്യ ചൈന അതിർത്തിയിലെ തർക്കങ്ങൾ പരിഹരിക്കുക, സൈനിക സാന്നിധ്യം ലഘൂകരിക്കുക തുടങ്ങിയവയാണ് ചർച്ചയുടെ അജണ്ട. തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി നിലവിലുള്ള സംവിധാനത്തിന്റെ 25-ാമത് പ്രതിനിധിതല യോഗമാണ് ബെയ്ജിംഗിൽ നടക്കുന്നത്. അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനവും ശാന്തതയും നിലനിർത്തേണ്ടത് ചൈനയുമായി നല്ല ബന്ധം തുടരാൻ ആവശ്യമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഉഭയകക്ഷി താൽപര്യമുള്ള വിഷയങ്ങളിൽ ആശയവിനിമയത്തിനുള്ള ഒരു പ്രധാന വേദി കൂടിയായി ഇത് മാറും. അടുത്ത മാസം ഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ് ഇന്ത്യ സന്ദർശിക്കുമെന്ന സൂചനകൾക്കിടയിലാണ് ശ്രീ അജിത് ഡോവലിന്റെ ചൈന സന്ദർശനം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ കാനഡ അമേരിക്ക സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഉഭയകക്ഷി സാമ്പത്തിക ധനകാര്യ പങ്കാളിത്തം, നിക്ഷേപം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാകും സന്ദർശനമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. ടൊറന്റോയിൽ കാനഡ ധനമന്ത്രി ഫ്രാൻസിസ്വ ഫിലിപ്പ് ഷാംപെയ്നുമായി ശ്രീമതി നിർമ്മലാ സീതാരാമൻ ചർച്ച നടത്തും. ഊർജ്ജം, അപൂർവധാതു, സാങ്കേതിക ഗവേഷണ മേഖലകളിൽ സഹകരണത്തിനുള്ള സാധ്യതകൾ ചർച്ചയാകും. തുടർന്ന് ധനമന്ത്രി യുഎസ് സന്ദർശിക്കും. ചിക്കാഗോ, ആഷ്യവിലെ, ന്യൂയോർക്ക് എന്നിവിടങ്ങളിലെ വിവിധ പരിപാടികളിൽ അവർ പങ്കെടുക്കും. രാജ്യത്ത് ഉൽപാദന യൂണിറ്റുകൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് കമ്പനികൾ ഉന്നയിച്ച ആശങ്കകൾ പരിഹരിക്കുന്നതിനായി അടുത്ത 2 മാസത്തിനുള്ളിൽ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യ ജപ്പാൻ പുതിയ തലമുറ സാമ്പത്തിക പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട് ടോക്കിയോയിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരമ്പരാഗത വ്യാപാര ബന്ധങ്ങൾക്കപ്പുറം സാമ്പത്തിക സുരക്ഷ, പ്രതിരോധം, സാങ്കേതികവിദ്യ, നൂതനാശയങ്ങൾ തുടങ്ങി തന്ത്രപ്രധാന മേഖലകളിലേക്ക് ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തം വിപുലീകരിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും തമ്മിലെ ബിസിനസ് ടു ബിസിനസ് പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട ശ്രീ ഗോയൽ, ഇന്ത്യയിലെ സുഗമമായ വ്യാപാര അന്തരീക്ഷം അതിവേഗം വളരുന്ന ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ തുറന്നു നൽകുന്ന മികച്ചരങ്ങളും എടുത്തുപറഞ്ഞു. പ്രതിപക്ഷ പാർട്ടികൾ പാർലമെന്റ് ആവർത്തിച്ച് തടസ്സപ്പെടുത്തുന്നതിനെ വിമർശിച്ച് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. ചോദ്യം ചെയ്യാനും പ്രതിഷേധിക്കാനും വോട്ടു ചെയ്യാനുമുള്ള അവകാശം ഭരണഘടന നൽകുന്നുണ്ടെങ്കിലും പാർലമെന്റ് തടസ്സപ്പെടുത്താൻ അനുമതി നൽകുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. പാർലമെന്റ് രാഷ്ട്രീയ പാർട്ടികളുടേതല്ല, ഇന്ത്യയിലെ ജനങ്ങളുടേതാണെന്നും ഇന്ന് ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ ശ്രീ റിജിജു വ്യക്തമാക്കി. പ്രധാന നിയമനിർമ്മാണങ്ങളിലുൾപ്പെടെ ക്രിയാത്മക ചർച്ചകൾക്കുള്ള സർക്കാർ നിർദ്ദേശങ്ങൾ പ്രതിപക്ഷം നിരസിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരമേറ്റിട്ട് ഉത്രാട ദിനമായ ഇന്ന് 100 ദിനം പൂർത്തിയാകുന്നു. മെയ് 18-നായിരുന്നു സത്യപ്രതിജ്ഞ. ഭരണമേറ്റ് നാളുകളിൽ വാഗ്ദാനങ്ങൾ പാലിച്ചെന്ന പ്രതീതി സൃഷ്ടിക്കാനായെന്നാണ് സർക്കാർ കരുതുന്നത്. വനിതകൾക്ക് KSRTCയിൽ സൌജന്യ യാത്ര അനുവദിച്ചതും ആശാവർക്കർമാർക്ക് ഓണറേറിയം വർദ്ധിപ്പിച്ചതും വയോജന വകുപ്പ് രൂപവൽക്കരിച്ചതും പ്രധാന നേട്ടങ്ങളായി മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. പിഎം ശ്രീ, വഖഫ് നിയമഭേദഗതി, സർവകലാശാലകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തുടങ്ങിയവയിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനായെന്നാണ് പ്രതിപക്ഷത്തിന്റെ അവകാശവാദം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മലയാളികൾക്ക് ഗൃഹാതുരതയുടെ ഓർമ്മകൾ സമ്മാനിക്കാൻ ഒരു ഓണക്കാലം കൂടി.

ഉത്രാട ദിവസമായ ഇന്ന് തിരുവോണനാളിലെ ഒരുക്കങ്ങൾക്കുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലാണ് നാടും നഗരവും. ഓണാഘോഷത്തിന്റെ അവസാനവട്ട ഒരുക്കത്തിനായി ഉത്രാട ദിവസം വിപണിയിലുണ്ടാകുന്ന തിരക്കിനെ ഉത്രാടപ്പാച്ചിലെന്ന് വിശേഷിപ്പിക്കുന്നു. തിരുവോണത്തിന് സദ്യയ്ക്കായി സാധനങ്ങൾ വാങ്ങാൻ മലയാളികളുടെ തിക്കും തിരക്കുമാണ് ഉത്രാട ദിവസത്തെ പ്രത്യേകത. ഓണസദ്യയും ഓണക്കോടിയും ഊഞ്ഞാലാട്ടവും ഒപ്പം പ്രിയപ്പെട്ടവരുമായുള്ള ഒത്തുകൂടലും എല്ലാം ഓണക്കാല ഓർമ്മകൾക്ക് നിറം പകരുന്നു. ടൂറിസം വകുപ്പിന്റെ സംസ്ഥാനതല ഓണം വാരാഘോഷം തിരുവനന്തപുരത്ത് കനകക്കുന്ന് ഉൾപ്പെടെയുള്ള വേദികളിൽ പുരോഗമിക്കുകയാണ്. പ്രധാന വേദിയായ നിശാഗന്ധിയിൽ ഇന്ന് തോൽപ്പാവക്കൂത്ത്, പൂരക്കളി, വേലകളി, ഗാനമേള തുടങ്ങിയവ അരങ്ങേറും. ഈ മാസം 30 ഓണം വാരാഘോഷത്തിന്റെ സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും ഗവർണർ രാജേന്ദ്രനും

0: വിശ്വനാഥ് ആർലിക്കറും പങ്കെടുക്കും. തിരുവോണത്തെ വരവേൽക്കാനൊരുങ്ങി ഗുരുവായൂർ ക്ഷേത്രം. ഉത്രാടദിനമായ ഇന്ന് പുലർച്ചെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ശ്രീ ഗുരുവായൂരപ്പന് ഭക്തർ കാഴ്ചക്കുലകൾ സമർപ്പിച്ചു. രാവിലെ 7 മണിയോടെ ക്ഷേത്രത്തിലെ സ്വർണ കൊടിമരത്തിന് സമീപം തയ്യാറാക്കിയ നാക്കിലയിൽ മേൽശാന്തി ബ്രഹ്മശ്രീ തെക്കുംപറമ്പത്ത് നാരായണൻ നമ്പൂതിരി ആദ്യ നേന്ത്രക്കുല സമർപ്പിച്ചതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ഉത്രാട ദിവസമായ ഇന്ന് കോഴിക്കോട് നഗരത്തിലെ ഓണവിപണിയും സജീവമായി. വഴിയോര കച്ചവടത്തിന് നേരിയ മഴ മങ്ങലേൽപ്പിച്ചിട്ടുണ്ടെങ്കിലും വൈകിട്ടോടെ കച്ചവടം സജീവമാകുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: നഗരത്തിലെ പ്രധാന പച്ചക്കറി ഫല വിപണന കേന്ദ്രമായ പാളയം മാർക്കറ്റിലാണ് പ്രധാനമായും തിരക്ക് അനുഭവപ്പെടുന്നത്. പാളയത്തെ പൂവിപണിയും സജീവമാണ്. കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പച്ചക്കറി ചന്തകളും നടക്കുന്നുണ്ട്. മഴ കാരണം മിഠായി തെരുവിൽ വലിയ തിരക്ക് ദൃശ്യമല്ല. ഉച്ചയ്ക്ക് ശേഷം പതിവ് പോലെ തിരക്കിലമരും. പ്രതികൂല കാലാവസ്ഥയും തെരുവ് കച്ചവടക്കാരെയാണ് ഏറെ ബാധിച്ചത്. KTDC യുടെ ആഭിമുഖ്യത്തിൽ പായസമേളയും നടക്കുന്നുണ്ട്. സ്റ്റേഡിയം പരിസരത്ത് കൈത്തറി മേളകളും ഇന്ന് വരെ തുടരും. ജില്ലാ ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള ജില്ലാതല ഓണാഘോഷത്തിന്റെ ഭാഗമായി വൈകിട്ട് 6 ബീച്ച് ഫ്രീഡം സ്ക്വയറിലെ പ്രധാന വേദിയിൽ നർത്തകിയും നടിയുമായ ലക്ഷ്മി ഗോപാലസ്വാമിയുടെ സംഘവും ഒരുക്കുന്ന നൃത്ത പരിപാടി.
0: കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട് ഒഴികെയുള്ള 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ട്. കണ്ണൂരിൽ കനത്ത മഴ തുടരുകയാണ്. കൊട്ടിയൂർ പാൽചുരം റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ശ്രീലങ്കയ്ക്കെതിരായ 2-ാം ടെസ്റ്റിന്റെ 3-ാം ദിനം ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ ശ്രീലങ്ക 1-ാം ഇന്നിംഗ്സിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 130 റൺ എന്ന നിലയിൽ. നേരത്തെ ധ്രുവ് ജുരേലിന്റെയും ദേവ്ദത്ത് പടിക്കലിന്റെയും സെഞ്ചുറി കരുത്തിൽ ഇന്ത്യ 1-ാം ഇന്നിംഗ്സ് 9 വിക്കറ്റിന് 503 റൺസ് എന്ന കൂറ്റൻ സ്കോറിൽ ഡിക്ലെയർ ചെയ്തു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നു. വിപുലമായ പരിപാടികളാണ് സംസ്ഥാന വ്യാപകമായി നടക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് യാത്രയിൽ വഴിത്തിരിവായി മാറിയ UPI പണമിടപാടുകൾക്ക് ഇന്ന് 10 വർഷം. അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനീസ് വൈസ് പ്രസിഡന്റ് ഹാൻ ജെങ്ങുമായി ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ കാനഡ അമേരിക്ക സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ടൊറന്റോയിൽ കാനഡ ധനമന്ത്രിയുമായി ചർച്ച നടത്തും. ഇന്ന് 1-ാം ഓണം. ഉത്രാടപ്പാച്ചിലിൽ മലയാളികൾ. തിരുവോണത്തെ വരവേൽക്കാനൊരുങ്ങി നാടും നഗരവും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ശ്രീലങ്കയ്ക്കെതിരായ 2-ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ശക്തമായ നിലയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 1 മണി കഴിഞ്ഞ് 25 സെക്കൻഡ്. ഇപ്പോൾ
3: ആകാശവാണി
4: ആവണിപ്പൊന്നുഞ്ഞാൽ
3: ആവണി പൊന്നുഞ്ഞാലിൽ ഇന്ന് അതിഥിയായി പങ്കെടുക്കുന്നത് 2025 മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ ഷംല ഹംസ.
5: ഓണത്തിനെ പറ്റി പറയുമ്പോൾ കുറേ പാട്ടുകളുണ്ട്. പക്ഷെ ഇപ്പം കേൾക്കാറുള്ള പാട്ട് ഓണം മൂട് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്, കുറേ പ്രാവശ്യം കേൾക്കാറുള്ള ഒരു പാട്ടാണ്. എന്റെ മോൾക്കും ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ്. കുറെ ഡാൻസ് ഒക്കെ കളിക്കാൻ പറ്റുന്ന ഒരു പാട്ടാണ്. അപ്പൊ അവളിങ്ങനെ TVയിൽ വെക്കുമ്പം ഡാൻസ് ചെയ്യാറുണ്ട് ആ സോങ്. അപ്പം ആക്ച്വലി ഇതാണ് ഞങ്ങൾ ഇപ്പൊ കേൾക്കുന്ന ഓണം സോങ്, പണ്ടത്തെ സോങ്സിനേക്കാളും.

ഇപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുത്തേ ഇത്തിരിപ്പൂവിൻ്റെ കൈക്കൊമ്പിളിൽ വീണ മുത്തേ എന്ന് പറഞ്ഞിട്ടുള്ള സോങ്. അത് ഇഷ്ടാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഉമ്മാനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യായിരുന്നു. ഹോം സിക്നെസ് എന്ന് പറയില്ലേ, അങ്ങനെ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ഈ പാട്ട് ഞാൻ എപ്പോഴും FM കേട്ടതാണ്. അത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു ആദ്യമൊക്കെ, പിന്നെ പിന്നെ അത് കേൾക്കുമ്പോൾ ഭയങ്കര സമാധാനമായിരുന്നു. നല്ല രസമുള്ള സോങ്ങാണ്. ഞാനത് ആ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ വിഷ്വൽസ്. അതൊക്കെ ഇപ്പം കേൾക്കുമ്പം എൻ്റെ കോളേജ് ലൈഫും അതുപോലെ ഹോസ്റ്റലിലെ മെമ്മറീസും അന്ന് ഉമ്മാനെ മിസ് ചെയ്തിരുന്ന ഓർമ്മകളും എന്തുകൊണ്ട് മിസ് ചെയ്തിരുന്നു എന്നൊക്കെ ഓർമ്മ വരും. ഇപ്പം ഞാൻ എൻ്റെ മോൾക്ക് പാടിക്കൊടുക്കാറുണ്ട് പാട്ട്. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എപ്പോഴും പാടാറുണ്ടായിരുന്നു. അവൾക്ക് കുട്ടികൾക്ക് പരിചയമാവുമെന്ന് പറയുമല്ലോ നമ്മുടെ ശബ്ദമൊക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എപ്പോഴും പാടാറുള്ള പാട്ടായിരുന്നു.

പിന്നെ ഒരു സോങ്ങാണ് ആറ്റൂനൂറ്റുണ്ടായിരുണ്ണി. എനിക്കൊരുപാട് ഇഷ്ടമുള്ള സോങ്ങാണ്, മീനിങ് ഫുൾ ആയിട്ടുള്ള ലൈൻസാണ് എൻ്റെ. അതിഷ്ടമാകാൻ കാരണം എന്താന്ന് വെച്ചാൽ എൻ്റെ തതേ തോന്നുന്നുണ്ട്, അതോ ഫ്രണ്ടാന്ന് എനിക്ക് ഓർമ്മയില്ല, ആ സിനിമേൻ്റെ സ്റ്റോറി പറഞ്ഞു. അപ്പോൾ KPSC ലളിതാ മാം ഒക്കെ ഉള്ള സിനിമയാണ്, ഭയങ്കര സങ്കടമായി. ഞാൻ സിനിമ കണ്ടിട്ടില്ല കേട്ടോ, വിഷമം വരുന്ന സിനിമകൾ കാണാറില്ല, ബട്ട് എനിക്ക് എഫക്റ്റ് ആവും അങ്ങനെ സങ്കടമുള്ള സിനിമകൾ. പിന്നെ കുറേ സമയം അത് ആലോചിച്ചിരിക്കും, അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്നൊക്കെ. ഇപ്പൊ പിന്നെ അങ്ങനെ കാണാനുള്ള സമയം കിട്ടാറില്ല. അങ്ങനെ അതിന്റെ സ്റ്റോറി പറഞ്ഞപ്പോ അതിലൊരു പാട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ കേട്ട പാട്ടായിരുന്നു ഇത്. ഇത് ഇപ്പോഴും ഞാൻ കേൾക്കും, ഞാൻ എൻ്റെ മോൾക്ക് പാടിക്കൊടുക്കാറുള്ള പാട്ടാണ്, അവൾ ഉറക്കുമ്പോൾ താരാട്ടായിട്ട് പാടിക്കൊടുക്കുന്ന പാട്ടാണ്. ഈ പാട്ട് എപ്പോൾ പാടുമ്പോഴും എനിക്കതിൻ്റെ സ്റ്റോറി ഓർമ്മ വരാറുണ്ട്. അതായത് ഒരു അമ്മയ്ക്ക് നഷ്ടപ്പെട്ട മകൻ, അവൻ്റെ സുഹൃത്ത്, അവരെ പറ്റിയൊക്കെ ഓർക്കുന്ന അങ്ങനത്തെ ഒരു പാട്ട്. ഞാൻ അതിൻ്റെ വിഷ്വൽ കണ്ടിട്ടുണ്ട്, ഇഷ്ടമാണ് വിഷ്വൽ കാണാൻ.

0: ഈ ഓണക്കാലത്ത് പ്രീമിയം എന്റർടൈൻമെന്റ് എക്സ്പീരിയൻസുമായി പെട്ടാപ്പുള്ളിൽ ഏജൻസി അവതരിപ്പിക്കുന്നു TCLന്റെ പ്രീമിയം LED ടിവികൾ.
1: TCL ഗൂഗിൾ ടിവികൾ ആകർഷകമായ ഫിനാൻസ് സ്കീമിൽ 15,000 രൂപ വരെ ക്യാഷ് ബാക്കും ഒരു വർഷം എക്സ്ട്രാ വാറന്റിയോട് കൂടിയും സ്വന്തമാക്കാം നമ്മുടെ പെട്ടാപ്പുള്ളിൽ ഏജൻസീസിൽ നിന്നും.
2: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
3: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
2: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
3: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
4: ഈ ട്രേഡ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
5: ₹30 crore ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
6: പിന്നെന്ന് പറഞ്ഞാല് കണ്ണോട് കണ്ണുകൾ പേസും ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ്. അത് ഏറ്റവും കൂടുതൽ ഇഷ്ടമാവാൻ കാരണം ഗോവിന്ദ് വസന്തേന്റെ ഒരു കവർ വേർഷൻ ആണ് കേട്ടിട്ടുള്ളത്.

പിന്നെ ഒരു സോങ് എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദി സോങ് ആണ്, ഘർ സേ നിക്കൽത്തേ ഹേ കുച്ച് ദൂർ ചൽത്തേ ഹേ എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഹിന്ദി ഭയങ്കര ഇഷ്ടമാണ്, ഹിന്ദി ലാംഗ്വേജ്. എൻ്റെ ഒരു മാഷുണ്ട്, ജോബ് മാഷ് എന്നാണ് പേര്, മാഷാണ് ഹിന്ദി പഠിപ്പിച്ചത്. ലൈക്ക് മാഷ് നന്നായിട്ട് പഠിപ്പിക്കും, മാഷിനോട് ഇഷ്ടമായിരുന്നു, ആ ഇഷ്ടം കൊണ്ട് ഹിന്ദിയോടും ഇഷ്ടമായി. അങ്ങനെ ഹിന്ദി കുഴപ്പമില്ലാണ്ട് സംസാരിക്കാൻ അറിയാം, എഴുതാനും വായിക്കാനൊക്കെ അറിയാം. അങ്ങനെ ഹിന്ദി സോങ്സ് പണ്ട് കേട്ടിരുന്നു. ഹിന്ദി സോങ്സ് കേൾക്കാൻ വേറൊരു കാരണം കൂടി ഉണ്ടായിരുന്നു, എന്താ വെച്ചാൽ എൻ്റെ ഉപ്പ ഒരു പാട്ടുകാരനായിരുന്നു പണ്ടത്തെ, കൂടുതലും മുഹമ്മദ് റാഫി സാറിന്റെ സോങ് ആണ് പാടാറ്. ചെറുപ്പത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ഹിന്ദി സോങ്സ് ആണ് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ. അപ്പം അതിലുള്ളൊരു സോങ് അപ്പം ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ റസ്തേ മേ ഹേ ഉസ്കാ ഘർ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളൊരു വരിയാണ്. അപ്പം അതിങ്ങനെ സ്കൂളിൽ നിന്നൊക്കെ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഈ പാട്ടൊക്കെ ഇങ്ങനെ പാടി വരും. അപ്പം ഇതിങ്ങനെ ഓർമ്മ വരികയാണ് ഇപ്പം ഇതൊക്കെ പറയുമ്പോൾ. അപ്പം അതാണ് അടുത്തൊരു

0: ഈ ഓണം കെ ചേട്ടനൊപ്പം
1: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം
2: മെഗാ പ്രൈസ് 8 സ്കൂട്ടർ 8 സ്വർണ്ണ നെക്ലേസ് 5000 സ്വർണ്ണ മോതിരങ്ങൾ ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബ്രോൺ മോഡ് ഇടപ്പള്ളി.
1: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
3: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.
4: വീട് പണി തീർന്നപ്പോഴേക്കും ഗൃഹോപകരണങ്ങൾ വാങ്ങാനുള്ള ബഡ്ജറ്റ് ഇല്ലാതെ
5: അതിനെന്താ വിട്ടപ്പിളി 3 ഡേയ്സ് കോംബോ ഓഫർ ഉണ്ടല്ലോ. LED, AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, മിക്സി, എയർ ഫ്രയർ തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഗൃഹോപകരണങ്ങളും വെറും 77,777 രൂപയ്ക്ക് സ്വന്തമാക്കാം.
4: ഇനി തവണ വ്യവസ്ഥയിലാണെങ്കിൽ മാസം വെറും 6,981 രൂപയ്ക്കും പർച്ചേസ് ചെയ്യാം.
5: വിട്ടപ്പിളി ഏജൻസീസ്.
6: അടുത്തതും ഒരു ഹിന്ദി സോങ് തന്നെയാണ്, ഞാൻ പാടി നോക്കാം. ചാന്ദനി കുച്ച് കഹ रात ने कुछ सुना तो भी सुन बेखबर प्यार कर ओहो प्यार कर. ഈ പാട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഈ സിനിമയിലെ എല്ലാ സോങ്സും ഇഷ്ടമാണ്. 90s ഷാറൂഖ് ഖാൻ, അമീർ ഖാൻ, സൽമാൻ ഖാൻ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ആ സമയത്തെ ഒരു ഫാൻ ഫോളോയിങ് ഇസ് ഡിഫറെന്റ്. ഇതിന്റെ വിഷ്വൽസ് രസമുള്ള വിഷ്വൽസാണ്.

ഇനിയുള്ളത് നമ്മുടെ പപ്പയുടെ സ്വന്തം മപ്പൂസിലെ എൻപൂവേ പൊൻപൂവേ എന്നുള്ള പാട്ട്. അത് എത്ര വട്ടം ഞാൻ കണ്ടു എന്ന് ചോദിച്ചാൽ എനിക്കതിന് എണ്ണല്ല. അത്രയേറെ പ്രാവശ്യം ഞാൻ ആ പാട്ട് കണ്ടിട്ടുണ്ട്. എന്ത് രസമുള്ള സോങ് ആണല്ലേ, നല്ല രസമുള്ള വിഷ്വൽസ് ആണ്. ശോഭന മാമിന്റെ ഡാൻസും ആ കുഞ്ഞ് ഇങ്ങനെ തെരഞ്ഞു നടക്കുന്നതൊക്കെ. അപ്പം അതൊരു നൊസ്റ്റാൾജിക് സോങ് ആണ്, എനിക്ക് ഒരു എവർഗ്രീൻ, എപ്പോഴും ഓർത്തു വയ്ക്കാൻ പറ്റുന്ന ഒരു പാട്ടാണ്. അതിൻ്റെ ലിറിക്സ് ഒക്കെ കംപ്ലീറ്റ്ലി അറിയാം.

0: മുമ്പ് AC സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാടപ്പാച്ചൽ ഇന്ന് രാത്രി 12 മണി വരെ.
1: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
2: കണ്ടീഷൻ സപ്ലൈ.
0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
1: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
2: കണ്ടീഷൻ സപ്ലൈ.
3: ചേട്ടാ, ഉത്രാടത്തിനെ ഫ്രിഡ്ജ് ഒക്കെ ഒന്ന് മാറ്റിയാലോ? ഓണത്തിന്റെ സാധനങ്ങളൊക്കെ വെക്കാനും ഒത്തിരി സൗകര്യമാകും.
0: മൈജിൽ ഫ്രിഡ്ജുകൾക്ക് കട്ട വില കുറവാ, നിരവധി ഫിനാൻസ് ഓഫറുകളുണ്ട്. ഓണ സമ്മാനം അടിച്ചാൽ ഫോറിൻ ട്രിപ്പ് വരെ കിട്ടും.
3: ഓണത്തിന് മുൻപ് ഫ്രിഡ്ജ് സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാടപ്പാച്ചിൽ ഇന്ന് രാത്രി 12 മണി വരെ. ചേട്ടാ, മൈജിയിൽ ഇന്ന് ഉത്രാട പാച്ചിലാ. എല്ലാ പ്രോഡക്റ്റുകൾക്കും വൻ വിലക്കുറവുണ്ട്. വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകളാ. EMI-യിലും ഓഫറുണ്ട്. സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നല്ല വിലപിടിപ്പുള്ള ഉറപ്പ് സമ്മാനങ്ങളും കിട്ടും.
0: എന്നാ നമുക്ക് ഇപ്പൊ തന്നെ മൈജിയിലേക്ക് പോവാം.
3: ഓണത്തിന് മുൻപ് വാഷിംഗ് മെഷീൻ സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാട പാച്ചിൽ ഇന്ന് രാത്രി 12 മണി വരെ.
4: പിന്നെയുള്ള സോങ്, കണ്ണാന്തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ, ആ പാട്ട് ഇഷ്ടമാണ്. അതിന്റെ സിനിമ കൊറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അവര് കണ്ടുമുട്ടുന്ന ഭാഗം കാണാൻ വേണ്ടി വീണ്ടും വീണ്ടും വീണ്ടും ആ സിനിമ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ആ ഒരു സിനിമ ആലോചിക്കുമ്പോൾ ഭയങ്കര ഇമോഷണലാണ്. പിന്നെ ഒരു സിസ്റ്റർഹുഡ് ഒക്കെ കാണിക്കുന്ന ഒരു പാട്ടല്ലേ, അപ്പം ഈ പാട്ടൊക്കെ ഞങ്ങളെ വീട്ടിൽ എപ്പോഴും വെക്കാറുണ്ട്. കണ്ണാന്തുമ്പി പോരാമോ എന്നുള്ള സോങ്.

0: ചേട്ടാ, ഈ ഉത്രാടത്തിന് വീട്ടിലെ ചൂടൊന്ന് കുറച്ചാലോ?
1: അതിനെന്താ, മൈജി ലേസികൾക്ക് ഇപ്പോൾ കിട്ടില ഓഫറുകളാ. ഇ എം ഐയിൽ വാങ്ങിയാൽ ഫിനാൻസ് ഓഫറും ഉണ്ട്. ഓണസമ്മാനം അടിച്ചാൽ ഒരു ഹോണ്ട ആക്ടിവ സ്കൂട്ടറിൽ റൈഡ് ചെയ്യാം.
0: എന്നാ നമ്മൾക്ക് ഇപ്പോൾ തന്നെ മൈജിയിലേക്ക് പോകാം.
1: ഓണത്തിന്

എനിക്കിഷ്ടമുള്ള പാട്ട് രാജാക്കോ റാണി സേ പ്യാർ ഹോ ഗയാ. അമീർ ഖാനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ സിനിമയും ഇഷ്ടമാണ്. പിന്നെ ഈ പാട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ കോളേജിൽ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ ഇങ്ങനെ പാടിയിട്ടുള്ളൊരു പാട്ടാണിത്. അപ്പൊ ആ ഒരു കാലയളവ് ഓർമ്മിപ്പിക്കുന്ന ഒരു സോങ് ആണിത്. ആ സമയത്തൊക്കെ ലിറിക്സ് ഒക്കെ നന്നായി നോക്കുമായിരുന്നു, എങ്ങനെയാണ്, എന്താണ് സിറ്റുവേഷൻ, അങ്ങനെയൊക്കെ. അന്നൊക്കെ കുറെ സിനിമകളൊക്കെ കണ്ടിരുന്നു, അതുകൊണ്ട് ഈ പാട്ടും ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ

ടച്ചിങ് ആയിട്ടുള്ള സോങ്. ഒരാള് ഒരാളോട് ബെഗ് ചെയ്യണ, ഐ മീൻ ലൈക്ക് ദൈവത്തിനോട് പറയുന്ന പോലെ തോന്നുന്ന ഒരു പാട്ടാണ്. അങ്ങനെ തന്നെയാണ് അതിന്റെ ലിറിക്സ് എന്നാണ് എന്റെ വിശ്വാസം. ഞങ്ങളുടെ കാശ്മീർ തിരിച്ചു തരൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പാട്ട്. അത് പറയുമ്പം ഓർമ്മ വരുന്നത് എന്താന്ന് വെച്ചാൽ, ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ പ്രിൻസിപ്പൽ സമദ് എന്നാണ് സാറിന്റെ പേര്, അപ്പൊ ഒരു ക്യാമ്പ് ഫയർ ഉണ്ടായി. ക്യാമ്പ് ഫയർ ഇൻ ദ സെൻസ് സ്കൂളിന്റെ ടെറസിൽ തന്നെ. അപ്പൊ ആ ക്യാമ്പ് ഫയറിന് സാർ ഇങ്ങനെ ആരൊക്കെയാ പാട്ട് പാടുന്നേ എന്നൊക്കെ ചോദിച്ചു. ഈ സാറിന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു, സാറിനോട് അങ്ങനെ സംസാരിക്കാനൊന്നും ആരും പോകാറില്ല. പക്ഷെ ആളൊരു സോഫ്റ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ്, അതൊന്നും നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് സാറിന്റെ ഒരു കുറച്ച് ദൂരമായിട്ട് ഇരിക്കുമ്പോ സാർ എന്നെ ചൂണ്ടിയിട്ട് പറഞ്ഞു ഷംല പാടും. ഓ, അപ്പൊ ഞാൻ വിചാരിച്ചു ഓ ദൈവമേ സാർക്ക് എന്റെ പേരൊക്കെ അറിയാം, അയ്യോ. ആ സമയത്ത് ഭയങ്കര അത്ഭുതമായിരുന്നത്. എന്നിട്ട് പാടി സാറ് പറഞ്ഞപ്പോ ഭയങ്കര പ്രൗഡ് ആൻഡ് ഹാപ്പി ആയിട്ട് തോന്നിയപ്പോ. അപ്പൊ ഈ പാട്ട് കേൾക്കുമ്പോ അതാണ് ഓർമ്മ വരുന്നത്.

0: 103.6 റിയൽ എഫ്എമ്മിന്റെയും കോഴിക്കോട് ആകാശവാണിയുടെയും എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: രണ്ടായിരത്തി 2025 മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ ഷംല ഹംസയാണ് ആവണി പൊന്നൂഞ്ഞാലിൽ ഇന്ന് അതിഥിയായി പങ്കെടുത്തത്. ആവണി പൊന്നൂഞ്ഞാൽ സമാപിക്കുന്നു. നിർവഹണം തേജസ്വിനി നായർ, നിർവഹണ സഹായം വിനോദ് ബി കെ, അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.
0: ആവണിപ്പൊന്നൂഞ്ഞാൽ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സേവന വാർത്തകൾ. കളമശ്ശേരി നഗരസഭാ പരിധിയിലെ എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും അടുത്ത മാസം 30 മുൻപായി അക്ഷയ കേന്ദ്രങ്ങൾ വഴി വാർഷിക മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ്. മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ നഗരസഭയിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം.
2: അച്ഛാ, ഈ ഓണത്തിന് എന്തായാലും പുതിയ ടിവി വാങ്ങിക്കണം. ടിവി വേണ്ട, നമുക്ക് റൂമിലേക്ക് ഒരു AC വാങ്ങിയാ മതി.
3: ടിവിയും AC-യുമല്ല, എനിക്കൊരു ഫ്രിഡ്ജാണ് വേണ്ടത്.
4: വഴക്കിടണ്ട, എല്ലാം വാങ്ങാം, കാരണം പിട്ടാപ്പിളി ഏജൻസീസിൽ ഹമ്പൻ ഓണം കൊമ്പൻ ഓഫർ ഉണ്ടല്ലോ.
5: ലളിതമായ തവണ വ്യവസ്ഥയും മികച്ച ക്യാഷ് ബാക്ക് ഓഫറിനൊപ്പം 000 സ്കീം, 1 EMI ഓഫ്, ലോങ് ടെന്യൂർ EMI തുടങ്ങിയ ആകർഷകമായ ഫിനാൻസ് ഓഫറുകളുമായി പിട്ടാപ്പിളി ഏജൻസീസ്.
6: സ്നേഹപൂർണമായ കരുതലിന്റെ 13 വർഷങ്ങൾ സ്നേഹിത. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങളെ പ്രതിരോധിക്കുന്നതിന് കുടുംബശ്രീയുടെ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ സേവനം പ്രയോജനപ്പെടുത്തുക. വിളിക്കൂ
7: 1550 55.
8: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
9: നിങ്ങൾക്കായി മാത്രം 5 crore വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
8: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.
10: ഓണം വന്നേ.
11: അറിഞ്ഞില്ലേ, എറണാകുളം MC റോഡിൽ പള്ളിമുക്കിലുള്ള സാംസങ് മൊബൈൽ എക്സ്ക്ലൂസീവ് സ്റ്റോറിൽ എക്സ്ചേഞ്ച് മേള, ഒപ്പം ഈസി ഫിനാൻസും ക്യാഷ് ബാക്ക് ഓഫറും എക്സ്റ്റെൻഡഡ് വാറണ്ടിയും. വിളിക്കൂ 9947268687. അറിഞ്ഞില്ലേ, എറണാകുളം MC റോഡിൽ പള്ളിമുക്കിലുള്ള സാംസങ് മൊബൈൽ എക്സ്ക്ലൂസീവ് സ്റ്റോറിൽ എക്സ്ചേഞ്ച് മേള, ഒപ്പം ഈസി ഫിനാൻസും ക്യാഷ് ബാക്ക് ഓഫറും എക്സ്റ്റെൻഡഡ് വാറണ്ടിയും. വിളിക്കൂ 9947268687.
12: On Kerala's rampant drunk crisis, it's the biggest talking point in the state.
13: Elathoori prayi poorthiyagatha pengutiye lahari nalgi peedipichu garbhiniyaakki.
14: Ningal mayakku marinedirayi adishaktamaya nilavaadu edukkalam.
15: Operation Tufan, the narco hunt enna peril oru pathadi Kerala police aarambhikkaya. Kerathile mayakku marinende vere arakkuka ennulla lakshyathode. Operation Tufan.
16: ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതിനോടകം 10,065 അറസ്റ്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു.
17: അതെ, മാറ്റങ്ങൾ വന്നു തുടങ്ങി. ലഹരി വിമുക്തമായ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്.
16: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ, സംഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
18: സമ്പൂർണ്ണ ബിരുദ സംസ്ഥാനമാകുവാൻ കേരളം ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാവർക്കും ബിരുദം എന്ന ആശയവുമായി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UG PG അഡ്മിഷൻ തുടരുന്നു. കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഒന്നിലധികം പഠന കേന്ദ്രങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളും. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക.
19: ക്വാളിറ്റി കുറഞ്ഞ വെള്ളിയായ പെട്ടെന്ന് കറക്കുന്നേ, അതുകൊണ്ടല്ലേ വെള്ളി ആഭരണങ്ങളും പൂജാപാത്രങ്ങളും ചിലങ്ക ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങണമെന്ന് പറയുന്നത്. ചിലങ്കയിൽ 92.5 ശുദ്ധ വെള്ളിയാണ്.

0: നല്ല വില കുറവുണ്ട്, 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുണ്ട്. ചിലങ്ക ജ്വല്ലറി, സ്റ്റാച്യു ജംഗ്ഷൻ, തൃപ്പൂണിത്തുറ.
1: തകർപ്പൻ ഓഫറുകൾ ഈ ഓണത്തിന്. 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ജാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
2: കണ്ടീഷൻ സപ്ലൈ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം. ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
5: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
7: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
6: പരിപൂർണ പരിശോധനയുറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
7: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
8: ജില്ലയിൽ 2026 വർഷത്തിലെ കാവ് സംരക്ഷണത്തിനുള്ള ധനസഹായത്തിന് അടുത്ത മാസം 10 വരെ അപേക്ഷിക്കാം. കാവുകളിൽ മണ്ണ് ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്കും കാവിന്റെ ജൈവ വൈവിധ്യ പരിപോഷണത്തിനും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കുമാണ് ഉടമസ്ഥർക്ക് ധനസഹായം നൽകുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട്, 0481-2310-412. 0481-2310-412. കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള സെൻട്രൽ പൂൾ ക്വാട്ട സീറ്റുകളിലേക്ക് സൈനികരുടെ വിമുക്ത ഭടന്മാരുടെയും നീറ്റ് 2026 പ്രവേശന പരീക്ഷ യോഗ്യത നേടിയ ആശ്രിതരിൽ നിന്നും MBBS, BDS സീറ്റുകളിലേക്ക് കേന്ദ്രീയ സൈനിക ബോർഡ് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 28. ഫോൺ നമ്പർ 0477-2245-673. 0477-2245-673. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ.
9: ആകാശവാണി FM വാർത്തകൾ.
8: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച സപ്തധാര ഇന്ത്യയെ വികസിത രാജ്യമാക്കുന്ന മാർഗരേഖയാണെന്ന് BJP. ഉൽപാദന ശക്തി, കൃഷി, ഭക്ഷ്യ സംസ്കരണം, സാങ്കേതികവിദ്യ, ഗതിശക്തി, പ്രതിരോധശക്തി, നീലസമ്പദ് വ്യവസ്ഥ എന്നിവ പ്രധാനമാണെന്ന് പാർട്ടി വക്താവ് ഡോ സംബിത് പത്ര പറഞ്ഞു. ഇന്ത്യയുടെ പ്രതിരോധ ഉൽപാദന മേഖല ചരിത്രപരമായ പരിവർത്തനത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് രാജ്യരക്ഷാ ഉൽപാദന വകുപ്പ് സെക്രട്ടറി സഞ്ജീവ് കുമാർ. 2013-14 43,000 കോടി രൂപയായിരുന്ന ആഭ്യന്തര ഉൽപാദന മൂല്യം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തോടെ 1.78 ലക്ഷം കോടി രൂപ എന്ന റെക്കോർഡിലേക്ക് കുതിച്ചുയർന്നെന്നും അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞു. സാധാരണക്കാരുടെയും തൊഴിലാളികളുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ജനപക്ഷ രാഷ്ട്രീയത്തിനൊപ്പമാണ് UDF എന്ന മന്ത്രി രമേശ് ചെന്നിത്തല. മന്ത്രി ഷിബു ബേബിജോണിന്റെ ഓഫീസ് കൊല്ലം ചവറയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വനിതാ ശിശുക്ഷേമ സംരക്ഷണ കേന്ദ്രങ്ങളിലെ കുട്ടികൾക്ക് ഓണമാഘോഷിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് 2 ലക്ഷം രൂപ അനുവദിച്ചു. സംസ്ഥാനത്താകെ 16 സംരക്ഷണ കേന്ദ്രങ്ങളിലെ 250 കുട്ടികൾക്കാണ് ഓണസദ്യയും ഔട്ടിങ്ങും സിനിമ കാണാനും സൌകര്യം ഏർപ്പെടുത്തിയത്. സംസ്ഥാന ഗവൺമെന്റിന്റെ ആശ്വാസ കിരണം പദ്ധതിയിൽ 24,857 ഗുണഭോക്താക്കൾക്കായി 3,400 രൂപ വീതം ധനസഹായം വിതരണം ചെയ്തു. ഇതിനു പുറമെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കുടിശ്ശികയും വിതരണം ചെയ്തു. സംസ്ഥാനത്തെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. ഓണാഘോഷങ്ങളുടെ ഭാഗമായി കൊയിലാണ്ടി നഗരസഭാ പരിധിയിൽ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കോഴിക്കോട് ജില്ലാ കളക്ടർ. കൊയിലാണ്ടി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഇരുചക്രവാഹനങ്ങളടക്കം ചെറുവാഹനങ്ങൾക്ക് പാർക്കിംഗ് ഏർപ്പെടുത്തണമെന്നും കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ടെസ്റ്റിന്റെ രണ്ടാം ദിനം ശ്രീലങ്ക 1-ഇന്നിംഗ്സ് മറുപടി ബാറ്റിംഗ് ആരംഭിച്ചു. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ശ്രീലങ്ക 5 വിക്കറ്റ് നഷ്ടത്തിൽ 152 റൺസ് എടുത്തിട്ടുണ്ട്.
9: ആകാശവാണി FM വാർത്തകൾ.

0: വെള്ളിത്തിര നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വെള്ളിത്തിരയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ പ്രിയപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾക്കായി വെള്ളിത്തിരയിലേക്ക് വിളിക്കൂ. വിളിക്കേണ്ട നമ്പറുകൾ പറയാം: 04842 42 63 97, 04842 42 63 87. മറ്റൊരു നമ്പർ 94 46 45 58 88. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം: 04842 42 63 97, 04842 42 63 87, 94 46 45 58 88. അപ്പം നമുക്ക് ഇന്നത്തെ ആദ്യത്തെ കോളിലേക്ക് പോവാം. ഹലോ.
2: ഹലോ
1: ഹലോ, പറയൂ, പേരെന്താ?
2: എന്റെ പേര് ആനന്ദം.
1: ആനന്ദം, എവിടെന്നാ വിളിക്കുന്നേ?
2: ആലുവ കിഴക്കേ കടുങ്ങല്ലൂർ.
1: ആലുവ കിഴക്കേ കടുങ്ങല്ലൂര്. ആ പറയൂ, വിശേഷങ്ങളൊക്കെ പറയൂ.
2: വിശേഷം ഹാപ്പി ഓണം സാറേ.
1: ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഓണാശംസകൾ. അതെ അതെ, ഓണമൊക്കെ എവിടം വരെ എത്തി?
2: ഓണം നാളെ നമുക്ക് ഓണമാണല്ലോ.
1: അതെ, ഉത്രാടപ്പാച്ചിലായിരിക്കും അല്ലേ?
2: അല്ല ഇല്ല സാറേ, എനിക്ക് ഓണാഘോഷം ഇല്ല. എന്റെ ചിറ്റ മരിച്ചിട്ട് ഒരു 20 ദിവസമായിട്ടില്ല.
1: ഓ ശരി ശരി.
2: അപ്പൊ ഞാൻ എന്നാലും എനിക്ക് ഈ പാട്ട് പറയണം. എന്റെ കൊച്ചുമോനും ഒക്കെ ഉണ്ട്, കുടുംബമൊക്കെ ഉണ്ട്. എന്റെ ഹസ്ബൻഡ് സുഖമില്ലാത്തതാണ് എല്ലാവർക്കും.
1: ഓ, എന്ത് പറ്റി ഹസ്ബൻഡിന്?
2: ഹസ്ബൻഡ് ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ്. ഒരു കുറച്ചു നാളായി സുഖമില്ലാണ്ട് കിടക്കണ.
1: ഓക്കെ ഓക്കെ. ആ പറയൂ, വിശേഷങ്ങളൊക്കെ പറയൂ.
2: അപ്പൊ നമുക്ക് ഓണം ഇല്ലെങ്കിൽ തന്നെയും നമുക്ക് മലയാളികൾ എല്ലാവരും ആഘോഷിക്കണ ഒരു കാര്യമല്ലേ?
1: അതെ അതെ.
2: അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടിട്ട് ഓണത്തോടനുബന്ധിച്ച് നല്ലൊരു പാട്ട് വെക്ക്. ഞാൻ വിളിക്കാറുള്ളതാണ്, ഇപ്പൊ വിളിച്ചിട്ടൊരു 8-9 മാസമായി.
1: 8-9 മാസമായി അല്ലേ? എന്ത് പറ്റി അത്രയും വന്നേ, ഡിലേ വന്നേ? എന്ത് പറ്റി?
2: കയ്യാഴികയൊക്കെ ഉണ്ടായിരുന്നു. ഈ ഇടയ്ക്ക് ഞാനും ഒന്ന് ഹോസ്പിറ്റലൊക്കെ ഒരു 3-4 ദിവസം അഡ്മിറ്റ് ആയിരുന്നു. അപ്പൊ അതൊക്കെ കാരണം കൊണ്ട് അങ്ങനെയൊക്കെ അങ്ങോട്ട് മാറി. പിന്നെ 10 ദിവസവും കേൾക്കും, എല്ലാ പരിപാടികളും ഒക്കെ കേൾക്കുന്നതാണ്.
1: എല്ലാ പരിപാടികളും കേൾക്കാറുണ്ടല്ലേ, മുടങ്ങാതെ. ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണല്ലേ?
2: അതെ അതെ, ഞങ്ങൾക്കിവിടെ 2-3 റേഡിയോ ഉണ്ട്. ഈ സുഖമില്ലാത്ത ആള് കിടക്കുന്ന റൂമിൽ റേഡിയോ ഉണ്ട്, അത് വെളുപ്പിനെ തുടങ്ങി അത് വയ്ക്കും.
1: ഓ ശരി ശരി.
2: അങ്ങനെ നമുക്ക് ഇത് വലിയൊരു ആശ്വാസമാണ്. ടി വി ഒന്നും കാണുന്നത് എനിക്ക് അത്ര വലിയ കാര്യം
1: ഇഷ്ടമല്ല. എല്ലാ എല്ലാ റേഡിയോയിലും നമ്മുടെ ആകാശവാണി കൊച്ചി FM തന്നെയാണോ വെക്കുന്നത്?
2: അതെ അതെ, എല്ലാരും വെക്കും, എല്ലാ പരിപാടിയും വെക്കും,
1: എല്ലാം വെക്കും,
2: മാറി മാറിയൊക്കെ. എല്ലാവരും നല്ല പരിപാടികളാണ്.
1: ഓക്കെ ഓക്കെ.
2: പ്രത്യേകിച്ചും വെള്ളിത്തിര എനിക്ക് എല്ലാ ദിവസവും വെള്ളിത്തിര വെക്കും. എല്ലാ ദിവസവും,
1: എല്ലാ ദിവസവും വെള്ളിത്തിരയുടെ ഇഷ്ട ശ്രോതാവാണല്ലേ?
2: അതെ അതെ അതെ. അത് എന്റെ വീട്ടിലും എന്റെ കൊച്ചുമോനും ഒക്കെ, എന്റെ എനിക്ക് 2 മക്കളാണ്.
1: മക്കളൊക്കെ എന്ത് ചെയ്യുന്നു?
2: മോളെ കല്യാണം കഴിച്ച്, മോൻ കല്യാണം കഴിച്ച്, ഇപ്പൊ കൂടെ മരുമോളും മോനും കൊച്ചും ഉണ്ട്. 2 പേരക്കുട്ടികളാണ്.
1: പേരക്കുട്ടികളുടെ ഒക്കെ പേര് പറയൂ, അവർക്കൊരു സന്തോഷാവട്ടെ.
2: മോളുടെ മോന്റെ പേര് ആര്യൻ, മോന്റെ മോന്റെ പേര് ആദിദേവ്.
1: ഓ,
2: മോന്റെ മോൻ ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞ്, മോളുടെ മോൻ ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞ്, മോന്റെ മോൻ 5 പഠിക്കുന്നു.
1: 5 പഠിക്കുന്നു. എല്ലാരും ആലുവ ഭാഗത്ത് തന്നെയാണോ താമസിക്കുന്നത്?
2: ആലുവേന്ന് കുറച്ച് പോരുന്ന സാറ്, കടുങ്ങല്ലൂർ.
1: ആ കടുങ്ങല്ലൂർ അറിയാം, നമ്മുടെ വരാപ്പുഴ പോകുന്ന വഴി അല്ലേ?
2: വരാപ്പുഴ പോകുന്ന വഴി. നരസിംഹസ്വാമി ക്ഷേത്രം ഉണ്ട്, അത് കഴിഞ്ഞ് കുറച്ചിങ്ങോട്ട് പോകണം.
1: കുറച്ചുംകൂടെ പോരണം. അല്ല, മക്കള് മോളൊക്കെ താമസിക്കുന്ന എവിടെയാ?
2: മോള് ആലുവയിലാണ്.
1: ആലുവയിലെപ്പുറം.
2: പിന്നെ എന്റെ മരുമോളുടെ പേര് ശരണ്യ.
1: ശരണ്യ.
2: മോന്റെ പേര് പ്രതീഷ്.
1: പ്രതീഷ്.
2: പിന്നെ

0: മരുമോന്റെ പേര് രാജേഷ്.
1: രാജേഷ്. മോൻ എന്താ ചെയ്യണേ? മകൻ എന്താ ചെയ്യുന്നത്? ജോലി ഉണ്ടോ?
0: മകൻ മുത്തൂറ്റ് ഫിനാൻസില്.
1: ഫിനാൻസിൽ? ആ, മുത്തൂറ്റില്.
0: മരുമകള് ഇൻഡസൻഡ് ബാങ്കില്.
1: ഓ, ഓക്കെ, ഓക്കെ.
0: ആലുവയില്.
1: അപ്പൊ എല്ലാരുമായിട്ട് സന്തോഷമായിട്ടൊക്കെ അങ്ങനെ കഴിയണോ അല്ലേ? കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നു.
0: അപ്പൊ ഈ ചിറ്റ മരിച്ചിട്ട് ഒരു 20 ദിവസം.
1: 20 ദിവസം?
0: അമ്മയുടെ
1: അനിയത്തിയായിരുന്നു അല്ലേ?
0: അതെ അതെ. സാറിന്റെ പേരെന്താ?
1: എന്റെ പേര് അനുഗോപ് എന്നാണ്.
0: ഞാൻ ആദ്യമായിട്ട് എനിക്ക് സാറിന് കിട്ടിയേക്കണേ.
1: അതെ, ആദ്യത്തെ കോളറാണ്.
0: ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല.
1: ഇല്ല ഇല്ല.
0: അപ്പൊ
1: വിളിച്ചതിൽ വളരെ സന്തോഷം. ഉത്രാട ദിനത്തിൽ വിളിച്ച് വളരെ സന്തോഷം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പൊ എല്ലാവർക്കും വീട്ടിലെ എല്ലാവരോടും എന്റെ ഓണാശംസകൾ പറയണം. അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ നല്ല പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.
0: ആയിക്കോട്ടെ.
1: ശരി ശരി ശരി.

0: ഈ ഓണം കെ ചേട്ടനൊപ്പം
1: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം
2: മെഗാ പ്രൈസ് 8 സ്കൂട്ടർ 8 സ്വർണ്ണ നെക്ലേസ് 5000 സ്വർണ്ണ മോതിരങ്ങൾ ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബ്റോൺ മോഡ് ഇടപ്പള്ളി
3: ഓണം ഷോപ്പിംഗ് അവസാന നിമിഷങ്ങളിലേക്ക് മൈ ജിയിൽ ഓരോ പ്രൊഡക്റ്റും കളത്തിലിറങ്ങുന്നു. മൊബൈൽ, ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, മിക്സർ ഗ്രൈൻഡർ, സ്പീക്കേഴ്സ് എല്ലാം ഒന്നിനു പിറകെ ഒന്നായി ഏറ്റവും മികച്ച വിലക്കുറവിൽ, ഏറ്റവും മികച്ച ഓഫേഴ്സ്, ഏറ്റവും മികച്ച സമ്മാനങ്ങൾ, വിലക്കുറവും ഓഫറും സമ്മാനങ്ങളും, സൂപ്പർ ഫിനിഷ്. ഈ ഓണത്തിന്റെ ചാമ്പ്യൻ ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ മൈ ജി. മൈ ജി ഓണം മസ്റ്റ് ഓണം.
4: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
5: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1-800-425-1125.
6: വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. പറയൂ. ഹലോ ഹലോ ഹലോ, കേൾക്കുന്നില്ലേ?
7: ഹലോ.
6: ആ പറയൂ പറയൂ, കേൾക്കാമോ?
7: ആ
6: പറയൂ പറയൂ, പേര് പറയൂ.
7: പേര് മനോഹരൻ. കപ്രശ്ശേരി.
6: കപ്രശ്ശേരി. ആ പറയൂ, വിശേഷങ്ങൾ പറയൂ.
7: നല്ല വിശേഷം. ഓണൊക്കെ ആയില്ലേ?
6: ഓണൊക്കെ ആയി. ഓണത്തിന്റെ തിരക്കിലായിരിക്കും അല്ലേ?
7: പുതിയ ആളാണല്ലേ?
6: പുതിയ ആളാ, പുതിയ ആളാ.
7: അപ്പൊ മറ്റേ വേറെ നിലയത്തിനെ ട്രാൻസ്ഫർ ആയി വന്നാണോ?
6: അല്ലല്ല, ഇവിടെ തന്നെ ഉള്ളതാണ്, പുതിയ ആളാണ്.
7: പക്ഷേ വെള്ളിത്തിരയിൽ
6: ആദ്യമായിട്ട്. ആദ്യമായിട്ട്. അതെ.
7: എനിക്കപ്പോ പ്രിയതമേ പ്രഭാതമേ എന്ന പാട്ടാ
6: വേണ്ട. ആ പാട്ടൊക്കെ വെച്ചു തരാം. വിശേഷങ്ങൾ പറയൂ, ഓണത്തിന്റെ വിശേഷങ്ങൾ പറയൂ.
7: ഓണം ഇന്നൊരു ഒരു തോർച്ചയുണ്ട്. രാവിലെ
6: മഴയായിരുന്നു അല്ലേ?
7: ഓണം
6: മഴയിൽ മുങ്ങിപ്പോന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ അതെ.
7: കഴിഞ്ഞ ആഴ്ച മുഴുവൻ നല്ല വെയിലായിരുന്നു.
6: നല്ല വെയിൽ. അതെ, കഴിഞ്ഞ ആഴ്ച മുഴുവൻ വെയിലായിരുന്നു. കർക്കിടകത്തിൽ വെയിലായിരുന്നു. എന്നിട്ട് ഇപ്പൊ ഓണം.
7: അത്തം വെളുത്ത ഓണം കറക്കും. അത്തം കറുത്ത ഓണം.
6: ഓണം വെളുക്കും.
7: അങ്ങനെ പഴഞ്ചൊല്ലുണ്ടല്ലോ.
6: പഴഞ്ചൊല്ലുണ്ട്. അതെ അതെ. അത്തം വെളുത്തിരിക്കുവായിരുന്നു അല്ലേ?
7: അത്തം വെളുത്തായിരുന്നു. നല്ല വെയിലായിരുന്നു.
6: നല്ല വെയിലായിരുന്നു. അതെ.
7: ഓണം കറക്കാൻ
6: സാധ്യതയുണ്ട്. അതെ.
7: പഴഞ്ചൊല്ല് പതിരില്ല എന്നും പറയും.
6: അതെ അതെ.
7: എന്റെ
6: വീടൊക്കെ ഇവിടെ അടുത്ത് തന്നെയാ.
7: എറണാകുളം
6: തന്നെയാണ്. അതെ അതെ. പറയൂ, അവിടുത്തെ വിശേഷങ്ങൾ പറയൂ. എന്താ ഓണം ഇവിടം വരെ എത്തി? വീട്ടിലാരൊക്കെയുണ്ട് അതൊക്കെ പറയൂ.
7: വീട്ടില് ഞാൻ ഒറ്റയ്ക്കുള്ളൂ. ഞാൻ വെളിയിട്ടില്ല. ഞാൻ ഒറ്റയ്ക്കാ.
6: ഒറ്റയ്ക്കാണ്. ഓ,
7: പിന്നെ അനിയന്റെ കൂടെ ആണ് ഓണം പറ്റുള്ള കാര്യങ്ങളും നടത്തുന്നത്.
6: ഓ ശരി ശരി. അനിയന്റെ വീട് അടുത്ത് തന്നെയാണോ?
7: ഒരു പറമ്പിൽ തന്നെയാ.
6: ഒരു പറമ്പിൽ തന്നെയാ.
7: എനിക്കിപ്പോ 65 വയസ്സ് കഴിഞ്ഞാ. ഞാൻ ഒരു സീനിയർ സിറ്റിസനാ. ഞാൻ.
6: അത് ശരി. അപ്പൊ എന്താ ചെയ്തിരുന്നേ?
7: ഞാൻ ഒരു 4-5 വർഷം മുമ്പ് 76-80 ബോംബെയിലായിരുന്നു. അവിടെ സുഖമില്ലാണ്ട് പോയി. നാട്ടിലെ ആലുവയിലെ ഒരു സ്ഥാപനത്തിൽ
6: ജോലി
7: 96 വരെ പോയിരുന്നു.
6: ആ ബോംബെയിൽ എന്തായിരുന്നു ജോലി?
7: ബോംബെയിലെ മറ്റേ ACC സിമെന്റ് കമ്പനി ഉണ്ടല്ലോ, അസോസിയേറ്റഡ് സിമെന്റ് കമ്പനി സിമെന്റ്.
6: അവിടെ
7: സ്റ്റോർ കീപ്പർ ആയിട്ട് കുറച്ച് നാളെ ഉണ്ടായിരുന്നു. കാലാവസ്ഥ
6: പറ്റാത്തോണ്ട്. ഓ ശരി ശരി.
7: ആലുവയിലെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന്റെ ഓഫീസിൽ പോയി.
6: ആ
7: പിന്നെ ആ

0: വീട്ടുകാരിൽ അച്ഛനും സുഖമില്ലാണ്ടായപ്പോ വേണ്ടാന്ന് വെച്ചു
1: വേണ്ടാന്ന് വെച്ചു.
0: ഇപ്പൊ പെൻഷനും പിന്നെ മറ്റേ നരേന്ദ്രമോദി പി എം കിസാൻ നിധി ഉണ്ടല്ലോ 2000 രൂപ
1: 4 മാസം
0: കൂടും, അതോടൊക്കെ ഇങ്ങനെ കഴിഞ്ഞു
1: അങ്ങനെ കഴിഞ്ഞു പോണു.
0: അപ്പൊ അങ്ങനെയൊക്കെയാണ്.
1: അനിയൻ എന്താ ചെയ്യുന്നേ?
0: അനിയൻ ഇവിടെ അത്താണിക്കൊരു ഫാക്ടറിയില് ജോലി ചെയ്യണ.
1: ശരി, അത്താണി ആദ്യ അത്താണിയല്ലേ.
0: കേരള ആയുർവേദ ഫാർമസി ലിമിറ്റഡ്
1: അവിടെ
0: ഓണാഘോഷത്തിന് പോയേക്കാണ്. എന്റെ കമ്പനി അവർക്ക് ഓണാഘോഷ.
1: ശരി,
0: അപ്പൊ അങ്ങനെയൊക്കെയാണ് വർത്തമാനം.
1: അതൊക്കെയാണ് ഓണവിശേഷങ്ങൾ അല്ലേ.
0: എനിക്ക് ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ആ പറഞ്ഞോളൂ.
0: പി എം വാസുദേവൻ നമ്പൂതിരി മുളഞ്ഞൂർ ഒറ്റപ്പാലം, ജബ്ബാർ ആലങ്ങാട് കോട്ടപ്പുറം, പി വി മുഹമ്മദ് വടക്കേ വാവന്നൂർ പാലക്കാട്, അബ്ദുൽ സലാം അഴീക്കോട്, പിന്നെ പി ജി രാമചന്ദ്രൻ കപ്രശ്ശേരി. എത്ര പേരേ ഉള്ളൂ?
1: ആ ഇവരൊക്കെ സ്ഥിരം റേഡിയോ കേൾക്കുന്നവരാണോ?
0: പിന്നെ റേഡിയോ കേൾക്കുന്നവരാണ് അവര്. റേഡിയോ കൂട്ടായ്മ ഉള്ള അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ വേറെ ഫോണിൽ കൂടി സംസാരിക്കാറുണ്ട്.
1: അത് ശരി ശരി. സ്ഥിരമായിട്ട് റേഡിയോ കേൾക്കുന്ന ഏത് എല്ലാ പ്രോഗ്രാമും കേൾക്കാറുണ്ടോ റേഡിയോയില്?
0: ഞാനെല്ലാം കേൾക്കാറുണ്ടായിരുന്നു. പിന്നെ റെയിൻബോയില് വന്നപ്പോ രാവിലെ സ്വാഗതം കൊച്ചി ഉണ്ടല്ലോ 7 മുതലത്തെ അത് കേൾക്കും. പിന്നെ ഉച്ചക്ക് 12 മുതല് 2 വരെ യുവർ ചോയ്സ് ഉണ്ടല്ലോ, അപ്പൊ എപ്പം കേൾക്കാൻ പറ്റാറില്ല. രണ്ടുകൂടിയും പറ്റില്ലല്ലോ.
1: രണ്ടുകൂടെ പറ്റില്ല. അതെ,
0: രണ്ടുകൂടിയും പറ്റില്ല. അപ്പൊ പിന്നെ വൈകുന്നേരമായ പിന്നെ കേൾക്കാറില്ല. ടിവിയുടെ മുമ്പിലാണ്.
1: ടിവിയുടെ മുമ്പിലാണ്. വെള്ളിത്തിര കേൾക്കാറുണ്ടോ?
0: വെള്ളിത്തിര കേൾക്കാറുണ്ട്. അത് ഞാൻ മുടങ്ങൂല. കറണ്ട് ഇല്ലെങ്കിൽ മൊബൈലിൽ
1: കേൾക്കും.
0: വൈകുന്നേരം 7 മുതൽ 11 മണി വരെ
1: ടിവിയിലാണ്.
0: റേഡിയോ ഓണാക്കി പരിപാടിയില്ല. നമുക്ക് ചാനൽ ചർച്ച അതുപോലെ പരിപാടികളുണ്ട്,
1: എല്ലാം കാണും. അപ്പൊ രാവിലെയാണ് റേഡിയോ, രാവിലെ തൊട്ട് ഉച്ചവരെയാണ് റേഡിയോ കേൾക്കുന്നത് അല്ലേ.
0: റേഡിയോ ഓൺ ആക്കണം.
1: സുഭാഷിതം തൊട്ട് കേൾക്കും.
0: സുഭാഷിതം മുതലേ
1: കേൾക്കും.
0: 7 മണി ആയ ചാനൽ റേഡിയോ മാറ്റും. മറ്റേ സ്വാഗതം കൊച്ചിയിലേക്ക് പോകും. ഞാൻ
1: പറഞ്ഞില്ലേ,
0: കാരണം എന്താ, എനിക്ക് പഴയ പാട്ടുകൾ എന്ന് വെച്ചാൽ ഭയങ്കര ഹര.
1: അത് ശരി,
0: ഞാൻ പഴയ സീനിയർ സിറ്റിസനാണല്ലോ. പിന്നെ ഭയങ്കര അതാണുള്ളത്.
1: അതെ അതെ,
0: അങ്ങനെയൊക്കെയാണ് വർത്തമാനം.
1: അപ്പൊ ഏത് പാട്ടാ ഇന്ന് വേണ്ടേ?
0: പ്രിയതമേ പ്രഭാതമേ എന്നുള്ളത് യേശുദാസ് പറഞ്ഞു. പഴയ ഒരു പാട്ട്,
1: പുഷ്പാഞ്ജലിയിലെ പാട്ടല്ലേ.
0: ചിത്രം എനിക്ക് ഓർമ്മയില്ല.
1: പുഷ്പാഞ്ജലിയിലെ പാട്ടാന്ന് തോന്നുന്നു അതല്ലേ.
0: എനിക്ക് ഓർമ്മയില്ല. പ്രിയതമേ പ്രഭാതമേ എന്ന് തുടക്കം.
1: ആ അത് പുഷ്പാഞ്ജലി എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ്. അതെ അതെ, ശ്രീകുമാരൻ തമ്പി എഴുതി, എം കെ അർജുനൻ ഈണമിട്ട ഗാനമാണ്. ഓക്കെ ഓക്കെ. അപ്പൊ അപ്പൊ എല്ലാവരോടും പറഞ്ഞോളൂ. അപ്പൊ എന്റെ വക ഓണാശംസകൾ. സന്തോഷമായിരിക്കും കേട്ടോ. നിലയത്തില് ഓണസദ്യ ഉണ്ട്, നാളെ ഉണ്ട്. ഓണപ്പരിപാടി കഴിഞ്ഞു, ഓണത്തിന് സദ്യ ഉണ്ട് നാളെ. അതെ അതെ
0: അതെ.
1: ശരി ശരി, അപ്പോ ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാം കേട്ടോ.
0: ആയിക്കോട്ടെ. ഓക്കെ
1: ഓക്കെ
0: ഓക്കെ ഓക്കെ.

0: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
1: കണ്ടീഷൻ സപ്ലൈ.
2: ചേട്ടാ, ഒരു ടി വി വാങ്ങിയാലോ? ഓണം ഒന്നും കൂടെ കളർ ആക്കാമല്ലോ.
3: എന്തായാലും പറ്റിയ സമയ മൈജിയിൽ ടിവികൾക്ക് കിട്ടില്ല ഓഫറുകളാ. ഇ എം ഐ വാങ്ങിയാൽ ഫിനാൻസ് ഓഫറും ഉണ്ട്, ഒപ്പം നിരവധി ഓണ ഓഫറുകളും.
2: ഓണത്തിന് മുൻപ് ടി വി സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാടപ്പാച്ചിൽ ഇന്ന് രാത്രി 12 മണി വരെ.
4: On Kerala's rampant drug crisis, it's the biggest talking point in the state.
5: Elathooril prayapoorthiyagatha penkuttiye lahari nalgi pidipichu garbhiniyaakki.
6: Ningal mayakkumarunnirediraayi adishaktamaya nilavaadu edukkanam.
7: Operation Tufan, the narco hunt enna peril oru paddhathi Kerala police aarambhikkaya. Keralathile mayakkumarunninte vere arakkuka ennulla lakshyathode ഓപ്പറേഷൻ തുഫാൻ.
8: ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതിനോടകം 10,065 അറസ്റ്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു.
9: അതെ, മാറ്റങ്ങൾ വന്നു തുടങ്ങി. ലഹരി വിമുക്തമായ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്.
8: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ. സംഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
10: നമസ്കാരം, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
11: ഹലോ, നമസ്കാരം.
10: ഹലോ, പറയൂ.
11: എന്റെ പേര് അമൽ, ഞാൻ ചേർത്തല വിളിക്കുന്നു.
10: ചേർത്തലയിൽ നിന്ന് അമൽ. ആ,
11: അതെ അതെ.
10: വിശേഷങ്ങളൊക്കെ പറയൂ, ഓണവിശേഷങ്ങൾ പറയൂ.
11: വിശേഷം ഓണം ഒക്കെ ആയിട്ടിരിക്കുന്നു.
10: ആ,
11: അങ്ങനെ പോകുന്നു, സന്തോഷം.
10: ഇന്ന് ഉത്രാടം, ഉത്രാടപ്പാച്ചിലാണോ?
11: അതെ, വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ ഞങ്ങള് രാവിലെ വാങ്ങിച്ചു.
10: വീട്ടിലാരൊക്കെ ഉണ്ട്?
11: വീട്ടില് അച്ഛനമ്മ, ചേട്ടന്, പിന്നെ ഞാനുണ്ട്.
10: ഞാൻ എന്താ ചെയ്യുന്നേ?
11: ഞാൻ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ്, വർക്ക് ചെയ്യുന്നു.
10: ഏത് ഡിപ്പാർട്ട്മെന്റിലാ?

0: ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിൽ.
1: ചേർത്തല തന്നെയാണോ?
0: അല്ല, അത് ചെങ്ങന്നൂരാണ് വർക്ക് ചെയ്യുന്നത്.
1: ചെങ്ങന്നൂരാണ്.
0: അതെ അതെ അതെ. സാറിന്റെ പേര്?
1: എന്റെ പേര് അനുഗോപ് എന്നാണ്.
0: ഓക്കെ ഓക്കെ.
1: അപ്പോ വേറെന്താ വിശേഷമുള്ള? ഓണത്തിന് എന്തൊക്കെയാണ് പരിപാടി?
0: ഓണത്തെ പ്രത്യേകിച്ച് അങ്ങനെ കൂടുതൽ പരിപാടികളൊന്നും ഇല്ല. ഞങ്ങള് ഫ്രണ്ട്സ് ആയിട്ട് പുറത്തു പോകണം, ഒരു സിനിമ കാണണം ആഗ്രഹിക്കുന്നു. അങ്ങനെ
1: ഈ നാല് ദിവസം അവധിയല്ലേ ഓഫീസിലല്ലോ?
0: അവധിയാണ്.
1: അച്ഛനും അമ്മയൊക്കെ എന്താ ചെയ്യണേ വീട്ടില്?
0: അച്ഛനും അമ്മയും വീട്ടിൽ തന്നെയാണ്, അവരിപ്പോ വർക്ക് ചെയ്യുന്നില്ല.
1: വർക്ക് ചെയ്യുന്നില്ല.
0: അതെ അതെ.
1: അവരുടെയൊക്കെ പേര് പറയൂ, അച്ഛന്റെ അമ്മയുടെ പേര് പറയൂ.
0: അച്ഛന്റെ പേര് രവീന്ദ്രൻ, അമ്മയുടെ പേര് കോമളവല്ലി എന്നാണ്. അവരൊക്കെ
1: എല്ലാ പരിപാടികളും കേൾക്കാറുണ്ടല്ലേ?
0: അതെ അതെ അതെ അതെ.
1: സന്തോഷം.
0: ഓണം?
1: ആ ഓണം.
0: സാറിനൊക്കെ?
1: ആ ഇവിടെ സന്തോഷമായിട്ടിരിക്കുന്നു, പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഓണാഘോഷമൊക്കെ നടക്കുന്നു, ഉത്രാടപ്പാച്ചിലാണ്. അനിയനല്ലേ ഉണ്ടെന്ന് പറഞ്ഞേ വീട്ടില്? ചേട്ടൻ. ചേട്ടൻ എന്ത് ചെയ്യുക?
0: അതെ, അദ്ദേഹം അലൂമിനിയം ഫാബ്രിക്കേഷന്റെ വർക്കാണ്. അപ്പൊ അദ്ദേഹം ഇന്ന് ഇവിടെ ഇല്ല, പത്തിന് പോരുകയാണ്.
1: വെള്ളിത്തിര സ്ഥിരമായിട്ട് കേൾക്കാറുണ്ടോ?
0: തീർച്ചയായിട്ടും കേൾക്കാറുണ്ട്.
1: കേൾക്കാറുണ്ട്.
0: ഞാൻ ഇവിടെ ഉണ്ടാവില്ല, കൂടുതലും അച്ഛനമ്മയാണ് കേൾക്കുന്നത്.
1: അച്ഛനും അമ്മയാണ് കേൾക്കുന്നത്.
0: പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ അവധിക്കുള്ള സമയങ്ങളിൽ കേൾക്കും.
1: കേൾക്കും.
0: അതെ അതെ.
1: അപ്പോ ഏത് പാട്ടാ വേണ്ടേ ഇന്ന്?
0: ഇന്ന് പവിത്രം സിനിമയിലെ
1: നന്നായി പാടി കേട്ടോ. പാടുവോ? പാട്ട് പഠിച്ചിട്ടുണ്ടോ?
0: താങ്ക് യു. പാട്ട് കർണാടകയിൽ ഇങ്ങനെ വയലിൻ പഠിച്ചിട്ടുണ്ട്, അപ്പൊ അങ്ങനെ കുറച്ച്
1: പാടാൻ
0: അറിയാം.
1: നന്നായി പാടി. ഇഷ്ടമാണല്ലേ ഈ പാട്ട്?
0: അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ്. ഓണം കൂടി ആയിട്ട്.
1: അതെ അതെ, ഓണമായിട്ടൊരു ചെറിയ ബന്ധമുള്ള പാട്ടാണല്ലോ അല്ലേ? അതെ. ഈ പാട്ടിനകത്ത് ഇങ്ങനെ പൂക്കള ഇടുന്നതും ഒക്കെ കാണിക്കുന്നുണ്ടല്ലോ അല്ലേ?
0: അതെ, തീർച്ചയായിട്ടും. നമ്മുടെ ഒരു കേരളീയ സംസ്കാരം എല്ലാം അതിനകത്ത് വരുന്നു.
1: എല്ലാം ഉണ്ട്. അതെ അതെ അതെ. നല്ല മനോഹരമായ, കേൾക്കാനും കേൾക്കാനും കാണാനും വളരെ മനോഹരമായ ഒരു പാട്ടാണത്. അപ്പോ പാട്ട് വെച്ച് തരാം. അപ്പൊ വെള്ളിത്തിരയിലേക്ക് വിളിച്ചതിൽ സന്തോഷമുണ്ട്. ഇനിയും മുടങ്ങാതെ കേൾക്കണം. അച്ഛനോടും അമ്മയോടും ഒക്കെ അന്വേഷണം പറയൂ കേട്ടോ. ഓണാശംസകൾ.
0: തീർച്ചയായിട്ടും.
1: ശരി. എല്ലാവർക്കും ഓക്കെ. ശരി ശരി.
0: ഓക്കെ, താങ്ക് യു.

0: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
1: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
2: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.
1: ഓണം ഒന്നിച്ച് ആഘോഷമാക്കാനുള്ള എല്ലാ പിന്തുണയുമായി സർക്കാർ നമുക്കൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന്റെ വാക്കുകൾ കേൾക്കാം.
3: ഓണക്കാലം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളികളെല്ലാം ഒന്നായി ചേരുന്ന അപൂർവമായ ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ് ഈ ഓണാഘോഷവും. അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഓണം അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്ക് അതിന് തൊട്ടു മുമ്പായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്.
1: ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് കേരള സർക്കാർ.
4: നമസ്കാരം, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്? ഓണാശംസകൾ പേര് പറയൂ. സദാനന്ദൻ. ആ, എവിടുന്നാ വിളിക്കുന്നത്? സ്ഥലം എവിടെയാ? കൊടുങ്ങല്ലൂർ ആനാപ്പുഴ. ആനാപ്പുഴ കൊടുങ്ങല്ലൂർ ടൗണിൽ തന്നെ അടുത്താണോ? ഏത് വഴിയാ പോണ്ടേ? എങ്ങോട്ട് പോകുന്ന വഴിയില്ല? തൃശ്ശൂരാണ്. അപ്പൊ ആ ഹൈവേ കൂടെ തന്നെ പോകുമ്പോഴാണോ? മാളക്ക് പോകുന്ന വഴി അല്ലേ?

0: നാളെ ആലപ്പുഴ റൂട്ട്.
1: ആ മനസ്സിലായി മനസ്സിലായി.
0: ആനപ്പുഴ
1: ആനപ്പുഴ. അപ്പൊ പറയൂ വിശേഷങ്ങൾ പറയൂ, എവിടം വരെ എത്തി ഓണം?
0: ഓണം ഇപ്പം ഈ പറഞ്ഞ ഒരു പണ്ടത്താരും പാച്ചിലൊന്നുമില്ലല്ലോ ഇപ്പൊ.
1: പാച്ചിലൊന്നുമില്ല അല്ലേ?
0: ആ പണ്ടല്ലേ പാച്ചില്, വൈകുന്നേരം നമ്മളെ പണിയെടുത്ത് കാശ് കിട്ടുള്ളൂ.
1: അതെ അതെ,
0: നല്ല ഓർമ്മ കണ്ടാണ് ഈ പറഞ്ഞത്.
1: ആ
0: 72 വയസ്സായി.
1: 72 വയസ്സായി.
0: ആ അപ്പൊ അതിലേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് കുട്ടികൾക്കെന്നെ ഓട്ടവും അത് മേടിക്കാൻ ജോലിക്കാൻ. അപ്പൊ ഞങ്ങൾ 9 മക്കളാണ്. അപ്പൊ ഓരോരുത്തരെ പണിയാണ്, എടാ മോൻ പോയിട്ട് മേടിക്കും, മോൻ പോയിട്ട് മേടിക്കും, മോള് പോയി അത് മേടിക്കും.
1: അതുകൊണ്ടാണല്ലോ നമ്മൾ അങ്ങനെ ഒരു പ്രയോഗം തന്നെ ഉണ്ടാക്കിയത്, ഉത്രാടപ്പാച്ചിൽ നിന്ന് അല്ലേ. ഇപ്പോ സാധനം മേടിക്കാൻ പാച്ചിലില്ലെങ്കിലും ഉത്രാടപ്പാച്ചിലുണ്ട് കേട്ടോ. നല്ല തിരക്കല്ലേ, നല്ല തിരക്കുണ്ട്. ഒന്ന് ഉറക്കെ സംസാരിക്കാമോ? കുറച്ച് ശബ്ദം കുറവുള്ള പോലെ തോന്നുന്നുണ്ട്.
0: എന്റെ മക്കളും ഇപ്പൊ പൂ മേടിക്കാൻ.
1: ആ എത്ര മക്കളുണ്ട്?
0: രണ്ടാളും.
1: രണ്ടാള്?
0: രണ്ടാളില് മൂത്താളുടെ പേര് കനകകുമാർ.
1: ആ
0: രണ്ടാമത്തെ ആളുടെ പേര് അന്ത്യ.
1: ആ ഇവരൊക്കെ എന്താ ചെയ്യണ? മക്കൾ എന്ത് ചെയ്യുക?
0: മക്കള് ഇവിടെ സാധ്യതയിലൊരു ജോലി ഉണ്ടാവില്ല. പോണം.
1: ആ ഹൗസ് വൈഫാണ്. വീട്ടില് മാളയിലാണ്. കുട്ടികളുണ്ട്? കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു? എത്രയിലാ പഠിക്കുന്നേ?
0: ഒരാള് 8 ക്ലാസ്സില്, മകന്റെ മോള് 8 ക്ലാസ്സില്. മകളുടെ മോള് 1 ക്ലാസ്.
1: 1 ക്ലാസ്. ചെറിയ കുട്ടിയാണ്. ഓണം കഴിഞ്ഞിട്ടേ
0: വരുവുള്ളൂ അല്ലേ?
1: അങ്ങോട്ട്
0: അവന്റെ വീടുക്ക്, മരുമോളുടെ വീടുക്ക് പൂനമ്മാവനായി.
1: അപ്പൊ അവരങ്ങോട്ട് പോകും. ഇവരിങ്ങോട്ട് വരും. ആ വീട്ടിലെപ്പോഴും ആളുണ്ടല്ലോ അല്ലേ? എവിടെയുണ്ട്? വീട്ടിലില്ലേ? റേഡിയോ കേൾക്കാറുണ്ടോ?
0: റേഡിയോ
1: കൂട്ടാണത്.
0: ആ റേഡിയോന്റെ കൂട്ടുകാരാണ് എന്റെ അച്ഛൻ. ഏതെല്ലാം റേഡിയോ കേൾക്കണമെന്ന് ചത്ത അറിയ തലക്കം ഭാഗത്ത് എല്ലാ ദേശങ്ങളും അറിയാറുണ്ട്.
1: അന്ന്
0: കൊച്ചിയൊന്നുമില്ലല്ലോ, തൃശ്ശൂർ ആലപ്പുഴയല്ലേ ഉള്ളൂ.
1: അതെ അതെ, കൊച്ചിയില്ല. ആ
0: അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാനും ശ്രീലങ്കയൊക്കെ നോക്കണത്. എന്റെ പേരക്കാവലോന്നുണ്ടാ സംസാരിക്കണം കൊച്ചിയിലേക്ക്.
1: കൊടുക്കൂ, സംസാരിക്കാൻ പറയൂ. ആ കൊടുത്തോ കൊടുത്തോ. ആ ഹലോ പറയൂ. പേരെന്താ പറഞ്ഞേ? പേര് ഞാൻ മറന്നുപോയി. ആതിര. ആ ഹാപ്പി ഓണം, ഹാപ്പി ഓണം. ജോലി ചെയ്യുന്നുണ്ടോ? എവിടെയാ? ഓണത്തിരക്കിലാണല്ലേ. ആ കൊടുത്തു കൊടുത്തു. അപ്പൊ ഏത് ഏത് പാട്ടാ ഇന്ന് വേണ്ടേ? നീതിപീഠം. നീതിപീഠത്തിലല്ലേ? ദൈവം മനുഷ്യനായി പിറന്നാൽ. ആ നീതിപീഠത്തിലെ പാട്ട് വെച്ചുതരാം കേട്ടോ. ഒത്തിരി നാളായല്ലേ. അപ്പൊ വെച്ചുതരാലോ. അപ്പോ വിളിച്ചതിൽ സന്തോഷം. ഇനിയും മുടങ്ങാതെ എല്ലാ പരിപാടികളും കേൾക്കണം കേട്ടോ. അപ്പൊ ശരി, എല്ലാവർക്കും ഓണാശംസകൾ. എല്ലാവർക്കും ഓണാശംസകൾ.
0: ഒരു കവിതയുണ്ട്.

0: ആ
1: കവിതരാജൻ
0: ഓ
1: പിന്നെ കിടക്കലെ സാഹിനി അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ.
0: അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. അപ്പൊ പാട്ട് കേൾക്കാം.
1: ശരി
0: ശരി ശരി ശരി.

0: ഇതിലും വലിയ വിലക്കുറവ് ഇനി ഇല്ല. മൈജി ഉത്രാട പാച്ചിൽ ഇന്ന് രാത്രി 12 വരെ മാത്രം
1: 80% വരെ ഡിസ്കൗണ്ട്.
0: ഓരോ പർച്ചേസിനും മൈജിയുടെ ഓണ സമ്മാനവും ഉറപ്പ്.
1: വൈകല്ലേ, ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലേക്ക് വരൂ.
2: എന്റെ പേര് സിനി, ഞാനൊരു സ്റ്റുഡന്റ് ആണ്. ഇപ്പോ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങിയ പിന്നെ എന്റെ അച്ഛനും അമ്മയ്ക്കും നല്ലൊരു തുക മിച്ചം വെക്കാൻ പറ്റുന്നുണ്ട്.
3: ഞാൻ ഡെയ്സി, എന്നും ടൗണിൽ പോയി മീൻ വിറ്റാണ് ഞാൻ ജീവിക്കണേ. കിട്ടണ പൈസ നല്ലൊരു തുക പോയി വരാൻ തന്നെ ആവും. ഗവൺമെന്റ് പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങിയ പിന്നെ ആ നഷ്ടം കുറഞ്ഞു.
4: ഞാൻ സിന്ധു, ഡെയിലി യാത്രയ്ക്ക് തന്നെ എനിക്ക് നല്ലൊരു സംഖ്യ വരുമായിരുന്നു. ഇപ്പോ സർക്കാർ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങിയപ്പോ അത് സേവിങ്സ് ആയി മാറി.
5: എന്റെ പേര് അഞ്ജലി. ഡെയിലിയുള്ള ബസ് ചാർജ് ഒഴിവായപ്പോ തന്നെ വലിയൊരു ആശ്വാസമായി.
6: നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നായി പാലിച്ചുകൊണ്ട് സർക്കാർ നിങ്ങളുടെ ഒപ്പം.
7: പ്രിയദർശിനി KSRTC സൗജന്യ യാത്രാ പദ്ധതി. പ്രായ വരുമാന ഭേദമന്യേ സ്ത്രീകൾക്കും ട്രാൻസ് വിഭാഗത്തിനും ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര.
6: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ. സദ്ഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
8: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
9: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.
10: നമസ്കാരം, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
11: നമസ്കാരം.
10: നമസ്കാരം, പറയൂ, പേര് പറയൂ.
11: ഞാൻ ശോഭന.

0: ശോഭന, എവിടെന്നാ വിളിക്കുന്നേ?
1: കണ്ണമാലി.
0: കണ്ണമാലി. ആ ആ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
1: നല്ല വിശേഷം. ഓണമല്ലേ നാളെ?
0: ഓണമാണ് നാളെ. ഇന്ന് ഉത്രാടമായി, തിരക്കിലായിരിക്കും അല്ലേ ഓണത്തിന്റെ?
1: തിരക്കിലാണ്.
0: ഓണമായിട്ട് എന്താ പരിപാടി? ഓണക്കളി കളിക്കാറുണ്ട് അവിടെ എല്ലാരുമായിട്ടല്ലേ? ഉണ്ടാവും പരിപാടികളൊക്കെ ഉണ്ടാവും അല്ലേ?
1: പരിപാടികളൊക്കെ ഉണ്ട്.
0: ആ എന്താ ചെയ്യുന്നേ? ജോലി എന്തിനും ചെയ്യുന്നുണ്ടോ? വീട്ടമ്മ എന്ന് പറയുന്നത് തന്നെ വലിയ ജോലിയല്ലേ
1: അല്ലേ?
0: ആ വീട്ടില് വേറെ ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: വീട്ടില് ഞാനും ഭർത്താവും മോനും മൂന്ന് പിള്ളേരും അമ്മോന്റെ ഭാര്യയുണ്ട്.
0: ആ ഭർത്താ ഹസ്ബൻഡ് എന്താ ചെയ്യണ?
1: മത്സ്യം പിടിക്കാൻ പോകും, വീശാൻ പോകും.
0: ആ ആ ശരി. പേരെന്താ?
1: പേര് സുബ്രഹ്മണ്യൻ.
0: ആ എല്ലാവരുടെയും പേര് പറ, മക്കളുടെ പേര് പറയൂ, കൊച്ചുമക്കളുടെ പേര് പറയൂ.
1: എനിക്ക് മൂന്ന് മക്കളാണ്.
0: ആ
1: അവർ എന്താ പേര്? മൂത്ത മകന്റെ പേര് ബിനു. ഇളയതിന്റെ അതിന്റെ താഴെ ഉള്ളത് പെണ്ണാണ് ബീന. അതിന്റെ താഴെ ബിനീഷ്.
0: എല്ലാം ബി ബി ബി. ആ
1: മൂത്തവന് മൂന്ന് മക്കളുണ്ട്, മൂന്നും പെൺപിള്ളേരാണ്. അവര് മൂന്നുപേരും പഠിക്കണ. ഒരാള് പി ജി സെക്കൻഡ് ഇയർ, രണ്ടാമത്തെ ആള് പ്ലസ് ടു, മൂന്നാമത്തെ ആള് പ്ലസ് വൺ പഠിക്കണ്. പിന്നെ മോള് മരുമോള് ഒരു മാളിൽ ജോലിക്ക് പോണുണ്ട്. പിന്നെ മകൻ, ഇളയ മകന് രണ്ടു കുട്ടികളുണ്ട്. മൂത്തത് പ്ലസ് ടു പഠിക്കുന്ന, ഇളയത് അഞ്ചിലാണ്. ഭാര്യ തയ്ക്കണ, മകന് തയ്യലിന്റെ പണി. പിന്നെ മകൾക്ക് രണ്ടു കുട്ടികളുണ്ട്. അപ്പൊ ഒരാള് ബി എഡിന് പഠിക്കണ്, ഒരാള് പി ജിക്ക് പഠിക്കണ്. അവര് രണ്ടുപേരും ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണേണ്. മോന്റെ പേര്, മരുമോന്റെ പേര് ബിജു, മകളുടെ പേര് ബീന.
0: അപ്പൊ എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു അല്ലേ? ഒരു സന്തുഷ്ട കുടുംബം അല്ലേ?
1: സന്തുഷ്ട കുടുംബം.
0: അപ്പൊ ഓണമായിട്ട് ഓണക്കളികളുണ്ട്. നാളെ സദ്യ ഉണ്ടാക്കണ്ടേ?
1: നാളെ സദ്യ ഉണ്ടാക്കും. വൈകുന്നേരം കറികളൊക്കെ വെക്കും.
0: പിന്നെ പലഹാരങ്ങൾ എന്തൊക്കെയാ ഉണ്ടാക്കുന്നത്? ഓണം സ്പെഷ്യൽ എന്തൊക്കെയാണ്?
1: പലഹാരങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഓണത്തിന് ഉണ്ടാക്കാറില്ല.
0: അച്ചപ്പം ഒന്നും ഉണ്ടാക്കില്ല?
1: ഇല്ല ഇല്ല, അങ്ങനെ ഒന്നും ചെയ്യാറില്ല.
0: നാളെ എന്ത് പായസം ഉണ്ടാക്കുന്നേ?
1: നാളെ പരിപ്പ് പായസം.
0: പരിപ്പ്. അപ്പോ ഓണമായിട്ട് മോളൊക്കെ വരുവോ? വീട്ടിലോട്ട് വരുവോ?
1: വരും.
0: നാളെ വരും അല്ലേ? ഓണത്തിന് വരും.
1: നാളെ വർഷം കഴിഞ്ഞ് വരും.
0: എന്നെ എവിടെയെങ്കിലും ഒക്കെ പോകുന്നുണ്ടോ? കറങ്ങാനൊക്കെ പോകുന്നുണ്ടോ ഓണമായിട്ട്? എല്ലാവർക്കും അവധിയില്ലേ?
1: അങ്ങനെയൊന്നും ഇടക്കൊക്കെ പോകാറുണ്ട്. എല്ലാവർക്കൊന്നും പോവില്ല.
0: എല്ലാവരും കണ്ണമാലി ഭാഗത്ത് തന്നെയാണോ താമസിക്കുന്നത്?
1: അടുത്ത തന്നെയാണ്. മോൻ മാറി താമസിക്കുന്ന, മോളെ അടുത്താ കെട്ടിച്ചേക്കണത്. അങ്ങനെ എല്ലാവരും
0: അടുത്തടുത്ത്.
1: ശകലമുണ്ട്.
0: മഴയായിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അവിടെ ആ ഭാഗത്തൊക്കെ? കണ്ണമാലി
1: ഇല്ല, ഇവിടെ മഴയായിട്ട് ഒരു കുഴപ്പമൊന്നും ഇല്ല.
0: കടലടുത്തില്ലയോ കണ്ണമാലിയുടെ? ഇല്ലേ?
1: കടലടുത്താണ്, കടലടുത്തുണ്ട്.
0: കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ?
1: ഇല്ല ഇല്ല.
0: അപ്പോ സന്തോഷം. പിന്നെ ഏത് പാട്ടാ വേണ്ടേ? സ്വന്തം സ്വന്തം ബാല്യത്തിലൂടെ, മധ്യവേനലിലെ പാട്ടാണോ അതല്ലേ?
1: ആ
0: വെച്ചു തരാം, വെച്ചു തരാം. പാടുവോ?
1: ഞാൻ
0: പാടിക്കോ, പാടിക്കോ.
1: സ്വന്തം സ്വന്തം

കണ്ണാടി പുഴ കാണുമ്പോ, കണ്ണീർ കനവുകൾ തെളിയുമ്പോ, വെറുതെ വെറുതെ.

0: അടിപൊളി അടിപൊളി. എനിക്ക് ശബ്ദം കേട്ടപ്പോ തോന്നി പാട്ട് പാടുന്നു, അതാ ഞാൻ ചോദിച്ച പാടുവോന്ന്. പാട്ട് പഠിച്ചിട്ടുണ്ടോ?
1: എനിക്ക് വിറയല് വന്നിട്ട് പാടാൻ പറ്റുന്നില്ല.
0: അത് കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. എന്തിനാ വിറക്കണേ? നമ്മുടെ ആദ്യമായിട്ട് വിളിച്ചതാണോ? അത് ശരി. അപ്പൊ ഉത്രാടമായിട്ട് ആദ്യമായിട്ട് വിളിച്ചിട്ട് തന്നെ കിട്ടിയല്ലോ. ഒരുപാട് പേര് വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് പരാതി പറയുന്നതാ. അപ്പൊ നോക്കൂ, ഇത് ആദ്യമായിട്ട് വിളിച്ചപ്പോ തന്നെ കിട്ടി അല്ലേ. അപ്പോ സന്തോഷം, വിളിച്ചതിൽ സന്തോഷം, പാട്ടുപാടി തന്നതിൽ സന്തോഷം. അപ്പൊ എല്ലാവർക്കും ഓണാശംസകൾ പറയണം കേട്ടോ. എന്റെ പേര് അനുഗോപ് എന്നാണ്. ആകാശവാണി കേൾക്കാറില്ലേ എപ്പോഴും? എപ്പോഴും കേൾക്കും. എന്നിട്ട് എന്ത് പറ്റി വെള്ളിത്തിരയിലേക്ക് ഇതുവരെ വിളിക്കാതിരുന്നത്?
1: അത് എനിക്ക് നമ്പര് പെട്ടെന്ന് കിട്ടുന്നില്ല, ഇന്ന് പിള്ളേരുണ്ടായോണ്ട് അങ്ങനെ എഴുതി എടുത്ത് തന്നു.
0: ശരി ശരി. അപ്പോ നമുക്ക് പാട്ട് കേട്ടാലോ? എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. ശരി അപ്പൊ, ശരി അപ്പൊ കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഓണാശംസകൾ.
1: ആ ശരി.

അപ്പോൾ ഇന്നത്തെ വെള്ളിത്തിരയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് വെള്ളിത്തിരയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ അനുഗോപാണ്. സാങ്കേതിക സഹായം നൽകിയത് വിജി വർഗീസ്, ജിജി ചെറിയാൻ. ഇന്ന് കോളെടുക്കാൻ എന്നെ സഹായിച്ചത് ഡെയ്സി ബിജു, ഹണിമോൾ.

0: വെള്ളിത്തിര നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 2:59:30. ഇനി 3 മണിക്ക് നാടകം ദ റിയൽ എക്സിറ്റ് തിരുവനന്തപുരം റിലേ.

ഓണം ദ റിയൽ എക്സിറ്റ് നാടകം. രചന ഷെരീഫ് പാങ്ങോട്. സംവിധാനം റൂബി ബാബു. ശബ്ദം നൽകുന്നവർ ശരത് ദാസ്, റോസ്ലിൻ വയലുങ്കൽ, പരമേശ്വരൻ കുര്യാത്തി, എസ് കെ മിനി, ജയചന്ദ്രൻ ബി, ആൻസി ടി കെ, ഹരി കുഴുത്തോടൻ, അളകനന്ദ ഡി ബി.

0: ഇതേ ദേ റമീസ് വന്നു.
1: അതിരാവിലെ ഇങ്ങോട്ട് വന്ന് ബുദ്ധിമുട്ടായോ?
0: ഏയ് ഇല്ലല്ല, വാ കേറ് വാ.
2: മോനെ ചായ എടുക്കട്ടെ?
1: വേണ്ട ആന്റി, രാവിലെ ചായ ശീലമില്ല. ഒരു വെജിറ്റബിൾ ജ്യൂസ് കുടിച്ചിട്ടാ ഇങ്ങോട്ട് ഇറങ്ങിയത്.
0: ആ, ഞാൻ ഫ്ലവർ ഷോപ്പിലേക്ക് പോകാൻ റെഡിയാവുകയായിരുന്നു. എന്തായാലും നേരിൽ കാണാൻ പറ്റിയല്ലോ.
1: അല്ല, കല്യാണം പറയാൻ വരാൻ താമസിച്ചു, ഡേറ്റും എടുത്തു. സോറി കേട്ടോ.
0: ഏയ് അത് സാരമില്ല, പെങ്ങളുടെ കല്യാണം ആവുമ്പോ നല്ല തിരക്കുണ്ടാവില്ലേ.
2: കഴിഞ്ഞ ഞായറാഴ്ച വരുമെന്ന രാജീവ് വിളിച്ചപ്പോ പറഞ്ഞതേ, ഞങ്ങൾ വിചാരിച്ചു മറന്നു കാണുമെന്ന്.
1: അയ്യോ അങ്ങനെ മറക്കോ, ദുബൈയിൽ നിന്ന് വന്നിട്ട് രണ്ടാഴ്ചയായി. ഇതിനിടയ്ക്ക് ഡൽഹി വരെ ഒന്ന് പോയേണ്ടി വന്നു, അവിടെ ഒരു റിക്രൂട്ട്മെന്റ് ഉണ്ടായിരുന്നേ.
0: കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ഏകദേശം ആയി കാണും അല്ലേ?
1: പിന്നെ ഒന്നും പറയണ്ട, എന്റെ സിസ്റ്റർക്ക് ഞാനില്ലാതെ ഒന്നും പറ്റില്ല. പക്ഷെ എന്ത് ചെയ്യാം, പർച്ചേസിനൊന്നും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല.
2: റമീസ് ലീവിലല്ലേ വന്നത്?
1: ആ, ഇടയ്ക്ക് ഞങ്ങളുടെ കമ്പനിയിൽ കുറച്ച് ക്രൈസിസ് ഒക്കെ വന്നു. ഇപ്പൊ എം ഡി മാത്രമല്ല ഞാൻ, പാർട്ണർഷിപ്പും ഉണ്ട്. അതുകൊണ്ട് നാട്ടിലാണെങ്കിലും അവിടുത്തെ കാര്യങ്ങളിൽ നിന്ന് മാറിയിക്കാൻ കഴിയില്ല.
2: രാജു വിളിക്കുമ്പോ പറയും ദിവസം മൂന്നോ നാലോ മീറ്റിംഗ് ഒക്കെ ഉണ്ടാവുമെന്ന്.
1: ആഹ്, അവന് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ കൺഫേം ആയിട്ടുണ്ട്, നാളെ നൈറ്റിലെത്തും.
0: അവൻ പറഞ്ഞില്ല, പക്ഷെ കൊച്ചുമോൾ എനിക്ക് മെസ്സേജ് ഇട്ടു.
2: അവിടുത്തെ കല്യാണത്തിനാണ് ധൃതി പിടിച്ചു വന്നതെങ്കിലും ഇപ്രാവശ്യം ഞങ്ങൾ കുടുംബത്തോടെ

0: ഓണം ആഘോഷിക്കണമെന്ന വിചാരിക്കുന്നതേ.
1: സത്യത്തിൽ അവൻ ഞങ്ങളുടെ കമ്പനിയിലുള്ളതേ എനിക്കൊരു വലിയ ആശ്വാസമാണ്.
2: രമീസ് ഉള്ളതുകൊണ്ടല്ലേ രാജീവിന് പെട്ടെന്ന് വിസ കിട്ടിയതും ജോലി ശരിയായതും എല്ലാം.
0: രമീസിന്റെ വാപ്പയാ ഈ ഓഫർ അവന് കൊടുത്തത്. ചേട്ടനുമായിട്ട് വാപ്പയ്ക്ക് വളരെ അടുപ്പമാ.
1: എന്നിട്ട് ബാപ്പ മോളുടെ കല്യാണം വിളിക്കാൻ കൂട്ടുകാരന്റെ വീട്ടിൽ വന്നില്ലല്ലോ, എന്നെയല്ലേ ഏൽപ്പിച്ചത്.
2: കാര്യങ്ങളൊക്കെ കാണുമ്പോ പറയും, രാജീവ് രമീസിന്റെ കമ്പനി ജോലി ചെയ്യുന്നതുകൊണ്ടാവും കല്യാണം പറയാൻ അങ്ങോട്ട് ഏൽപ്പിച്ചത്.
1: അപ്പോ എല്ലാം പറഞ്ഞ പോലെ ഞായറാഴ്ചയാണ് കല്യാണം, എല്ലാവരും നേരത്തെ എത്തണം. അത് മാത്രമല്ല, കല്യാണത്തിനുള്ള ഹാരം അങ്കിളാണ് ചെയ്തു തരേണ്ടത്.
0: അതൊക്കെ രാജീവ് രണ്ടാഴ്ച മുമ്പ് ഏർപ്പാട് ചെയ്തു.
2: ഹാരം കെട്ടാനുള്ള മോഡലിന്റെ ഫോട്ടോയും അയച്ചു തന്നു.
1: ആഹാ, എന്നാ പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ, ഇനി മെഹന്തി, ഹൽദി, സംഗീത നൈറ്റ്, തിരക്കോട് തിരക്ക.
0: അതെ, അപ്പുറത്തെ നിർമ്മല രമേശിനോട് എന്തോ പറയാൻ വേണ്ടി കാത്തിരിക്കുന്നു.
1: നിർമ്മലേച്ചി, ചേച്ചിയുടെ വീട്ടിൽ കൂടി കേറണം എന്ന് ഉദ്ദേശിച്ചാ ഞാൻ വന്നതേ. നിർമ്മലേച്ചി എന്റെ സിസ്റ്ററുടെ കല്യാണത്തിന് കൃത്യമായി എത്തണം.
3: ഉറപ്പായും വരും.
1: എന്താ ചേച്ചിക്ക് പറയാനുള്ളത്?
3: സന്ദീപിന് ഓണത്തിന് നാട്ടിൽ വരണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ലീവ് കിട്ടിയിട്ടില്ല. സ്പോൺസർ രമീസിന്റെ ഒരു സുഹൃത്താണെന്ന് അറിഞ്ഞു. ഒന്ന് റെക്കമെൻഡ് ചെയ്യാമോ?
1: എന്റെ പൊന്നിയേച്ചി, അവന്റെ കമ്പനിയിൽ ഓണം ഒരു കൾച്ചറൽ ലീവായി പോലും കിട്ടില്ല. അതുമല്ല, കമ്പനി ഒരു ഡൗൺ സിറ്റുവേഷനിലാണ്. ഒരു കാരണവശാലും ലീവ് കിട്ടില്ല.
3: വിളിക്കുമ്പോഴൊക്കെ രമീസിനെ കാണുന്നെങ്കിൽ ഒന്ന് പറയാൻ പറയുമായിരുന്നു. അതുകൊണ്ടാണ്.
1: സ്പോൺസർ എന്റെ സുഹൃത്തൊക്കെ തന്നെയാ. ഞാൻ പറഞ്ഞാൽ ദാറ്റ്സ് ഓൺ ഹിം നോട്ട് മീ, ഇതായിരിക്കും അയാളുടെ മറുപടി.
0: മൂന്നാല് വർഷമായി സന്ദീപ് ഓണത്തിന് നാട്ടിലില്ലല്ലോ, അതുകൊണ്ടായിരിക്കും ഇപ്പോ ഒരു മോഹം.
2: ഓ, വിദേശത്തൊക്കെ ജോലിക്ക് പോകുമ്പോ അവിടുത്തെ സാഹചര്യങ്ങൾ കൂടി നോക്കി നിന്നല്ലേ പറ്റൂ.
1: സത്യത്തിൽ നാട്ടിലെ സകല സന്തോഷങ്ങളും ബലികഴിച്ചിട്ടാണ് ഓരോരുത്തരും വിദേശത്ത് പണിയെടുക്കുന്നത്. ജീവിക്കാൻ അതേ പറ്റൂ.
3: അവൻ വിളിക്കുമ്പോഴൊക്കെ ഞാനത് പറയാറുണ്ട്. ഇപ്പൊ അവൻ സ്പോൺസറിനെ ഒരു ശത്രു ആയിട്ടാണ് കാണുന്നത്.
1: ഞാനൊരു കാര്യം പറയാം ബ്ലൈൻഡ്ലി, അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ ലൈഫ് ടൈം ബാൻ ചെയ്ത് കേറ്റിവിടും.
3: ഞാൻ അവനോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. ജോലി കളഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാ പറ്റില്ല.
2: എടുത്തു ചാടിയാൽ കഴുത്തൊടിയും. വീട്ടിൽ നിർബന്ധം കാണിക്കുന്നത് പോലെ അവിടെ പറ്റില്ലല്ലോ, അല്ലേ റമീസേ?
0: രാജീവ് ഓണത്തിന് നാട്ടിലുണ്ടെന്ന് അറിയുമ്പോ പിന്നെ കൂടുതൽ വിഷമമാവും സന്ദീപിന്.
2: രാജീവിന്റെ എം ഡി റമീസാണ്, അതുപോലല്ലോ സന്ദീപിന്റെ കാര്യം.
3: ഞാൻ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്ന് എനിക്കറിയില്ല.
1: കരിയർ ഡെവലപ്പ് ചെയ്ത് നല്ലൊരു ഭാവി ഉണ്ടാക്കണോ അതോ നാട്ടിൽ വന്ന് ഓണം കൂടണോ, അത് ചോദിച്ചാ മതി. അല്ലെങ്കിൽ എക്സിറ്റ് വിസ അടിച്ചു വിടാൻ ഞാൻ പറയാം.
3: അയ്യോ, അതൊന്നും വേണ്ട. അവൻ ഇങ്ങനെ നിർബന്ധിച്ച് പറയുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചതാ.
1: സന്ദീപ് നല്ല സ്കില്ലുള്ള ചെറുപ്പക്കാരനാ, ഒന്ന് പിടിച്ചു നിന്നാൽ കമ്പനിയുടെ മാനേജർ വരെയാകാം. പക്ഷേ ഈ സ്വഭാവമാണെങ്കിൽ നടക്കില്ല.
3: ഈശ്വരാ, അവൻ സമാധാനത്തോടെ അവിടെ നിന്നാൽ മതിയായിരുന്നു.
1: നിർമ്മലേച്ച് വിഷമിക്കണ്ട, ഇതൊക്കെ ഒരു പ്രവാസിയുടെ ജീവിതത്തിൽ ഉള്ളതാ. എന്നാ ഞാൻ ഇറങ്ങുന്നു, അപ്പോ കല്യാണത്തിന് കാണാം. ബൈ.
0: ആയിക്കോട്ടെ.

0: നിർമ്മലേ, മോൻ എന്തെങ്കിലും പറയുന്നത് നീ മൈൻഡ് ചെയ്യണ്ട. ഇപ്പോ അവൻ അവിടെ നിൽക്കട്ടെ.
1: ആ, ഇവിടത്തെ പോലെ അവിടെ ഒരു മോനല്ലേ ഉള്ളൂ. ഓണത്തിനെങ്കിലും കണ്ടില്ലെങ്കിൽ പിന്നെ അവന് വിഷമം വരില്ലേ?
0: ആ, ഒരു കുടുംബമൊക്കെ ആയി അവിടെ സെറ്റിലാവുമ്പോ ഓണത്തിന് നാട്ടിൽ വരണമെന്ന ചിന്തയൊക്കെ അങ്ങ് പോവും.
1: എന്തായാലും രാജീവ് ഇപ്പോ വന്ന ഓണം കഴിഞ്ഞ് തിരികെ പോവും, അത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്.
2: ഇനിയിപ്പോ രണ്ടാഴ്ചയല്ലേ ഉള്ളൂ ഓണത്തിന്, അപ്പൊ എന്തായാലും ഉണ്ടാകും.
1: ഫോൺ ബെല്ലടിക്കുന്നു, ഓടിച്ചു നിൽക്ക്.
2: ആ, ഈശ്വര സന്ദീപ് ആയിരിക്കും.
0: ആ, റമീസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവനോടൊന്ന് കടുപ്പിച്ച് പറയ്, അപ്പൊ മനസ്സിലാവും.
2: ഹലോ, ഹലോ മോനെ.
3: ആ അമ്മ, ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു, അമ്മ എവിടെ പോയിരുന്നു?
2: എടാ, അപ്പുറത്തെ രാജീവിന്റെ വീട്ടിൽ റമീസ് കല്യാണം പറയാൻ വന്നു. ഞാൻ നിന്റെ കാര്യം പറയാൻ പോയതാ. നമ്മളെ കല്യാണം വിളിച്ചിട്ടുണ്ട് കേട്ടോ.
3: അവൻ എന്തു പറഞ്ഞു?
2: നിന്റെ സ്പോൺസർ ഈ സമയത്ത് ലീവ് തരില്ലെന്നാണ് പറയുന്നത്.
3: അവരൊക്കെ ഭയങ്കര കഞ്ചൂസാണമ്മാ, രണ്ടിനും പണം ഉണ്ടാക്കണമെന്നേ ഉള്ളൂ, മണി മൈൻഡ് സെറ്റ്.
2: അതെന്തോ ആയിക്കോട്ടെ, നീ ഇപ്പൊ ഒന്നും ചോദിക്കാൻ പോണ്ട. അടുത്ത വർഷം നമുക്ക് ഒന്നിച്ച ഓണം കൂടാ.
3: ഞാൻ എച്ചാറിനോട് ഒന്നുകൂടെ ചോദിക്കട്ടെ, എന്തായാലും നാട്ടിലെ ഓണം വൈബ്സ് മിസ് ചെയ്യാൻ പറ്റില്ല, ഇല്ലെങ്കിൽ ഞാൻ എല്ലാം കളഞ്ഞിട്ടങ്ങ് വരും.
2: മോനെ, നീ എടുത്തു ചാടി ഒന്നും

0: കാണിക്കരുത്.
1: ഞാൻ നാട്ടിൽ വരുന്നതിനോട് അമ്മയ്ക്ക് ഒരു താല്പര്യമില്ല, പക്ഷെ എന്റെ ഫ്രണ്ട്സ് എന്നെ വിളിക്കുന്നുണ്ട്.
0: മോനെ, നീ എന്താണ് ഈ പറയുന്നത്? എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ നിന്നെ വളർത്തിയത്. വീട് വെച്ചതിന്റെ കടം ഇതുവരെ തീർന്നിട്ടില്ല, അതുകൊണ്ടല്ലേ.
1: ഡാർക്ക് ഡയലോഗ് ഒന്ന് നിർത്തമ്മ, കേട്ട് കേട്ട് മടുത്തു. ഞാൻ ലീവ് കിട്ടിയാലും നാട്ടിലേക്ക് വരുന്നില്ല, പോരെ.
0: ഡാ മോനെ, അങ്ങനെയല്ല. അപ്പുറത്തെ കൃഷ്ണേട്ടനും ഗീതേച്ചിയും ഒക്കെ പറയുന്നു ഇപ്പൊ വരാതിരിക്കുന്നതാണ് നല്ലതെന്ന്.
1: അവരുടെ മോൻ ഓണത്തിന് അവിടെ കാണുമല്ലോ, അതുകൊണ്ട് അവർക്ക് എന്തും പറയാം. അമ്മയുടെ മോൻ ഞാനല്ലേ.
0: എടാ മോനെ, നിന്നെ അടുത്ത് കാണാൻ അമ്മ കൊതിക്കുകയാണ്. പക്ഷെ നിന്റെ ഭാവി ഓർത്താണ് അമ്മ പറയുന്നത്.
1: എനിക്ക് ഒന്നും പറയാനില്ല അമ്മ, ഞാൻ കട്ട് ചെയ്യോ.
0: ഹലോ ഹലോ ഹലോ മോനെ, ഡാ എന്ന നീ ഇങ്ങ് വാ. ഹലോ പറഞ്ഞു തീരും മുമ്പ് അവൻ ഫോൺ വെച്ചു. മനസ്സ് വിഷമിച്ച എന്റെ കുഞ്ഞിനൊന്നും വരുത്തരുതേ ഈശ്വരാ.

0: എന്താ ചേച്ചി അത്യാവശ്യമായി വരാൻ പറഞ്ഞേ?
1: പേടിച്ചു പോയോ നീ? രാജീവ് ഫാമിലി ഇന്നലെ വന്നു.
0: സന്ദീപിന്റെ കാര്യമെല്ലാം പറഞ്ഞോ?
1: ടെൻഷൻ ഒന്നും ആവണ്ടടി, അവനൊരു കുഴപ്പമില്ല. ഏ സന്ദീപേ, നിനക്കൊരു ഗിഫ്റ്റ് കൊടുത്തയച്ചിട്ടുണ്ട്, ഗോൾഡ്.
0: ഏ, പൈസ ഇല്ലാത്ത സമയത്ത് അവൻ എന്തിനാ ഇതൊക്കെ മേടിച്ചു കൊടുത്തയച്ചെന്നറിയില്ല.
1: ഓണമൊക്കെ ആയതുകൊണ്ട് അവന്റെ ആഗ്രഹമായിരിക്കും.
2: ആ നിർമ്മലേച്ചി, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്.
1: നിങ്ങൾ സംസാരിക്കേ, ഞാൻ വരുന്നേ.
0: രാജീവേ, യാത്രയൊക്കെ സുഖമായിരുന്നോ?
2: കുറച്ച് ലേറ്റ് ആയി, എന്നാലും കംഫർട്ടബിൾ ആയിരുന്നു.
0: വൈഫും മോളും ഒക്കെ എവിടെ?
2: രണ്ടുപേരും നല്ല ഉറക്കത്തിലായിരിക്കും.
0: സന്ദീപിനെ കണ്ടിരുന്നു അല്ലേ?
2: ആ, നാട്ടിൽ വരാൻ പറ്റാത്തതുകൊണ്ട് അവൻ നല്ല ഗ്ലൂമി മൂഡിലാ. സാരമില്ല, ആൾ പാർട്ട് ഓഫ് ലൈഫ്.
0: ഞാൻ എന്ത് ചെയ്യും, ലീവ് കിട്ടിയല്ലേ പറ്റൂ.
2: അവന്റെ സ്പോൺസറേ ഒരു റഫ് ആൻഡ് ടഫ് മനുഷ്യനാ, ഹാർഷായിട്ടേ സംസാരിക്കൂ, പക്ഷെ സ്നേഹിച്ചാ പിന്നെ ഒരു രക്ഷയില്ല.
0: അടുത്ത ഓണത്തിനെങ്കിലും നാട്ടിലുണ്ടാവാൻ കഴിയട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. ഇപ്പൊ അവൻ എന്നോട് പിണങ്ങിയെന്നാണ് തോന്നുന്നത്.
2: ഏയ്, അങ്ങനെയൊന്നും ഇല്ല ചേച്ചി. കെട്ടുതാലി വരെ നഷ്ടപ്പെടുത്തിയിട്ടല്ലേ ചേച്ചി അവനെ ഗൾഫിലേക്ക് വിട്ടത്. അവനെ അവന്റെ എക്സ്പെൻസസ് ഒക്കെ കുറച്ച് ഭക്ഷണത്തിലുള്ള കാശ് വരെ സേവ് ചെയ്തിട്ടാ ഈ ഗോൾഡ് ചെയിൻ വാങ്ങിത്തന്നത്. അത് ഈ ഓണത്തിന് നേരിട്ട് തരണമെന്നായിരുന്നു അവന്റെ ആഗ്രഹം.
0: എന്റെ കുഞ്ഞ് എന്നെ ഓർത്ത് വല്ലാതെ വിഷമിക്കുന്നുണ്ടാവും. എനിക്കിതൊന്നും വേണ്ടായിരുന്നു, അവൻ സന്തോഷത്തോടെ അവിടെ നിന്നാൽ മതി.
2: ഏയ് ചേച്ചി, ഇങ്ങനെ ഇമോഷണൽ ആവല്ലേ. അമ്മ വേറെ ലെവലാണെന്നാ അവൻ അവിടെയൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നേ.
0: ഈ മാല കൊടുത്തയച്ച വിവരമൊന്നും അവൻ എന്നോട് വിളിച്ചു പറഞ്ഞിട്ടില്ല.
2: സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും.
1: നിർമ്മലേ, ദേ കുറച്ച് നട്സും ചോക്ലേറ്റും ഒക്കെ ഉണ്ട്.
2: ചേച്ചി ഹാപ്പി ആയിട്ടിരിക്കുന്നേ.
0: രാജുവിന്റെ കുഞ്ഞെണീറ്റ് എന്തെങ്കിലും ഒന്ന് കണ്ടിട്ട് പോകായിരുന്നു.
2: കുഞ്ഞോ, അവൾക്ക് വയസ്സ് പത്തായി, ഞാൻ വിളിക്കാം.
1: അവള് വെളുപ്പിന് എഴുന്നേറ്റ് അച്ചാച്ചനോട് കടയിൽ പോയി.
2: ശടാ, ഞാൻ അറിഞ്ഞില്ലല്ലോ.
0: എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ.
1: നിർമ്മലെ, ഗോൾഡ് സൂക്ഷിച്ചു വെച്ചേക്കണേ, വീഡിയോ കോളിലൂടെ സന്ദീപിനെ കാണിച്ചു വേണോ അതിരാൻ.
0: അത് ശരി, ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ.
2: അമ്മേ, എന്തിനാണ് അമ്മ ഡോണമോളെ അച്ഛനൊപ്പം പറഞ്ഞു വിട്ടത്? അവൾക്ക് ഈ നാട് വല്ല പരിചയമുണ്ടോ?
1: ഞാൻ പറഞ്ഞു വിട്ടതല്ല, അച്ഛൻ പോകാറായപ്പോ അവള് റെഡി ആയിട്ട് വന്നു നിൽക്കുന്നു.
2: അമ്മ എന്നെയോ നീനുവിനെ ഒന്ന് വിളിച്ചാ മതിയായിരുന്നു.
1: ഞാൻ പോകണ്ടെന്ന് പറഞ്ഞതായിരുന്നടാ, അപ്പൊ അവള് കരയാൻ തുടങ്ങി. അച്ഛൻ അത് കണ്ടോണ്ട് നിക്കോ?
2: ആ പെണ്ണ് വല്ലാത്ത നിർബന്ധക്കാരിയാ. നീനു, നീ കണ്ടില്ലേ മോൾ അച്ഛന്റെ കൂടെ പോയത്?
3: ഞാൻ കണ്ടില്ല. ഈശ്വര, എന്റെ കുഞ്ഞിന് കോൾഡും ബ്രീത്തിങ് ട്രബിളും ഒക്കെ ഉള്ളതാ. പൊടിയുള്ള ഒരിടത്തും പോകരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ.
2: അവളിങ്ങ് വരട്ടെ.
1: എടാ, അച്ഛൻ കുഞ്ഞുമോളെ കാണാതിരുന്ന് കണ്ടതാ. അവളിവ അങ്ങനെ തന്നെ, ഒന്നും പുറത്തു പോയി എന്ന് വെച്ചിട്ട് എന്ത് വരാനാ?
3: അവൾക്ക് അടുത്ത മാസം ആദ്യ എക്സാം ആണ്, പനി എങ്ങാനും പിടിച്ച എല്ലാം പോകും. കല്യാണം കഴിഞ്ഞ ഉടനെ തിരിച്ചു പോകാനുള്ളതാ.
1: എന്തായാലും ഇപ്പൊ ഇങ്ങ് വരുമല്ലോ.
2: അമ്മ നല്ല മാർക്ക് ഇല്ലെങ്കിലേ സ്കൂളിൽ നിന്ന് പിടിച്ച് പുറത്താക്കും. നീനു, എന്റെ ഫോണിങ് എടുത്തേ, ഞാൻ അച്ഛനെ ഒന്ന് വിളിക്കട്ടെ.
1: അവള് നിന്റെ ഫോണും എടുത്തോണ്ടാ പോയതേ, എന്തൊക്കെ വീഡിയോ പിടിക്കാനുണ്ടെന്ന് പറഞ്ഞു.
2: അവള് വല്ലാത്ത ഇറിറ്റേറ്റിംഗ്.

0: ആയിട്ടുണ്ട്. നല്ല അടി കൊടുക്കണം, എന്നാലേ പഠിക്കൂ.
1: ഇവിടെയായി ഈ കുട്ടി ഇത്രയും സ്വാതന്ത്ര്യം എടുക്കുന്നത്. ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോയി നിർത്താം. ഫ്ലാറ്റല്ലേ, പുറത്തിറങ്ങാൻ പറ്റില്ല.
0: അച്ഛൻ ഇപ്പോഴും കുട്ടികളുടെ സ്വഭാവ, അതാ കൂടുതൽ കുഴപ്പം.
2: മോനെ, അച്ഛൻ വരുമ്പോ നീ ഒന്നും പറയരുത്. വലിയ സന്തോഷത്തില്ല ഇപ്പോ ഉള്ളത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാം.
0: അച്ഛ, സൈക്കിളിലാണോ പോയത്? ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ കാർ എടുത്തോണ്ട് വരുമായിരുന്നല്ലോ.
3: ആ ഡോണ മോളി, ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കട്ടടാ.
4: മമ്മി, ഇവിടെ ഫുൾ വൈബാണ്. അച്ചാച്ചന്റെ ഷോപ്പ് ഒന്ന് കാണണം. പപ്പാ, സോ മെനി ഫ്ലവേഴ്സ്, ഫുൾ കളർഫുൾ ആണ്.
3: മോൾ അതൊക്കെ കണ്ട് എന്തൊരു തുള്ളിച്ചേട്ടമായിരുന്നോ.
1: ഡോണ, നിന്റെ ഡ്രസ്സിൽ എന്താ പറ്റിയിരിക്കുന്നത്? മണ്ണാണോ?
4: അച്ചാച്ച എന്നെ വയൽവരമ്പിലൂടെ നടത്തി. ഇവിടെ അറ്റ്മോസ്ഫിയർ ഫുൾ ഫ്രഷ് ആണ് മമ്മി.
0: എന്നിട്ട് എന്താ പറ്റിയെന്ന് പറയേ.
4: ഓൾമോസ്റ്റ് ഞാനൊന്ന് വീണു.
1: മോളെ മുറിഞ്ഞോ?
3: ഏയ്, ഒന്നുമില്ല, അവളൊന്ന് ചാടി കളിച്ചതാ.
0: ഇവളെ ടെമ്പററി ഹോസ്റ്റലിലാക്കിട്ട് വന്നാ മതിയായിരുന്നു.
1: ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഹൗസ് മെയ്ഡിന്റെ അടുക്കൽ ആക്കിയിട്ട് വരാമെന്ന്. എന്നാ ട്യൂഷന് മുടങ്ങില്ലായിരുന്നു.
4: ഓ പിന്നെ, എന്നാൽ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ എന്നെ കാണില്ലായിരുന്നു.
0: ആ ഡോണ മതി, ആ ഫോൺ എടുത്തേ.
3: ആ അവളെല്ലാം അതിനകത്ത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
4: അച്ഛമ്മ, ഓണത്തിന് നമുക്ക് വലിയ പൂക്കൾ ഇടണം. പൂക്കൾ എത്ര വേണേലും തരാന്ന് അച്ചാച്ചൻ പറഞ്ഞു.
1: ആദ്യം വന്ന് കുളിച്ച് വൃത്തിയാകു, മരുന്നും കഴിക്കണം, വാ.
4: പിന്നെ മതി, അച്ചാച്ചൻ പൂക്കളത്തിന്റെ ഡിസൈൻ കാണിച്ചു തരാന്ന് പറഞ്ഞു.
0: ഡോണ പറഞ്ഞത് കേക്ക്, വാ ചെല്ല.
4: അച്ചാച്ചാ, ഞാനിപ്പോ വരാമേ.
2: നിങ്ങൾ എന്തിനാ അവനോട് ചോദിക്കാതെ കുഞ്ഞിനെ വിളിച്ചോണ്ട് പോയത്? അവർ ഇന്നലെ രാത്രി ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ.
3: അതിനിപ്പോ എന്താ, എന്റെ മോനില്ലാത്ത ദണ്ണമൊന്നും നിനക്കുണ്ടാകണ്ട. ഞാൻ എന്റെ പേരക്കുട്ടിയെയും കൊണ്ടാ പോയത്.
2: എന്നാലും എന്തോ, ഇപ്പോഴത്തെ മക്കൾക്ക് ഒന്നും അങ്ങോട്ട് പിടിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണമെന്നേ.
3: എടീ, നമുക്കൊരു മോനേ ഉള്ളൂ. അവന്റെ കുടുംബത്തോടൊപ്പം സന്തോഷിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം?
2: നിങ്ങളുടെ ഈ തുള്ളിച്ചാട്ടത്തിന് ഞാൻ എന്ത് പറയാനാ.
3: ഞാൻ ആ കടയിൽ സണ്ണി അച്ചായനെ കൂടെ വിളിച്ചു നിർത്തി. ഓണം കഴിഞ്ഞ് മക്കൾ പോയില്ലേ, ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. കച്ചവടം ഇത്തിരി കുറഞ്ഞാലും വേണ്ടില്ല, അവരോടൊപ്പം ഉണ്ടാകണം.
2: ഇനി കുഞ്ഞിനെ പുറത്തൊന്നും കൊണ്ടുപോകണ്ട, അത് അവക്ക് ശീലമില്ലല്ലോ. മക്കൾക്ക് എന്തെങ്കിലും വിഷമം തോന്നിയാലോ.
3: നിനക്ക് എന്തറിയാം, അവൻ എന്റെ മോനാണ്, അവന് വിഷമം ഉണ്ടായില്ല.
2: ഓ ആ ബാ, എല്ലാവർക്കും വിശക്കുന്നുണ്ടാവും, നമുക്ക് കഴിക്കാം.
3: അവിട്ടത്തിന്റെ അന്ന് കുഞ്ഞിന്റെ പിറന്നാളല്ലേ, അന്നൊരു യാത്ര പോകണം.
2: നേരം ഉണ്ടാവോന്നറിയില്ല. ആ എന്തായാലും ഇപ്പൊ ചോദിക്കണ്ട, വന്നതല്ലേ ഉള്ളൂ. വൈകുന്നേരം ആട്ടെ.
3: ഇപ്രാവശ്യം ഓണത്തിന് നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും ഇങ്ങോട്ട് വിളിക്കണം. എത്ര കാലമായി എല്ലാവരും കൂടെ ഒന്ന് ഒത്തുചേർന്നിട്ട്.
2: അതെ അതെ.

0: ലഞ്ച് റെഡിയാക്കിട്ട് അച്ഛമ്മ എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു?
1: മീനുമോളെ അന്നേ.
2: ആഹാ അമ്മേ, സദ്യ വട്ടം എല്ലാം ഉണ്ടല്ലോ.
0: സൂപ്പർ, എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സ്പെഷ്യൽ ലഞ്ച് കിട്ടുന്നത്.
1: അയ്യോടാ പാവം. പൊന്നുമോളെ, ഓണത്തിനേ നമുക്ക് ഇതിനേക്കാൾ അടിപൊളി സദ്യ ഉണ്ടാക്കാം.
2: ഇത് ഓണസദ്യ ആയിട്ട് കൂട്ടുന്നതാണ് നല്ലത്.
3: ആ, ഞാൻ ഇന്നലെ ഒരു കാര്യം പറയാനിരിക്കുകയായിരുന്നു. ഓണത്തിന് നീനുമോളുടെ വീട്ടുകാരെ കൂടി ഇങ്ങോട്ട് വിളിക്കണം. അവിടത്തിന് മതി, അന്ന് ഡോണമോളുടെ പിറന്നാളും ആണല്ലോ.
2: അച്ഛാ, നമുക്ക് അതിനു മുമ്പ് പോകേണ്ടി വരും.
3: അത് പറ്റില്ല, എത്ര വർഷമായി കാത്തിരിക്കുന്നു ഒന്നിച്ചൊരു ഓണം കൂടാൻ.
0: ഈ പപ്പയ്ക്ക് ഒന്നും അറിയില്ല, മെറ്റീരിയലിസ്റ്റിക് ലൈഫാണ്.
2: ദേ ഡോണ, സീരിയസ് ആയിട്ട് ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ വലിയ വർത്താനം പറയല്ലേ. നീ കുഞ്ഞാണ്,
4: ഞങ്ങൾക്ക് പെട്ടെന്ന് പോണോച്ചാ, ഒരുപാട് ബാധ്യതകളുണ്ട്.
2: അതെ, നീനുവിന്റെ ബ്രദറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പ്രോപ്പർട്ടിക്ക് വേണ്ടി റമീസിനോട് നല്ലൊരു എമൗണ്ട് കടം വാങ്ങിയിട്ടുണ്ട് ഞങ്ങള്.
4: ഓണസമയത്ത് മിക്കവരും ലീവാണ്, അപ്പൊ അവിടെ രാജീവിന് ഡബിൾ ഓവർ ടൈം കിട്ടും. അങ്ങനെയൊക്കെയാ ഞങ്ങൾ ക്യാഷ്.

0: ടിവിന്ന്
1: ചില ബാധ്യതകൾ ഉള്ളതുകൊണ്ട് മാത്രാ റമീസിന്റെ സിസ്റ്ററിന്റെ മാരേജിന് ഞങ്ങൾ വന്നത്, അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങോട്ട് വരികയില്ലായിരുന്നു.
2: മമ്മി ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക പപ്പയോട്, ബാക്ക് ചേസിംഗ് ലൈഫ് ഷെയിം ആണെന്ന്.
0: പെണ്ണെ നീ തല്ലു വാങ്ങിക്കും.
3: ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയി, അതുകൊണ്ട് പറഞ്ഞതാണ്.
4: മോനെ രാജീവേ, അച്ഛൻ എന്നോട് ഇതുവരെ ഒരു ചില്ലി കാശിന്റെ സഹായം ആവശ്യപ്പെട്ടിട്ടില്ല. ഇങ്ങനെ ഒരു ആഗ്രഹം പറയുമ്പോ അത് സാധിച്ചു കൊടുക്കാനുള്ള കടമ നിനക്കുണ്ട്.
1: അമ്മ ഇങ്ങനെ ഇമോഷൻ പറഞ്ഞ് കാട് കയറാതെ. ഓണം എല്ലാ വർഷവും വരും, പക്ഷെ ഈ ജോബ് ഓപ്പർച്യൂണിറ്റി, കിട്ടുന്ന ക്യാഷ്, അത് നഷ്ടപ്പെടുത്താൻ പറ്റില്ല.
4: നിങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് അച്ഛൻ കടയിൽ വേറെ ആളിനെ വരെ വെച്ചു.
3: സാരമില്ല, ഓണമല്ലേ, എന്തായാലും ഒരാള് കൂടെ വേണം.
4: മോനെ ഇതൊന്നും അത്ര ശരിയായ കാര്യമല്ല. കൊച്ചുമോളോട് ഞങ്ങൾക്കൊരു സ്വാതന്ത്ര്യ അവകാശമൊക്കെ ഉണ്ടേ.
3: ഇനി ഒന്നും രണ്ടും പറഞ്ഞ് ഒരു പ്രശ്നം വേണ്ട. പോകാൻ തീരുമാനിച്ചെങ്കിൽ അങ്ങനെ നടക്കട്ടെ. നീ ഫുഡ് കഴിച്ചോ രാജീവേ?
1: വേണ്ട, എനിക്ക് മൂഡ് പോയി.
3: ആഹാരം കഴിക്കാതിരിക്കാനുള്ള വിഷയമൊന്നും ഉണ്ടായില്ലല്ലോ, നീ ഇരിക്കെ.
1: വേണ്ട ചാ, പിന്നെ കഴിക്കാം.
4: ആ നിങ്ങൾ കഴിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്കും വേണ്ട.
0: കിട്ടുന്ന നേരെ ഒരു സ്വസ്ഥതയ്ക്കാണ് നാട്ടിൽ വരുന്നത്, ഇവിടെ വരുമ്പോ ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ്.
2: അച്ചാച്ചൻ വിഷമിക്കേണ്ട, കുറച്ച് വാടാത്ത പൂക്കൾ തന്നാൽ ഞാൻ ദുബായിൽ കൊണ്ടുപോയി ഫ്രണ്ട്സിന്റെ കൂടെ പൂക്കളം ഇടാം. ഓണം എന്തായാലും പൊളിക്കണം.
3: പൊന്നുമോളെ, ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല, കുറച്ച് ദിവസമെങ്കിലും നിന്നെ കിട്ടിയല്ലോ.
4: മോളെ ആഹാരം കഴിച്ചിട്ടേ മോള് പോയി പപ്പയോടും മമ്മിയോടും പറയണം കല്യാണം കഴിഞ്ഞ് ഉടനെ തിരികെ പോകാനുള്ള വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ. ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല.
2: അത് ഞാൻ സെറ്റാക്കാം, പക്ഷേ ഞാൻ ലഞ്ച് കഴിക്കണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കഴിക്കണം.
3: പിന്നെ ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടല്ലോ.
2: നാളെ രമേശ് അങ്ങളുടെ സിസ്റ്ററിന്റെ മാരേജ് അല്ലേ, ആ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോ എല്ലാം ശരിയാകും. ഓക്കേ അല്ലേ അച്ചാച്ചാ?
3: ഓക്കേ മോളെ, ഓക്കേ.

0: ഹായ് രാജീവ്.
1: ഹായ് സർ.
0: ആ ഗീതാന്തി, അങ്കിളിന്റെ കല്യാണഹാരം ഒരു രക്ഷയുമില്ല, ഡബിൾ സൂപ്പർ.
2: പിന്നെ
3: നമ്മുടെ നാട്ടിൽ ഈ മോഡൽ ഹാരം ആദ്യമായിട്ടാണ്. നിങ്ങൾക്കായതുകൊണ്ട് മറ്റാരെയും തൊടിയിക്കാതെ ഞാൻ തന്നെ നേരിട്ട് കിട്ടിയതാ.
0: താങ്ക് യു, താങ്ക് യു. നിർമ്മലേച്ചി, ചേച്ചി വന്നതിൽ റിയലി ഹാപ്പി.
4: സന്ദീപ് വിളിച്ചിരുന്നോ?
0: ആ പിന്നെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റും അയച്ചു.
4: ആണോ?
5: ഹായ് അങ്കിൾ.
0: ആഹാ ഡോണക്കുട്ടി, നീ പൊളിച്ചു കേട്ടോ മോളെ. ഇവിടെ ദുബായിലെ ഞങ്ങളുടെ മിനി ഇൻഫ്ലുവൻസർ ആണ്.
5: താങ്ക് യു സോ മച്ച് അങ്കിൾ.
0: ആ എല്ലാവരും വെഡിങ് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യണേ.
1: ആ തീർച്ചയായിട്ടും, തിരക്കൊന്ന് കുറഞ്ഞോട്ടെ.
0: ആ പിന്നെ എല്ലാവരും ഫുഡ് കഴിച്ചിട്ടേ പോകാവൂ, നോൺ വെജ് ആണ്. ഗീതാന്തി, നല്ല ഒന്നാം തരം വെജ് ഊണും പ്രഥമനും അടിക്കാൻ ഓണത്തിന് ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് വരുന്നുണ്ട്.
6: ആയിക്കോട്ടെ, ആയിക്കോട്ടെ.
5: വെൽക്കം. അങ്ങൾ വരുമെങ്കിൽ ഒരു അമേസിംഗ് വെജ് ഫുഡ് ഫെസ്റ്റ് തന്നെ ഞങ്ങൾ ഒരുക്കും.
0: ആണോ?

0: ഇന്നലത്തെ കല്യാണം സൂപ്പർ ആയിരുന്നു അല്ലേ മമ്മി?
1: എന്റെയും നിന്റെ പപ്പയുടെയും കല്യാണം പോലെ ഡൈനാമിക് ആയിരുന്നു.
0: നിങ്ങളുടെ വെഡിങ് ആൽബം ഞാൻ കണ്ടു. അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാർട്ടൂൺ ക്യാരക്ടർ പോലെയുണ്ട് നിങ്ങൾ രണ്ടും.
1: അപ്പൊ ഞങ്ങളുടെ മോളായ നീ ലിബൂബു ആയിരിക്കുമല്ലോ.
0: പോ മമ്മി, ഞാൻ മണവാട്ടിയാകുമ്പോൾ ഇന്നലെ കണ്ട പോലെ ഏഞ്ചൽ കോറായിരിക്കും. ഒരു ഹെവൻലി എൻട്രിയുണ്ടാകും അല്ലേ പപ്പ? പപ്പ എന്താ ഒന്നും മിണ്ടാതെ മൂഡ് ഓഫ് ആയിരിക്കുന്നത്?
1: ഞാനും അത് വാച്ച് ചെയ്യായിരുന്നു. നിങ്ങൾക്ക് എന്താ പറ്റിയത്?
2: അല്ല, റിട്ടേൺ ടിക്കറ്റ് കൺഫേം ചെയ്തപ്പോഴേ അച്ഛനും അമ്മയും വിഷമത്തിലാണ്.
0: ടിക്കറ്റ് ഓക്കെ ആക്കിയോ? എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ.
1: നിന്നോട് പറഞ്ഞിട്ടാണോ ഇതുവരെ കാര്യങ്ങൾ ചെയ്തത്?
0: പാവം അച്ഛനും അമ്മാമ്മയും.
1: ഒന്നുമില്ല രാജീവേ, അതൊക്കെ അങ്ങ് മാറും. അച്ഛനും അമ്മയും ഒക്കെ മരിക്കുമ്പോ മാത്രം നാട്ടിൽ വരുന്ന എത്രയോ പ്രവാസികളുണ്ടാവും. നമ്മൾ അങ്ങനൊന്നുമല്ലല്ലോ, വല്ലപ്പോഴും വരുന്നില്ലേ.
0: നമുക്ക് ലീവ് ഉണ്ടല്ലോ, എന്നിട്ടും ഓവർടൈം വർക്ക് ചെയ്യാനല്ലേ പോണത്?
2: മോളെ, നീ സംസാരിച്ചാൽ ഒരുപക്ഷെ അവരുടെ വിഷമം മാറും. അല്ലാതെ വെറുതെ അവരുടെ ടെൻഷൻ കൂട്ടാൻ വേണ്ടി നിൽക്കരുത്.
1: നിർമ്മലേച്ച് വരുന്നുണ്ട്, അവരോട് ഇതൊന്നും പറയാൻ നിൽക്കണ്ട.
3: ആ ഡോണ മോളെ, ദാ കുറച്ച് പാൽപായസം ആന്റി ഉണ്ടാക്കിയതാണ്.
0: താങ്ക്സ് ആന്റി. അമ്മാമ്മേ, നിർമ്മല ആന്റി സീഡ്സ് കൊണ്ടുവന്നു മിൽക്ക് പായസം.
2: നിർമ്മലേച്ചിയുടെ പാൽപായസം എക്സ്ട്രാ സൂപ്പർ ആണ് കേട്ടോ. അങ്ങനെ ഓണക്കാലത്ത് അതും ടേസ്റ്റ് ചെയ്യാൻ പറ്റി.
1: നിർമ്മലേച്ചി പാതിവില്ലാതെ നല്ല ഹാപ്പിയാണല്ലോ.
3: ആ, സന്ദീപ് വിളിച്ചു, വിസ ട്രാൻസ്ഫർ ചെയ്ത് റമീസിന്റെ കമ്പനിയിൽ ജോലി കൊടുക്കാമെന്ന് അവന് ഉറപ്പ് കിട്ടി.
2: ഏ, അത് ശരി. റമീസ് സാർ എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ആ കല്യാണ തിരക്കിനിടയിൽ മറന്നതായിരിക്കും.
1: മറന്നതൊന്നുമല്ല, ഞാനും പലപ്പോഴും വാച്ച് ചെയ്തു. ഇന്നലെ അത്ര സുഖമായിട്ടല്ല ഇടപെട്ടത്. സംസാരത്തിൽ എന്തോ മറയ്ക്കാൻ റമീസ് സാർ ശ്രമിച്ചു.
4: ആ, എന്തായാലും നിർമ്മലയ്ക്ക് സന്തോഷമായല്ലേ. ഇനി ജോലി സ്ഥലത്ത് രാജുവിന്റെ സപ്പോർട്ട് കൂടി ഉണ്ടാവുമല്ലോ.
3: എനിക്കതാണൊരു സമാധാനം. നീനു, ഓണം കഴിഞ്ഞ് നിങ്ങൾ പോകുമ്പോ കൊണ്ടുപോകാൻ നല്ല പലഹാരങ്ങൾ ഞാൻ റെഡിയാക്കി തരാം.
5: അതിന് അവർ ഓണത്തിന് മുമ്പേ പോവുകയാണല്ലോ.
3: അയ്യോ, പെട്ടെന്ന് പോകാൻ തീരുമാനിച്ചോ?
2: ആ, ഉത്രാടത്തിന്റെ തലേ ദിവസം അന്ന് ടിക്കറ്റ് കൺഫേം ആക്കാൻ കൊടുത്തിട്ടുണ്ട്. ഇന്നറിയാം.
1: അവിടെ ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ചേച്ചി. ഞാന് റമീസാന്റെ കമ്പനിയില് ഒരു ജോലിക്ക് ശ്രമിക്കുക.
5: നിർമ്മലേ, നിന്റെ മോന് നാട്ടിൽ വരാൻ കഴിയാത്തതിലുള്ള ദുഃഖം, ഞങ്ങൾക്ക് മക്കൾ പോകുന്നതിലുള്ള വിഷമം, ഓരോ പ്രവാസി കുടുംബത്തിലെ ആളുകളും ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടാവും.
4: അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവർക്ക് ജീവിക്കണ്ടേ?
5: നീയാണല്ലോ എപ്പോഴും എന്റെ അടുത്ത് സങ്കടം പറയുന്നത്. പിന്നെ ഇപ്പോഴെന്താ?
4: മക്കൾക്ക് സമാധാനം കൊടുക്കാൻ നമുക്കല്ലേ പറ്റൂ.
0: നിങ്ങൾ രണ്ടാളും വെറിയാകണ്ട, ഞാൻ വലുതാകുമ്പോൾ നാട്ടിലൊരു ജോബ് നേടും. എന്നിട്ട് രണ്ടാളെയും കൊണ്ട് കേരളം മൊത്തം ടൂർ അടിക്കും.
5: പൊന്നു മക്കളെ, നീ വേഗം വലുതാകട്ടെ.
3: ഓണത്തിന് ഇനി രണ്ടോ മൂന്നോ ദിവസമല്ലേ ഉള്ളൂ. എന്തായാലും രാജുവിനും ഫാമിലിക്കും ഇവിടെ നിൽക്കാമായിരുന്നു. നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടല്ലോ.
1: ഇങ്ങനെ സെൽഫിഷ് ആകല്ലേ ചേച്ചി. മോൻ നാട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോ നിങ്ങളെന്താ പറഞ്ഞത്? വേണ്ടെന്നല്ലേ? ഇപ്പൊ പുതിയ ജോബ് റെഡിയാക്കി അവന്റെ ലൈഫ് സേഫ് ആയല്ലോ അല്ലേ?
2: എല്ലാവർക്കും അവരവരുടെ കാര്യമാണ് വലുത്. പിന്നെന്തിനാ മറ്റുള്ളവരെ ഇമോഷണലി ഡിസ്റ്റർബ് ചെയ്യുന്നത്?
3: അല്ല, ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. വിഷമമായോ?
5: എന്തായാലും നമുക്ക് രണ്ടു കുടുംബക്കാർക്ക് സന്തോഷമുള്ള കാര്യമല്ലേ മക്കൾ വിദേശത്ത് ഒരിടത്ത് ജോലി ചെയ്യുന്നത്.
4: നിർമ്മലേ, നീ പോയിട്ട് സന്ദീപിന് എന്തെങ്കിലും കൊടുത്തയക്കാറുണ്ടെങ്കിലേ തയ്യാറാക്കി വെക്കേ. ഇവരെന്തായാലും പോകാൻ തീരുമാനിച്ചു.
3: എന്നാ പിന്നെ ഞാൻ ഇറങ്ങുന്നു.
0: അച്ചാച്ചാ, ഫ്ലവർ ഷോപ്പിൽ നമുക്ക് ഒന്നുകൂടെ പോയാലോ? ഇൻസ്റ്റയിൽ ഇടാൻ എനിക്ക് റീൽ എടുക്കണം.
2: വേണ്ട വേണ്ട ഡോണ, നീ നിന്റെ ഹെൽത്ത് നോക്കണം. ഉടനെ തിരിച്ചു പോകാനുള്ളതാണ്, അസുഖമൊന്നും വരുത്തി വെക്കണ്ട.
1: രാജീവേ, റമീസാറാ വിളിക്കുന്നത്.
2: റമീസാറോ? ആ, ഹലോ സർ.
6: ഹലോ രാജീവ്, ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. ഞാൻ ഡയറക്റ്റായി പറയട്ടെ?
2: ആ പറയൂ സർ, എന്താ സംഭവം?
6: രാജീവേ, കമ്പനിയിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. ക്യാഷ് ഫ്ലോ ടൈറ്റാണ്, പ്രോജക്റ്റുകളും ഹോൾഡായി. അതുകൊണ്ട് അൺഫോർച്ചുനേറ്റ്ലി വി ഹാവ് ടു ലെറ്റ് യു ഗോ.
2: സർ, സാർ എന്താ പറയുന്നത്? എന്റെ ജോബ് പോയെന്നോ?
6: അതെ രാജീവേ, ഡൗൺ സൈസ് ചെയ്യേണ്ടി വന്നു. ഇറ്റ്സ് നോട്ട് അബൌട്ട് യുവർ പെർഫോമൻസ്, യു ആർ വൺ ഓഫ് ദ ബെസ്റ്റ്, ബട്ട് കമ്പനിയുടെ സിറ്റുവേഷൻ കൊണ്ട് വേറെ വഴിയില്ല.
2: സർ, ഐ ഡോണ്ട് നോ വാട്ട് ടു സേ. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഷോക്കാണ്. എത്ര വർഷമാണ് ഞാൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്തത്.
6: എനിക്ക് മനസ്സിലാവുന്നുണ്ട് രാജീവ്, ഫൈനൽ സെറ്റിൽമെന്റ് ആവുമ്പോഴേക്കും എന്തെങ്കിലും ഒരു വഴി തുറക്കും, നിനക്ക് എവിടെയെങ്കിലും ഒരു ജോബ് ശരിയാവും. താങ്ക്സ് ഫോർ എവറിഥിങ്. ടേക്ക് കെയർ. ബൈ രാജീവ്.
2: സർ, പ്ലീസ് ലെറ്റ് മീ.

0: ഇപ്പൊ എല്ലാവർക്കും സമാധാനമായല്ലോ. എന്റെ ഉള്ള ജോലി പോയി, ഇനി വേറെ വിസ സംഘടിപ്പിച്ചിട്ട് വേണം തിരികെ പോവാൻ.
1: ഇതിലെന്താ ചതിയുണ്ട്? നിർമ്മലേജ് വന്ന് പറഞ്ഞപ്പോഴേ ഞാനത് മണത്തു. ഒരു മുന്നറിയിപ്പും ഇല്ലാതെയാണല്ലോ റമീസ് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്.
2: മോനെ, ഞാൻ പോയി റമീസിനോട് നേരിട്ട് സംസാരിക്കണോ?
0: വേണ്ട, ഇതുവരെ ചെയ്തൊക്കെ തന്നെ മതി. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിടാതെ അവിടെ എങ്ങാനും പോയി ഇരിക്കാമോ?
1: പെണേ, പപ്പയുടെ ജോലി മാത്രമല്ല പോയത്, നിനക്ക് വേണ്ടി ഞങ്ങൾക്കൊരു എയിം ഉണ്ടായിരുന്നു, എല്ലാം പോയി.
0: അതൊക്കെ ഉണ്ടാക്കാൻ ഇനി ടൈം ഉണ്ടായിരിക്കും. പക്ഷേ ഇപ്പോ റമീസ് സാറിന് കൊടുക്കാനുള്ള കടം എങ്ങനെ വീട്ടും? എന്റെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്ത് പോകുന്നോണ്ട് ഇതുവരെ അത് അറിഞ്ഞില്ല.
2: മോനെ, നിനക്ക് വേണ്ടി ഞങ്ങൾ കുറച്ച് പണം ബാങ്കിൽ ഇട്ടിട്ടുണ്ട്, അതെടുത്ത് കൊടുക്കാം. പോരെങ്കിൽ എന്തെങ്കിലും ചെയ്യാം.
0: അതുകൊണ്ട് തീർന്നോ? എനിക്ക് ഇതുപോലൊരു ജോലി ഉണ്ടാക്കി തരാൻ പറ്റുമോ നിങ്ങൾക്ക്?
3: നീ അച്ഛനോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്ന അച്ഛൻ എന്ത് ചെയ്തിട്ടാ?
1: ഞങ്ങളുടെ ഇപ്പോഴത്തെ മെന്റൽ സ്ട്രെസ് നിങ്ങൾക്ക് പറഞ്ഞാ മനസ്സിലാവില്ല.
0: എന്റെ പൊസിഷൻ, അപ്രൈസൽ, മോളുടെ ഭാവി എല്ലാം പോയില്ലേ?
1: എന്നിട്ട് നിങ്ങളുടെ പുന്നാര മോൾക്ക് വല്ല കുലുക്കം ഉണ്ടെന്ന് നോക്കി ഗെയിമും കളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ?
2: നമ്മുടെ കടയിൽ നല്ല കച്ചവടം ഉണ്ട്. ഓണം വരുമ്പോ കിട്ടുന്ന ലാഭം കൊണ്ടാണല്ലോ നമ്മളെല്ലാം നേടിയത്.
3: മോനെ, പുതിയ വിസ ശരിയാകുന്നവരെ ഇവിടെ നിക്കേ, കുഞ്ഞിനെ ഇവിടെ പഠിപ്പിക്കുകയും ചെയ്യാം.
0: ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഞാൻ ജോലി നഷ്ടപ്പെട്ട് തീ പിടിച്ച് നിൽക്കുമ്പോ ഞങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്ന് കരുതി നിങ്ങൾ സന്തോഷിക്കുകയാണല്ലേ?
3: മോനെ, മക്കൊരു പ്രശ്നം വരുമ്പോ സന്തോഷിക്കുന്ന രക്ഷകർത്താക്കൾ ലോകത്ത് എവിടെയും ഉണ്ടാവില്ല. ഞങ്ങൾ ഒരിക്കലും അങ്ങനെയല്ലടാ.
2: ഗീത, ഇനി അവനോട് സംസാരിക്കണ്ട.

0: ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ പാരന്റ്സിന്റെ ശാപം കൊണ്ടാ ഇതെല്ലാം സംഭവിച്ചത്.
1: ഇത്ര ടോക്സിക് ആണ് വേർഡ്സ്, അത്രയും ഹാർഷ് ആയിട്ട് പറയണോ? എന്നെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ശപിക്കാൻ കഴിയുമോ? അതുപോലെയല്ലേ അച്ചാച്ചനും അച്ചാമ്മയും.
2: ഡോണ, നീ വലുതായി ഇതുപോലൊരു പ്രോബ്ലം കൈകാര്യം ചെയ്യുമ്പോഴേ അതിന്റെ ടെൻഷൻ നിനക്ക് മനസ്സിലാവൂ. ഇപ്പൊ നീ കുഞ്ഞല്ലേ, എന്തും പറയാം.
1: ഓ, വൈലണ്ടാക്കാതെ പപ്പ, ഒന്ന് ചില്ലാക്. വെൽ എക്സ്പീരിയൻസ് പേഴ്സൺ അല്ലേ, ദുബായിൽ തന്നെ പുതിയൊരു ജോബ് കണ്ടെത്താമല്ലോ.
0: അതുവരെ നമ്മൾ എങ്ങനെ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യും? നമുക്കൊരു സ്റ്റാറ്റസ് ഇല്ലേ?
1: പേരന്റ്സിനെ വിഷമിപ്പിച്ചാൽ ലോകത്ത് ഒന്നും നേടാനാകില്ലെന്ന് എത്ര പ്രാവശ്യം നിങ്ങൾ എന്നോട് പറഞ്ഞിരിക്കുന്നു. എന്താ, നിങ്ങൾക്കത് ബാധകമല്ലേ?
2: നീനു, ഞാനാകെ കൺഫ്യൂഷനിലാ. എന്താ ചെയ്യണ്ടേന്ന് എനിക്കറിയില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു പവർ ഇനി എവിടെ കിട്ടും? റമീ സാറിനോട് ഒരു എക്സ്ക്യൂസ് ചോദിക്കണോ? അവരുടെ അണ്ടറിലുള്ള മറ്റേതെങ്കിലും കമ്പനിയിൽ പോസിബിലിറ്റി ഉണ്ടോന്ന്?
0: വേണ്ട രാജീവ്, ഇനി അയാളുടെ കാലു പിടിക്കണ്ട. നടന്നില്ലെങ്കിൽ ഈഗോ ഹേർട്ടാവും. ഞാൻ എന്റെ ബ്രദറിനോട് പറയാം, അവ ഹെൽപ്പ് ചെയ്യും.
2: ഇപ്പൊ ആലോചിക്കുമ്പോ അച്ഛന്റെ അമ്മയുടെ മനസ്സ് വിഷമിപ്പിച്ചത് കൊണ്ടാണോ എന്തോ ഇങ്ങനൊരു സിറ്റുവേഷൻ നമുക്ക് വന്നു പെട്ടത്.
1: എങ്കിലത് മാറ്റണം പപ്പ, ഈ സെറ്റ് ബാക്കിൽ നിന്ന് നമുക്ക് ബൗൺസ് ബാക്ക് ചെയ്യണം. ഗ്രാൻഡ് പേരന്റ്സിനോടൊപ്പം ഗ്രാൻഡായി ഓണം ആഘോഷിക്കാം. പ്ലീസ് പപ്പ, ഞാൻ പറയുന്നത് കേൾക്ക്. മമ്മി, ഈഗോ ഒന്ന് മാറ്റിവെക്ക്, ഇത് നമ്മുടെ ലൈഫിന് വേണ്ടിയല്ലേ. പ്ലീസ്.
0: എടി, നീയൊന്നും റെക്കമെൻഡ് ചെയ്യണ്ട. നിന്റെ ഭാവിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ പെയിൻ അനുഭവിക്കുന്നത്.
1: നിങ്ങൾക്ക് എന്നോടുള്ള കെയർ പോലെ ഗ്രാൻഡ് പേരന്റ്സിനും നിങ്ങളോട് സെയിം ഫീലിംഗ്സ് ഉണ്ടാകും ഇല്ലേ? കാണും, ഇതുപോലെയല്ലേ നിങ്ങളെയും വളർത്തിയത്.
0: സന്ദീപ് വിളിക്കുന്നു.
2: അവനെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വിളിക്കുന്നേ?
0: കിട്ടിയ അവസരം ഒന്ന് ഫ്ലെക്സ് ചെയ്യാന്ന് വിചാരിച്ചു കാണും. കോൾ അറ്റൻഡ് ചെയ്തിട്ട് ഹാർഡായിട്ട് രണ്ട് പറയും. സന്ദീപും അമ്മയും ബാഡ് പ്ലേ നടത്തിയല്ലേ റമീസ് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്.
2: ഡോണ, ഗോ ടു യുവർ റൂം. ഐ നീഡ് ടു ആൻസർ ദിസ് കോൾ. ഐ വിൽ കോൾ യു വെൻ ഐ ആം ഡൺ.
1: ഓക്കേ പപ്പ.
2: ഹലോ
3: രാജീവ് ഏട്ടാ, അഡ്വാൻസ് ഹാപ്പി ഓണം.
2: എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചത്? വേഗം പറയ്, ഞങ്ങൾക്ക് ഇത്തിരി തിരക്കുണ്ട്.
3: പിന്നെ ഒരു ഡബിൾ വൈബ് ന്യൂസ് ഉണ്ട്. റമീസക്കയുടെ കമ്പനിയിൽ എനിക്കും ഒരു വലിയ ഓപ്പണിംഗ് കിട്ടി. റെസ്യൂമേ അയച്ചിട്ടുണ്ട്. രാജീവേട്ടൻ സൂപ്പർവൈസറായിട്ട് പ്രൊമോഷൻ ആവുമല്ലേ, അപ്പൊ നമ്മൾ പൊളിക്കും. ഹാപ്പി ആയില്ലേ?
2: ഞാനൊട്ടും ഹാപ്പി അല്ല.
3: അയ്യോ, അതെന്തു പറ്റി?
2: സന്ദീപെ, വെറുതെ എന്നെ ഇറിറ്റേറ്റ് ആക്കാൻ വേണ്ടി ചീപ്പ് ടോക്ക് വേണ്ട. റമീസ് സാറിന്റെ കമ്പനിയിൽ എന്റെ ജോബ് എങ്ങനെ നഷ്ടപ്പെട്ടു? എന്റെ ഫാമിലി പാനിക്കാണ്. ഈ ബ്രൂട്ടൽ സീൻ ഉണ്ടാക്കാൻ നിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു അല്ലേ?
3: രാജീവേട്ടാ, ഐ ആം റിയലി സോറി. എനിക്ക് എന്താ സംഭവിച്ചെന്ന് അറിയില്ല.
0: ഫോണിങ്ങെടുക്കൂ.

0: എത്രയും പെട്ടെന്ന് മറ്റൊരു വിസ ശരിയാക്കി ഞാൻ പോവും. എനിക്ക് സർവൈവ് ചെയ്തേ പറ്റൂ.
1: അച്ഛമ്മ, പുതിയ വിസയിൽ പപ്പ ഗൾഫിൽ പോകുമ്പോ അവന് ഫാമിലിയെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഞാനപ്പോൾ വല്ലാതെ മൂഡ് ഓഫ് ആകും. അതുകൊണ്ട് പപ്പയുടെയും അമ്മയുടെയും ഒപ്പം ഇവിടെ ഓണം സെലിബ്രേറ്റ് ചെയ്യണം. അവ രണ്ടുപേരും ഒരുമിച്ചില്ലാതെ എന്നെ കൊണ്ട് പറ്റില്ല അച്ഛമ്മ.
2: മക്കളെ, ഞങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടേ ഒന്നും വരില്ല, എല്ലാം നേരെയാവും.
3: ഓണം കഴിഞ്ഞിട്ട് അച്ചാച്ചന്റെ പൂക്കട വിറ്റിട്ടാണെങ്കിലും നിന്റെ പപ്പ വീണ്ടും ഗൾഫിൽ പോകും.
1: അച്ചാച്ചന് റിയൽ ഓജിയാണ്.
3: അതെന്താ മോളെ ഓജി എന്ന് വെച്ചാ?
1: സൂപ്പർ ഹീറോ ആണെന്ന്.

0: നമ്മുടെ മോള് വല്ലാതെ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. അവളെ ഇനി വിഷമിപ്പിക്കാൻ പാടില്ല. വിഷമിപ്പിച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങളൊന്നും നടക്കില്ല. ആദ്യം നമുക്ക് ഹാപ്പി ആയിട്ട് ഇവിടെ ഓണം ആഘോഷിക്കണം.
1: എനിക്ക് തീരെ താല്പര്യമില്ല. ഞാൻ എന്റെ വീട്ടിൽ പോയാലോന്ന് ആലോചിക്കുകയാണ്.
0: നോക്ക് നീനു, അച്ഛന്റെ വേറൊരു സുഹൃത്തിന്റെ മകൻ അബുദാബിയിലുണ്ട്. ഒരു ഇന്റർനാഷണൽ കമ്പനിയുടെ HR ആണ്. അച്ഛനൊരു വാക്ക് പറഞ്ഞാൽ എനിക്ക് നല്ലൊരു ജോബ് ഉറപ്പാണ്. നിന്റെ റിവെഞ്ച് ഇംപ്ലിമെന്റ് ചെയ്യാൻ നീ എന്നെ ഹെൽപ്പ് ചെയ്യണം. ഒരുപക്ഷെ അബുദാബിയിൽ ജോബ് ഓപ്പർച്യൂണിറ്റി എന്നേക്കാൾ മുമ്പേ നിനക്കായിരിക്കും. ഈ സിറ്റുവേഷനിൽ അച്ഛനെയും അമ്മയും എനിക്ക് കൈവിടാൻ പറ്റില്ല.
1: ഈ ഓഫറില്ലെങ്കിലും എന്റെ മോളുടെ ഹെൽത്തിന് വേണ്ടി ഞാൻ നിൽക്കാം. എന്നുവെച്ച് അച്ഛനെ കൊണ്ട് അബുദാബിയിൽ ജോലി സെറ്റാക്കാതിരിക്കണ്ട. അതും വേണം.
0: ആ ഡൺ. ഡോണ മോളെ,
2: എന്താ രണ്ടുപേരും കൂടി ഒരു ഡിസിഷനിലെത്തിയോ?
0: മോളെ, നിന്റെ സന്തോഷത്തിന് വേണ്ടിയാ ഞങ്ങളെല്ലാം ഈ സ്ട്രഗിൾ ചെയ്യുന്നത്.
2: ആഹാ, മമ്മി ഹാപ്പി മൂഡിൽ എത്തിയില്ലെങ്കിലും അതിന്റെ സൈഡായിട്ടുണ്ട്. അപ്പോ ഓണം നമ്മൾ ഇവിടെ ഗ്രാൻഡ് ആക്കുന്നു. നെക്സ്റ്റ് എന്റെ ബർത്ത്ഡേ സെലിബ്രേഷനും.

അച്ചമ്മേ, ഇന്ന് ഓണസദ്യ അച്ഛനും അമ്മയാണ് കുക്ക് ചെയ്യുന്നത്. അച്ചാച്ചാ, നിങ്ങളെല്ലാം സൂപ്പർവൈസ് ചെയ്യണം കേട്ടോ. ഗൈസ്, ഇന്നത്തെ എന്റെ റീൽ കിച്ചണിൽ എക്സ്പേർട്ട് ആണെങ്കിലും ലേസി മൂടായ നീനു മമ്മിയും ഇതുവരെ ഈറ്റിംഗ് വൈ മാത്രമുള്ള മിസ്റ്റർ രാജീവും കൂടി പെർഫെക്റ്റ് ഒരു ഓണസദ്യ പ്രിപ്പയർ ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്.

0: നീ ഇനിമോക്കെ ഇങ്ങനെയുള്ള പാചകം ഒന്നും വശമില്ലല്ലോ, ഒക്കെ ഞാൻ ചെയ്തോളാം.
1: വേണ്ട, പഠിക്കണമല്ലോ. സംശയമുണ്ടെങ്കിൽ ചോദിക്കട്ടെ, എന്നോട് പറഞ്ഞു തന്നാൽ മതി, അപ്പോൾ എനിക്കും പഠിക്കാമല്ലോ.
2: നീ ഒന്ന് അടങ്ങി എവിടെങ്കിലും ഇരുന്നാ മതി, എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടക്കും.
3: നമുക്ക് പോയി ഒരു ഊഞ്ഞാലിട്ടാലോ മോളെ.
1: ബെസ്റ്റ് ഐഡിയ. അച്ഛമ്മയും വാ, പോകാം. ഫുഡ് കഴിഞ്ഞിട്ട് നമുക്കൊരു തമ്പോല ഗെയിം കളിക്കാം. ഓൾറെഡി ഞാൻ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്.
3: നീ മിടുക്കിയാണടി മോളെ.

0: നമ്മളിനി എന്ത് ചെയ്യും? റമീസ് സാറ് പണം പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞല്ലോ.
1: ഇപ്പൊ റിലാക്സ് ആകെ, ഞാനൊരു എക്സ്ട്രീം ഫീലിംഗ്സിലാണ്. എത്ര കാലായി ഓണത്തിന് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തിട്ട്.
0: ആ ശരിയാ, അത് തന്നെ. എന്തെങ്കിലും വരട്ടെ.

0: രമീസങ്കൾ വന്നു.
1: രാജീവേ, ഹാപ്പി ഓണം. ഞാൻ എന്തിനാ ഇപ്പൊ വന്നതെന്ന് അറിയാവോ?
2: ഞാനും നീനും ഇപ്പൊ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ക്യാഷ് ഉടനെ തന്നെ റെഡിയാക്കാം.
3: എന്റെ കയ്യിൽ കുറച്ച് ഗോൾഡ് ഉണ്ട്, നാളെയോ മറ്റന്നാളോ അത് വിറ്റ് ക്യാഷ് തരാം.
1: ഇത്രയും കാലം കൂടെ വർക്ക് ചെയ്തിട്ടും നീ എന്നെ മനസ്സിലാക്കിയില്ലല്ലേടാ. ഞാനിപ്പോ വന്നതേ നിങ്ങളോടൊപ്പം ഓണം ഉണ്ടാന്നാടാ.
2: ഓ സോറി, പെട്ടെന്നുള്ള ടെൻഷനില് ഞാനത് അങ്ങ് മറന്നുപോയി.
1: നിങ്ങൾ വെറുതെ സ്ട്രെസ് ആകണ്ട, ഓണം കഴിഞ്ഞ് മടങ്ങിപ്പോകാൻ കമ്പനി നിനക്കും ഫാമിലിക്കും ഫ്ലൈറ്റ് ടിക്കറ്റ് കൺഫേം ചെയ്യും. ഡേറ്റ് അറിയിച്ചാ മതി.
2: അത് അല്ല സാർ, എനിക്കൊന്നും മനസ്സിലായില്ല.
1: നിന്നെ പോലുള്ള സ്മാർട്ട് വർക്കർമാരുള്ളപ്പോ നമ്മുടെ കമ്പനി ഒരു ക്രൈസിസിലും പെടില്ല. അങ്ങനെയുള്ള നിന്നെ ഞാൻ ഒഴിവാക്കൂടാ.
3: ഓ ഗോഡ്, എന്തൊരു എക്സൈറ്റിംഗ് ന്യൂസ് ആണിത്.
2: ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ.
1: നിന്റെ പേരൻസിന്റെയും മോളുടെയും വിഷമം വാപ്പ എന്നോട് പറഞ്ഞു, വേറെന്ത് പറഞ്ഞാലും നീ കേൾക്കില്ല, അതുകൊണ്ടാ.
2: സാർ, ഈ ക്യാഷിന്റെ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങള്.
1: ആ അതുകൊണ്ടാ നീ കുടുംബത്തോടൊപ്പം ഓണം കൂടാൻ ക്രൂരമായ ഒരു തമാശ കാണിച്ചത്. സോറിടാ.
0: അങ്കിൾ, യു ആർ സോ അൺഎക്സ്പെക്റ്റഡ്. ഞങ്ങൾക്ക് ബെസ്റ്റ് ഒരു ഓണം സർപ്രൈസ് ആണ് തന്നത്. റിയലി ആൻ അമേസിംഗ് മാൻ.
1: ഡോണ, നിന്നെ പോലെ ഒരു സ്മാർട്ട് പ്രിൻസസ് എന്റെ സ്വന്തം മോളായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്.
3: രമി സർ, ഞങ്ങളെ പ്രാങ്ക് ചെയ്താണല്ലേ. വെരി സ്വീറ്റ്. പക്ഷേ ഞങ്ങൾ ശരിക്കും വിഷമിച്ചു പോയി.
1: രാജീവേ, നീനു, പിന്നീട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പേരൻസിനൊപ്പം ഓണം ആഘോഷിക്കണമെന്ന് തോന്നുമ്പോൾ, അവർ ഈ ഭൂമിയിൽ ഇല്ലെങ്കിലോ, കുറച്ച് നഷ്ടങ്ങളൊക്കെ സംഭവിച്ചാലും നമ്മൾ പ്രവാസികൾ അവസരമുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒക്കേഷൻസ് ആഘോഷിക്കണം. ഇതിലൊന്നും ഒരിക്കലും കഴിയാത്ത എത്രയോ പ്രവാസികളുണ്ട്.
4: പകരം പറയാൻ വാക്കുകളില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ മിണ്ടാതെ നിൽക്കുന്നത്.
1: അച്ഛന്റെയും അമ്മയുടെയും ഹൃദയം നിറഞ്ഞൊഴുകുന്നത് കണ്ണുകളിലൂടെ എനിക്ക് കാണാം.
2: ഇത്രയും മനസ്സ് സന്തോഷമായിട്ടുള്ളൊരു ഓണം ഞങ്ങൾ ആദ്യമായിട്ടാണ് ആഘോഷിക്കുന്നത്.

0: നിർമ്മലേച്ചി വാ. അതെ, സന്ദീപിനെ എന്റെ കബനിയിൽ വേണ്ട കേട്ടോ.
1: അയ്യോ, അതെന്താ മോനെ?
2: നിർമ്മലേച്ചിയോട് 100 വട്ടം ഞങ്ങൾക്ക് സോറി പറയാനുണ്ട്. അതിന്റെ കൂടെ ഒരു ലവ്ലി സജഷനും, സാർ സന്ദീപിന് വിട്ടുകളയരുത്.
0: പക്ഷെ അവന്റെ സ്പോൺസർ അവനെ എനിക്ക് തരില്ല. സന്ദീപേ ബ്രില്യന്റ് ആയ ഒരു ഹാർഡ് വർക്കറാ. പക്ഷെ ഒരു സർപ്രൈസും, അടുത്ത മാസമാണ് അവന്റെ കമ്പനിയിലെ ഓണാഘോഷം. സ്പോൺസർ നിർമ്മല ചേച്ചി അങ്ങോട്ട് കൊണ്ടുപോകും. അവിടുത്തെ സ്പെഷ്യൽ പായസം ചേച്ചിയുടെ വകയാ. പിന്നെ മോന്റെ കൂടെ ഒരു അടിപൊളി ഓണ
3: ട്രിപ്പ്. അവിടെ ഞങ്ങൾക്കും കൂടാമല്ലോ. ഡബിൾ ഓണ ധമാക്ക.
0: ഓ ഷുവർ. ഓണപ്പാട്ടും ഡാൻസും ഫോറിനേഴ്സിനായി ഡോണം ഒഴിമിഞ്ഞിരിക്കുന്നു.
3: ഓണം വൈ എന്റെ നാട്ടിനെ കൊണ്ടുവരും ഞാൻ.

0: ആ നമ്മുടെ മക്കൾക്ക് ഇങ്ങനെയൊക്കെ കഴിയുന്നു. ഒരു മുറിയുടെ നാല് ചുവരുകൾക്കുള്ളിൽ ഓണം ആഘോഷിക്കുന്ന എത്രയോ പ്രവാസികളുണ്ടാകും.
1: അതെ അതെ, പക്ഷെ അവർക്ക് ദൈവത്തിൻ്റെ ഒരു സ്വന്തം സമ്മാനം കിട്ടും. ആർക്കും പറഞ്ഞാൽ മനസ്സിലാകാത്ത ഒരു നൊസ്റ്റാൾജി.
2: ആ അവരുടെ കാര്യമൊക്കെ ഓക്കെ, പക്ഷേ എപ്പോഴെങ്കിലും ഓണം ഉണ്ടാൽ ഓണം ആവില്ല, ചൂടാറും മുമ്പേ ഉണണം. അതുകൊണ്ടേ ഇവിടെയുള്ള എല്ലാവരും ഒന്ന് വേഗം വന്നേ.

0: ഓണം ദ റിയൽ എക്സിറ്റ് നാടകം സമാപിക്കുന്നു. രചന ഷെരീഫ് പാങ്ങോട്, സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിവരും: കൃഷ്ണൻ പരമേശ്വരൻ കുര്യാത്തി, ഗീത റോസ്ലിൻ വയലുങ്കൽ, രാജീവ് ശരത് ദാസ്, റമീസ് ജയചന്ദ്രൻ ബി, നിർമ്മല എസ് കെ മിനി, മീനു ആൻസി ഡി ബി, സന്ദീപ് ഹരിപ്രസാദ്, ഡോണ അളകനന്ദ ഡി ബി.
1: സംവിധാന സഹായം എൻ സുനിത, വി എൻ വി.

0: അവതരണം
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ നാടകഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം ലഹരി എന്ന നാടകത്തിൽ പ്രമീള, പട്ടണക്കാട് പുരുഷോത്തമൻ എന്നിവർ പാടിയത്. വരികൾ ചവറ ശ്രീകുമാർ, സംഗീതം കുമരകം രാജപ്പൻ.

0: മറക്കാതെ കേൾക്കുക ഈ വരുന്ന ചതയദിനത്തിൽ രാവിലെ 11 മണിക്ക് എല്ലാ കേരള നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു.
1: അടുത്ത ഗാനം ചെമ്പകം എന്ന നാടകത്തിൽ നിന്ന് MP ഷൺമുഖൻ പാടിയത്. ഗാനമൊരുക്കിയത് വിപിൻ നടേശൻ മാസ്റ്റർ.

നാടക ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. സമയം 3:59:32. നാലു മണിക്ക് ഈണം നിറഞ്ഞ ഓണം, ഓണപ്പാട്ടുകൾ തിരുവനന്തപുരം റിലേ.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈണം നിറഞ്ഞ ഓണം, ഓണപ്പാട്ടുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി. തയ്യാറാക്കിയത് ശശീന്ദ്രൻ കരിന്തോറ. ആഖ്യാനം സിത്താര, വിനോദ് കീഴടത്ത്.
1: കലിതുള്ളി പെയ്തുമറിഞ്ഞ കർക്കിടകം ഓർമ്മയായി. പഞ്ഞമാസം കഴിഞ്ഞ മാനം തെളിഞ്ഞ വസന്തം വന്നു. വിളവെടുപ്പിന്റെ സമൃദ്ധിയും സന്തോഷവുമാണ് ഓരോ മലയാളിയുടെ മനസ്സിലും. തൊടികളിലെ ചെടികളായ ചെടികളെല്ലാം പൂത്തുലഞ്ഞു. അങ്ങനെ ഒരു ഉൾനാടൻ ഗ്രാമീണ കന്യകയെപ്പോലെ ശാലീനയായ ചിങ്ങമാസം കടന്നുവന്നു. മാവേലി മണ്ണിനെ വരവേൽക്കാൻ ഓരോ മലയാളിയും ഒരുങ്ങി.

പൊന്നുണത്തിൻ്റെ വരവറിയിച്ച് മനസ്സിൽ സന്തോഷം പകരുന്ന മണ്ണിൻ്റെ ഗന്ധവും സ്നേഹത്തിൻ്റെ നനവും നിറഞ്ഞ പാട്ടുകൾ. ഈ ഓണപ്പാട്ടുകളിലൂടെ നമുക്ക് വീണ്ടും ആ പഴയ ഓണക്കാലത്തേക്ക് മടങ്ങാം. പൊൻവെയിലിൻ്റെ കസവു ചേര ഭൂമിയെ ആവരണം ചെയ്യുന്നു. ഉത്രാടപ്പൂനിലാവിന് തെളിച്ചമേറുന്നു.

പൂക്കളമൊരുങ്ങുന്ന മുറ്റങ്ങളിൽ, പൂവിളികൾ ഉയരുന്ന നാട്ടുവഴികളിൽ ഓർമ്മകളുടെ തുമ്പപ്പൂ വിരിയുന്ന കാലമാണ് ഓണക്കാലം. ഒരു കുടുന്ന തുമ്പപ്പൂ പോലെ ഓണത്തിന്റെ നിഷ്കളങ്കമായ ആ പഴയ കാലത്തിലേക്ക് ഒന്നും മടങ്ങിപ്പോകാം. പൂക്കളുടെ നിറവും മണവും മനസ്സു നിറയെ സ്നേഹം പകർന്ന ഒരു ഓണപ്പാട്ടിലൂടെ.

മുറ്റത്തെ മുക്കുറ്റിപ്പൂവിൻ്റെ മഞ്ഞ നിറം പോലെ ഓണക്കാലത്തിനും ഒരു പ്രത്യേക ഭംഗിയുണ്ട്. പൂക്കളും പാട്ടുകളും നിറഞ്ഞ ആ പഴയ ഓണക്കാലത്തിൻ്റെ സന്തോഷവുമായി മുറ്റത്തെ മുക്കുറ്റിപ്പൂവിനോടൊപ്പം നമുക്കും ആ ഓണക്കാലത്തേക്ക് പോകാം.

0: ആടി വരുന്നേ പാടി വരുന്നേ ചങ്കരനായ ആടി, ആ ചങ്കരനായ ആടി, ചമ്രം പാടിക്കല് ചമ്രം പാടി എന്ന് ചങ്കരനായ ആടി.
1: എന്നിട്ട്
0: അടിവയറോണ്ട് പിപ്പി വിളിക്കണ് ചങ്കരനായ ആടി. എന്റെ വല്യം പ്രാട്ടിയേ.

പൊന്നിൻ കതിരുകൾ പാടത്താകെ നിറയുമ്പോൾ ഓണത്തിന്റെ സമൃദ്ധിയും ഗ്രാമീണ സൗന്ദര്യവും മനസ്സിൽ തെളിയുന്നു. ആ സന്തോഷത്തിൽ പഴയ ഓണക്കാലത്തിന്റെ സ്നേഹവും നാടിന്റെ പാട്ടും വീണ്ടും

പൂക്കളുടെ മനം കവരുന്ന സുഗന്ധവും സൗന്ദര്യവും സ്നേഹത്തിന്റെ നിറച്ചാർ തണിയിച്ച ബാല്യകാല ഓണ ഓർമ്മയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന മനോഹരമായ ഒരു ഗാനം.

പൂക്കൾ വാടിയാലും മനസ്സിലെ സ്നേഹത്തിന്റെ സുഗന്ധം വാടാതെ സൂക്ഷിക്കാനാണ് ഓരോ ഓണവും നമ്മോട് പറയുന്നത്. സമത്വത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ആ നല്ല നാളുകൾ വീണ്ടും വരുമെന്ന പ്രതീക്ഷയോടെ ഓണത്തിന്റെ നന്മകൾ എന്നും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ.

0: ഈണം നിറഞ്ഞ ഓണം, ഓണപ്പാട്ടുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. തയ്യാറാക്കിയത് ശശീന്ദ്രൻ കരിന്തോറ. ആഖ്യാനം സിത്താര, വിനോദ് കീഴടത്ത്.
1: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. കാരുണ്യം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. രചനാസംഗീതം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി.

0: ഓഗസ്റ്റ് 26 വൈകിട്ട് 3 ഓണമേ നിൻ തോപ്പിൽ പൂക്കളുണ്ടോ, ചിത്രീകരണം.
1: ബാലാമണിയമ്മയുടെ ഈ കവിതയിലും പല ഓണക്കവിതകളിലും വിനയമാർന്ന ബലിദാനം കാണുന്നുണ്ട്.

0: കേൾക്കാം ഓഗസ്റ്റ് 26 വൈകിട്ട് 3 മണിക്ക്.
1: ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ഫോട്ടോണിക്സിൽ നടത്തുന്ന MTech ഒപ്റ്റോ ഇലക്ട്രോണിക്സ് ആൻഡ് ലേസർ ടെക്നോളജി പ്രോഗ്രാമിൽ ജനറൽ, ETB, MSM, LCC, OBH, KSE, EWS തുടങ്ങിയ വിഭാഗങ്ങളിൽ സീറ്റ് ഒഴിവുണ്ട്. CAT 2026 വഴി അപേക്ഷിച്ചിട്ടില്ലാത്തവർക്കും പങ്കെടുക്കാം. ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, ഫോട്ടോണിക്സ് എന്നിവയിൽ 50% മാർക്കോട് കൂടിയ ബിരുദാനന്തര ബിരുദമോ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ എന്നിവയിൽ 50% അതിലധികമോ ഉള്ള BTech ബിരുദമോ ആണ് യോഗ്യത. ഗേറ്റ് അല്ലെങ്കിൽ DAT യോഗ്യതയുള്ളവർക്ക് മുൻഗണന. OBC വിഭാഗക്കാർക്ക് 5% മാർക്ക് ഇളവുണ്ട്. പട്ടികജാതി വിഭാഗക്കാർക്ക് പാസ് മാർക്ക് മതി. താൽപ്പര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത, ജാതി എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും നിശ്ചിത ഫീസുമായി. ഈ മാസം 31 ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ഫോട്ടോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ രാവിലെ 10 മുതൽ 11 വരെയുള്ള സമയത്ത് ഹാജരായി രജിസ്റ്റർ ചെയ്യണം. അന്നുതന്നെ 11 മുതൽ അഡ്മിഷൻ നടത്തുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04842 86 24 11. വെബ്സൈറ്റ് വിലാസം www.photonics.kusat.ac.in. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 04842 86 24 11.
0: ഓഗസ്റ്റ് 27 ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാൽ. സംഗീത സംവിധായകനും ഗായകനുമായ ബിജിപാൽ പങ്കെടുക്കുന്നു.
2: ഈ പറഞ്ഞപോലെ നമ്മളെ ഒരു ഓണത്തിന്റെ മണം തൂശനിലയിട്ട് പൊൻവിളക്കയ്യാൽ തുമ്പപ്പൂ ചോറ് വിളമ്പും, ഓലൻ വിളമ്പും, കാളൻ വിളമ്പും, ഒരു കള്ളനോട്ടം വിളമ്പും എന്നൊക്കെ പറയുന്ന പാട്ട്. അതിനകത്ത്
3: കുളിച്ചു കുറിയിട്ട് കുപ്പി വളയിട്ട് കുമ്മിയടിക്കാൻ വാ.

0: ഓഗസ്റ്റ് 27 ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാൽ.
1: സംസ്ഥാനത്തെ മറ്റ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പരമ്പരാഗത കരകൗശല വൈദഗ്ധർ, കൈപ്പണിക്കാർ, പൂർണ്ണ വൈദഗ്ധ്യമില്ലാത്ത തൊഴിലാളികൾ എന്നിവർക്ക് പണിയായുധങ്ങൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകന്റെ കുടുംബ വാർഷിക വരുമാനം 2,50,000 രൂപയിൽ കൂടരുത്. പ്രായം 18-നും 60-നും ഇടയിലായിരിക്കണം. അപേക്ഷകർ www.bwin.kerala.gov.in എന്ന പോർട്ടൽ മുഖേന ഓൺലൈനായി സമർപ്പിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 31 മാസം. കൂടുതൽ വിവരങ്ങൾക്ക് 0484-2-98-31-30 എന്ന നമ്പറുമായി ബന്ധപ്പെടാം.

നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0484298 31 30. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്.

0: സമയം 5 മണി.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഉത്രാടപ്പാച്ചിലിൽ മലയാളികൾ പൊന്നോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി. നാളെ തിരുവോണം. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഓണാശംസകൾ നേർന്നു. ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം കനകക്കുന്ന് പരിസരത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി പ്ലാസ്റ്റിക് അറസ്റ്റ് പദ്ധതിക്ക് തുടക്കമായി. നഗരസഭയും ശുചിത്വ മിഷനും സംയുക്തമായാണ് ഈ ഹരിത മാതൃക നടപ്പാക്കുന്നത്. തൃക്കാക്കര ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിൽ ഉത്രാടദിനത്തിൽ രാവിലെ തിരുമുൽക്കാഴ്ച സമർപ്പണം നടന്നു. 100 കണക്കിന് ഭക്തരാണ് ഉത്രാടനാളിൽ ക്ഷേത്രത്തിലെത്തിയത്. വാണിജ്യ കപ്പൽ ഗതാഗതത്തിനും സാധാരണ ജനങ്ങളുടെ അടിസ്ഥാന സൌകര്യങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്ന് ഐക്യരാഷ്ട്ര സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു. പ്രവാചക സ്മരണയിൽ ഇന്ന് നബിദിനം. ആശംസകൾ നേർന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. മഴ മുന്നറിയിപ്പ് പരിഗണിച്ച് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിക്കപ്പെട്ട ജില്ലകളിൽ വെള്ളച്ചാട്ടം, ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ടൂറിസം വകുപ്പിന് സർക്കാർ നിർദ്ദേശം. ഇന്ത്യ ജപ്പാൻ സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ദീർഘകാല നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനുമായി വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് ജപ്പാനിലെ പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങളിലെ എക്സിക്യൂട്ടീവുകളുമായി ചർച്ച നടത്തി.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 5 മണി കഴിഞ്ഞ് 2 മിനിറ്റും 20 സെക്കൻഡും. ഇപ്പോൾ NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്.

0: ഈ ഓണം കെ കെ ചേട്ടനൊപ്പം
1: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം
2: മെഗാ പ്രൈസ് 8 സ്കൂട്ടർ 8 സ്വർണ്ണ നെക്ലേസ് 5000 സ്വർണ്ണ മോതിരങ്ങൾ ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബ്രോൺ മോഡ് ഇടപ്പള്ളി
3: ഓണം ഷോപ്പിംഗ് അവസാന നിമിഷങ്ങളിലേക്ക് മൈജിയിൽ ഓരോ പ്രൊഡക്റ്റും കളത്തിലിറങ്ങുന്നു. മൊബൈൽ, ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, മിക്സർ ഗ്രൈൻഡർ, സ്പീക്കേഴ്സ് എല്ലാം ഒന്നിന് പിറകെ ഒന്നായി ഏറ്റവും മികച്ച വിലക്കുറവിൽ, ഏറ്റവും മികച്ച ഓഫേഴ്സ്, ഏറ്റവും മികച്ച സമ്മാനങ്ങൾ, വിലക്കുറവും ഓഫറും സമ്മാനങ്ങളും, സൂപ്പർ ഫിനിഷ്. ഈ ഓണത്തിന്റെ ചാമ്പ്യൻ ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ മൈജി. മൈജി ഓണം മസ്റ്റ് ഓണം.
4: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
5: കണ്ടീഷൻ സപ്ലൈ.
6: ചേട്ടാ, ഓണസദ്യയൊക്കെ ഒരുക്കുമ്പോൾ എല്ലാം പുത്തനായിരിക്കണ്ടേ?
7: എന്താ സംശയം?
6: എന്നാൽ നമുക്ക് ഈ പഴയ കിച്ചൺ അപ്ലയൻസസ് മാറ്റാം.
7: കൃത്യസമയത്താ പറഞ്ഞത്. മൈജിൽ ഇന്ന് ഉത്രാടപ്പാച്ചില നല്ല ഓഫർ ഉണ്ട്. ഓണം സ്ക്രാച്ച് ആൻഡ് വിൻ ഉറപ്പ് സമ്മാനങ്ങൾ വേറെ.
6: ഓണത്തിന് മുൻപ് കിച്ചൺ അപ്ലയൻസസ് സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാടപ്പാച്ചിൽ ഇന്ന് രാത്രി 12 മണി വരെ.
8: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
9: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
10: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
11: എസ് ജാനകി പാടിയ ഗാനം ചിത്രം ഓളങ്ങൾ. ഗാനരചന ONV കുറുപ്പ്, സംഗീതം ഇളയരാജ.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 6:40 കേൾക്കാം. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല
1: കർഷക സമൃദ്ധിയുടെ

0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. പൂവിളികളുമായി ഉത്രാട നിലാവ്, ചിത്രീകരണം രചന ശ്രീ അനിൽ നെടുങ്ങോട്.

എല്ലാ വിഭാഗീയതകൾക്കും അപ്പുറം മലയാളി മനസ്സ് ഒന്നാണെന്ന് വിളിച്ചു പറയുന്ന ഓണാഘോഷത്തിന് തത്തുല്യമായി മലയാളിക്ക് മറ്റൊരു ഉത്സവം ഇല്ലെന്ന് തന്നെ.

ഇന്ന് ചിങ്ങമാസത്തിലെ ഉത്രാടനാൾ. ഇന്ന് രാത്രി കഴിഞ്ഞാൽ തിരുവോണമായി. നാളെ പൊന്നോണത്തെ വരവേൽക്കാനുള്ള തിരക്കിലാണ് നാടും നഗരവും.

0: ഓണസദ്യയ്ക്ക് ആവശ്യമായ പച്ചക്കറിയും മറ്റും വാങ്ങാനുള്ള തിരക്ക് ഒരു വശത്ത്, ഓണക്കോടിയുമായി ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കാണാനിറങ്ങിത്തിരിച്ചവരുടെ തിരക്ക് മറ്റൊരു വശത്ത്. കൂടാതെ രാത്രിയെ പകലാക്കി ഓണക്കാല ആദായ വിൽപ്പനയുമായി വ്യാപാര സ്ഥാപനങ്ങൾ. അങ്ങനെ എന്തുകൊണ്ടും ഉത്രാടപ്പാച്ചിൽ അന്വർത്ഥമാകുന്നു.
1: ഓണത്തോട് ബന്ധിപ്പിച്ച് പറയാറുള്ള ഒരു പഴയ ശൈലിയാണ് ഉത്രാടപ്പാച്ചിൽ.
0: പ്രമുഖ ഭാഷാശാസ്ത്രജ്ഞനും കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടറുമായ ഡോക്ടർ നടുവട്ടം ഗോപാലകൃഷ്ണൻ,
1: ആ പറച്ചിലിൽ തന്നെ ഓണത്തെക്കുറിച്ച് നാട്ടിൻപുറങ്ങളിലും പഴയ ആൾക്കാർക്കുണ്ടായിരുന്ന ആ ഒരു ഉത്കണ്ഠയും ഒരുക്കങ്ങളൊന്നും ശരിയായില്ല, ഒന്നും അതിരിലെത്തിയിട്ടില്ല എന്ന് തുടങ്ങിയുള്ള ഒരു ആശങ്ക അത് പണ്ട് വളരെ സജീവമായിരുന്നു. പ്രത്യേകിച്ചും വീട്ടിലെ സ്ത്രീകൾക്കാണ് ഇതിൽ മുഖ്യ പങ്കുണ്ടായിരുന്നത്. കാരണം ഓണത്തിലുള്ള വിഭവങ്ങൾ ഒരുക്കുന്നതിൽ കടുവാങ്ങയായില്ല, സാമ്പാറിലുള്ളതായിട്ടില്ല, അതുപോലെ തന്നെ വറുത്തുപ്പേരികളൊന്നും ആയിട്ടില്ല. അതിനെ ചൊല്ലിയുള്ള ഒരു തരം ഇരിക്കപ്പുറതിയില്ലായ്മ, പിന്നെ സാധനങ്ങളെല്ലാം വാങ്ങിക്കൂട്ടുന്നതിനുള്ള ഒരു ത്വര, ഇതൊക്കെ തന്നെയും നമ്മളെത്ര കാര്യമായിട്ടാണ് നമ്മുടെ പൂർവികന്മാർ തിരുവോണ ദിവസം ആഘോഷിച്ചിരുന്നത് എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട്. ആ പാച്ചിൽ എന്ന് പറയുന്ന ആ തനി മലയാള പദത്തിൽ തന്നെ ഒരു ജനതയുടെ ഓണത്തെ ചൊല്ലിയുള്ള സംസ്കൃതി മുഴുവൻ അതിനകത്ത് ഉൾച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇന്ന് ഉത്രാടപ്പാച്ചിലിന് വലിയ പ്രസക്തിയില്ല. കാരണം മേളകൾ ധാരാളമായിട്ട് ഓണത്തോടനുബന്ധിച്ചുള്ള പച്ചക്കറി സ്റ്റാളുകൾ, അതുപോലെ തന്നെ മറ്റത്യാവശ്യ ഉൽപ്പന്നങ്ങൾ, എക്സിബിഷനുകൾ തുടങ്ങി ഒരു ഗ്രൗണ്ടിൽ ചെന്നാൽ ഇതെല്ലാം കിട്ടും എന്നുള്ളത് ഇന്നത്തെ ഒരവസ്ഥയാണ്. പക്ഷേ അങ്ങനെ ചെല്ലുന്നവർക്കും യഥാർത്ഥത്തിൽ മനസ്സിൽ ഒന്നും ആയില്ലല്ലോ എന്നുള്ള ഒരു ഉത്കണ്ഠ ബാക്കി നിൽക്കുന്നു. അതുകൊണ്ട് ഈ നവീന യുഗത്തിലും ഉത്രാടപ്പാച്ചിൽ എന്നുള്ള ആ മലയാളിയുടെ ആ ഒരു ഓണത്തെക്കുറിച്ചുള്ള ആ ദിവ്യമായ ഒരു സങ്കല്പവും ഗ്രഹാതുരതയും ഉണർത്തുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഈ ഉത്രാടത്തിനെത്തുന്നതിന് മുമ്പുള്ള നാളുകളും നമ്മുടെ ചൊല്ലുകളിലൊക്കെ

മലയാള ഭാഷയുടെ കഥകളിലൊക്കെ പാട്ടുകളിലൊക്കെ വന്ന് ചേർന്നിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. അത്തം വെളുത്താൽ ഓണം കറുക്കും, അതൊരു പഴയ ചൊല്ലാണ്. അത്തത്തിൻ്റെ അന്ന് മഴയുണ്ടായില്ലെങ്കിൽ, ആകാശം മേഘാവൃതമായില്ല എങ്കിൽ, തീർച്ചയായിട്ടും ഉത്തരാടം പിറക്കുമ്പോൾ ഓണത്തിന് മുന്നോടിയായി മഴയെത്തും എന്ന് പഴമക്കാർ അനുഭവം കൊണ്ട് അറിഞ്ഞിരുന്നു. അത്തം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ചോതിയാണ്. ചോതിക്കാണ് സത്യത്തിൽ നെല്ല് പുഴുങ്ങി ഉണക്കി ഉണ്ടാകാനുള്ള ചോറിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങുന്നത്. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഓരോ ദിവസവും അത്തം മുതൽ ഉത്തരാടം വരെയുള്ള ആ 9 ദിവസങ്ങളും യഥാർത്ഥത്തിൽ ഓണത്തിൻ്റെ ഒരുക്കം കൊണ്ട് വളരെ തകൃതി ആയിട്ടുള്ള ഒന്നാണ്. അത് മൂർധന്യാവസ്ഥയിലെത്തുന്നത് ഉത്തരാടത്തിൻ്റെ അന്നാണ് താനും.

മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഓരോ ഓണക്കാലവും കാത്തിരിപ്പിന്റെയും പ്രതീക്ഷയുടെയും ഗന്ധവാഹിയാണ്. ചുമരിലെ നാഴികമണിയിലേക്ക് ഇടയ്ക്കിടെ നോക്കിക്കൊണ്ട്, റോഡിലെ വാഹനത്തിന്റെ ഹോൺ മുഴക്കം ശ്രദ്ധിച്ച്, ടെലിഫോൺ മണിയൊച്ച കാതോർത്ത്, അകലെയായി മുഴങ്ങുന്ന തീവണ്ടിയുടെ ചൂളം വിളിക്കായി കാതുകൂർപ്പിച്ച് അക്ഷമരായി കാത്തിരിക്കുകയാണ് നാട്ടിലെ ബന്ധുജനങ്ങൾ തങ്ങളുടെ പ്രിയജനങ്ങളുടെ വരവൊന്നു കാണാൻ. ഗേറ്റ് വരെ പോയി നോക്കി ആശ്വാസപ്പെടുന്നവരും കാണാഞ്ഞ് നിരാശപ്പെടുന്നവരുമുണ്ട്. കഴിഞ്ഞ ഓണത്തിന് വരാത്തതിന്റെ പരിഭവം ഉള്ളിൽ സൂക്ഷിക്കുന്നവരുമുണ്ട്. ഇനി ചിലർ വിശേഷപ്പെട്ട സമ്മാനങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇക്കൊല്ലമെങ്കിലും മക്കളെയും കൊച്ചുമക്കളെയും കാണാനും അവരോടൊപ്പം ഓണമുണ്ണാമെന്ന പ്രതീക്ഷയിലാണ് ചിലർ.

0: ചുരുക്കത്തിൽ ഒരാണ്ടിന്റെ പ്രതീക്ഷകൾ സഫലമാകുന്ന ദിനം കൂടിയാണ് ഓണക്കാലം. ഓണാഘോഷത്തെക്കുറിച്ചും ഓണക്കാല അനുഭവങ്ങളെക്കുറിച്ചും ഓർക്കുകയാണ് ഡോക്ടർ ബെറ്റിമോൾ മാത്യു.
1: കൃത്യമായിട്ട് ഒറ്റ പോയിന്റായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ആഘോഷങ്ങൾ വല്ലാതെ കൂടിയ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം 50 കൊല്ലം മുന്നേ ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓണം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ, ഓണത്തിന് ആഘോഷത്തിനായിരുന്നില്ല പ്രാധാന്യം, മറിച്ച് ഞങ്ങൾക്കൊക്കെ പ്രാധാന്യം ഞങ്ങളുടെ പരീക്ഷയ്ക്കായിരുന്നു. ഒരു വർഷം തുടങ്ങി ആദ്യത്തെ പരീക്ഷ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ടാണ് ആ പരീക്ഷ കാണുന്നത്. 1-ാം സ്ഥാനക്കാരെയും 2-ാം സ്ഥാനക്കാരെയും ഒക്കെ കണ്ടുപിടിക്കാനുള്ള പരീക്ഷയായിരുന്നു ഓണ പരീക്ഷ. പരീക്ഷ തീർന്നു കഴിഞ്ഞാൽ ഉടനെ അവധി, ഒരു ടെൻഷനും ഇല്ലാത്ത 10 ദിവസങ്ങളായിരുന്നു പ്രധാനം. പിന്നെ ഓണത്തിന്റെ ആഘോഷം വീടുകളിലാണെങ്കിലും കുട്ടികളുള്ള വീടുകളിലോ ഊഞ്ഞാല് കെട്ടിത്തരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അല്ലാണ്ട് പൊതുസ്ഥലങ്ങളിലെ ഊഞ്ഞാലൊന്നും ഉണ്ടായിരുന്നില്ല. കുട്ടികൾ വീട്ടിൽ പൂക്കള ഇടുകയാണെങ്കിൽ പോലും അത് നമ്മുടെ സ്വന്തം പൂക്കള് പറിച്ചെടുത്ത് അല്ലെങ്കിൽ വഴിയോരത്തുനിന്നോ ഏതെങ്കിലും പൊന്തേന്നോ ഒക്കെ പോയി കാട്ടുപൂക്കളും അന്ന് വിരിയുന്ന പൂക്കളും ഒക്കെ പറിച്ചെടുത്ത്, പ്രധാനമായിട്ട് ഓണപ്പൂ എന്ന് ഞങ്ങൾ പറയുന്ന ഒരു വീണ്ട എന്ന് പറയുന്ന സാധനത്തിന്റെ പൂവ് ഇതൊക്കെയാണ് പറിച്ച് പൂക്കള ഇടുന്നത്. ഞാൻ ഡിഗ്രിക്ക് കോളേജിൽ പഠിക്കുന്ന കാലം എന്ന് പറയുന്നത് 86 to 91 കാലഘട്ടമാണ്. അപ്പോഴാണെങ്കിലും ഓണാഘോഷം എന്ന് പറഞ്ഞ് പ്രത്യേകമായിട്ട് ക്ലാസ്സില്ലാത്ത ഒരു ദിവസം ഒന്നും കിട്ടുമായിരുന്നില്ല. കോളേജ് യൂണിയന്റെ വകയായിട്ട് കോളേജ് അടയ്ക്കുന്ന ദിവസം ഒരു ചെറിയ പൂക്കളം, അതും ഈ പറഞ്ഞതുപോലെ കോളേജിന്റെ പരിസരത്ത് പ്രിൻസിപ്പൽ അനുവദിക്കുന്ന ചെടികളുടെ പൂവൊക്കെ പറിച്ച് കുട്ടികൾ തന്നെ ഒരു പൂക്കളം ഇട്ട് വെക്കും എന്നുള്ളതിനപ്പുറം ഒരു തരത്തിലുമുള്ള ആഘോഷമോ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഓണാഘോഷ പരിപാടികളോ ഒരു തരത്തിലും ഉണ്ടായിരുന്നില്ല. അതേസമയം കാലം മുന്നോട്ട് പോകെ ഇപ്പോൾ വീടുകളിൽ നിന്നും നമുക്ക് വിപണിയിലേക്ക് ആഘോഷം വന്നു. വിപണിയുടെ സ്വാധീനം ഈ ആഘോഷങ്ങളുടെ പെരുമയിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം പിന്നെ അധ്യാപകരെല്ലാം ഒരുപോലെ യൂണിഫോം പോലെ സെറ്റ് മുണ്ടും സാരിയും, കുട്ടികൾ അതുപോലെ തന്നെ അതിനനുസരിച്ച് ഡ്രസ്സിലിറങ്ങുന്നു. അടുത്തതായിട്ട് എല്ലായിടത്തും പൂക്കളം ഇടുന്നു. പൂക്കളയിടലിന്റെ കൂട്ടത്തിൽ തന്നെ നിർബന്ധമായിട്ടും സദ്യ, അപ്പൊ മുഴുവൻ പേർക്കും അവിടെ തന്നെ സദ്യ ഉണ്ടാക്കി അത് വിളമ്പുന്നു. ഇതിനുശേഷം കുട്ടികൾ പാട്ട് വെച്ച് ഡാൻസും ബഹളവുമായിട്ട് ആഘോഷത്തിന് വേണ്ടി നീക്കിവെക്കുന്നു. ഇത്തരത്തില് നമ്മളൊരു വലിയ ഒരു ആഘോഷ മനസ്സിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു. പക്ഷെ ആ ആഘോഷത്തിന് എത്രത്തോളം ആത്മാവുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. കാരണം നമ്മുടെ കാർഷിക സംസ്കാരത്തിൽ നിന്ന് നമ്മൾ ഉപഭോഗ സംസ്കാരത്തിലേക്ക് വന്നപ്പോൾ ഓണം പോലും വീട്ടിൽ നിന്നും വിപണിയിലേക്ക് മാറി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നാളത്തെ തിരുവോണം

ഓണസദ്യ കെങ്കേമമാക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലാണ് എല്ലാവരും. അടുക്കളയിൽ ഉപ്പേരി വറുത്തു കോരുകയാണ് അമ്മമാർ. അപ്പോഴേക്കും മുത്തശ്ശി കടന്നുവന്ന് അച്ചാറിന്റെ ഉപ്പ് നോക്കി അത്യാവശ്യം നിർദ്ദേശങ്ങൾ നൽകുന്നു. മാവേലി തമ്പുരാൻ വരുമ്പോൾ ഒന്നിനും ഒരു കുറവും വരരുതെന്ന് ഉപദേശിച്ചുകൊണ്ട് സദ്യ ഉണ്ണുന്നതിനുള്ള ഇല തുടച്ചു വൃത്തിയാക്കുകയാണ് മുത്തശ്ശി. ഇങ്ങനെ കേരളീയ ഗൃഹങ്ങൾ ബന്ധുസംഗമത്തിന്റെ ആഹ്ലാദാരവങ്ങൾ കൊണ്ട് രാവിനെ പകലാക്കുന്ന ദിനമാണ് ഉത്രാടം. രാത്രി മുഴുവനും അധ്വാനിച്ച് ഒടുവിൽ രാവ് അവസാനിക്കുന്നതിനു മുൻപ് എപ്പോഴെങ്കിലും ഒന്ന് തലചായ്ക്കാൻ കഴിഞ്ഞെങ്കിലായി. അതാണ് സ്ത്രീജനങ്ങളുടെ സ്ഥിതി. ഒന്നുറങ്ങിക്കഴിയുമ്പോൾ കാക്ക കരഞ്ഞു തുടങ്ങും. പിന്നെ ഓണസദ്യയുടെ തിരക്കിൽ അലിയുകയാണ്. അതേസമയം പുലരുന്നതുവരെ മാനസിക ഉല്ലാസം നൽകുന്ന വിനോദങ്ങളിലായിരിക്കും മറ്റുള്ളവർ. അങ്ങനെ ഉത്രാടരാത്രി ഏവർക്കും നിദ്രാവിഹീനങ്ങളാകുന്നു. ഭൂവിസ്തൃതി കുറഞ്ഞെങ്കിലും എല്ലായിടവും ജനവാസ കേന്ദ്രങ്ങളായെങ്കിലും മലയാളിക്ക് ഓണത്തെ ഒരിക്കലും മറക്കാനാവില്ല. മട്ടുപ്പാവിലോ വീട്ടുപരിസരത്തോ നട്ടുവളർത്തിയ പച്ചക്കറികൾ കൊണ്ട് ഓണം ആഘോഷിക്കാൻ മലയാളി പഠിച്ചുകഴിഞ്ഞു. പച്ചക്കറി മാത്രമല്ല, അത്തപ്പൂവിനുള്ള ഓണപ്പൂക്കളും തയ്യാറാണ്. അതുകൊണ്ടുതന്നെ അന്യസംസ്ഥാനത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വിഷലിപ്തമായ പച്ചക്കറിയെ ആശ്രയിക്കാതെ തന്നെ ഓണസദ്യ ഉണ്ണാമെന്ന ആത്മവിശ്വാസം ഇന്ന് മലയാളിക്കുണ്ട്. ഓണം കഴിഞ്ഞ കാലത്തിന്റെ സൂചകമായ ഒരു മിത്താണെന്ന് പറയാമെങ്കിലും മാവേലി ചരിതം നാടൻ പാട്ടിൽ ആഖ്യാനം ചെയ്യപ്പെടുന്ന മഹാബലി ചക്രവർത്തിയുടെ അവതാരങ്ങളുടെ പ്രശംസ മാത്രമല്ല അതിലുള്ളത്. ഒരു കാലഘട്ടത്തിന്റെ ഭരണവീക്ഷണത്തിന്റെയും ജനാധിപത്യ ബോധത്തിന്റെയും സൂചനയും നമുക്ക് ദർശിക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇപ്പോൾ പിഎം ഇ വിദ്യ എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ച് ഒരു ലഘു പ്രഭാഷണം കേൾക്കാം.
1: ഒരു രാജ്യം ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന ആശയത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഇ വിദ്യ. കോവിഡ്-19 പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടേണ്ടി വന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടാതെ നോക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ സംരംഭം ആരംഭിച്ചത്. 2022-23 കേന്ദ്ര ബജറ്റിൽ പിഎം ഇ വിദ്യ പദ്ധതിക്ക് ബജറ്റിൽ തുക വകയിരുത്തുകയും ചാനലുകളുടെ എണ്ണം നിലവിലെ 12 നിന്ന് 200 വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പദ്ധതിയുടെ ഭാഗമായി 6 ഉപസംരംഭങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ ഏതൊക്കെയാണെന്ന് നോക്കാം. ദീക്ഷ എന്ന പേരിൽ വിജ്ഞാനം പങ്കിടുന്നതിനുള്ള ഡിജിറ്റൽ പോർട്ടലാണ് ആദ്യത്തേത്. 2017 പ്രത്യേകമായി ആരംഭിച്ച ദീക്ഷ പദ്ധതി പിന്നീട് ഇ വിദ്യ പദ്ധതി ആരംഭിച്ചപ്പോൾ അതിലെ ഉപപദ്ധതിയായി ഉൾച്ചേർക്കപ്പെടുകയായിരുന്നു. NCERT ബുക്കുകളിൽ നൽകിയിരിക്കുന്ന QR കോഡ് ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായുള്ള ദേശീയ ശൃംഖലയിൽ അനായാസം പ്രവേശിക്കാവുന്നതാണ്. ഇവിടെ എത്തുക വഴി പഠനത്തിനായുള്ള നിർദ്ദേശങ്ങളും വിഷയങ്ങളും ലഭ്യമാകും. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി തുടങ്ങി 18 ഭാഷകളിൽ ഈ പോർട്ടൽ ലഭ്യമാണ്. ഉപഭോക്താവിന്റെ സ്ഥലം അടിസ്ഥാനപ്പെടുത്തിയും പഠനത്തിനുള്ള കോഴ്സുകൾ ദീക്ഷ പോർട്ടലിൽ നിന്ന് എളുപ്പത്തിൽ കണ്ടെത്താം. മൊബൈൽ ഫോണുകളിൽ ലഭ്യമാകുന്നതിനായി ദീക്ഷ ആപ്പും ഉപയോഗിക്കാം. സ്വയം പോർട്ടലാണ് ഇ വിദ്യ പദ്ധതിയിലെ 2-ാമത്തെ ഉപപദ്ധതി. 9-ാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ ക്ലാസ് മുറികളിൽ പഠിപ്പിക്കുന്ന എല്ലാ കോഴ്സുകളും ലഭ്യമാകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്വയം. ആർക്കും എവിടെ നിന്നും ഏത് സമയത്തും ലഭ്യമാകും എന്നുള്ളതാണ് സ്വയം പോർട്ടലിന്റെ സവിശേഷത. സ്വയം പോർട്ടലിൽ ലഭ്യമാകുന്ന കോഴ്സുകൾ 4 തരത്തിലുള്ളതാണ്. വീഡിയോ ക്ലാസുകൾ, ഡൌൺലോഡ് ചെയ്യാനും പ്രിന്റ് ചെയ്യാനും കഴിയുന്ന പ്രത്യേകം തയ്യാറാക്കിയ വായനാ സാമഗ്രികൾ, സ്വയം വിലയിരുത്തൽ പരീക്ഷകളും പ്രശ്നോത്തരികളും, സംശയ നിവാരണത്തിനായുള്ള ഓൺലൈൻ ചർച്ചാവേദികൾ എന്നിവയാണ് അവ. സ്വയംപ്രഭ, DTH ചാനലുകളാണ് ഈ വിദ്യയിലെ 3-ാമത്തെ ഉപപദ്ധതി. 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള ഓരോ ക്ലാസിനും അവയ്ക്കായി മാത്രം സമർപ്പിതമായ ഓരോ TV ചാനലുകളാണ് ഈ ഉപപദ്ധതിയിലൂടെ ലക്ഷ്യമാക്കിയിരിക്കുന്നത്. ഈ ചാനലുകൾ ഉപഭോക്താക്കൾക്ക് DTH കണക്ഷനുകളിലൂടെ ലഭ്യമാണ്. റേഡിയോ, കമ്മ്യൂണിറ്റി റേഡിയോ, പോഡ്കാസ്റ്റുകൾ എന്നിവയുടെ വിപുലമായ ഉപയോഗമാണ് ഈ പദ്ധതിയിലെ 4-ാം ഉപവിഭാഗം. വിദൂര പ്രദേശങ്ങളിലുള്ള കുട്ടികൾക്കും ഓൺലൈനായി പഠന സാമഗ്രികൾ ലഭ്യമല്ലാത്ത കുട്ടികൾക്കും, പ്രത്യേകിച്ച് 1 മുതൽ 5 വരെ ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് റേഡിയോ അടിസ്ഥാനമാക്കിയുള്ള പഠനം വളരെ ഫലപ്രദമായിരിക്കും എന്ന വസ്തുതയാണ് ഇതിന്റെ അടിസ്ഥാനം. കാഴ്ച പരിമിതി, ശ്രവണ പരിമിതി തുടങ്ങിയവ നേരിടുന്ന പ്രത്യേക ആവശ്യങ്ങളുള്ള കുട്ടികൾക്കായി ദീക്ഷ പോർട്ടലിൽ തന്നെ ലഭ്യമാക്കിയിട്ടുള്ള പഠന സഹായികളാണ് ഈ പദ്ധതിയിലെ 5-ാം ഉപവിഭാഗം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് തങ്ങളുടെ പഠന സാമഗ്രികളും വെബ്സൈറ്റും ശാരീരിക പരിമിതികൾ നേരിടുന്നവർക്ക് ഉപയോഗിക്കാവുന്ന വിധത്തിൽ രൂപപ്പെടുത്തി ലഭ്യമാക്കിയിട്ടുണ്ട്. ഓഡിയോ പുസ്തകങ്ങൾ, ISL നിഘണ്ടു എന്നിവയാണ് ഇതിൽ എടുത്തു പറയാവുന്ന മറ്റു ഘടകങ്ങൾ. മത്സരപരീക്ഷകൾക്കുള്ള ഓൺലൈൻ കോച്ചിംഗ് ആണ് ഈ വിദ്യാ പദ്ധതിയുടെ 6-ാമത്തെ ഉപവിഭാഗം. IIT പാൽ എന്നും ഇ അഭ്യാസ് എന്നുമുള്ള പേരുകളിൽ മത്സരപരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഓൺലൈൻ പഠനത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. JEE പരീക്ഷയ്ക്കും NEET പരീക്ഷയ്ക്കുമായി വിദ്യാർത്ഥികളെ സഹായിക്കാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അധ്യാപകർ തയ്യാറാക്കിയ പഠന സഹായികളാണ് ഇങ്ങനെ ലഭ്യമാക്കിയിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിന്റെ വിവിധ രീതികളിലുള്ള ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് ഡിജിറ്റൽ, ഓൺലൈൻ ഓർ ഓൺ എയർ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ സ്രോതസ്സുകളെയും ഏകീകരിക്കുന്ന PM ഇ വിദ്യ പദ്ധതിയിലൂടെ രാജ്യത്തുടനീളമുള്ള 25 കോടി സ്കൂൾ കുട്ടികൾക്ക് പ്രയോജനം ലഭിക്കും.
0: PM ഇ വിദ്യ എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: സമയം 6 മണി കഴിഞ്ഞ് 4:48. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
3: This is Akashvani, the news read by VC Pramod.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. ഈ അറിയിപ്പുകളെ തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കിസാൻ വാണി. സുരക്ഷിത കൃഷിക്കായി സൂക്ഷ്മാണുവളങ്ങളും ജൈവ ജീവാണു കുമിൾനാശിനികളും, ഡോക്ടർ ചിത്ര എന്നുമായി അഭിമുഖം, തിരുവനന്തപുരം റിലേ. 7:20 തമിഴ് ചലച്ചിത്ര ഗാനം, 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
1: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ഈ ഓണം കെ ചേട്ടനൊപ്പം
5: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
6: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
0: ഇന്ന് രാത്രി 7:35 FM ഈവനിംഗ് ഇതിൽ സമകാലികം. പോയ വാരത്തെ കായിക വിശേഷങ്ങൾ തയ്യാറാക്കിയത് ഡി വിനോദ്. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യ കൃതി, കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 വിടരുന്ന മുട്ടുകൾ, തമ്മനം നളന്ദ പബ്ലിക് സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം. 8:50 മഹിത മലയാളം, ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.
7: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ
8: ഗാനം. പ്രകൃതിയുടെ രുചി.
9: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
10: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം.
0: ഇന്ന് രാത്രി 9:15 ഓണം കഥാവേള, ടി ഡി രാമകൃഷ്ണൻ, തിരുവനന്തപുരം റിലേ. 9:30 കഥാപ്രസംഗം, സി സോമശേഖരൻ അവതരിപ്പിച്ച കഥ, ശ്രീനാരായണ ഗുരുദേവൻ, തിരുവനന്തപുരം റിലേ. 10:00 സ്മൃതിരാഗം, പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:55 ഇംഗ്ലീഷിലും വാർത്തകൾ, ഡൽഹി റിലേ. നിങ്ങൾ കേട്ടത് ഇന്നത്തെ പരിപാടികൾ.
11: ഈ ഓണക്കാലത്ത് പ്രീമിയം എന്റർടൈൻമെന്റ് എക്സ്പീരിയൻസുമായി പെട്ടാപ്പുലിൽ ഏജൻസീസ് അവതരിപ്പിക്കുന്നു TCLന്റെ പ്രീമിയം LED ടിവികൾ.
12: TCL ഗൂഗിൾ ടിവികൾ ആകർഷകമായ ഫിനാൻസ് സ്കീമിൽ 15,000 രൂപ വരെ ക്യാഷ് ബാക്കും 1 വർഷം എക്സ്ട്രാ വാറന്റിയോടുകൂടിയും സ്വന്തമാക്കാം നമ്മുടെ പെട്ടാപ്പുലിൽ ഏജൻസീസിൽ നിന്നും.
13: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
0: അറിയിപ്പുകൾ തുടരുന്നു. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് പ്രൊഫസർ NK വിജയൻ. 6:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ, വിപണി. 6:32 റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി, പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, NN കക്കാടിന്റെ നന്ദി തിരുവോണമേ എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ, കോഴിക്കോട് റിലേ.
4: ഈ ഓണം കെ ചേട്ടനൊപ്പം
5: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
6: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5,000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ്.

0: ഗോൾഡൻ ഡയമണ്ട്സ് ഒബ്റോൺ മോൾ ഇടപ്പള്ളി.
1: നാളെ രാവിലെ 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7:00 ഓണം കവിതാ നേരം, ആലങ്കോട് ലീലാകൃഷ്ണൻ. തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
2: ചേട്ടാ, ഓണസദ്യയൊക്കെ ഒരുക്കുമ്പോൾ എല്ലാം പുത്തനായിരിക്കണ്ടേ?
3: എന്താ സംശയം?
2: എന്നാൽ നമുക്ക് ഈ പഴയ കിച്ചൺ അപ്ലയൻസസ് മാറ്റാം.
3: കൃത്യസമയത്താ പറഞ്ഞത്. മൈജിൽ ഇന്ന് ഉത്രാടപ്പാച്ചില നല്ല ഓഫറുണ്ട്. ഓണം സ്ക്രാച്ച് ആൻഡ് വിനിൽ ഉറപ്പ് സമ്മാനങ്ങൾ വേറെയും.
2: ഓണത്തിന് മുൻപ് കിച്ചൺ അപ്ലയൻസസ് സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാടപ്പാച്ചിൽ ഇന്ന് രാത്രി 12:00 വരെ.
1: നാളെ രാവിലെ 7:35 FM ഡയറി തുടരും. ഇതിൽ സമകാലികം, ഓർമ്മകളിൽ നിറയുന്ന ഓണ നിറവ്. 7:50 തക്ഷൻ കുന്ന സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. തുടർന്ന് RCR കായം, എന്ത് പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:50 നിയമവേദി, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം. 8:30 സ്പോൺസേർഡ് പരിപാടി ഹലോ VPS ലേക്ക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ്, ആകാശവാണി FM വാർത്തകൾ. 10:00 സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് അട്ടപ്പള്ളി കൊച്ചി നദ്ദെ സ്വർണവില. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഓണഗീതികൾ, ലളിതഗാനമേള, തിരുവനന്തപുരം റിലേ.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില എന്നും രാവിലെ 10:30.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
6: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം. കണ്ടീഷൻ അപ്ലൈ.
1: നാളെ ഉച്ചയ്ക്ക് 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര, തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 1:00 ആവണി പൊന്നുഞ്ഞാൽ, സാംസ്കാരിക ടൂറിസം വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ് പങ്കെടുക്കുന്നു. 1:55 സേവന വാർത്തകൾ. 2:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ഫീച്ചർ, ഓണമേ നിൻ തോപ്പിൽ പൂക്കളുണ്ടോ, രചന VM ഗിരിജ. 4:00 പ്രത്യേക പരിപാടി, ജലാശയത്തിന്റെ നാട്ടിലൂടെ ചിത്രീകരണം, തിരുവനന്തപുരം റിലേ.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
3: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
5: പരിപൂർണ പരിശോധനയുറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
7: 30 കോടി രൂപയുടെ
8: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
1: നാളെ വൈകിട്ട് 5:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്. ഇതേ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം, ഓർമ്മകളിലെ ഓണം വിളവെടുപ്പുകൾ. കാലടി സ്വദേശി മണി ബാലകൃഷ്ണന്റെ കാർഷിക ഓർമ്മകൾ. 7:20 തമിഴ് ചലച്ചിത്ര ഗാനം. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ.
3: തിങ്കൾ, ബുധൻ, വെള്ളി രാവിലെ 7:15.
5: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
9: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
10: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
9: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.
1: നാളെ രാത്രി 7:35 FM ഈവനിംഗ്. ഇതിൽ സമകാലികം, ഓർമ്മകളിൽ തെളിയുന്ന ഓണ നിറവ്. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യ കൃതി, കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 SNIMS FM ഹെൽത്ത് ലൈൻ, ഗർഭിണികളിലെ രക്തസമ്മർദ്ദം.

0: കാരണങ്ങളും ചികിത്സയും. ഗൈനക്കോളജി വിഭാഗം സീനിയർ റെസിഡന്റ് ഡോക്ടർ മാധുരി നായരുമായ അഭിമുഖം. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. തക്ഷൻ കുന്ന സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം സേവന വാർത്തകൾ. എഫ് എം ഡയറിയിലെ ചോദ്യവും ഉത്തരവും. നാളത്തെ പരിപാടികൾ 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലെ.
1: ഇതിലും വലിയ വിലക്കുറവ് ഇനി ഇല്ല. മൈജി ഉത്രാടപ്പാച്ചിൽ ഇന്ന് രാത്രി 12 വരെ മാത്രം
2: 80% വരെ ഡിസ്കൗണ്ട്.
1: ഓരോ പർച്ചേസിനും മൈജിയുടെ ഓണ സമ്മാനവും ഉറപ്പ്.
2: വൈകല്ലേ, ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലേക്ക് വരൂ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: നാളെ രാത്രി 9:15 ഓണം കഥാവേള. ടി സിത്താര എഴുതിയ കഥ സെന്ന. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 ചില്ല് ജാലകം. 11:00 ഹിന്ദിയിലും 11:30 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലെ. നിങ്ങൾ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. അറിയിപ്പുകൾ കഴിഞ്ഞു.
4: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
5: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർ വിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
4: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
5: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
4: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗ് ഓൺ ചെയ്യൂ kayerboard.gov.in.
5: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
4: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
6: ഇവരൊക്കെ ഇങ്ങനെ തുടങ്ങിയ എന്താ ചെയ്യ?
7: എന്തു പറ്റി തമ്പുരാനെ?
6: കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പൊളിവചനം. അത് എന്റെ ഹൈലൈറ്റ് ആയിരുന്നില്ലേ?
7: ആ, അതിപ്പോ ആർക്കാ സംശയം? ഇതൊക്കെ മാവേലി തമ്പുരാനെ കുറിച്ച് മാത്രം പറയുന്നതാ.
6: എങ്കിൽ താൻ കേരളത്തിലേക്കൊന്ന് നോക്കിയേ. വിലക്കയറ്റമില്ലാതെ സബ്സിഡി സാധനങ്ങൾ. 10 അവശ്യ സാധനങ്ങൾക്ക് കഴിഞ്ഞ ഓണത്തേക്കാൾ സബ്സിഡി നിരക്ക് കുറവ്. സപ്ലൈകോവിൽ ആവശ്യത്തിന് സ്റ്റോക്ക്. തിരുവോണത്തിന് 4 ദിവസം മുന്നേ സൗജന്യ ഓണക്കിറ്റുകളുടെ വിതരണം. അങ്ങനെയെല്ലാം കള്ളവും ചതിയും ഇല്ലാതെ നടക്കുകല്ലേ?
7: അത് പിന്നെ നാടിന് നല്ലത് വരണമെന്ന ആഗ്രഹമുള്ളവർ ഭരണത്തിൽ വന്നാൽ അങ്ങനെ തന്നെയല്ലേ വരൂ തമ്പുരനെ?
6: അറിയാടോ, ഞാനൊരു തമാശ പറഞ്ഞതാ. എന്റെ കേരളം ഇങ്ങനെ നന്നാവുന്നതിൽ മിക്ക സന്തോഷേ ഉള്ളൂ. കേരളം ഇതുപോലെ നന്നായി മുന്നോട്ട് പോകട്ടെ.
8: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ. സദ്ഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
0: ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള സെൻട്രൽ പൂൾ ക്വാട്ട സീറ്റുകളിലേക്ക് സൈനികരുടെയും വിമുക്ത ഭടന്മാരുടെയും നീറ്റ് 2026 പ്രവേശന പരീക്ഷ യോഗ്യത നേടിയ ആശ്രിതരിൽ നിന്നും MBBS, BDS സീറ്റുകളിലേക്ക് കേന്ദ്രീയ സൈനിക ബോർഡ് അപേക്ഷ ക്ഷണിച്ചു. www.ksb.gov.in എന്ന വെബ്സൈറ്റ് മുഖേന അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 28. കൂടുതൽ വിവരങ്ങൾക്ക് ആലപ്പുഴ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട ഫോൺ നമ്പർ 0477224 5673, 0477224 5673.
9: ചേട്ടാ, ഉത്രാടം ഇങ്ങ് എത്തി. ഓണം ഷോപ്പിംഗ് ഇനിയും തുടങ്ങിയിട്ടില്ലല്ലോ.
10: അതിനല്ലേ മൈജിയുടെ ഉത്രാട പാച്ചിൽ വന്നിരിക്കുന്നത്. മൊബൈൽ ആയാലും അപ്ലയൻസസ് ആയാലും എല്ലാത്തിനും കിട്ടില്ല ഓഫറുകൾ. ബ്രാൻഡ് ഓഫറിനൊപ്പം EMI ഓഫറുകളും.
9: 30 കോടി രൂപയുടെ സമ്മാനങ്ങൾക്കൊപ്പം ഓണത്തിന് മുൻപ് ഷോപ്പിംഗ് പൂർത്തിയാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാട പാച്ചിൽ ഇന്ന് രാത്രി 12 മണി വരെ.
11: അറിഞ്ഞില്ലേ, എറണാകുളം MC റോഡിൽ പള്ളിമുക്കിലുള്ള സാംസങ് മൊബൈൽ എക്സ്ക്ലൂസീവ് സ്റ്റോറിൽ എക്സ്ചേഞ്ച് മേള. ഒപ്പം ഈസി ഫിനാൻസും ക്യാഷ് ബാക്ക് ഓഫറും എക്സ്റ്റെൻഡഡ് വാറണ്ടിയും. വിളിക്കൂ 9947268687.
0: കോട്ടയം ജില്ലയിൽ മത്സ്യത്തൊഴിലാളി ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ ഈ മാസം 31 വൈകിട്ട് 5 മണിവരെ അപേക്ഷിക്കാം. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത ഫിംസ് ഐഡന്റിഫിക്കേഷൻ നമ്പർ ലഭിച്ചിട്ടുള്ളതും ലൈഫ് ഭവന പദ്ധതി, സർക്കാരിന്റെ മറ്റേതെങ്കിലും ഭവന പുനരുദ്ധാരണ പദ്ധതി എന്നിവയിൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ആനുകൂല്യം ലഭിക്കാത്തതുമായ മത്സ്യത്തൊഴിലാളികൾ, പെൻഷനർമാർ എന്നിവർക്ക് അവസരം. അപേക്ഷകൾ കോട്ടയം ജില്ലാ ഫിഷറീസ് ഓഫീസിൽ അല്ലെങ്കിൽ മത്സ്യഭവനങ്ങളിൽ ലഭിക്കും. വിവരങ്ങൾക്ക് ജില്ലാ ഫിഷറീസ് ഓഫീസിൽ നേരിട്ടും 0481256623 എന്ന ഫോൺ നമ്പറിലും ബന്ധപ്പെടാം. 0481256623 56 66.

0: കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക് പിന്നെ കാർ സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: വീട് പണി തീർന്നപ്പോഴേക്കും ഗൃഹോപകരണങ്ങൾ വാങ്ങാനുള്ള ബഡ്ജറ്റ് ഇല്ലാതെ
3: അതിനെന്താ വിട്ടപ്പിളി 3 ഡേയ്സ് കോംബോ കോംബോ ഓഫർ ഉണ്ടല്ലോ. LED, AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, മിക്സി, എയർ ഫ്രയർ തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഗൃഹോപകരണങ്ങളും വെറും 77,777 രൂപയ്ക്ക് സ്വന്തമാക്കാം.
2: ഇനി തവണ വ്യവസ്ഥയിലാണെങ്കിൽ മാസം വെറും 6,981 രൂപയ്ക്കും പർച്ചേസ് ചെയ്യാം.
3: വിട്ടപ്പിളി ഏജൻസീസ്.
0: കെൽട്രോണിന്റെ കോട്ടയം നോളജ് സെന്ററിൽ PG ഡിപ്ലോമ ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഓഗ്മെന്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി, മിക്സ്ഡ് റിയാലിറ്റി, ഡേറ്റാ സയൻസ് ആൻഡ് AI, ഡേറ്റ അനാലിസിസ് ആൻഡ് മെഷീൻ ലേണിംഗ്, പൈത്തൺ ഫുൾ സ്റ്റാക്ക് വിത്ത് AI എന്നീ കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിട്ടുണ്ട്. പ്ലസ് ടു ആണ് യോഗ്യത. വിശദ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 62 82 84 17 72.
3: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
4: ഈ ഓണം KK ചേട്ടനൊപ്പം
5: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
6: മെഗാ പ്രൈസ് 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5,000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്റോൺ മോഡ്, ഇടപ്പള്ളി.
0: സംസ്ഥാനത്തെ മൺപാത്ര നിർമ്മാണം കുലത്തൊഴിലായി സ്വീകരിച്ചിട്ടുള്ള OBC വിഭാഗങ്ങളിൽപ്പെട്ട തൊഴിലാളികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിക്ക് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകന്റെ കുടുംബ വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ കൂടരുത്. ഉയർന്ന പ്രായപരിധി 60 വയസ്സ്. www.bwin.kerala.gov.in എന്ന പോർട്ടൽ മുഖേന ഓൺലൈനായി ഈ മാസം 31 വരെ അപേക്ഷ സമർപ്പിക്കാം. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04842 98 31 30, 04842 98 31 30. വെബ്സൈറ്റ് വിലാസം www.bwin.kerala.gov.in. ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
7: കണ്ടീഷൻ അപ്ലൈ.
1: ഒരു TV വാങ്ങിച്ചാൽ BMW പിറകെ വരും.
3: അതെങ്ങനെ?
1: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
0: സാമൂഹിക പ്രതിബദ്ധതയുള്ള ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുക എന്ന ലക്ഷ്യത്തോടെ JCI എറണാകുളം ക്വീൻ ബീസ്, ഓറഞ്ച് റണ്ണേഴ്സ് ആൻഡ് റൈഡേഴ്സ് ക്ലബിന്റെ സഹകരണത്തോടെ സാരി വാക്കത്തോൺ 2.0 സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കുമായി വിളിക്കേണ്ട ഫോൺ നമ്പർ 75 10 64 85 33, 75 10 64 85 33. എല്ലാ പങ്കാളികൾക്കും ഫിനിഷേഴ്സ് മെഡലും ഇ സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. സെൻട്രൽ സർവീസസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അംഗങ്ങളുടെ കുട്ടികൾക്ക് നൽകി വരുന്ന വിദ്യാഭ്യാസ അവാർഡിന് അംഗങ്ങളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. ക്യാഷ് അവാർഡിനുള്ള അപേക്ഷകൾ ബന്ധപ്പെട്ട സ്കൂൾ ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ, ഗസറ്റഡ് ഓഫീസർ എന്നിവർ സാക്ഷ്യപ്പെടുത്തിയ മാർക്ക് ലിസ്റ്റിന്റെയും SC ST വിഭാഗത്തിൽപ്പെടുന്നവർ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെയും കോപ്പി സഹിതം ഈ മാസം 31 മുൻപായി സംഘം ഓഫീസിൽ സമർപ്പിക്കണം. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. സമയം 6 മണി കഴിഞ്ഞ് 29 മിനിറ്റും 40 സെക്കൻഡും. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ, ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസിന്റെ വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയിലേക്ക് കൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
5: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
4: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
6: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. നാളെ സമൃദ്ധിയുടെ പൊൻതിരുവോണം ആഘോഷിക്കാനൊരുങ്ങി ലോകമെമ്പാടുമുള്ള മലയാളികൾ. അവസാനവട്ട ഒരുക്കങ്ങൾക്കായി ഉത്രാടപ്പാച്ചിൽ. തിരുവനന്തപുരം കനകക്കുന്ന് ഉൾപ്പെടെയുള്ള വേദികളിൽ ഓണാഘോഷ പരിപാടികൾ പുരോഗമിക്കുന്നു. തൃശൂർ ജില്ലാതല ആഘോഷത്തിന്റെ ഉദ്ഘാടനം മന്ത്രി OJ ജനീഷ് ഇന്ന് നിർവഹിക്കും. പ്രധാനമന്ത്രി ഭക്ഷ്യ സംസ്കരണ സംരംഭ രൂപവൽക്കരണ പദ്ധതി മികച്ച രീതിയിൽ നടപ്പിലാക്കിയ സംസ്ഥാനത്തിനുള്ള ദേശീയ പുരസ്കാരം കേരളം ഏറ്റുവാങ്ങി. സംസ്ഥാനത്ത് മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. 172-ാമത് ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷങ്ങൾക്ക് തിരുവനന്തപുരം ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ നാളെ തുടക്കമാകും. ഇന്ത്യക്കെതിരായ 2-ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 3-ാം ദിനം ശ്രീലങ്ക 8 വിക്കറ്റിന് 265 റൺസ് എന്ന നിലയിൽ. വാർത്തകൾ വിശദമായി. തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളുമായി ഉത്രാടപ്പാച്ചിൽ. നാളെയാണ് സമൃദ്ധിയുടെ പൊൻതിരുവോണം.

0: ഓണക്കോടിയും പൂക്കളവും സദ്യക്കുള്ള കൂട്ടങ്ങളും ഉൾപ്പെടെ അവശ്യ സാധനങ്ങൾ വാങ്ങാൻ കുടുംബങ്ങൾ കൂട്ടത്തോടെ വിപണിയിലെത്തുകയാണ്. പച്ചക്കറി, പലവ്യഞ്ജന വിപണികളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഓണസദ്യക്കുള്ള വിഭവങ്ങൾ ഒരുക്കാനുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലാണ് വീട്ടമ്മമാരും. വസ്ത്രശാലകളിലെയും വിപണികളിലെയും തിരക്ക് ഉത്രാട ദിനത്തിൽ പാരമ്യത്തിലെത്തി. വിനോദസഞ്ചാര വകുപ്പിന്റെ സംസ്ഥാനതല ഓണം വാരാഘോഷം തിരുവനന്തപുരത്ത് കനകക്കുന്ന് ഉൾപ്പെടെയുള്ള വേദികളിൽ പുരോഗമിക്കുന്നു. 35 വേദികളിലായി 340-ൽ അധികം കലാപരിപാടികൾ അരങ്ങേറും. സംസ്ഥാനത്താകെ 8,000-ൽ അധികം കലാകാരന്മാർ ഇതിന്റെ ഭാഗമാകുന്നുണ്ട്. നിശാഗന്ധിയിൽ മുടിയേറ്റ്, തോൽപ്പാവക്കൂത്ത്, പടയണി, അർജുന നൃത്തം തുടങ്ങിയ കലാരൂപങ്ങൾ അവതരിപ്പിക്കും. ഈ മാസം 30 ഓണം വാരാഘോഷത്തിന്റെ സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും പങ്കെടുക്കും. ജമ്മുകശ്മീർ മുതൽ തമിഴ്നാട് വരെയുള്ള 10 സംസ്ഥാനങ്ങളിൽ നിന്നായി 160 പാരമ്പര്യ കലാകാരന്മാർ സമാപന ഘോഷയാത്രയിൽ അണിനിരക്കും. ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം കനകക്കുന്ന് പരിസരത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് പ്ലാസ്റ്റിക് അറസ്റ്റ് പദ്ധതിക്ക് തുടക്കമായി. തിരുവനന്തപുരം നഗരസഭയും ശുചിത്വ മിഷനും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. 50-ൽ അധികം സന്നദ്ധ പ്രവർത്തകർ പങ്കെടുത്ത ഫ്ളാഷ് മോബോടെയാണ് പരിപാടിക്ക് തുടക്കമായത്. തൃശൂരിൽ ജില്ലാതല ഓണാഘോഷത്തിന് ഇന്ന് തുടക്കം. മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം നിർവഹിക്കും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, MP MLA തുടങ്ങിയവർ പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
1: സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ്, ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിൽ, ജില്ലാ ഭരണകൂടം എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന തൃശൂർ ജില്ലാതല ഓണാഘോഷ പരിപാടികൾ ഇന്നു മുതൽ 29 വരെ തേക്കിൻകാട് മൈതാനിയിൽ നടക്കും. മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. തൃശൂർ കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത് എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഇന്ന് വൈകിട്ട് 5 പരിപാടിക്ക് തുടക്കമാകുന്നത്. ഉദ്ഘാടനത്തിന് ശേഷം മെഗാഷോയും അരങ്ങേറും. സമാപന ദിവസമായ ഓഗസ്റ്റ് 29 വൈകിട്ട് 4 തൃശൂർ നഗരത്തിൽ പുലികളിറങ്ങും. പുലികളുടെ വരവോടെയാണ് തൃശൂരിലെ ഓണാഘോഷങ്ങൾക്ക് സമാപനമാവുക.
0: തൃക്കാക്കര

ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിൽ ഉത്രാട ദിനത്തിൽ രാവിലെ തിരുമുൽക്കാഴ്ച സമർപ്പണം നടന്നു. തിരുവോണ ദിവസമായ നാളെ മഹാബലിയെ എതിരേൽക്കുന്ന ചടങ്ങോടെ ആഘോഷങ്ങൾക്ക് തുടക്കമാകും. നാളെ തിരുവോണ സദ്യയും ആറാട്ടെഴുന്നള്ളിപ്പും നടക്കും.

0: യും സമൃദ്ധിയുടെയും ഓർമ്മകൾ ഇന്നും മലയാളി സമൂഹത്തിൽ നിലനിൽക്കുന്നു. ഓണപ്പൊട്ടനെ കുറിച്ച് ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
1: വടക്കൻ കേരളത്തിലെ പ്രത്യേകിച്ച് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ചില പ്രദേശങ്ങളിൽ ഓണക്കാലത്ത് വീടുകൾ തോറും എത്തുന്ന നാടോടി കലാരൂപമാണ് ഓണപ്പൊട്ടൻ. ആ നിശബ്ദ രൂപത്തിന് പിന്നിൽ ഒരു വലിയ സാംസ്കാരിക ചരിത്രമുണ്ട്. ഓണപ്പൊട്ടൻ വീടിന്റെ മുറ്റത്തെത്തിയാൽ സാധാരണയായി സംസാരിക്കാറില്ല. അയാളുടെ ആംഗ്യങ്ങളും ചലനങ്ങളുമാണ് ആശയവിനിമയത്തിനുള്ള മാർഗം. ആധുനിക കാലത്ത് ഇത്തരം പല നാടോടി കലാരൂപങ്ങളും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുമ്പോൾ ഓണപ്പൊട്ടന്റെ പാരമ്പര്യം നിലനിർത്തുന്നത് നമ്മുടെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമാണ്.
0: സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പും എറണാകുളം ജില്ലാ ഭരണകൂടവും ടൂറിസം പ്രൊമോഷൻ കൌൺസിലും സംയുക്തമായി സംഘടിപ്പിച്ച ലാവണ്യം 2026 ഓണാഘോഷം കുട്ടമ്പുഴ പന്തപ്ര ആദിവാസി ഉന്നതിയിൽ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി ആദിവാസി കുടുംബങ്ങൾക്ക് അദ്ദേഹം ഓണക്കോടി വിതരണം ചെയ്തു. കേരളത്തിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് നാടിന്റെ തനിമയും സംസ്കാരവും നേരിട്ടറിയാൻ BA മലയാളി ഫോർ എ ഡി എന്ന അനുഭവവേദി ടൂറിസത്തിന്റെ പുതിയ ആശയത്തിന് തുടക്കമിട്ട് സംസ്ഥാന സർക്കാർ. കേരളം കാണാൻ വരൂ എന്ന പരമ്പരാഗത ശൈലിയിൽ നിന്ന് മാറി കേരളത്തെ അനുഭവിച്ചറിയാൻ വരൂ എന്ന സന്ദേശമാണ് ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിന്റെ പ്രധാനമന്ത്രി ഭക്ഷ്യ സംസ്കരണ സംരംഭ രൂപവൽക്കരണ പദ്ധതി മികച്ച രീതിയിൽ നടപ്പിലാക്കിയ സംസ്ഥാനത്തിനുള്ള ദേശീയ പുരസ്കാരം കേരളം ഏറ്റുവാങ്ങി. ന്യൂഡൽഹിയിൽ നടന്ന PM FME ഉച്ചകോടിയിൽ കേന്ദ്ര ഭക്ഷ്യമന്ത്രി ചിരാഗ് പാസ്വാൻ പുരസ്കാരം സമ്മാനിച്ചു. 172nd ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷങ്ങൾക്ക് നാളെ തുടക്കമാകും. തിരുവനന്തപുരം ചേന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ വെള്ളിയാഴ്ച വരെയാണ് ആഘോഷങ്ങൾ. പുഷ്പാർച്ചനയിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പങ്കെടുക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കണ്ണൂരിൽ ഇന്നലെ രാത്രി ആരംഭിച്ച കനത്ത മഴ ഇന്നും തുടർന്നു. ഓണക്കാലത്ത് മൂന്നാറിലെ മനോഹര തേയിലക്കാടുകൾ പിന്നിട്ട് കാന്തല്ലൂരിലേക്ക് ഒരു കുളിർ യാത്ര പോയാലോ? പഴുത്തു തുടുത്ത ചുവപ്പണിഞ്ഞ ആപ്പിൾ തോപ്പുകൾ ഇപ്പോൾ സഞ്ചാരികൾക്കായി കാത്തിരിക്കുകയാണ്. മരങ്ങളിൽ നിന്ന് നേരിട്ട് പറിച്ച് ആസ്വദിക്കാവുന്ന ഈ അപൂർവ ആപ്പിൾ വിസ്മയ കാഴ്ചകൾ തേടി കാന്തല്ലൂരിലേക്ക് സഞ്ചാരികളുടെ വനൊഴുക്കാണ് അനുഭവപ്പെടുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: സംസ്ഥാനത്ത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ആപ്പിൾ കൃഷി വിജയം കണ്ട ഏക കാർഷിക കേന്ദ്രമായ കാന്തല്ലൂരിൽ ഇപ്പോൾ സമൃദ്ധിയുടെ വിളവെടുപ്പ് കാലം കൂടിയാണ്. 1.5 പതിറ്റാണ്ട് മുമ്പ് തുടക്കമിട്ട പരീക്ഷണങ്ങൾ ഇന്ന് കാന്തല്ലൂരിനെ ദക്ഷിണേന്ത്യയിലെ അപൂർവ ഫാം ടൂറിസം കേന്ദ്രമാക്കി മാറ്റി. രാസവളങ്ങളോ വിഷ കീടനാശിനികളോ തൊട്ടു തീണ്ടാതെ പൂർണ്ണമായും ജൈവ രീതിയിലാണ് ഈ വിസ്മയ കൃഷി.
0: ഇന്ത്യക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ മൂന്നാം ദിനം കളി നിർത്തുമ്പോൾ ശ്രീലങ്ക 8 വിക്കറ്റിന് 265 റൺസ് എന്ന നിലയിൽ. രാവിലെ 2 വിക്കറ്റിന് 8 റൺസ് എന്ന നിലയിൽ ഒന്നാം ഇന്നിംഗ്സ് പുനരാരംഭിച്ച ശ്രീലങ്കയ്ക്കായി സൂര്യ ഭണ്ഡാരയും ദിനൂഷയും അർദ്ധ സെഞ്ചുറി നേടി. പ്രധാന വാർത്തകൾ വീണ്ടും. നാളെ സമൃദ്ധിയുടെ പൊൻതിരുവോണം ആഘോഷിക്കാനൊരുങ്ങി ലോകമെമ്പാടുമുള്ള മലയാളികൾ. അവസാനവട്ട ഒരുക്കങ്ങൾക്കായി ഉത്രാടപ്പാച്ചിൽ. തിരുവനന്തപുരം, കനകക്കുന്ന് ഉൾപ്പെടെയുള്ള വേദികളിൽ ഓണാഘോഷ പരിപാടികൾ പുരോഗമിക്കുന്നു. തൃശൂർ ജില്ലാതല ആഘോഷത്തിന്റെ ഉദ്ഘാടനം മന്ത്രി OJ ജനീഷ് ഇന്ന് നിർവഹിക്കും. പ്രധാനമന്ത്രി ഭക്ഷ്യ സംസ്കരണ സംരംഭ രൂപവൽക്കരണ പദ്ധതി മികച്ച രീതിയിൽ നടപ്പിലാക്കിയ സംസ്ഥാനത്തിനുള്ള ദേശീയ പുരസ്കാരം കേരളം ഏറ്റുവാങ്ങി. സംസ്ഥാനത്ത് മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. 172nd ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷങ്ങൾക്ക് തിരുവനന്തപുരം ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ നാളെ തുടക്കമാകും. ഇന്ത്യക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ മൂന്നാം ദിനം ശ്രീലങ്ക 8 വിക്കറ്റിന് 265 റൺസ് എന്ന നിലയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: ആകാശവാണി കൊച്ചി FM 102.3 സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റും 10 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ശങ്കർ മഹാദേവൻ പാടിയത്, ചിത്രം ആദാമിന്റെ മകൻ അബു. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം രമേശ് നാരായണൻ.

കെ ചിത്ര പാടിയ ഗാനം ചിത്രം വർണ്ണക്കാഴ്ചകൾ. ഗാനരചന യൂസഫലി കെ ചേരി, സംഗീതം മോഹൻ സിത്താര.

ചലച്ചിത്രഗാനങ്ങൾ വീണ്ടും രാത്രി 10 മണിക്ക് കേൾക്കാം. കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിൽ കാലവർഷം അതിശക്തമായിരുന്നു. കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായി മഴയുണ്ടായി. നാളെ കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. നിങ്ങൾ കേട്ടത് കാലാവസ്ഥാ അറിയിപ്പ്. ഇനി 6:50 കിസാൻ വാണി കേൾക്കാം, തിരുവനന്തപുരം റിലേ.

0: കിസാൻ വാണി.
1: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
0: കിസാൻ വാണി.
2: അറിവ് പൂന്തോട്ടം പോലെയാണ്. കൃഷി ചെയ്യാതെ വിളവെടുക്കുവാൻ സാധ്യമല്ല. ഈയൊരു ശുഭചിന്തയോടെ ഇന്നത്തെ പരിപാടി ആരംഭിക്കുന്നു.

0: ആദ്യമായി ശ്രോതാക്കൾക്കായുള്ള ചോദ്യമാണ്, ഗ്രേഡിംഗും ശരിയായ സംഭരണവും കർഷകരുടെ വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കും? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും.
1: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
2: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
1: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
2: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
1: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
0: നല്ല ആരോഗ്യത്തിനും പോഷകാഹാരത്തിനും ആരോഗ്യകരമായ ഭക്ഷണക്രമം അത്യാവശ്യമാണ്. ആരോഗ്യകരവും സമീകൃതവുമായ ഭക്ഷണക്രമം പിന്തുടരുന്നത് നമ്മുടെ ശരീരത്തിന് ആരോഗ്യത്തോടെ തുടരാൻ ആവശ്യമായ പോഷകങ്ങളും ഊർജവും ലഭിക്കാൻ സഹായിക്കുന്നു. നല്ല ഭക്ഷണത്തിന് നല്ല കൃഷി ആവശ്യമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം സുരക്ഷിതമായിരിക്കുക എന്നുള്ളത് നാം എല്ലാം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. സുരക്ഷിതമായി കൃഷി ചെയ്താലേ അത് സാധിക്കുകയുള്ളൂ. സുരക്ഷിത കൃഷിക്ക് സൂക്ഷ്മാണു വളങ്ങളും ജൈവ ജീവാണു കുമിൾനാശിനികളും എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. ഇതേക്കുറിച്ച് പറഞ്ഞു തരാനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ ചിത്ര എന്നാണ്. ഷിബു ജോർജാണ് ഡോക്ടർ ചിത്രയുമായി സംസാരിക്കുന്നത്.
3: ഡോക്ടർ ചിത്ര, പരിപാടിയിലേക്ക് സ്വാഗതം.
4: താങ്ക് യു.
3: ആദ്യം നമ്മള് സൂക്ഷ്മാണു വളങ്ങളിൽ നിന്ന് തുടങ്ങാം.
4: ഓക്കെ,
3: അപ്പൊ എന്തുവാണിത് സൂക്ഷ്മാണു വളങ്ങൾ?
4: സൂക്ഷ്മാണു വളങ്ങൾ എന്ന് പറയുന്നത് ജീവനുള്ള സൂക്ഷ്മാണുക്കളെ വളങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതിന് സാധാരണ ജൈവ വളങ്ങളിൽ നിന്ന് വ്യത്യാസമുണ്ട്. ജൈവ വളങ്ങൾ എന്ന് പറയുന്നത് കമ്പോസ്റ്റ് ആയി പൊടിഞ്ഞ ഈ ജൈവ വളം എന്ന് പറയുന്നത് ജീവനുള്ള ഓർഗാനിസംസ് ആണ്. സസ്യങ്ങൾക്ക് വേണ്ട പോഷകങ്ങൾ ലഭ്യമാക്കാൻ കഴിയും.
3: എന്തൊക്കെയാണ് ഈ സൂക്ഷ്മാണു വളങ്ങള്?
4: സൂക്ഷ്മാണു വളങ്ങളിൽ പ്രധാനമായിട്ടും നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം മൂലകങ്ങൾ ലഭ്യമാക്കുന്ന സൂക്ഷ്മാണുക്കളാണ് പ്രധാനമായിട്ടും നമ്മൾ സൂക്ഷ്മാണു വളങ്ങളായിട്ട് കൊടുക്കുന്നത്. അതിൽ നൈട്രജൻ ലഭ്യമാക്കുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് റൈസോബിയമാണ്. അത് കൂടാതെ അസോട്ടോബാക്ടറുണ്ട്, അസോസ്പിറിലുണ്ട്, ബ്ലൂ ഗ്രീൻ ആൽഗെ, നീലഹരിത ആൽഗെ വരും. ഈ അസോളാനാബീന എന്ന് പറയുന്ന കോമ്പിനേഷൻ, അങ്ങനെ പലതും വരും. പിന്നെ പൊട്ടാസ്യം ലഭ്യമാക്കുന്നവയും ഫോസ്ഫറസ് ലഭ്യമാക്കുന്നവയുണ്ട്. ഫോസ്ഫറസ് ലഭ്യമാക്കുന്നതിൽ തന്നെ ഫോസ്ഫറസ് ലയിപ്പിക്കുന്ന സൂക്ഷ്മാണുക്കളുണ്ട്. ഫോസ്ഫറസ് മൊബിലൈസ് ചെയ്യുന്ന, അതായത് മറ്റൊരിടത്തുള്ള ഫോസ്ഫറസിനെ സസ്യത്തിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന സൂക്ഷ്മാണുക്കളും ഉണ്ട്. അപ്പൊ ലയിപ്പിക്കുന്നതിൽ മിക്കവാറും ബാക്ടീരിയയാണ് പ്രധാനമായിട്ടും നമ്മൾ വളമായിട്ട് യൂസ് ചെയ്യുന്നത്. ഫംഗസും ഉണ്ട്, എന്നാലും ബാക്ടീരിയയാണ് നമ്മൾ വളമാക്കി വിൽക്കുന്നത്. അതിൽ ഈ ബാസിലസ്, അങ്ങനെ ചില ബാക്ടീരിയകളാണ് അടങ്ങിയിട്ടുള്ളത്. പിന്നെ ഫോസ്ഫറസ് മൊബിലൈസ് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് മൈക്കോറൈസിയ, ഒരു ഫംഗസ് ആണത്. വാം എന്നെല്ലാം അറിയപ്പെടുന്ന ഫംഗസ് ആണ്. അതിന്റെ തന്തുക്കൾ സസ്യത്തിനുള്ളിൽ വളരുകയും അവയിൽ നിന്ന് വളർന്ന് പടർന്ന് വേരിന് വെളിയിൽ വന്ന് പുറത്തുള്ള മണ്ണിലെ പല ഭാഗങ്ങളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് വളർന്ന് അവിടെ നിന്ന് ന്യൂട്രിയന്റുകൾ ശേഖരിച്ച് സസ്യത്തിൽ എത്തിച്ചു കൊടുക്കും. അതിൽ പ്രധാനമായിട്ടും അവയ്ക്ക് ഫോസ്ഫറസ് സസ്യത്തിനുള്ളിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പം സസ്യത്തിന് ആവശ്യമുള്ള സമയത്ത് ആ ഫോസ്ഫറസ് സസ്യത്തിന് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ പൊട്ടാസ്യം ജീവാണു വളങ്ങളുണ്ട്. അതും ബേസിക്കലി പൊട്ടാസ്യം സോളിബിലൈസേഴ്സ് എന്നാ പറയുന്നത്. അവ ശരിക്കും പൊട്ടാസ്യം കീലേറ്റഡ് ആയിട്ടുള്ള ക്ലേയിൽ പിടിച്ചിരിക്കുന്ന പൊട്ടാസ്യത്തിന് റിലീസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
3: മണ്ണിലുള്ള സസ്യത്തിന് വേണ്ട രീതിയിൽ,
4: സസ്യത്തിനെടുക്കാൻ പറ്റുന്ന രീതിയിൽ ആക്കി കൊടുക്കും. അതും ബേസിക്കലി സിഡോ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീവാണുക്കളായിരിക്കും.
3: ഇപ്പൊ നമ്മൾ ആദ്യം ചർച്ച ചെയ്യാം റൈസോബിയത്തിനെ പറ്റി. റൈസോബിയം പയറുവർഗ വിളകളിലാണല്ലോ അത് യൂസ് ചെയ്യുന്നത് അല്ലേ?
4: അതെ, പയറുവർഗത്തിലാണ് സാധാരണ റൈസോബിയം ഉപയോഗിക്കുന്നത്. ഇപ്പൊ പയറുവർഗത്തിൽ പലതരം പയറുവർഗങ്ങൾക്ക് പലതരം റൈസോബിയം, അതിന് ഇഫക്റ്റീവ് ആയിട്ടുള്ള റൈസോബിയം കാണും. അപ്പൊ അതിനെ വേർതിരിച്ചെടുത്ത് അതിനെയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പൊ ഒരിടത്ത് കൃഷി ചെയ്യുന്ന ഏത് തരം പയറുവർഗമാണോ, ഇപ്പൊ പയറാണ് അല്ലെങ്കിൽ ഉഴുന്നാണ് അല്ലെങ്കിൽ പച്ചപ്പയറാണ്, അങ്ങനെ ഏതാണെന്ന് വെച്ചാല് അതിനനുയോജ്യമായിട്ടുള്ള റൈസോബിയം നമ്മൾ യൂസ് ചെയ്യണം.
3: അപ്പം ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഉപയോഗ രീതി എന്തുവാണ്?
4: റൈസോബിയം

0: നമ്മൾ ഏറ്റവും ആദ്യം വിത്തിൽ പുരട്ടി തന്നെ കൊടുക്കണം. അതിന് റൈസോബിയം സാധാരണ പൊടി രൂപത്തിൽ ടാൽക്കിൽ മിക്സ് ചെയ്തോ അല്ലെങ്കിൽ ലിഗ്നൈറ്റ്, കറുത്ത കളറിലുള്ള ഒരു പൊടിയാണ് ഈ ലിഗ്നൈറ്റ് എന്ന് പറയുന്നത്, അതിൽ മിക്സ് ചെയ്തായിരിക്കും കിട്ടുക. അപ്പം വിത്ത് നമ്മൾ തയ്യാറാക്കുമ്പോൾ വിത്തിൻ്റെ പുറത്ത് ഒരു ചെറിയ അളവിൽ സ്റ്റിക്കി ആയിട്ടുള്ള കഞ്ഞിവെള്ളം ഉപയോഗിക്കാം. അതിന് ഒരു വെള്ളം തളിച്ചതിന് ശേഷം ഈ റൈസോബിയത്തിന്റെ പൊടിയും കൂടെ തട്ടിയിട്ട് നന്നായി ഇളക്കി അതിന്റെ പുറത്തൊരു ചെറിയ കോട്ടിങ് വരുത്തണം. ഇതിനെ ഷെയ്ഡ് ഡ്രൈ ചെയ്യണം, അതായത് തണലത്ത് വെച്ച്. ഡയറക്റ്റ് ലൈറ്റ് അടിക്കാൻ പാടില്ല, സൺലൈറ്റ് അടിക്കാൻ പാടില്ല, തണലത്ത് വെച്ച് ഉണക്കി അതിനെ നമുക്ക് പാകാവുന്നത് ആണ്. അതിന്റെ കാരണം അപ്പോഴേ എടുത്ത് പാകുവാണെങ്കിൽ ഈ കോട്ടിങ് അങ്ങ് ഇളകി പോകും. ആ കോട്ടിങ് പിടിച്ചിരിക്കാനാണെന്ന് ഡ്രൈ ചെയ്യണമെന്ന്
1: പറയുന്നത്. അപ്പം ചിലപ്പോൾ നമ്മൾ ഈ വിത്ത് നമ്മൾ രാസ കീടനാശിനിയൊക്കെ യൂസ് ചെയ്ത് പരിചരിക്കാറുണ്ട്, രാസ കുമിൾനാശിനി, അതിന്റെ കൂടെ ഈ റൈസോബിയം പരിചരണം ചെയ്യാൻ സാധിക്കുമോ?
0: രാസ കുമിൾനാശിനി ഉപയോഗിച്ചാൽ റൈസോബി ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും ഇഫക്റ്റീവ് ആകത്തില്ല. അത് നമ്മൾ ഏത് കുമിൾനാശിനിയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അതുമായിട്ടുള്ള കോമ്പാറ്റബിൾ ആയിട്ടുള്ള റൈസോബിയം കിട്ടും, അത് ഉപയോഗിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല.
1: അപ്പൊ ഇങ്ങനെ റൈസോബിയം നമുക്ക് വിത്ത് പരിചരിച്ച് പിന്നെ വിത്ത് പാകിയാൽ നൈട്രോജൻ വരുന്ന വിളവിന് വേണ്ടി ലഭ്യമാക്കും. എത്ര നൈട്രോജൻ വരെ ഇതിന് ലഭ്യമാക്കാനുള്ള ക്ഷമതയുണ്ട്?
0: ഇതിനൊരു 200 kg/ha നൈട്രജൻ ലഭ്യമാക്കാൻ റൈസോബിയത്തിന് സാധിക്കും. അപ്പൊ അത് ഈ വിളയും അടുത്ത വിളയും, ഇപ്പൊ പയറ് നമ്മൾ ഇടുവാണെങ്കിൽ അതിനും ഉപയോഗം വരും, അത് കഴിഞ്ഞ് അടുത്ത ഒരു ക്രോപ്പ് നമ്മൾ ഇടുവാണെങ്കിൽ അതിനും അതിന്റെ റെസിഡ്യൽ നൈട്രജൻ എന്ന്
1: പറയുന്നത്
0: കാണും, ആ നൈട്രജൻ അടുത്ത വിളയ്ക്കും ഉപയോഗം വരും.
1: അപ്പൊ നമുക്ക് നൈട്രജൻ വളങ്ങൾ, രാസവളങ്ങളുടെ ഉപയോഗം ഒത്തിരി
0: കുറയ്ക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ നമ്മളിപ്പം ഇടവിളയായിട്ട് പയറിടത്തില്ലേ, വലിയ സസ്യങ്ങൾക്കൊക്കെ ഇടവിളയായിട്ട് പയറിടും, അതിന്റെ ഒരു റീസൺ ഇതാണ്. പയറാവുമ്പോഴത്തേക്ക് അതിന് ഈ നൈട്രജൻ ഫിക്സേഴ്സ് അതിൽ വരികയും അത് നൈട്രജൻ ഫിക്സ് ചെയ്യുകയും ചെയ്യും. ആ നൈട്രജൻ പിന്നീട് ബാക്കി വിളകൾക്ക് ഉപയോഗിക്കാൻ പറ്റും.
1: അപ്പൊ ഇത് റൈസോബിയം. ഇതൊഴിച്ച് മാഡം സൂചിപ്പിച്ചായിരുന്നു അസിറ്റോബാക്ടർ ഉണ്ട്, അസോസ്പൈറിലം ഉണ്ട്. അസിറ്റോബാക്ടർ ഒക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്?
0: അസിറ്റോബാക്ടർ സാധാരണഗതിയിൽ ഫ്രീ ലിവിംഗ് എന്ന് പറയും, അതായത് സ്വതന്ത്രമായിട്ട് മണ്ണിൽ കാണപ്പെടുന്ന, അത് ജൈവാംശം കൂടുതലുള്ള മണ്ണിൽ കാണപ്പെടുന്ന ഒരു സൂക്ഷ്മജീവിയാണ്. അപ്പൊ അതിന് വേറെ ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യാതെ നൈട്രജൻ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അപ്പം സാധാരണ നമ്മൾ തോട്ടവിളകൾക്കും തെങ്ങ് സസ്യങ്ങൾക്കും അതേപോലെ പച്ചക്കറികൾക്കും എല്ലാം ഈ അസിറ്റോബാക്ടർ ഉപയോഗിക്കാം. അസിറ്റോബാക്ടർ നമ്മൾ ഈ ജൈവാംശം ഉള്ള മണ്ണിലാണെങ്കിൽ അത് വളരെ പെട്ടെന്ന് വളരും. അപ്പൊ നമ്മൾ അസിറ്റോബാക്ടർ കൊടുക്കുകയാണെങ്കിൽ ജൈവാംശം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം, അല്ലെങ്കിൽ ജൈവവളങ്ങളോടൊപ്പം മിക്സ് ചെയ്ത് നമുക്ക് സമ്പുഷ്ടീകരിച്ച് ഇട്ട് കൊടുക്കാം.
1: അസിറ്റോബാക്ടറും പൗഡർ ഫോമിലാണോ കിട്ടുന്നത്?
0: പല രീതിയിൽ കിട്ടാറുണ്ട്. ഈ വളങ്ങളെല്ലാം തന്നെ ലിക്വിഡ് ഫോമിലും കിട്ടും, പൗഡർ ഫോമിലും കിട്ടും. അപ്പം പൗഡർ ഫോമിലാണെങ്കിൽ ജൈവവളത്തിനൂടെ മിക്സ് ചെയ്ത് ഒരു 2% എന്നാണ് പറയുന്നത്, അതായത് 1 kg 20 g എന്നുള്ള തോതിൽ നമുക്ക് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് സാധാരണ നമ്മൾ ചാണകമൊക്കെ എത്രയാണോ സസ്യങ്ങൾക്ക് കൊടുക്കുന്ന ആ അളവിൽ അങ്ങ് കൊടുത്താൽ മതിയാകും. അസോസ്പെറില്ലം സാധാരണ സിറിയൽസിന്റെ കൂടെ ആണ് വളരുന്നത്, അതായത് നെല്ല്, ഗോതമ്പ്, മൈനർ മില്ലറ്റ്സ് ഉണ്ടല്ലോ, റാഗി മുതലായവയൊക്കെ കൂടെയാണ് വളരുന്നത്. അത് സസ്യത്തിന്റെ വേരിനോട് വളരെ ചേർന്ന് വളരുന്ന ഒരു സൂക്ഷ്മജീവിയാണ്. അപ്പൊ ഈ അസിറ്റോബാക്ടർ ഫിക്സ് ചെയ്ത് കിട്ടുന്ന നൈട്രജനേക്കാൾ കൂടുതൽ സസ്യത്തിന് ആ ഒരു ക്രോപ്പിലുള്ളതിന് ലഭ്യമാകുന്നത് ഈ അസോസ്പെറില്ലം കണക്കുള്ള വളമായിരിക്കും. അപ്പൊ അത് ഫിക്സ് ചെയ്യുന്ന നൈട്രജൻ സസ്യത്തിന്റെ വേരിന് അടുത്തായതുകൊണ്ട് വളരെ പെട്ടെന്ന് സസ്യത്തിന് വലിച്ചെടുക്കാൻ സാധിക്കും. അസോസ്പെറില്ലം നമ്മൾ വെജിറ്റബിൾസിന് ഉപയോഗിക്കാറുണ്ട്. ചീര, വഴുതന, തക്കാളി, പിന്നെ എല്ലാ ധാന്യവിളകൾക്കും അസോസ്പെറില്ലം ഉപയോഗിക്കാറുണ്ട്. ഇതും ഈ മണ്ണിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനെക്കാട്ടിയും ഇഫക്റ്റീവ് നമ്മൾ റൂട്ട് ഡിപ്പ് എന്ന് പറയും, നെല്ലൊക്കെ ആകുമ്പോൾ നമ്മൾ ഞാറ് പറിച്ച് നടത്തില്ലേ, ആ സമയത്ത് വേരിന്റെ ഭാഗം ഈ അസോസ്പെറില്ലത്തിന്റെ ലായനി ഉണ്ടാക്കി അതിൽ മുക്കി നടുകയാണ് ചെയ്യുന്നത്. അതൊരു 2% വീര്യമുള്ള ലായനി തയ്യാറാക്കി ഒരു 20 min ആ ലായനിയിൽ മുക്കി വെക്കണം വേരിന്റെ ഭാഗം. അപ്പോഴത്തേക്ക് ഈ ബാക്ടീരിയ ഒന്ന് ആ വേരിൽ സെറ്റിൽ ചെയ്യും, എന്നിട്ട് നമുക്കത് ഫീൽഡിൽ നടാം.
1: അപ്പൊ തൈയായിട്ട് നടന്ന പച്ചക്കറിക്കും ഇതേമാതിരി ചെയ്യാം?
0: പച്ചക്കറിക്കും ഇതുമാതിരി ചെയ്യാം, പറിച്ച് നടന്ന ട്രാൻസ്പ്ലാന്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് മണ്ണിലും കൊടുക്കാവുന്ന ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം.
1: പിന്നെ ബ്ലൂ ഗ്രീൻ ആൽഗ എന്ന് പറയുന്ന, അതിനു വേണ്ടി വെള്ളം വേണമല്ലോ. അത് എനിക്ക് തോന്നുന്നു നെല്ലിലാ അധികമായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ?
0: നെൽകൃഷി ഉള്ളിടത്താണ് ഈ ബ്ലൂ ഗ്രീൻ ആൽഗ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഇവിടെ അതിന്റെ ഉപയോഗം കുറവാണ്. സാധാരണ അത് ബ്ലൂ ഗ്രീൻ ആൽഗ ടാങ്കുകളിൽ വളർത്തും. ആൽഗയുടെ കൾച്ചർ കൊണ്ടുവന്ന്, എന്നിട്ട് അതിനെ വെള്ളം വറ്റിച്ച് ഉണക്കി ഫ്ലേക്സ് ആയിട്ട് എടുക്കും, പാളികളായിട്ട് കിട്ടും, അതിനെ പൊടിച്ച് ഫീൽഡിൽ വിതറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ആൽഗ അവിടെ കിടന്ന് വളർന്നോളും.
1: പക്ഷെ അതിന് വെള്ളം വേണം.
0: നെൽകൃഷിക്ക്
1: എന്തായാലും വെള്ളം നിർത്താറുണ്ടല്ലോ.
0: അതെ,
1: നമ്മുടെ ഇവിടെ അതിന്റെ ഉപയോഗം കുറവാന്ന് പറഞ്ഞത് എന്റെ റീസൺ എന്തുവായിരുന്നു?
0: നമ്മുടെ സോയിൽ കണ്ടീഷനിൽ കുറെ

0: കൂടെ ബെറ്റർ ആയിട്ടുള്ള നൈട്രജൻ ഫിക്സേഴ്സ് ഉള്ളത് കൊണ്ടാണ് ഈ ബ്ലൂ ഗ്രീൻ ആൽഗേ കുറവ്. ആസിഡിക് കണ്ടീഷനിൽ അതിന്റെ വളർച്ച കുറച്ച് കുറവായിരിക്കും.
1: അസോലയെ പറ്റി എല്ലാവർക്കും ഇപ്പം അറിയാം, അത് ഒരു നൈട്രജൻ ഫിക്സറാണ്. കന്നുകാലികൾക്ക് അല്ലെങ്കിൽ കോഴികൾക്കൊക്കെ തീറ്റയായിട്ട് കൊടുക്കാറുണ്ട്. അപ്പൊ ഇത് ഒരു നൈട്രജൻ ഫിക്സർ ആണോ അസോല?
0: അസോളക്കകത്തൊരു ബ്ലൂ ഗ്രീൻ ആൽഗ ഉണ്ട്, അതാണ് ശരിക്കും നൈട്രജൻ ഫിക്സ് ചെയ്യുന്നത്. ഇത് രണ്ടും കൂടെ ഒരു അസോസിയേഷൻ, അതായത് രണ്ടും കൂടെ ഒന്നിച്ച് ആണ് വളരുന്നത്. അസോളക്കകത്ത് അതിന്റെ ഇലകൾക്കകത്ത് ഈ ബ്ലൂ ഗ്രീൻ ആൽഗ ഇരുന്ന് നൈട്രജൻ ഫിക്സ് ചെയ്യുകയും ആ നൈട്രജൻ ഈ അസോള അഴുകി ചേരുമ്പോൾ മണ്ണിലേക്ക് ലഭ്യമാകുകയും ചെയ്യും.
1: അപ്പൊ നമ്മൾ അസോല വളവായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അത് ഡയറക്റ്റ് മണ്ണിലോട്ട് അത് ഇട്ട് കൊടുക്കണം, വളവാക്കി.
0: അതെ, മണ്ണിലേക്ക് ഇട്ട് കൊടുത്ത് മണ്ണിൽ ചേർക്കുകയാണ് ചെയ്യുന്നത്. കമ്പോസ്റ്റിംഗ് ചെയ്തും കൊടുക്കാം.
1: നല്ലൊരു ശതമാനം നൈട്രോജൻ നമ്മുടെ വിളകൾക്ക് കിട്ടും.
0: നല്ല ശതമാനം നൈട്രജൻ വിളകൾക്ക് കിട്ടും. അതും പ്രത്യേകം റൈസ് ഫീൽഡ്സിൽ നെൽകൃഷി ചെയ്യുന്നിടത്താണ് ഈ അസോള കൂടുതലും ഉപയോഗിച്ച് വരുന്നത്.
1: അവിടെ വെള്ളത്തിന്റെ ആധിക്യമുണ്ട്, ഇതിന് വളരാനുള്ള നല്ല സാധ്യത കാണും. പിന്നെ അത് മണ്ണിലോട്ട് മിക്സ് ചെയ്ത്
0: ചേർക്കുമ്പോൾ അത് വളമായിട്ട് ഒന്ന് ഓർഗാനിക് മാനുവർ കൂട്ടും മണ്ണില, ബാക്കി വളങ്ങളും പിടിച്ചു നിർത്തും, പിന്നെ നൈട്രജനും ലഭ്യമാക്കും.
1: അപ്പൊ നമ്മളിപ്പം ഇത്രയും നേരം ചർച്ച ചെയ്തത് നൈട്രോജൻ എങ്ങനെയാണ് മണ്ണിൽ കൂട്ടാനുള്ള സൂക്ഷ്മജീവാണുക്കളെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ മേഡം സൂചിപ്പിച്ച് ഫോസ്ഫറസിന് വേണ്ടിയും പൊട്ടാഷ്യന് വേണ്ടിയും ഇങ്ങനത്തെ സൂക്ഷ്മ ജീവാണുക്കൾ ഉണ്ട്. അപ്പൊ ഇതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം.
0: ഫോസ്ഫറസിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഫോസ്ഫറസ് ലഭ്യമാക്കുന്ന രണ്ട് തരം ജീവാണുക്കളുണ്ട്. ഒന്ന് ലയിപ്പിക്കുന്നവയും ഒന്ന് മൊബിലൈസ് ചെയ്യുന്നവയെന്ന് പറയും. അതായത് ദൂരെയുള്ള ഫോസ്ഫറസിനെ സസ്യത്തിലേക്ക് എത്തിച്ചു കൊടുക്കും. ലയിപ്പിക്കുന്നവ പല രീതിയിലാണ് അത് വർക്ക് ചെയ്യുന്നത്. ഒന്ന് നമ്മുടെ ഇവിടുത്തെ ആസിഡ് സോയിലാണ്, അമ്ലത്തുള്ള മണ്ണാണ്. അപ്പൊ അമ്ലത്തുള്ള മണ്ണില് സാധാരണ ഈ ഫോസ്ഫറസിന്റെ ലഭ്യത കുറവ് വരത്തില്ല. ഫോസ്ഫറസ് സോളിബിലൈസേഴ്സിന്റെ ആപ്ലിക്കേഷൻ ഇഫക്റ്റീവ് ആണ്, എന്നാലും അതിന്റെ ആവശ്യം വരുന്നില്ല. ഫോസ്ഫറസ് വളം കുറയ്ക്കാൻ പറ്റും ഫോസ്ഫറസ് സോളിബിലൈസേഴ്സ് ഉപയോഗിക്കുന്നതുകൊണ്ട്. ഓൾറെഡി മണ്ണിൽ ഫോസ്ഫറസ് വേണം, എന്നാലേ ഫോസ്ഫറസ് ജീവാണു വളങ്ങളുകൊണ്ട് പ്രയോജനമുള്ളൂ. ഇതിന്റെ വേറൊരു ഗുണമെന്ന് വെച്ചാൽ ഈ ഫോസ്ഫറസ് ലഭ്യമാക്കുന്നത് മാത്രമല്ല ഇത് ചെയ്യുന്നത്, പലതരത്തിലുള്ള പ്ലാന്റ് ഹോർമോണുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അത് ഒരു രീതിയിൽ ചെടിയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുകയും കൂടെ ചെയ്യും ഈ സൂക്ഷ്മാണുക്കൾ. അപ്പൊ ആ രീതിയിൽ ബെനിഫിറ്റ് ചെയ്യും. ഫോസ്ഫറസിന്റെ ലഭ്യത കൂട്ടുന്നതല്ലാതെ സസ്യത്തിന്റെ വളർച്ച കൂട്ടാനും ഈ ജീവാണുക്കൾക്ക് സാധിക്കും.
1: പിന്നെ മറ്റൊന്ന് മൈക്കോറൈസ.
0: മൈക്കോറൈസ പ്രധാനമായിട്ടും നമ്മുടെ ഇവിടെ കൃഷി ചെയ്യുന്ന സസ്യങ്ങളിൽ നമ്മൾ എൻഡോ മൈക്കോറൈസ ആണ് ഉപയോഗിക്കുന്നത്. അതിൽ വാമെന്നറിയപ്പെടുന്ന ആർബസ്കുലാർ മൈക്കോറൈസ ഫംഗയാണ് നമ്മൾ സാധാരണ ഇവിടെ കൃഷി ചെയ്യുന്നിടത്തെല്ലാം ഉപയോഗിക്കുന്നത്. അത് സസ്യത്തിനുള്ളിലും വളരുകയും അതേപോലെ തന്നെ അതിന്റെ തന്തുക്കൾ സസ്യത്തിന്റെ വേരിൽ നിന്ന് പടർന്ന് മണ്ണിൽ ബാക്കി ഭാഗങ്ങളിലെല്ലാം പോകും. അപ്പം വേര് എത്തിച്ചേരാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ നിന്ന് ഇവ ചെന്ന് ഫോസ്ഫറസ് എടുത്ത് അല്ലെങ്കിൽ ബാക്കി ന്യൂട്രിയന്റുകൾ ശേഖരിച്ച് സസ്യത്തിലേക്ക് എത്തിച്ചു കൊടുക്കും. മൈക്കോറൈസയുടെ തന്തുക്കൾ വളരെ നേർത്തതാണ്, വേരിനേക്കാൾ നേർത്തതാണ്. അപ്പം വേരിന് ചെല്ലാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ എത്തിച്ചേരാനുള്ള കഴിവ് മൈക്കോറൈസയുടെ തന്തുക്കൊണ്ട്. അപ്പം വെള്ളത്തിന്റെ ലഭ്യത കൂട്ടുന്നുണ്ട്, അതേപോലെ തന്നെ ഫോസ്ഫറസ് സസ്യത്തിലേക്ക് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യാൻ പറ്റും അതിന്. അപ്പൊ സസ്യത്തിന് എപ്പോഴാണോ ഫോസ്ഫറസ് ആവശ്യം അതനുസരിച്ച് ലയിപ്പിച്ചു ഉപയോഗിക്കാനും പറ്റും. ബാക്കി ന്യൂട്രിയന്റുകളും ഇത് എത്തിച്ചു കൊടുക്കും സസ്യത്തിന്.
1: ഇതിന്റെ ഉപയോഗ രീതി എങ്ങനെയാണ്, മൈക്കോറൈസ എങ്ങനെയാണ് ശരിയായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്?
0: മൈക്കോറൈസ നമുക്ക് മാർക്കറ്റിൽ രണ്ട് രീതിയിൽ ലഭ്യമാകും. ഒന്ന് റൂട്ട് ബേസ്ഡ് ആയിട്ടുള്ള മണ്ണും മണലും എല്ലാം ചേർന്ന ഒരു ഇനോക്കുലമായിരിക്കും. രണ്ടാമത്തത് സ്പോറുകൾ അടങ്ങിയ ലിക്വിഡ് ഇനോക്കുലന്റും കിട്ടും. അപ്പൊ അതില് റൂട്ട് ബേസ്ഡ്, അതായത് മൈക്കോറൈസ ഒരു ഒബ്ലിഗേറ്റ് സിംബയോണ്ട് എന്ന് പറയും, അതായത് സസ്യമില്ലാതെ അതിന് വളരാൻ
1: സാധിക്കില്ല.
0: അതുകൊണ്ട് നമുക്ക് ലാബിൽ അതിനെ വളർത്തിയെടുക്കാൻ പറ്റില്ല. പെട്രി പ്ലേറ്റിലോ അങ്ങനെയുള്ള സൗകര്യത്തിൽ വളർത്തിയെടുക്കാൻ പറ്റാത്ത ഒരു കുമിളാണ് ഈ മൈക്കോറൈസ. ഈ കുമിള് നമ്മൾ വളർത്തുന്നത് ടാങ്കുകളില് ഗിനിപ്പുല്ല് മുതലായ വേര് പടലം കൂടുതലുള്ള സസ്യങ്ങൾ വളർത്തിയിട്ട് അതിന്റെ വേരിലാണ് വളർത്തുന്നത്. അപ്പൊ ആ സസ്യം വളർത്തിയതിനു ശേഷം അതിനെ ചോപ്പ് ചെയ്ത് കളഞ്ഞ് വേരും മണലും കൂടെ അടങ്ങുന്ന മിശ്രിതം എടുത്ത് ആ മിശ്രിതമാണ് സാധാരണ പാക്കറ്റിൽ മൈക്കോറൈസ ആയിട്ട് കിട്ടുക. പൗഡർ ഫോർമുലേഷൻ കണക്കുള്ള പാക്കറ്റിൽ റൂട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഫോർമുലേഷൻ ആണ് കിട്ടുന്നത്. അല്ലെങ്കിൽ നേർക്ക് ലിക്വിഡ് ഫോർമുലേഷൻ ഉണ്ട്, അതിൽ റൂട്ട് ബിറ്റുകളും സ്പോറുകളും ആണ് ഉള്ളത്. ലാബിൽ തന്നെയാണ് അത് വളർത്തുന്നത്. പക്ഷേ ക്യാരറ്റ് റൂട്ട് കണക്കുള്ള ഏതെങ്കിലും ഒരു സസ്യത്തിന്റെ വേരിൽ ഹൈഡ്രോഫോണിക്സ് വഴിയാണ് വളർത്തുന്നത്. അപ്പൊ ഈ മൈക്കോറൈസയുടെ വാങ്ങിക്കാൻ കിട്ടുന്ന പൊടി 2 ഗ്രാം മുതൽ 5 ഗ്രാം വരെ മിക്കവാറും ചെറിയ സസ്യങ്ങൾ, ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്പുകൾ, പച്ചക്കറി അതേപോലെ ധാന്യ വിളകൾക്കെല്ലാം 2 മുതൽ 5 ഗ്രാം ആണ് കൊടുക്കേണ്ടി വരിക. വലിയ വിളകൾ അതായത് വാഴ, ഇഞ്ചി അങ്ങനെയുള്ളവയ്ക്ക് അതിനനുസരിച്ച് തോത് കൂട്ടി കൊടുക്കും. ചിലപ്പോൾ 100 ഗ്രാം വരെയൊക്കെ നമ്മൾ ഇട്ടു കൊടുക്കാം
1: 100 ഗ്രാം
0: ഒരു പിറ്റില്. ഇത് വിത്ത് നടുന്നതിന് മുന്നേ

0: നമ്മൾ ആ ഡിബിൾ ചെയ്യുന്ന ക്രോപ്പാണെങ്കിൽ, അതായത് വിത്ത് കുഴിച്ചിടുന്നതാണെങ്കിൽ, ആ കുഴി എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു നുള്ള മൈക്കോറൈസ എന്നുള്ള തോതിൽ ഇട്ട് കൊടുക്കും. വാഴക്കന്നാണെങ്കിൽ വാഴക്കന്ന് തയ്യാറാക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് മൈക്കോറൈസ മിശ്രിതത്തിലിട്ടൊന്ന് നന്നായി ഇളക്കി ആ വാഴക്കന്നിൻ്റെ വേര് ഭാഗത്തെല്ലാം അത് പറ്റിപ്പിടിക്കുന്ന രീതിയിൽ വെച്ച് അതൊന്ന് ചെറുതായിട്ട് ഡ്രൈ ചെയ്തിട്ട് കുഴിയിൽ വെച്ചു കൊടുക്കാം. ആ മിശ്രിതത്തിൻ്റെ അകത്ത് മൈക്കോറൈസയുടെ സ്പോറുകൾ കാണും. വേര് വളരുമ്പോൾ ഉണ്ടാകുന്ന പലതരം ന്യൂട്രിയൻ്റുകൾ സെൻസ് ചെയ്തിട്ട് ആ സ്പോറ് മുളയ്ക്കുകയും വേരിൽ വളരുകയും ചെയ്യും.
1: ഒരു പ്രാവശ്യം നമ്മൾ ഈ മണ്ണിൽ ഇങ്ങനെ മൈക്കോറൈസ ഉപയോഗിച്ചാൽ അടുത്ത വിളയ്ക്ക് വേണ്ടി മൈക്കോറൈസ അവിടെ കാണുമോ ആ മണ്ണിൽ?
0: അത് തിയററ്റിക്കലി കാണണം. പക്ഷേ നമ്മൾ പല രീതിയിൽ മണ്ണ് ഇളക്കാറുണ്ട്. ഇപ്പൊ മണ്ണ് ഇളക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മൈക്കോറൈസയുടെ തന്തുക്കൾ പൊട്ടും. പൊട്ടിക്കഴിഞ്ഞാൽ അവ വളരുന്നത് കുറയും. അപ്പം ഒരുപാട് നമ്മൾ ഈ മെഷീനറീസ് ഇറക്കി കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലും ഒരുപാട് മണ്ണ് ഡിസ്റ്റേബ് ചെയ്യുന്ന സ്ഥലങ്ങളിലും ഇതിന്റെ തന്തുക്കൾ പൊട്ടുകയും സ്പോറിലേഷൻ കുറയുകയും ക്രമേണ മൈക്കോറൈസ മണ്ണിൽ നിന്ന് പോകുകയും ചെയ്യും.
1: അപ്പൊ അടുത്ത വിളയെടുക്കുമ്പോൾ
0: പിന്നെയും കൊടുക്കേണ്ടി വരും. മൈക്കോറൈസ ഒരു പെർട്ടിക്കുലർ ചെടിയിൽ നിന്ന് വളരുന്ന ഒരു കുമിളല്ല. അതിപ്പോ ഒരിടത്തൊരു തെങ്ങുണ്ടെങ്കിൽ അതിന്റെ വേരിൽ വളരും, അതിന്റെ അടുത്ത് നിൽക്കുന്ന കളച്ചെടികളുടെ വേരിൽ വളരും. അങ്ങനെ പടർന്ന് പടർന്ന് ചുറ്റുമുള്ള എല്ലാത്തിനെയും ലിങ്ക് ചെയ്താണ് അത് വളരുന്നത്. മണ്ണിലെ ഇന്റർനെറ്റ് എന്ന് പറയുന്ന കണക്ക് അത് ഒരെണ്ണത്തിൽ നിന്ന് മറ്റേയിലേക്കോട്ട് ന്യൂട്രിയന്റ് മൊബിലൈസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രവൃത്തിയും കൂടെ മൈക്കോറൈസ മണ്ണിൽ ചെയ്യുന്നുണ്ട്.
1: പിന്നെ പൊട്ടാഷ്യനെ സംബന്ധിച്ച് ഇതും ലയിപ്പിക്കുന്ന സൂക്ഷ്മാണുക്കളാണ് മണ്ണിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ?
0: അതെ, പൊട്ടാസ്യം ബേസിക്കലി നമ്മൾ ഈ മണ്ണിൽ ക്ലേയിൽ അഡ്ഹിയർ ചെയ്തിരിക്കുക എന്ന് പറയും. അതിൽ പിടിച്ചിരിക്കുന്ന ലഭ്യമല്ലാത്ത പൊട്ടാസ്യത്തിന് ലഭ്യമാക്കി കൊടുക്കുക അത് ചെയ്യുന്നത്. അത് ഇതേപോലെ ആസിഡുകൾ ഉണ്ടാക്കുകയും അയോൺസിന്റെ വ്യത്യാസം കാരണം പൊട്ടാസ്യം റിലീസ് ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത്.
1: ഇതൊഴിച്ച് നമ്മുടെ മൈക്രോ ന്യൂട്രിയൻസും ഉണ്ടല്ലോ, അപ്പം അതിനുവേണ്ടി സൂക്ഷ്മജീവാണുക്കൾ ഉണ്ടോ?
0: മൈക്രോ ന്യൂട്രിയൻസ് ലഭ്യമാക്കുന്ന സൂക്ഷ്മാണുക്കളും ഉണ്ട്. അതിൽ സിങ്ക് ലഭ്യമാക്കുന്നവയുണ്ട്, ബോറോൺ ലഭ്യമാക്കുന്നവയുണ്ട്, അങ്ങനെ പലതരമുണ്ട്. മേജർ ന്യൂട്രിയൻ്റ് ലയിപ്പിക്കുന്ന പല സൂക്ഷ്മാണുക്കൾക്കും ഇവയെല്ലാം ചെറിയ തോതിൽ ലഭ്യമാക്കാനുള്ള കഴിവുണ്ട്. അത് കൂടാതെ ഇവ ലഭ്യമാക്കാൻ കഴിവുള്ള സ്പെസിഫിക് ആയിട്ടുള്ളവയും പലരും ഐസൊലേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് മാർക്കറ്റിൽ ലഭ്യമാണ്,
1: അതും
0: വേണമെങ്കിൽ ഉപയോഗിക്കാം.
1: നമ്മൾ ഇത്രയും നേരം സൂക്ഷ്മ ജീവാണുക്കളെ കുറിച്ച് സംസാരിച്ചു, ഇനിയും ജൈവജീവാണു കുമിൾനാശിനികൾ ഉണ്ടല്ലോ, ഇതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം.
0: കുമിൾനാശിനികളിൽ പ്രധാനമായിട്ടും രണ്ടെണ്ണമാണ് വരുന്നത്. ഒന്ന് സ്യൂഡോമോണാസ്, അതൊരു ബാക്ടീരിയയാണ്. രണ്ടാമത്തത് ട്രൈക്കോഡർമ.
1: ഇത് രണ്ടും നമ്മുടെ കർഷകർക്ക് നല്ല
0: സുപരിചിതമായിട്ടുള്ള രണ്ട് മൈക്രോ ഓർഗാനിസംസ് ആണ്. ട്രൈക്കോഡർമ കുമിളാണ്. കുമിളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് തന്തുക്കളായിട്ട് വളരും, സ്പോറുകൾ കാണാം അതിന്റെ അകത്ത്. അപ്പൊ നമ്മൾ ട്രൈക്കോഡർമ രണ്ട് രീതിയിൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടും. ഒന്ന് ടാൽക് ബേസ്ഡ് ഫോർമുലേഷൻ, ഡ്രൈ പൗഡർ ആയിരിക്കും. രണ്ടാമത്തത് ലിക്വിഡ്. രണ്ടായാലും സ്പോറുകളായിരിക്കും അതിന്റെ അകത്ത് കാണുന്നത്, മെയിൻ ആയിട്ടുള്ള കമ്പോണന്റ്. അത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുത്താൽ അതിന് വളർന്നു വരാൻ കുറച്ച് സമയമെടുക്കും, അപ്പൊ എഫക്റ്റീവ്നെസ് കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, കർഷകരുടെ അടുക്ക എപ്പോഴും പറയുമ്പം ഒരു ഓർഗാനിക് മാനുവറിൽ അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ അതിനെ ചെടിയുടെ
1: സമ്പുഷ്ടീകരിച്ച്
0: സസ്യങ്ങൾക്ക് കൊടുക്കാനാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ ട്രൈക്കോഡർമ ഒരു കൊച്ചുകുഞ്ഞിനെ വളർത്തുന്ന കണക്ക് വളർത്തിയെടുത്തിട്ടാണ് അതിനെ ഫീൽഡിലോട്ട് കൊടുക്കുക. അപ്പൊ അതൊന്നും കൂടെ ഫാസ്റ്റ് ആയിട്ട് വളരും. നമ്മളിപ്പോ ലാബിൽ പലതരം പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ നമുക്ക് കണ്ടിട്ടുള്ളത് ട്രൈക്കോഡർമ വളരെ ഫാസ്റ്റ് ആയിട്ട് വളരും. പക്ഷേ ജൈവാംശം മണ്ണി വേണം, ജൈവാംശം ഇല്ലെങ്കിൽ വളർച്ച കുറയും.
1: ട്രൈക്കോഡർമയെ കൊണ്ട് ഏതൊക്കെ രോഗങ്ങളാണ് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നത്?
0: ഒരുപാട് കുമിൾ രോഗങ്ങൾ ട്രൈക്കോഡർമ കൊണ്ട് നിയന്ത്രിക്കാം. കുരുമുളകിൽ കാണുന്ന ദ്രുതവാട്ടം ട്രൈക്കോഡർമ കൊണ്ട് വളരെ എഫക്റ്റീവ് ആയിട്ട് നിയന്ത്രിക്കാൻ സാധിക്കും. പയറിലൊക്കെ കാണുന്ന ഫിസേറിയം വിൽറ്റ് വാട്ടം നിയന്ത്രിക്കാൻ സാധിക്കും. പിന്നെ പൊതുവേ പച്ചക്കറി തൈകളിൽ കാണുന്ന തൈചീയൽ ഉണ്ടല്ലോ, പിത്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫൈറ്റോഫ്തോറ എന്ന് പറയുന്ന ഫംഗസ് കൊണ്ടാണ് ഈ തൈചീയൽ ഉണ്ടാവുന്നത്. അതൊക്കെ നിയന്ത്രിക്കാൻ ട്രൈക്കോഡർമയ്ക്ക് നന്നായി സാധിക്കും.
1: നമ്മളിപ്പം വീട്ടുവളപ്പിലൊക്കെ കൃഷി ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പോട്ട്സിലൊക്കെ ഈ പച്ചക്കറി തൈകളൊക്കെ നടുമ്പോഴും ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകമൊക്കെ അതിന്റെ അകത്ത് യൂസ് ചെയ്താൽ ഇങ്ങനത്തെ ഈ ചെറിയ വാട്ടങ്ങളും ചീയലുകളൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും.
0: നിയന്ത്രിക്കാൻ നന്നായി സാധിക്കും ട്രൈക്കോഡർമ ഉപയോഗിക്കുകയാണെങ്കിൽ.
1: അതുപോലെ സൂഡോമോണാസും സുപരിചിതമാണ്, ഞാൻ ആദ്യം സൂചിപ്പിച്ച മാതിരി. പക്ഷെ ഇതിന്റെ ഉപയോഗ രീതികളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം.
0: സ്യൂഡോമോണാസ് ബാക്ടീരിയയാണ്, ട്രൈക്കോഡർമ ഫംഗസ് ആണ്. അപ്പൊ സ്യൂഡോമോണാസ് കുമിൾ രോഗങ്ങൾക്കെതിരെയും ഉപയോഗിക്കാം. ഒരു പരിധിവരെ ബാക്ടീരിയൽ രോഗങ്ങളെ അത് നന്നായി ചെറുത്ത് നിയന്ത്രിക്കും. സ്യൂഡോമോണാസ് നമ്മള് മണ്ണിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോയിൽ ഡ്രഞ്ച് എന്ന് പറയും, ലയിപ്പിച്ച ലായണി മണ്ണിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ സസ്യങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് സ്യൂഡോമോണാസ്. അപ്പൊ ഇലയിലൊക്കെ ഇപ്പം ദ്രുതമായിട്ടാണെന്ന് വെച്ചോ, ക്വിക്ക് വിൽറ്റ് പെപ്പറിന്റെ ഫംഗസിന്റെ സ്പോർ തെറിച്ച് വീണ ഇലയിൽ ഇൻഫെക്ഷൻ.

0: വരും. അങ്ങനെയുള്ളതൊക്കെ തടയാനായിട്ട് സ്യൂഡോമോണാസ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഒരു 5% വീര്യത്തിലാണ് നമ്മൾ സാധാരണ സ്പ്രേ റെക്കമെൻഡ് ചെയ്യുന്നത്. അതായത് ഇത് ഒരു വാരിയറിനെ കണക്ക് അവിടെ ചെന്ന് ബാക്കി കുമിളുകളെ ഫൈറ്റ് ചെയ്ത് നശിപ്പിക്കണം. അതിനായിട്ട് കുറച്ചും കൂടെ ഒരു വീര്യം കൂട്ടി കൊടുക്കും.
1: പച്ചക്കറികൾക്ക് ഇത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമല്ലോ?
0: പച്ചക്കറികളിൽ നമ്മൾ വിത്തിൽ പുരട്ടി കൊടുക്കാൻ പറ്റും. സീഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയും. അത് ഇതേപോലെ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അതിൽ തൈ മുക്കി വെച്ചിട്ട് സീഡ്ലിംഗ് ഡിപ്പും കൊടുക്കാം, അതേപോലെ
1: മുക്കാം,
0: അതേപോലെ വിത്തിൽ പുരട്ടിയും കൊടുക്കാം. ഇനീഷ്യൽ സ്റ്റേജിലെ ഈ രോഗങ്ങൾ വരുന്നത് തടയാനായിട്ട്, ചീയല് തടയാനായിട്ട് സ്യൂഡോമോണാസ് സീ ട്രീറ്റ്മെന്റ് ആണ് ഏറ്റവും ബെസ്റ്റ്.
1: ഇപ്പൊ മേഡം, നമ്മൾ ഈ ജൈവജീവാണു കുമിൾനാശിനികളെ കുറിച്ചും സൂക്ഷ്മാണു വളങ്ങളെ കുറിച്ചും സംസാരിച്ചു. ഇതെല്ലാം ജീവനുള്ള വസ്തുക്കളാണല്ലോ.
0: അതെ.
1: അപ്പൊ കർഷകർ ഇത് മാർക്കറ്റിൽ നിന്ന് ഇതൊക്കെ വാങ്ങിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്നാലും എന്റെ സ്റ്റോറേജിനെ പറ്റി ഒന്ന് പറയാം.
0: വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പലയിടത്തും നമുക്ക് ഓൺലൈനിൽ നിന്ന് വരെ ഈ സൂക്ഷ്മജീവികളെല്ലാം വാങ്ങിക്കാൻ കിട്ടും. അപ്പം നമ്മുടെ മണ്ണിന് അനുയോജ്യമാണോ എന്നുള്ളത് ഒരു കുറച്ച് ലോട്ടെങ്കിലും വാങ്ങിച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഒരു തവണ എങ്ങനെ ഉപയോഗിച്ച് നോക്കിയിട്ട് ഇഫക്റ്റീവ് ആണോ എന്ന് അറിയാൻ പറ്റും, എന്നിട്ട് ഉപയോഗിക്കുക.
1: അപ്പൊ മേഡം, ഇന്ന് നമ്മള് നല്ലൊരു ചർച്ച ചെയ്യാൻ നമുക്ക് സാധിച്ച്. സുരക്ഷിത കൃഷിക്ക് വേണ്ടി സൂക്ഷ്മാണു വളങ്ങളും ജൈവജീവാണു കുമിൾനാശിനികളും ഇത്രയും നല്ലൊരു ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെ നന്ദി.
0: താങ്ക് യു.
2: സൂക്ഷ്മാണു വളങ്ങളും ജൈവ ജീവാണു കുമിൾനാശിനികളും സുരക്ഷിത കൃഷിക്ക് എങ്ങനെ പ്രയോജനപ്രദമാകുന്നു എന്നതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത് ഡോക്ടർ ചിത്ര എൻ. ഷിബു ജോർജാണ് ഡോക്ടർ ചിത്രയുമായി സംസാരിച്ചത്.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
4: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
4: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
5: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: അടുത്തതായി കമ്പോള വില നിലവാരം.
1: ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വിലനിലവാര പ്രകാരം വെളിച്ചെണ്ണയ്ക്ക് ക്വിന്റലിന് 25,500 മുതൽ 28,800 രൂപ വരെയും കൊപ്രയ്ക്ക് 16,400 മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 22,000 മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 65,000 മുതൽ 71,500 രൂപ വരെയും ഏലത്തിന് കിലോഗ്രാമിന് 3,000 മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടിപ്പരിപ്പിന് ക്വിന്റലിന് 81,400 രൂപ വരെയും അടക്കയ്ക്ക് 1,000 എണ്ണത്തിന് 4,800 മുതൽ 5,200 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 22,500 മുതൽ 26,500 രൂപ വരെയും പൈനാപ്പിളിന് 6,000 മുതൽ 7,000 രൂപ വരെയും മഞ്ഞളിന് 17,000 മുതൽ 23,000 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പയ്ക്ക് 2,300 മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
2: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
3: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
0: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
4: ഇനി ഇന്നത്തെ പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം പറയാനുള്ള സമയമാണ്. അതിനു മുൻപായി ചോദ്യം ഒന്നുകൂടി പറയാം. ഗ്രേഡിംഗും ശരിയായ സംഭരണവും കർഷകരുടെ വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കും? ഉത്തരം: ശരിയായ തരംതിരിക്കലും സംഭരണവും വഴി വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടം കുറയ്ക്കാനും അതുവഴി കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുവാനും കഴിയും. ഇന്നത്തെ പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. വ്യത്യസ്തവും വിജ്ഞാനപ്രദവുമായ മറ്റൊരു വിഷയവുമായി വീണ്ടും നാളെ വൈകുന്നേരം 6:50. എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു തമിഴ് ചലച്ചിത്ര ഗാനം കേൾക്കാം. കാർത്തിക് പാടിയത്, ചിത്രം ജയം. ഗാനരചന താമരൈ, സംഗീതം ആർ പി പട്നായിക്.

ജയം എന്ന ചിത്രത്തിൽ കാർത്തിക് പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഇന്ന് രാത്രി 7:35 മുതൽ 9 മണിവരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം. പോയ വാരത്തെ കായിക വിശേഷങ്ങൾ തയ്യാറാക്കിയത് ഡി വിനോദ്. 7:55 ഒരിടത്തൊരിടത്ത് മായ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി, കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8:00 വിടരുന്ന മുട്ടുകൾ, തമനം നളന്ദ പബ്ലിക് സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, തുടർന്ന് മഹിതം മലയാളം. ഇതെല്ലാം മറക്കാതെ കേൾക്കുക ഇന്നത്തെ FM ഈവനിംഗിൽ. രാത്രി 10 മണിക്ക് സ്മൃതിരാഗം, പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 33 സെക്കൻഡും. ഇനി 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. കേരളത്തിൽ ഉത്രാടപ്പാച്ചിൽ. ഒരുമയുടെയും സമഭാവനയുടെയും സന്ദേശവുമായി നാളെ തിരുവോണം. DRDO വികസിപ്പിച്ച മിസൈൽ സംവിധാനങ്ങളുടെ സാങ്കേതിക വിദ്യകൾ ഇന്ത്യൻ പ്രതിരോധ വ്യവസായ മേഖലയ്ക്ക് കൈമാറാൻ അനുമതി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും

0: ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തി. രാജ്യത്ത് വ്യോമ കാർഗോ സർവീസുകളിൽ 40% വളർച്ചയുണ്ടായതായി കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാമമോഹൻ നായിഡു. കാർഷിക വിദ്യാഭ്യാസത്തിൽ നിർമ്മിത ബുദ്ധി ഉൾപ്പെടുത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. കേരളത്തിൽ ഉത്രാടപ്പാച്ചിൽ. തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് മലയാളികൾ. കേരളീയ പാരമ്പര്യവും സംസ്കൃതിയും മാത്രമല്ല, സമത്വവും സമൃദ്ധിയും നിറയുന്ന സാമൂഹിക വ്യവസ്ഥയും ഓണം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരു റിപ്പോർട്ട്.
1: ലോകമെമ്പാടുമുള്ള മലയാളികളെ സദാ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന മഹാനന്മയുടെ പ്രതീകമായി നാളെ തിരുവോണം എത്തുന്നു. സമത്വം, ഒരുമ, സമഭാവന തുടങ്ങിയ ആശയങ്ങളുടെ സാക്ഷാത്കാരം കൂടിയാണ് ഓണം. പൂക്കളവും ഊഞ്ഞാലും കുടുംബ സംഗമവും സദ്യയും ഒക്കെയായി മലയാളിക്ക് ആഘോഷത്തിന്റെ അന്തരീക്ഷമാണിനി. മലയാളികളുള്ള ഇടങ്ങളിലെല്ലാം സ്നേഹ സൗരഭമായി നിറയുകയാണ് ഓണം. അനാദിയായ കാലപ്രവാഹത്തിലും കെടാതെ നിൽക്കുന്നു ഓണത്തിന്റെ സ്വത്വവും സന്ദേശവും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: എല്ലാ മലയാളികൾക്കും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ ഓണാശംസകൾ നേർന്നു. രാജ്യത്തിനകത്ത് ഉൽപാദനം നടത്തുന്നതിനായി DRDO വികസിപ്പിച്ച മിസൈൽ സംവിധാനങ്ങളുടെ സാങ്കേതിക വിദ്യകൾ ഇന്ത്യൻ പ്രതിരോധ വ്യവസായ മേഖലയ്ക്ക് കൈമാറുന്നതിന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അംഗീകാരം നൽകി. പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുക, ഇറക്കുമതി കുറയ്ക്കുക തുടങ്ങിയവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ആഭ്യന്തര വ്യവസായങ്ങളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിൽ സാങ്കേതിക വിദ്യ കൈമാറ്റം ഒരു പ്രധാന നാഴികക്കല്ലാകുമെന്നാണ് കണക്കാക്കുന്നത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തി. 3488 കിലോമീറ്റർ അതിർത്തി തർക്കം പരിഹരിക്കാൻ 2003 രൂപീകരിച്ച പ്രത്യേക പ്രതിനിധിതല സംവിധാനത്തിന്റെ ഭാഗമായാണ് ചർച്ചകൾ. ചർച്ചയ്ക്ക് മുന്നോടിയായി അജിത് ഡോവൽ ചൈനീസ് വൈസ് പ്രസിഡന്റ് ഹാൻ റെങ്ങുമായും സംസാരിച്ചു. അതിർത്തിയിൽ സമാധാനം ഉറപ്പാക്കാനും ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താനും നീണ്ടകാല കാഴ്ചപ്പാടോടെ ഇരു രാജ്യങ്ങളും സഹകരിക്കണമെന്ന് കൂടിക്കാഴ്ചയിൽ ധാരണയായി. ഇന്ത്യ ജപ്പാൻ സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ദീർഘകാല നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനുമായി വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് ജപ്പാനിലെ പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങളിലെ എക്സിക്യൂട്ടീവുകളുമായി ചർച്ച നടത്തി. സെമി കണ്ടക്ടറുകൾ, നിർമ്മിത ബുദ്ധി, ഡേറ്റാ സെന്ററുകൾ, പുനരുപയോഗ ഊർജ്ജം തുടങ്ങിയ മേഖലകളിൽ ജാപ്പനീസ് സ്ഥാപനങ്ങൾക്ക് ഇന്ത്യയിൽ ഗണ്യമായ അവസരങ്ങളുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കാർഷിക വിദ്യാഭ്യാസത്തിൽ നിർമ്മിത ബുദ്ധി ഉൾപ്പെടുത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ വൈസ് ചാൻസലർമാരുടെയും ICAR ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഡയറക്ടർമാരുടെയും സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക പരിപാടികളിൽ യുവ വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞ ശ്രീ ചൌഹാൻ, കാർഷിക വിദ്യാഭ്യാസം കൃഷിയിടങ്ങളിൽ നടക്കേണ്ടതാണെന്നും അഭിപ്രായപ്പെട്ടു. ഡിജിറ്റൽ സാമ്പത്തിക രംഗത്ത് വൻ കുതിച്ചുചാട്ടമുണ്ടാക്കിയ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് അഥവാ UPI സേവനം 10 വർഷം പൂർത്തിയാക്കി. 2016 ഓഗസ്റ്റ് 25 രാജ്യത്ത് UPI സേവനങ്ങൾക്ക് തുടക്കമായത്. തുടക്കത്തിൽ 1.78 കോടിയായിരുന്ന വാർഷിക ഇടപാടുകൾ 2025-26 സാമ്പത്തിക വർഷത്തിൽ 24,162 കോടിയായി ഉയർന്ന് ചരിത്ര നേട്ടം കൈവരിച്ചതായി കേന്ദ്ര ധനമന്ത്രാലയം വ്യക്തമാക്കി. ലോകത്താകമാനം നടക്കുന്ന തത്സമയ ഡിജിറ്റൽ ഇടപാടുകളിൽ 49% ഇന്ത്യയിലാണ് നടക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യയ്ക്കെതിരായ 2nd cricket ടെസ്റ്റിന്റെ 3rd ദിനം കളി നിർത്തുമ്പോൾ ശ്രീലങ്ക 8 wicketന് 265 runs എന്ന നിലയിൽ. രാവിലെ 2 wicketന് 8 runs എന്ന നിലയിൽ 1st innings പുനരാരംഭിച്ച ശ്രീലങ്കയ്ക്കായി സൂര്യബണ്ഡാരയും ദിനൂഷയും അർദ്ധസെഞ്ചുറി നേടി. ഇന്ത്യയ്ക്കായി ബൌളിംഗിൽ തിളങ്ങിയ മാനവ് സുതാറും പ്രസിദ്ധ് കൃഷ്ണയും 3 wicket വീതം വീഴ്ത്തി. രാജ്യത്ത് വ്യോമ കാർഗോ സർവീസുകളിൽ 40% വളർച്ചയുണ്ടായതായി കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. ആഗോള നിലവാരമുള്ള എയർ കാർഗോ ഹബ്ബുകൾ സ്ഥാപിക്കാൻ ഡൽഹിയിൽ ഫെഡ് എക്സും GMR കരാറിലെത്തിയതായും അദ്ദേഹം പറഞ്ഞു.

0: Cargo operations have been consistently increasing over the last few years. Almost 40% increase in the volumes we are seeing. So there is a great potential. And we have seen a good revolution happening in all the networks. And similarly in aviation, we want to create global standard air cargo facilities across the country. And our vision is also to create cargo hubs.
1: ഓഗസ്റ്റ് 4-ന് ഫൂക്കറ്റ് ഡൽഹി എയർ ഇന്ത്യ വിമാനം പെട്ടെന്ന് 300 അടി താഴ്ന്ന സംഭവത്തിൽ അന്വേഷണം നടക്കുകയാണെന്നും പ്രാഥമിക റിപ്പോർട്ട് ഉടനെ വരുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഒബിസി ക്രീമിലെയർ മാനദണ്ഡം സംബന്ധിച്ച കേന്ദ്ര സർക്കാരിന്റെ ഹർജി പരിഗണിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിക്കുമെന്ന് സുപ്രീംകോടതി. 2025 സിവിൽ സർവീസ് പരീക്ഷാർത്ഥികൾക്ക് മാർച്ച് 11 മുൻവിധി ബാധകമാക്കുന്നതിൽ വ്യക്തത തേടിയാണ് കേന്ദ്രം സുപ്രീംകോടതിയെ സമീപിച്ചത്. വാണിജ്യ കപ്പൽ ഗതാഗതത്തിനും സാധാരണ ജനങ്ങളുടെ അടിസ്ഥാന സൌകര്യങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു. ഇത്തരം ആക്രമണങ്ങൾ പ്രധാന ആഗോള വ്യാപാര പാതകൾക്ക് ഭീഷണിയാണ്. കരിങ്കടൽ, ഹോർമുസ് കടലിടുക്ക്, ചെങ്കടൽ എന്നിവിടങ്ങളിലെ ഷിപ്പിംഗ്, നാവികരുടെ സംരക്ഷണം എന്നിവയ്ക്കൊപ്പം അന്താരാഷ്ട്ര നിയമത്തെയും സമുദ്ര നിയമത്തെയും എല്ലാ കക്ഷികളും ബഹുമാനിക്കണമെന്നും ഗുട്ടറസ് അഭ്യർത്ഥിച്ചു. പൌരത്വ ഭേദഗതി നിയമപ്രകാരം അപേക്ഷകളിൽ ഹിയറിംഗ് നടത്താനും യോഗ്യരായവർക്ക് പൌരത്വ സർട്ടിഫിക്കറ്റ് നൽകാനും കേന്ദ്ര സർക്കാർ പശ്ചിമബംഗാളിന് അനുമതി നൽകി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഗസറ്റ് വിജ്ഞാപനം ഉദ്ധരിച്ച് മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സംസ്ഥാനത്ത് ലഭിച്ച 2.3 ലക്ഷം അപേക്ഷകളിൽ 23,000 പേർക്ക് ഇതുവരെ പൌരത്വം നൽകിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് കേന്ദ്ര സർക്കാരിന്റെ 54 വെബ്സൈറ്റുകൾക്ക് നേരെ സൈബർ ആക്രമണം നടത്തിയ കേസുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസി 5 സംസ്ഥാനങ്ങളിൽ പരിശോധന നടത്തി. മഹാരാഷ്ട്ര, ഗുജറാത്ത്, തെലങ്കാന, ബീഹാർ, ഡൽഹി എന്നിവിടങ്ങളിലെ 5 കേന്ദ്രങ്ങളിലാണ് പരിശോധന നടന്നത്. പരിശോധനയിൽ ഹാക്കിംഗുമായി ബന്ധപ്പെട്ട രേഖകളും നിരവധി ഡിജിറ്റൽ ഉപകരണങ്ങളും പിടിച്ചെടുത്തു. ഇന്ത്യയുടെ പ്രതിരോധ ഉൽപാദന മൂല്യം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 1.78 ലക്ഷം കോടി രൂപയെന്ന എക്കാലത്തെയും ഉയർന്ന നിരക്കിലെത്തിയതായി പ്രതിരോധ ഉൽപാദന സെക്രട്ടറി സഞ്ജീവ് കുമാർ അറിയിച്ചു. 2013-14 ഇത് 43,000 കോടി രൂപ മാത്രമായിരുന്നു. ന്യൂഡൽഹിയിൽ നടന്ന എയ്റോസ്പേസ് ആന്റ് ഡിഫൻസ് മാനുഫാക്ചറിംഗ് ദേശീയ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ടെലികോം രംഗം ചരിത്രപരമായ മാറ്റത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്നും വിശ്വാസ്യതയും സുരക്ഷയുമുള്ള നെറ്റ്വർക്കുകൾ ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. ന്യൂഡൽഹിയിൽ സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ടെലിമാറ്റിക്സ് സിഡോട്ടിന്റെ 43-ാമത് സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് നിർമ്മിത ബുദ്ധി, സൈബർ സുരക്ഷ, ദുരന്ത പ്രതിരോധ വിനിമയ ശൃംഖലകൾ എന്നിവയിൽ സിഡോട്ട് മുന്നേറ്റം നടത്തുകയാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശിലകളാണ് ബൂത്ത് ലെവൽ ഓഫീസർമാരെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുർ. ലഖ്നൌവിൽ 500-ഓളം വിഎൽഒമാരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 97 കോടി വോട്ടർമാരുള്ള ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിനായി 1.5 കോടി ജീവനക്കാരെ അണിനിരത്തുന്ന ഇലക്ഷൻ കമ്മീഷൻ ലോകത്തെ ഏറ്റവും വലിയ സംവിധാനമാണെന്നും കമ്മീഷന്റെ നടപടികൾ പൂർണ്ണമായും സുതാര്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പബ്ലിഷേഴ്സിന്റെ 2026 പുസ്തക പ്രസിദ്ധീകരണ മികവിനുള്ള 7 പുരസ്കാരങ്ങൾ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള പബ്ലിക്കേഷൻസ് ഡിവിഷൻ നേടി. ഹിന്ദി, ഇംഗ്ലീഷ്, ഉറുദു ഭാഷകളിലെ പ്രസിദ്ധീകരണങ്ങൾക്കാണ് അംഗീകാരം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ ഉത്രാടപ്പാച്ചിൽ, ഒരുമയുടെയും സമഭാവനയുടെയും സന്ദേശവുമായി നാളെ തിരുവോണം. DRDO വികസിപ്പിച്ച മിസൈൽ സംവിധാനങ്ങളുടെ സാങ്കേതിക വിദ്യകൾ ഇന്ത്യൻ പ്രതിരോധ വ്യവസായ മേഖലയ്ക്ക് കൈമാറാൻ അനുമതി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തി. രാജ്യത്ത് വ്യോമ കാർഗോ സർവീസുകളിൽ 40% വളർച്ചയുണ്ടായതായി കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. കാർഷിക വിദ്യാഭ്യാസത്തിൽ നിർമ്മിത ബുദ്ധി ഉൾപ്പെടുത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി കൊച്ചി FM 102.3, സമയം 7:35 മിനിറ്റും 16 സെക്കൻഡും.

0: സമകാലികം.
1: കായികവേദി.
2: പോയ വാരത്തെ കായിക വിശേഷങ്ങൾ ഡി വിനോദ് തയ്യാറാക്കിയ അവലോകനം.
3: ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് വനിതാ ഡബിൾസിൽ ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം നേടിയ വെങ്കല മെഡലും ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ തകർപ്പൻ വിജയം സ്വന്തമാക്കിയതുമാണ് കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന കായിക സംഭവങ്ങൾ.
4: BWF ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ചരിത്ര നേട്ടവുമായാണ് ട്രീസ ജോളിയും ഗായത്രി ഗോപിചന്ദും വനിതാ ഡബിൾസിൽ നേടിയ വെങ്കല മെഡൽ നേട്ടം. ആവേശകരമായ സെമിഫൈനൽ പോരാട്ടത്തിൽ ലോക ഒന്നാം നമ്പർ ചൈനീസ് സഖ്യമായ ടാനിങ് ലിയു ഷെങ് ഷുവിനോട് പൊരുതി വീണ ഭാരത താരം ട്രീസ ഗായത്രി സഖ്യം വെങ്കല മെഡൽ സ്വന്തമാക്കി. 15 വർഷങ്ങൾക്ക് ശേഷമാണ് വനിതാ ഡബിൾസിൽ ഭാരതത്തിലേക്ക് ഒരു ലോക ചാമ്പ്യൻഷിപ്പ് മെഡൽ എത്തുന്നത്.
3: ഒന്നിനെതിരെ 2 ഗെയിമുകൾക്കായിരുന്നു ഇന്ത്യൻ സഖ്യത്തിന്റെ പരാജയം. ആദ്യ ഗെയിം 21-18 നേടി ഭാരത സഖ്യം ഉജ്ജ്വലമായ തുടക്കമിട്ടെങ്കിലും തുടർന്നുള്ള 2 ഗെയിമുകളിലും അതിശക്തമായി തിരിച്ചടിച്ച ചൈനീസ് ജോഡി വിജയം പിടിച്ചെടുക്കുകയായിരുന്നു. സ്കോർ 21-18, 13-21, 8-21. ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പ് 2026 ഭാരതം നേടിയ ഒരേയൊരു മെഡലാണ് ട്രീസയും ഗായത്രിയും ചേർന്ന് നേടിയ ഈ വെങ്കല നേട്ടം.
4: 2011 ജ്വാല ഗുട്ട അശ്വിനി പൊന്നപ്പ സഖ്യം വെങ്കലം നേടിയതിനു ശേഷം ഇതാദ്യമായാണ് ഭാരതത്തിന് ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് വനിതാ ഡബിൾസിൽ ഒരു മെഡൽ ലഭിക്കുന്നത്. ലോക ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന 2-ാമത്തെ ഇന്ത്യൻ വനിതാ ഡബിൾ സഖ്യമെന്ന അപൂർവ നേട്ടമാണ് ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം സ്വന്തമാക്കിയത്. അതേസമയം ഇന്ത്യയുടെ സൂപ്പർ താരങ്ങളായ PV സിന്ധു, ലക്ഷ്യ സെൻ തുടങ്ങിയവർ മെഡൽ നേടാതെ നിരാശപ്പെടുത്തുകയും ചെയ്തു. PV സിന്ധു 3-ാം റൗണ്ടിൽ വീണപ്പോൾ പുരുഷ സിംഗിൾസിൽ ലക്ഷ്യ സെന്നിന്റെ പോരാട്ടം 2-ാം റൗണ്ടിലും അവസാനിച്ചു. ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ സമാപിച്ച ചാമ്പ്യൻഷിപ്പിൽ ഫ്രാൻസിനുവേണ്ടി ആദ്യമായി കിരീടം നേടിക്കൊണ്ട് 21-ാരനായ അലക്സ് ലാനിയർ ചരിത്രം കുറിച്ചു. ഫൈനലിൽ ജപ്പാന്റെ കൊടൈ നരോവോക്കയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി. സ്കോർ 21-11, 21-11. ലോക ഒന്നാം നമ്പർ താരമായ ദക്ഷിണ കൊറിയയുടെ ആൻസെയങ് നിലവിലെ ചാമ്പ്യനായ ജപ്പാന്റെ അകാനെ യാമാഗുച്ചിയെ തോൽപ്പിച്ച് തന്റെ 2-ാം ലോക കിരീടം നേടി. സ്കോർ 21-17, 21-14.
3: ഫ്രാൻസിന്റെ തോം ഗിക്വൽ ഡെൽഫിയ ഡെൽറു സഖ്യം ലോക 1-ാം നമ്പർ ചൈനീസ് സഖ്യത്തെ അട്ടിമറിച്ച് ഫ്രാൻസിന് ആദ്യ മിക്സഡ് ഡബിൾസ് സ്വർണം സമ്മാനിച്ചു. ദക്ഷിണ കൊറിയയുടെ ബെക് ഹാന ലീസോ ഹി സഖ്യം കിരീടം നേടി. ടൂർണമെന്റിൽ 2 സ്വർണ്ണമെഡലുകളുമായി ഫ്രാൻസും ദക്ഷിണ കൊറിയയും മികച്ച നേട്ടം കൈവരിച്ചു. പുരുഷ ഡബിൾസിൽ ചൈനയുടെ ലിയാങ് വെക്കെങ് വാങ്ചാങ് സഖ്യത്തിനാണ് സ്വർണം. ഫൈനലിൽ മലേഷ്യയുടെ ആരോൺ ചിയ സൌവൂയി സഖ്യത്തെ പരാജയപ്പെടുത്തി.
4: പുരുഷ വനിതാ ഹോക്കി ലോകകപ്പുകളിൽ ഇന്ത്യയുടെ നിരാശാജനകമായ പോരാട്ടം നടന്നതാണ് പോയ വാരത്തിലെ മറ്റൊരു പ്രധാന സംഭവം. പുരുഷ വിഭാഗത്തിൽ ആദ്യ റൌണ്ടിലെ 3 പോരാട്ടങ്ങളിൽ 2-ൽ വിജയിച്ച് 2-ാം റൌണ്ടിലെത്തിയെങ്കിലും 2-ാം റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ നെതർലൻഡ്സിനോട് 3-1 തോൽവി വഴങ്ങിയതാണ് ഇന്ത്യക്ക് തിരിച്ചടിയായത്. പുരുഷ വിഭാഗത്തിൽ ആദ്യ റൌണ്ടിൽ പൂൾ ഡിയിലെ 3 മത്സരങ്ങളിൽ 2 വിജയിച്ച് ഇംഗ്ലണ്ടിന് പിന്നിൽ 2-ാം സ്ഥാനക്കാരായാണ് ഇന്ത്യ 2-ാം റൌണ്ടിലെത്തിയത്. ആദ്യ കളിയിൽ വെയിൽസിനെ 3-1 തോൽപ്പിച്ചു തുടങ്ങിയ ഇന്ത്യ 2-ാം കളിയിൽ ഇംഗ്ലണ്ടിനോട് 4-2 പരാജയപ്പെട്ടു. എന്നാൽ അവസാന കളിയിൽ പാകിസ്ഥാനെ 3-6 തോൽപ്പിച്ച് 6 പോയിന്റുമായി 2-ാം റൌണ്ടിലെത്തി. 2-ാം റൌണ്ടിലെ ആദ്യ കളിയിൽ നെതർലൻഡ്സിനോട് പരാജയപ്പെട്ടത് ഇന്ത്യക്ക് തിരിച്ചടിയാവുകയായിരുന്നു.
3: വനിതാ വിഭാഗത്തിൽ ഇന്ത്യയുടെ സെമി പ്രതീക്ഷ പൊലിഞ്ഞു. നിർണായകമായ പൂൾ മത്സരത്തിൽ കരുത്തരായ ഓസ്ട്രേലിയയെ മറികടക്കാൻ ഇന്ത്യക്കായില്ല. ഓസ്ട്രേലിയ അവസരങ്ങൾ എണ്ണി നഷ്ടപ്പെടുത്തുന്നത് കണ്ട മത്സരം ഗോൾ രഹിത സമനിലയിൽ കലാശിക്കുകയായിരുന്നു. കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്തതിന്റെ ആനുകൂല്യമാണ് ഓസ്ട്രേലിയയ്ക്ക് ഗുണകരമായത്. ഇന്ത്യക്ക് സെമിയിൽ പ്രവേശിക്കണമെങ്കിൽ ചെറിയ മാർജിനിലെങ്കിലും ഉള്ള ജയം അനിവാര്യമായിരുന്നു. ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചായിരുന്നു സെമിയിൽ പ്രവേശിച്ചത്. എന്നാൽ ഈ വിജയം ലോകകപ്പിൽ ആവർത്തിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞില്ല.
4: 2 തവണ ഓസ്ട്രേലിയ വല കുലുക്കിയെങ്കിലും അവ 2 അനുവദിക്കപ്പെട്ടില്ല. കളിയിൽ വ്യക്തമായ ആധിപത്യവും അവർക്കായിരുന്നു. 8 പെനാൽറ്റി കോർണറുകളാണ് ലഭിച്ചത്. എന്നാൽ ഒന്നുപോലും ലക്ഷ്യത്തിലെത്തിക്കാൻ കഴിഞ്ഞില്ല. ഇന്ത്യക്ക് കിട്ടിയതാവട്ടെ 1 പെനാൽറ്റി കോർണറും. 2 തവണ ഓസ്ട്രേലിയ ലക്ഷ്യം കണ്ടെങ്കിലും 2 തവണയും റഫറി ഗോൾ അനുവദിച്ചില്ല. 2-ാം മിനിറ്റിൽ തന്നെ ഓസ്ട്രേലിയ ഗ്രേസ് സ്റ്റുവേർട്ടിലൂടെ ലക്ഷ്യം കണ്ടു. എന്നാൽ അതൊരു അപകടകരമായ ഹിറ്റാണെന്ന് വാദിച്ച് ഇന്ത്യ റഫറൽ ആവശ്യപ്പെട്ടു. റഫറലിൽ

0: തീരുമാനം ഇന്ത്യക്കൊപ്പം നിന്നു.
1: ഇന്ത്യക്കും ഏതാനും അവസരങ്ങൾ ലഭിച്ചിരുന്നെങ്കിലും ദീപികയ്ക്കോ നവനീതിനോ ലാൽ റസിയാമിക്കോ അതൊന്നും മുതലാക്കാൻ കഴിഞ്ഞില്ല. നേരത്തെ ആദ്യ റൌണ്ടിലെ മൂന്നിൽ രണ്ട് സമനിലയും ഒരു വിജയവും സ്വന്തമാക്കി ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനക്കാരായാണ് ഇന്ത്യ രണ്ടാം റൌണ്ടിലെത്തിയത്.
0: പുതിയ ഇംഗ്ലീഷ് ഫുട്ബോൾ സീസണിന് മുന്നോടിയായി നടന്ന എഫ് എ കപ്പ് കമ്മ്യൂണിറ്റി ഷീൽഡ് കിരീടം സ്വന്തമാക്കി നിലവിലെ പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായ ആഴ്സണൽ പുതിയ സീസണ് ഗംഭീരമായ തുടക്കമിട്ടു. കാർഡിഫിലെ പ്രിൻസിപ്പാലിറ്റി സ്റ്റേഡിയത്തിൽ നടന്ന എഫ് എ കമ്മ്യൂണിറ്റി ഷീൽഡ് പോരാട്ടത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് തകർത്ത് മൈക്കൽ ആർട്ടെറ്റയുടെ സംഘം കിരീടം സ്വന്തമാക്കി. മത്സരം ആരംഭിച്ച വെറും 24 സെക്കൻഡിൽ തന്നെ ആഴ്സണൽ ആദ്യ വെടിപൊട്ടിച്ചു. യുവതാരം മൈൽസ് ലൂയിസ് കെല്ലി നൽകിയ മനോഹരമായ ത്രൂപാസ് സ്വീകരിച്ച് ഇറ്റാലിയൻ ഡിഫൻഡർ റിക്കാർഡോ കാലാഫിയോറി സിറ്റി ഗോൾ കീപ്പർ ജിയാൻ ലൂജി ഡൊന്നുരുമയെ മറികടന്ന് പന്ത് വലയിലെത്തിച്ചു. കമ്മ്യൂണിറ്റി ഷീൽഡ് ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ ഗോളെന്ന റെക്കോർഡും ഇതോടെ കാലാഫിയോറി സ്വന്തം പേരിൽ കുറിച്ചു. 28 മിനിറ്റിൽ ആഴ്സണലിന്റെ പുതിയ സൈനിങ്ങായ ക്രിസ്റ്റോ സോളിസ് നൽകിയ മനോഹരമായ ക്രോസിൽ നിന്ന് കൈ ഹാവേർട്സ് കൃത്യമായ ഹെഡറിലൂടെ ലീഡിരട്ടിയാക്കി.
1: രണ്ടാം പകുതി തുടങ്ങി 3 മിനിറ്റ് തികയും മുൻപേ ആഴ്സണൽ വിജയമുറപ്പിച്ചു. സോളിസിന്റെ പാസിൽ നിന്ന് ബോക്സിനുള്ളിൽ പന്ത് സ്വീകരിച്ച ക്യാപ്റ്റൻ മാർട്ടിൻ ഒഡേഗാർഡ് സിറ്റി പ്രതിരോധത്തെയും ഗോൾ കീപ്പറെയും കമ്പിളിപ്പിച്ച് പന്ത് പോസ്റ്റിലേക്ക് പായിച്ചു. റോഡ്രിയോയുടെ അഭാവം സിറ്റിയുടെ മധ്യനിരയിൽ പ്രകടമായിരുന്നു. ഈ വിജയത്തോടെ ക്ലബ്ബ് ചരിത്രത്തിലെ 18 കമ്മ്യൂണിറ്റി ഷീൽഡ് കിരീടമാണ് ആഴ്സണൽ സ്വന്തമാക്കിയത്.
0: മികച്ച കായിക പ്രതിഭകൾക്ക് രാജ്യം നൽകുന്ന അർജുന അവാർഡ് പ്രഖ്യാപിച്ചതാണ് കഴിഞ്ഞയാഴ്ചയിലെ മറ്റൊരു പ്രധാന കായിക വാർത്ത. കായികരംഗത്തെ പരമോന്നത ബഹുമതിയായ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം ആർക്കുമില്ലാതെയാണ് ഈ വർഷത്തെ ദേശീയ കായിക പുരസ്കാരം പ്രഖ്യാപിച്ചത്. മലയാളി താരങ്ങളായ അത്ലറ്റ് വി മുഹമ്മദ് അജ്മൽ, ബാഡ്മിന്റൺ താരം ട്രീസ ജോളി എന്നിവർക്ക് അർജുന അവാർഡുണ്ട്. ഇവരടക്കം 17 കായിക താരങ്ങൾക്ക് അർജുന അവാർഡ് നൽകും.
1: കായിക മന്ത്രാലയം നിയോഗിച്ച പ്രത്യേക സെലക്ഷൻ കമ്മിറ്റിയുടെ ശുപാർശകൾ കേന്ദ്ര യുവജന കായിക മന്ത്രാലയം അംഗീകരിക്കുകയായിരുന്നു. രാജ്യാന്തര തലത്തിൽ ഖേൽരത്നയ്ക്ക് ആവശ്യമായ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രകടനങ്ങൾ പരിഗണനാ കാലയളവിൽ ലഭ്യമല്ലാത്തതിനാലാണ് ഇത്തവണ പുരസ്കാരം നൽകാതിരുന്നതെന്ന് സെലക്ഷൻ കമ്മിറ്റി വിലയിരുത്തി.
0: അത്ലറ്റിക്സ്, ബാഡ്മിന്റൺ, ഷൂട്ടിംഗ്, ഗുസ്തി, ബോക്സിംഗ്, ചെസ്, പാരാ സ്പോർട്സ് തുടങ്ങിയ വിഭാഗങ്ങളിൽ മികച്ച നേട്ടം കൈവരിച്ചവരാണ് ഇത്തവണത്തെ പട്ടികയിൽ ഇടം പിടിച്ചത്. കായികരംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് വിരമിച്ച കായിക പ്രതിഭകൾക്ക് നൽകുന്ന ധ്യാൻചന്ദ് പുരസ്കാരവും ഇതോടൊപ്പം പ്രഖ്യാപിച്ചു. കായിക താരങ്ങളെന്ന നിലയിലും പിന്നീട് കായിക വികസനത്തിന് നൽകിയ സേവനങ്ങളും പരിഗണിച്ചാണ് ഈ പുരസ്കാരം നിശ്ചയിച്ചത്.
1: രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഫുട്ബോൾ ടൂർണമെന്റായ ഡ്യൂറന്റ് കപ്പിൽ ഈസ്റ്റ് ബംഗാൾ കിരീടം നേടിയതാണ് മറ്റൊരു പ്രധാന വാർത്ത. മോഹൻ ബഗാനെ 1-0 4 ഗോളുകൾക്ക് തകർത്താണ് ഈസ്റ്റ് ബംഗാൾ കിരീടത്തിൽ മുത്തമിട്ടത്. ഈസ്റ്റ് ബംഗാളിന്റെ 17 ഡ്യൂറന്റ് കിരീടമാണ് ഇത്. 138 വർഷത്തെ ടൂർണമെന്റിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ കിരീടം നേടുന്ന ടീം എന്ന നേട്ടത്തിൽ ബഗാനൊപ്പം എത്തിയിരിക്കുകയാണ് ഈസ്റ്റ് ബംഗാൾ. മിസോറാമുകാരനായ വിങ്ങർ എഡ്വർഡ് ലാൻഡ്രിൻഡിക്കയുടെ ഹാട്രിക്കിന്റെ ബലത്തിലാണ് ഈസ്റ്റ് ബംഗാൾ മിന്നും ജയം സ്വന്തമാക്കിയത്. 10 മിനിറ്റിൽ തന്നെ ലക്ഷ്യം കണ്ട ബിപിൻ സിംഗാണ് അവരുടെ സ്കോറിംഗിന് തുടക്കമിട്ടത്. 12, 22, 44 മിനിറ്റുകളിലായിരുന്നു എഡ്മണ്ടിന്റെ ഗോളുകൾ. 33 മിനിറ്റിൽ മൻവീർ സിംഗ് ബഗാനു വേണ്ടി ഒരു ഗോൾ മടക്കിയെങ്കിലും തോൽവിയുടെ ആഘാതം കുറയ്ക്കാനായില്ല.
0: ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയുടെ ഗംഭീര വിജയമാണ് കഴിഞ്ഞയാഴ്ചയിലെ മറ്റൊരു പ്രധാന കായിക വാർത്ത. കൊളംബോയിൽ നടന്ന ടെസ്റ്റിൽ 165 റൺസിന്റെ ഉജ്ജ്വല വിജയമാണ് ടീം ഇന്ത്യ സ്വന്തമാക്കിയത്. 2 ഇന്നിംഗ്സിലുമായി 10 വിക്കറ്റ് വീഴ്ത്തിയ മാനവ് സുധറിന്റെ ബൌളിംഗും ആദ്യ ഇന്നിംഗ്സിൽ തകർപ്പൻ സെഞ്ചുറിയുമായി മുന്നിൽ നിന്ന് നയിച്ച ദേവ്ദത്ത് പടിക്കലുമാണ് ഇന്ത്യയ്ക്ക് വിജയം സമ്മാനിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 1 ഇന്നിംഗ്സിൽ ദേവ്ദത്ത് പടിക്കലിന്റെ തകർപ്പൻ സെഞ്ചുറിയുടെയും അർദ്ധ സെഞ്ചുറി നേടിയ കെ എൽ രാഹുലിന്റെയും ധ്രുവ് ജുറലിന്റെയും കരുത്തിൽ 462 റൺസ് എടുത്തു. പടിക്കൽ 167ഉം രാഹുൽ 82ഉം ധ്രുവ് 51 റൺസും എടുത്തു. മറുപടി ബാറ്റിംഗിൽ ശ്രീലങ്കൻ ഇന്നിംഗ്സ് 284 റൺസിലൊതുങ്ങി. 100 റൺസെടുത്ത സൊനാൽ ദിനുഷയും 80 റൺസെടുത്ത നിരോഷൻ ഡിക് വെല്ലയും മാത്രമാണ് ലെങ്കൻ നിരയിൽ തിളങ്ങിയത്. ആദ്യ ഇന്നിംഗ്സിൽ മാനവ് സുധർ 4ഉം രവീന്ദ്ര ജഡേജ 3 വിക്കറ്റും വീഴ്ത്തി.
1: രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യയുടെ കുതിപ്പ് 193 റൺസിൽ ഒതുങ്ങി. 66 റൺസെടുത്ത ഋഷഭ് പന്താണ് ടോപ് സ്കോറർ. പടിക്കൽ 44ഉം രാഹുൽ 35ഉം റൺസ് നേടി. മറ്റാരും തന്നെ രണ്ടക്കം കടന്നതുമില്ല. 4 വിക്കറ്റ് വീഴ്ത്തിയ അഷീദോ ഫെർണാണ്ടോയും 3 വിക്കറ്റ് വീഴ്ത്തിയ പ്രഭാത് ജയസൂര്യയും 2 സ്വന്തമാക്കിയ കുമാരെയുമാണ് ഇന്ത്യൻ കുതിപ്പിന് കടിഞ്ഞാണിട്ടത്. രണ്ടാം ഇന്നിംഗ്സിൽ 372 റൺസിന്റെ വിജയലക്ഷ്യവുമായി ബാറ്റിംഗ് തുടങ്ങിയ ശ്രീലങ്കൻ ഇന്നിംഗ്സ് 206 റൺസിൽ അവസാനിച്ചു. 84 റൺസ് നേടിയ സൊനാൽ ദിനുഷയും 59 റൺസടിച്ച നായകൻ ധനഞ്ജയ ഡിസിൽവയുമാണ് മികച്ച പ്രകടനം നടത്തിയത്. ഇന്ത്യക്കായി മാനവ് സുത്തർ 55 റൺസ് വിട്ടുനൽകി 6 വിക്കറ്റ് വീഴ്ത്തിയതോടെ തകർപ്പൻ വിജയം ഇന്ത്യക്ക് സ്വന്തമാവുകയായിരുന്നു. തന്റെ രണ്ടാം ടെസ്റ്റിലാണ് മാനവ്

0: സുധർ ടെസ്റ്റിൽ 10 വിക്കറ്റ് എന്ന നേട്ടം സ്വന്തമാക്കിയത്.
1: ഇന്ത്യൻ ഫുട്ബോൾ ലീഗ് ക്ലബ് ഗോകുലം കേരള പോർച്ചുഗീസ് മിഡ്ഫീൽഡർ ജോവോ റോഡ്രിഗസിനെ ടീമിലെത്തിച്ചതാണ് മറ്റൊരു പ്രധാന വാർത്ത. കംബോഡിയൻ ക്ലബ്ബായ ISI ഡാങ്കർ സെഞ്ചേരി FC നിന്നാണ് താരം മലബാറിയൻസിന്റെ ഭാഗമാകുന്നത്.
0: ഇതിനു പുറമെ സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ 3rd സീസണിന് മുന്നോടിയായി ക്ലബ്ബുകൾ താരങ്ങളെ സ്വന്തമാക്കി തുടങ്ങിയത് മറ്റൊരു പ്രധാന വാർത്തയാണ്. കണ്ണൂർ വാരിയേഴ്സ്, കാലിക്കറ്റ് FAC, മലപ്പുറം FC ടീമുകളാണ് പുതിയ താരങ്ങളെ സ്വന്തമാക്കുന്നതിനും പ്രധാന താരങ്ങളെ നിലനിർത്താനും ശ്രമിക്കുന്നത്.
2: പോയ വാരത്തെ കായിക വിശേഷങ്ങൾ അവലോകനം തയ്യാറാക്കിയത് ഡി വിനോദ്.
3: സമകാലികം.
4: ഓണം ഷോപ്പിംഗ് അവസാന നിമിഷങ്ങളിലേക്ക് മൈജിയിൽ ഓരോ പ്രൊഡക്റ്റും കളത്തിലിറങ്ങുന്നു. മൊബൈൽ, TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, മിക്സർ ഗ്രൈൻഡർ, സ്പീക്കേഴ്സ് എല്ലാം ഒന്നിനു പിറകെ ഒന്നായി ഏറ്റവും മികച്ച വിലക്കുറവിൽ, ഏറ്റവും മികച്ച ഓഫേഴ്സ്, ഏറ്റവും മികച്ച സമ്മാനങ്ങൾ, വിലക്കുറവും ഓഫറും സമ്മാനങ്ങളും, സൂപ്പർ ഫിനിഷ്. ഈ ഓണത്തിന്റെ ചാമ്പ്യൻ ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ മൈജി. മൈജി ഓണം മസ്റ്റ് ഓണം.
5: എന്റെ പേര് സിനി, ഞാനൊരു സ്റ്റുഡന്റ് ആണ്. ഇപ്പോ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങിയ പിന്നെ എന്റെ അച്ഛനും അമ്മയ്ക്കും നല്ലൊരു തുക മിച്ചം വെക്കാൻ പറ്റുന്നുണ്ട്.
6: ഞാൻ ഡെയ്സി, എന്നും ടൗണിൽ പോയി മീൻ വിറ്റാണ് ഞാൻ ജീവിക്കണത്. കിട്ടണ പൈസയിൽ നല്ലൊരു തുക പോയി വരാൻ തന്നെ ആവും.
7: ഗവൺമെന്റ് പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങിയ പിന്നെ ആ നഷ്ടം കുറഞ്ഞു.
8: ഞാൻ സിന്ധു, ഡെയിലി യാത്രയ്ക്ക് തന്നെ എനിക്ക് നല്ലൊരു സംഖ്യ വരുമായിരുന്നു. ഇപ്പോ സർക്കാർ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങിയപ്പോ അത് സേവിങ്സ് ആയി മാറി.
9: എന്റെ പേര് അഞ്ജലി, ഡെയിലിയുള്ള ബസ് ചാർജ് ഒഴിവായപ്പോ തന്നെ വലിയൊരു ആശ്വാസമായി.
10: നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നായി പാലിച്ചുകൊണ്ട് സർക്കാർ നിങ്ങളുടെ ഒപ്പം.
11: പ്രിയദർശിനി KSRTC സൗജന്യ യാത്രാ പദ്ധതി. പ്രായ വരുമാന ഭേദമന്യേ സ്ത്രീകൾക്കും ട്രാൻസ് വിഭാഗത്തിനും ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര.
12: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ. സദ്ഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
13: ഉത്രാണം വന്നപ്പോൾ പൂവിനും പച്ചക്കറികൾക്കും ഒക്കെ വില അങ്ങ് കൂടി.
14: പക്ഷേ മൈജിയിൽ സ്മാർട്ട് ഫോണിനും വില കുറയുക. എത്ര എത്ര ഓഫറുകളാണോ EMI വാങ്ങിയാലും ഓഫർ. ബമ്പർ അടിച്ചാൽ വീട്ടിൽ ഒരു BMW.
13: ഓണത്തിന് മുൻപ് ഷോപ്പ് ചെയ്യാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാടപ്പാച്ചിൽ. എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ഉത്രാടപ്പാച്ചിൽ ഇന്ന് രാത്രി 12 മണിവരെ.
15: സേവന വാർത്തകൾ. ഫിഷറീസ് വകുപ്പ് നടപ്പാക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഭവന പുനരുദ്ധാരണ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത ഐഡന്റിഫിക്കേഷൻ നമ്പർ ലഭിച്ചതും ലൈഫ് ഭവന പദ്ധതി സർക്കാരിന്റെ മറ്റേതെങ്കിലും ഭവന പുനരുദ്ധാരണ പുനർനിർമ്മാണ പദ്ധതി മുഖേനയോ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ആനുകൂല്യം ലഭിക്കാത്ത മത്സ്യത്തൊഴിലാളികൾക്കും പെൻഷനർമാർക്കും അപേക്ഷിക്കാം. അനുബന്ധ രേഖകൾ സഹിതം ഈ മാസം 31 വൈകിട്ട് 5 അപേക്ഷ നൽകണം. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 90 74 37 41 59. 90 74 37 41 59.
16: നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കാൻ ഒരു സുവർണ അവസരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വിവിധ UG PG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം ഓൺലൈനായി. കൂടുതൽ വിവരങ്ങൾക്ക് www.sgou.ac.in സന്ദർശിക്കുക.
13: ചേട്ടാ, ഉത്രാടത്തിന് ഐശ്വര്യമായിട്ടൊരു ലാപ്ടോപ്പ് എടുത്താലോ?
14: മൈജിൽ ഇപ്പോൾ ലാപ്ടോപ്പിന് വമ്പൻ ഓഫറുകളാ. EMI വാങ്ങിയാൽ ഫിനാൻസ് ഓഫറുണ്ട്. പിന്നെ ഓണ സമ്മാനം അടിച്ചാൽ ടൊയോട്ട ഗ്ലാൻസ കാറിൽ കറങ്ങാം.
13: എന്നാ ഇന്ന് തന്നെ മൈജിയിലേക്ക് പോകാം.
14: ഓണത്തിന് മുമ്പ് ലാപ്ടോപ്പ് സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാടപ്പാച്ചൽ ഇന്ന് രാത്രി 12 മണിവരെ.
17: ക്വാളിറ്റി കുറഞ്ഞ വെള്ളിയായ പെട്ടെന്ന് കറക്കുന്നേ, അതുകൊണ്ടല്ലേ വെള്ളി ആഭരണങ്ങളും പൂജാപാത്രങ്ങളും ചിലങ്ക ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങണമെന്ന് പറയുന്നത്. ചിലങ്കയിൽ 92.5 ശുദ്ധ വെള്ളിയാ. നല്ല വിലക്കുറവുണ്ട്, 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുണ്ട്. ചിലങ്ക ജ്വല്ലറി, സ്റ്റാച്ചു ജംഗ്ഷൻ, തൃപ്പൂണിത്തുറ.
15: പാലക്കാട് ജില്ലാ അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ ആൻഡ് അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ഈ മാസം 28 വൈകിട്ട് 5 മണിവരെ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0491250539. 0491250539.
18: 30 കോടി രൂപയുടെ
19: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.

0: ഒഴിവാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
1: കണ്ടീഷൻ സപ്ലൈ.
2: ഇതിലും വലിയ വിലക്കുറവ് ഇനി ഇല്ല. മൈജി ഉത്രാടപ്പാച്ചിൽ ഇന്ന് രാത്രി 12 വരെ മാത്രം
3: 80% വരെ ഡിസ്കൗണ്ട്.
2: ഓരോ പർച്ചേസിനും മൈജിയുടെ ഓണ സമ്മാനവും ഉറപ്പ്.
3: വൈകല്ലേ, ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലേക്ക് വരൂ.
0: ഓഗസ്റ്റ് 27 ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാൽ. സംഗീത സംവിധായകനും ഗായകനുമായ ബിജിപാൽ പങ്കെടുക്കുന്നു.
4: ഈ പറഞ്ഞ പോലെ നമ്മളെ ഒരു ഓണത്തിന്റെ മണം തൂശനിലയിട്ട് പൊൻവിളക്കയ്യാൽ തുമ്പപ്പൂ ചോറ് വിളമ്പും, ഓലൻ വിളമ്പും, കാളൻ വിളമ്പും, ഒരു കള്ളനോട്ടം വിളമ്പും എന്നൊക്കെ പറയുന്ന പാട്ട്, അതിനകത്ത് കുളിച്ചു കൂറിയിട്ട് കുപ്പി

0: ഓഗസ്റ്റ് 27 ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാൽ.
1: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
2: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.
3: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
4: ജില്ലാ പോലീസ് ഓഫീസിന് കീഴിൽ തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന ഡൊമസ്റ്റിക് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ സെന്ററിലേക്ക് കൗൺസിലർ തസ്തികയിൽ കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ADDLSPIDK@kerala.gov.in എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് ഓൺലൈനായും അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ്, ജില്ലാ പോലീസ് ഓഫീസ്, ഇടുക്കി, കേരളം 2 എന്ന വിലാസത്തിൽ തപാൽ വഴിയും അപേക്ഷ അയക്കാം. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 31 മാസം. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി ADDLSPIDK@kerala.gov.in.
5: ഈ ഓണം കെ ചേട്ടനൊപ്പം
6: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
7: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5,000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോഡ്, ഇടപ്പള്ളി.
3: ഓണം ഷോപ്പിംഗ് അവസാന നിമിഷങ്ങളിലേക്ക് മൈജിയിൽ ഓരോ പ്രൊഡക്റ്റും കളത്തിലിറങ്ങുന്നു. മൊബൈൽ, ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, മിക്സർ ഗ്രൈൻഡർ, സ്പീക്കേഴ്സ് എല്ലാം ഒന്നിനു പിറകെ ഒന്നായി ഏറ്റവും മികച്ച വിലക്കുറവിൽ. ഏറ്റവും മികച്ച ഓഫേഴ്സ്, ഏറ്റവും മികച്ച സമ്മാനങ്ങൾ, വിലക്കുറവും ഓഫറും സമ്മാനങ്ങളും, സൂപ്പർ ഫിനിഷ്. ഈ ഓണത്തിന്റെ ചാമ്പ്യൻ ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ മൈജി. മൈജി ഓണം മസ്റ്റ് ഓണം.
8: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
9: 5,000 വിജയികളുമായി പിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
10: കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും, മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ.

0: മാഡം മോൻ, അവനെ ഒരു ദിവസം കാണാതായി. അവൻ റെയിൽവേ സ്റ്റേഷനിൽ പോയി ഏതോ ഒരു ട്രെയിനിൽ കയറി. പക്ഷേ റെയിൽവേ പോലീസ് പിടിച്ചു. എൻ്റെ മോളെ, അങ്ങനത്തെ മണ്ടത്തരമൊന്നും ചെയ്തേക്കരുതിട്ടോ. കണ്ണേ കരളേ എന്ന് വളർത്തുന്ന മക്കളാ. ഞാൻ പോവില്ല മുത്തശ്ശി. എടി അപ്പൂച്ചി, നിന്നെ ഉണ്ണിയമ്മ മടിയിലെടുത്ത് വയ്ക്കും, തോളിലെടുത്തിടും, കൂടെ കിടത്തും, നിനക്കിഷ്ടമുള്ള അയലമീൻ മാത്രം തരും. ഇത്രയൊക്കെ സ്നേഹിച്ചിട്ടും നീ എന്ത് നന്ദികേടാ കാണിച്ചേ? കരയിച്ചില്ലേ? ഇല്ല, ഇനി വീട്ടുകാരെയും രക്ഷിതാക്കളെയും ആരെയും കരയിക്കില്ല. മുച്ചിലോട്ട് ദേവിയാണേ സത്യം. കാട്ടിലെ ആന കാട്ടാന, നാട്ടിലെ ആന നാട്ടാന, നമ്മളെന്തോന്ന് കാട്ടാന. ജാനൂട്ടി വരാന്തയിൽ കിടന്നുറങ്ങുകയായിരുന്നു. പെട്ടെന്നതാ ധഗോ എന്നൊരു ശബ്ദം. അവള് ഞെട്ടി എഴുന്നേറ്റ് കുര തുടങ്ങി. പിന്നെ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് പോയി നോക്കി. പിറകെ അപ്പൂച്ചിയും ഓടിച്ചെന്നു. മുന്നോട്ട് പോയ അപ്പൂച്ചി ചെന്നു നിന്നത് ഒരു പ്ലാവിൻ്റെ അടുത്താണ്. താഴെ മുഴുത്തൊരു ചക്ക. ഇതെന്ത് സംഭവം എന്ന മട്ടിൽ ജാനൂട്ടിയും അത്ഭുതത്തോടെ പതിയെ അതിനടുത്തേക്ക് ചെന്നു. പിന്നെ അപ്പൂച്ചിയും ജാനൂട്ടിയും പേടിച്ച് പേടിച്ച് അതിനു ചുറ്റും ഒന്ന് മണത്തു നിന്നു. ഇതെന്ത് സാധന അപ്പൂച്ചി? വല്ല അന്യഗ്രഹ ജീവിയോ മറ്റോ ആണോ? എനിക്കും സംശയമില്ലാതില്ല. കണ്ടില്ലേ ഇതിൻ്റെ മേൽ നിറയെ മുള്ളു? യുദ്ധം എന്നൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ചുനാളായി. ഇനി ശത്രുരാജ്യങ്ങൾ വല്ലതും അയച്ചതാണോ? നീ എങ്ങനെ അറിഞ്ഞു ജാനൂട്ടി ഈ യുദ്ധം? ഉണ്ണിയച്ഛൻ ടി വി വയ്ക്കുമ്പോൾ ഞാൻ കാണാറുള്ളതാ. മിസൈൽ വിട്ട് എല്ലാം തകർക്കും. യുദ്ധം സർവനാശമാണ് അപ്പൂച്ചി. ആഹാ, അതെയോ? അവര് പേടിച്ച് പിന്നെയും പിന്നിലേക്ക് മാറി. ഇത് അവിടെ കിടന്ന് അനങ്ങുന്നുണ്ടോയെന്ന് നമുക്ക് നോക്കാം. ഇടയ്ക്കിടെ ജാനൂട്ടിയുടെ തൊണ്ട പൊട്ടിച്ചുള്ള കുര. അപ്പൂച്ചി വീണ മീട്ടും പോലെ യാവു എന്ന ഒപ്പം ഒച്ച വെച്ചുകൊണ്ടിരുന്നു. അതാ ഉണ്ണിമോൾ സ്കൂൾ വിട്ട് ഓടി വരുന്നുണ്ട്. എന്താ ഇവിടെ പ്രശ്നം? ദാ നോക്കൂ, എന്തോ ഒരു ഭീമൻ സാധനം. അടുത്തേക്ക് പോകണ്ട ഉണ്ണിമോളെ, പൊട്ടിത്തെറിച്ചാലോ? ഏ, അതോ, അതൊരു ചക്കയല്ലേ. ഹാഹാ, ഉണ്ണിമോൾ പൊട്ടിച്ചിരിച്ചു. ആയ് എന്റെ ചക്ക. ഉണ്ണിമോൾ ഓടി ചക്കയുടെ അടുത്ത് ചെന്ന് തുള്ളിച്ചാടി. അമ്മേ, മുത്തശ്ശി, ഓടി വായോ, നമ്മുടെ ചക്ക താഴെ വീണു. അയ്യേ, രണ്ട് മണ്ട ശിരോമണികൾ. ഉണ്ണിമോൾ അപ്പൂച്ചിയും ജാനൂട്ടിയും കളിയാക്കി. ആരാ മോളെ? ഉണ്ണിയമ്മ ഓടി വന്നു. ഈ ജാനൂട്ടിയും അപ്പൂച്ചിയും പറയുകയാണേ, ഈ ചക്കയുണ്ടല്ലോ, അതെന്തോ ഭീകര ജീവിയാണെന്ന്. അപ്പോഴേക്കും മുത്തശ്ശിയും വന്നു. ആഹാ, ഇത് താഴെ വീണോ? എത്ര വർഷങ്ങളായി ഞാൻ ഈ പ്ലാവ് കായ്ക്കാൻ കാത്തിരിക്കണു.
1: കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചി. മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ തുടരും. വായിച്ചത് പ്രീതി.
2: സമയം 8 മണി കഴിഞ്ഞ് 17 സെക്കൻഡ്.
3: ആകാശവാണി FM വാർത്തകൾ.
2: കേരളത്തിൽ ഉത്രാടപ്പാച്ചിൽ ഒരുമയുടെയും സമഭാവനയുടെയും സന്ദേശവുമായി നാളെ തിരുവോണം. തിരുവനന്തപുരത്ത് കനകക്കുന്ന് ഉൾപ്പെടെ സംസ്ഥാനത്ത് വിവിധ വേദികളിൽ ഓണാഘോഷ പരിപാടികൾ പുരോഗമിക്കുന്നു. DRDO വികസിപ്പിച്ച മിസൈൽ സംവിധാനങ്ങളുടെ സാങ്കേതിക വിദ്യകൾ ഇന്ത്യൻ പ്രതിരോധ വ്യവസായ മേഖലയ്ക്ക് കൈമാറാൻ അനുമതി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തി. രാജ്യത്ത് വ്യോമ കാർഗോ സർവീസുകളിൽ 40% വളർച്ചയുണ്ടായതായി കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. കാർഷിക വിദ്യാഭ്യാസത്തിൽ നിർമ്മിത ബുദ്ധി ഉൾപ്പെടുത്തേണ്ടത് കാലഘട്ടം

0: ത്തിന്റെ ആവശ്യമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. പ്രധാനമന്ത്രി ഭക്ഷ്യസംസ്കരണ സംരംഭ രൂപവൽക്കരണ പദ്ധതി മികച്ച രീതിയിൽ നടപ്പിലാക്കിയ സംസ്ഥാനത്തിനുള്ള ദേശീയ പുരസ്കാരം കേരളം ഏറ്റുവാങ്ങി. ഒബിസി ക്രീമി ലെയർ മാനദണ്ഡം സംബന്ധിച്ച കേന്ദ്ര സർക്കാരിന്റെ ഹർജി പരിഗണിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിക്കുമെന്ന് സുപ്രീംകോടതി. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കെസിഎൽ സീസൺ 3 ആറാം ദിനത്തിലെ ആദ്യ മത്സരത്തിൽ ആലപ്പി റിപ്പിൾസിനെതിരെ കൊല്ലം സെയിലേഴ്സിന് 6 വിക്കറ്റ് ജയം.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പ്, മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്തെല്ലാം എന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിൽ വരുന്നവ വായു, ജലം, ആഹാരം തുടങ്ങിയവയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന അന്തരീക്ഷം, ജലമണ്ഡലം, ശിലാമണ്ഡലം, ജീവമണ്ഡലം എന്നിവയും അവ തമ്മിലുള്ള ചാക്രിക ബന്ധം അഥവാ സൈക്ലിക് ബോണ്ടുമാണ് ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് നിദാനം എന്ന് മനസ്സിലാക്കാം. ഭൂമിയെ ചുറ്റി നിൽക്കുന്ന ഒരു വാതക പുതപ്പ് തന്നെയാണ് അന്തരീക്ഷം. ഗുരുത്വാകർഷണം മൂലമാണ് ഇത് ഭൂമിയോട് ചേർന്ന് നിൽക്കുന്നത്. ധാരാളം വാതകങ്ങൾ അന്തരീക്ഷത്തിലുണ്ടെങ്കിലും ശ്വസനത്തിനാവശ്യമായ ഓക്സിജൻ, സസ്യങ്ങളുടെ പ്രകാശ സംശ്ലേഷണത്തിന് അത്യാവശ്യമായ കാർബൺ ഡൈ ഓക്സൈഡ്, സസ്യങ്ങളുടെ വളർച്ചയ്ക്കും പ്രോട്ടീൻ നിർമ്മാണത്തിനും ഒഴിച്ചുകൂടാനാവാത്ത നൈട്രജൻ എന്നിവ ഏറ്റവും അധികം പ്രാധാന്യമർഹിക്കുന്നു. ആകെയുള്ള വാതകങ്ങളിൽ ഏകദേശം 78% വരുന്ന നൈട്രജനാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന വാതകം. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ എന്നിവയാണ് പ്രധാന അന്തരീക്ഷ പാളികൾ. സുമാർ 12 കിലോമീറ്റർ ഉയരത്തിലുള്ള ട്രോപ്പോസ്ഫിയർ തന്നെയാണ് നമ്മുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പാളിയെങ്കിലും മഴയ്ക്ക് നിദാനമായതും നമ്മുടെ സംരക്ഷണ വലയമായ ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നതുമായ സ്ട്രാറ്റോസ്ഫിയറിനും മറ്റുള്ള പാളികൾക്കും അവയുടേതായ പ്രാധാന്യമുണ്ട്. മനുഷ്യനല്ലാതെ മറ്റൊരു ജീവജാലവും മലിനീകരണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി പരിസ്ഥിതി വിനാശം വരുത്തുന്നതിനിടയുള്ള സാധ്യതകൾ നാം പരമാവധി കുറയ്ക്കുക തന്നെ വേണം. ജീവജാലങ്ങളുടെ നിലനിൽപ്പിന്റെ മറ്റൊരു അവശ്യഘടകമായ ജലം ഉൾക്കൊള്ളുന്ന ജലമണ്ഡലം ഏറെ പ്രാധാന്യമർഹിക്കുന്നു. ഭൗമോപരിതലത്തിൽ 1/4 ഭാഗവും ജലമാണെങ്കിലും ശുദ്ധജലത്തിന്റെ അളവ് ആകെയുള്ളതിന്റെ 3% താഴെ മാത്രമാണ്. ബാഷ്പീകരണ പ്രക്രിയ, ഘനീകരണം, വർഷണം മുതലായവ അനുസ്യൂതം നടക്കുന്നതുകൊണ്ടാണ് ജലത്തിന്റെ അളവ് ഏറെക്കുറെ മാറ്റമില്ലാതെ തുടരുന്നത്. എന്നാൽ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും മറ്റും കണക്കിലെടുക്കുമ്പോൾ ജലം കൂടുതൽ പേർക്കായി വിഭജിക്കപ്പെടുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അഗ്നിപർവ്വത സ്ഫോടനം പോലുള്ള പ്രകൃതി പ്രതിഭാസങ്ങൾ ഉണ്ടെങ്കിലും രാസവള പ്രയോഗം, കീടനാശിനി പ്രയോഗം, വ്യവസായങ്ങളുടെ രാസമാലിന്യ നിർമ്മാർജ്ജനം ഇവയാലൊക്കെ ഉണ്ടാകുന്ന അന്തരീക്ഷ ജല മലിനീകരണം നടത്തുന്നത് മനുഷ്യനല്ലാതെ മറ്റാരുമല്ല. വനങ്ങളെ നിലനിർത്തുന്നതും കൃഷിക്ക് ഉപയുക്തമാകുന്ന മണ്ണിനെ ഉൾക്കൊള്ളുന്നതുമായ ശിലാമണ്ഡലത്തിന്റെ പ്രാധാന്യം എടുത്തു പറയേണ്ടത് തന്നെ. കൂടാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും വ്യവസായങ്ങളുടെ നിലനിൽപ്പിനുമെല്ലാം ശിലാമണ്ഡലമാണ് നിദാനം. ധാതുലവണങ്ങളുടെ കലവറ കൂടിയാണിത്. ജീവന്റെ സാന്നിധ്യമുള്ള ഭൂവൽക്കത്തിലെ മേഖലയാണ് ജീവമണ്ഡലം അഥവാ ബയോസ്ഫിയർ. ഓരോ പ്രദേശത്തിന്റെയും സവിശേഷതയനുസരിച്ച് വിവിധ ആവാസ വ്യവസ്ഥകളെ ജീവമണ്ഡലം ഉൾക്കൊള്ളുന്നു. ഇവയുടെ ഈ പരസ്പര ബന്ധം നിലനിർത്തുവാൻ മനുഷ്യൻ എത്രത്തോളം ശ്രമിക്കുന്നുവോ അത്രത്തോളം പ്രയോജനം മാനവരാശിക്ക് മാത്രമല്ല സകല ജീവജാലങ്ങൾക്കുമാണ്. കാരണം മറ്റൊരു ജീവിവർഗവും പ്രകൃതിയുടെ താളം തെറ്റിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാറില്ല എന്നത് തന്നെ.
2: ഈ വിവരങ്ങൾ നൽകിയത് S. സുധീഷ് ഷെനായ്. ശാസ്ത്രദീപ്തി.

പ്രിയപ്പെട്ട കൂട്ടുകാരെ, വിടരുന്ന മുട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് തമ്മനം നളന്ദ പബ്ലിക് സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികളാണ്. ആദ്യം ഒരു ഓണപ്പാട്ടാണ്. പാടുന്നവർ ശ്രീയ അഭിലാഷ്, മെഹർബാൻ ജെ, ഭാവയാമി പ്രസാദ്, മിലേഹ പ്രമോദ്,

0: തകിടതാരേ.
1: അടുത്തത് ഒരു സംസ്കൃത ഗാനമാണ്. ഇത് ഒരു ഓണപ്പാട്ടാണ്. പാടുന്നവർ കല്യാണി വി ശബരീഷ്, അഞ്ജന എം മേനോൻ, കീബോർഡ് അഭിനവ് ജിജികുമാർ.

ഇനി ഓണം കവിതകൾ കൂട്ടിയിണക്കിയ ഒരു കാവ്യമാലിക. ഇത് അവതരിപ്പിക്കുന്നത് ശ്രീയ അഭിലാഷ്, ഇതൾ വിനീഷ്, മെഹർബാൻ, ഏബൽ നിഥിൻ, അർജുൻ ആർ അഭിനേത്, ഭാവയാമി പ്രസാദ്.

0: ഇനി ഓണച്ചൊല്ലുകളാണ് അവതരിപ്പിക്കുന്നത് അനയ രാഹുൽ. ആദ്യ എം എസ്.
1: കാണം വിറ്റും ഓണം ഉണ്ണണം, എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും ഓണം സമൃദ്ധിയോടെയും സന്തോഷത്തോടെയും ആഘോഷിക്കണം. സമ്പത്തുകൾ വിറ്റാലും ഓണാഘോഷം കെങ്കേമമാവണം.
2: ഉണ്ടെങ്കിൽ ഓണം, ഇല്ലെങ്കിൽ ഏകാദശി. കയ്യിൽ പണമുള്ളപ്പോൾ നന്നായി ആഘോഷിക്കുക, അതില്ലാത്തപ്പോൾ പട്ടിണി കിടക്കുക, ഇല്ലെങ്കിൽ വ്രതം നോക്കുക.
1: ഉള്ളതുകൊണ്ട് ഓണം പോലെ വലിയ ആർഭാടങ്ങളില്ലെങ്കിലും കയ്യിലുള്ളത് കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുക.
2: ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരനു കുമ്പിൽ കഞ്ഞി. നാട്ടിൽ എത്ര വലിയ ആഘോഷങ്ങൾ വന്നാലും ദരിദ്രരുടെ അവസ്ഥയ്ക്ക് മാറ്റം ഒന്നും ഉണ്ടാകുന്നില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്.
1: ആവണിപ്പൂവില്ലാതെ ഓണമില്ല. ചിങ്ങമാസത്തിലെ പൂക്കളില്ലാതെ ഓണാഘോഷം പൂർണ്ണമാകില്ല.
2: ഓണത്തിൻ്റെ ഇടയിലാണോ പുട്ടുകച്ചവടം? പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനിടയിൽ അപ്രധാനമായ മറ്റു കാര്യങ്ങൾ വരുന്നത് നിരസിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചൊല്ലാണിത്.

അഞ്ചോണം പിഞ്ചോണം ഓണനാളുകളിലിടെ സമൃദ്ധിയുടെ പൊലിമ അഞ്ചാം ദിവസം എത്തുമ്പോൾ കുറയുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ഓണവിഭവങ്ങൾ തീർന്ന് പാത്രങ്ങൾ വടിച്ച് ഭക്ഷണം കഴിക്കേണ്ടുന്ന അവസ്ഥയിലെത്തുന്നു.

0: ജാതിമത ഭേദമന്യേ വലിപ്പ ചെറുപ്പമില്ലാതെ മനുഷ്യന്മാരെല്ലാം സമന്മാരായി ജീവിച്ചിരുന്ന ഒരു സുവർണകാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ ആണിത്.
1: ഇനി നമുക്കൊരു വഞ്ചിപ്പാട്ട് കേൾക്കാം. പാടുന്നവർ വിനായക് വിജീഷ്, ഹൃദിക് കെ എം.

പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ വിടരുന്ന മുട്ടുകൾ അവതരിപ്പിച്ചത് തമ്മനം നളന്ദ പബ്ലിക് സ്കൂളിലെ കൂട്ടുകാരാണ്. ഇതിൻ്റെ അവസാന ഭാഗം അടുത്തയാഴ്ച ഇതേ സമയത്ത്. നിർവഹണം ലൗലി, സഹായം അംബിക ഷിബു.

0: ചേട്ടാ, ഈ ഉത്രാടത്തിന് വീട്ടിലെ ചൂടൊന്ന് കുറച്ചാലോ?
1: അതിനെന്താ, മൈജിൽ എസികൾക്ക് ഇപ്പോൾ കിട്ടില ഓഫറുകളാ. ഇ എം ഐ വാങ്ങിയാൽ ഫിനാൻസ് ഓഫറും ഉണ്ട്. ഓണ സമ്മാനം അടിച്ചാൽ ഒരു ഹോണ്ട ആക്ടിവ സ്കൂട്ടറിൽ റൈഡ് ചെയ്യാം.
0: എന്നാ നമ്മൾക്ക് ഇപ്പോൾ തന്നെ മൈജിയിലേക്ക് പോകാം.
1: ഓണത്തിന് മുമ്പ് എസി സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാട പാച്ചൽ ഇന്ന് രാത്രി 12 മണി വരെ.
2: ഈ ഓണം കെ കെ ചേട്ടനൊപ്പം
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
4: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലേസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
0: ചേട്ടാ, ഒരു ടി വി വാങ്ങിയാലോ? ഓണം ഒന്നും കൂടെ കളറാക്കാമല്ലോ.
1: എന്തായാലും പറ്റിയ സമയം മൈജിയിൽ ടി വികൾക്ക് കിട്ടില്ല.

0: ഓഫറുകളാ. ഇ എം ഐ വാങ്ങിയാൽ ഫിനാൻസ് ഓഫറും ഉണ്ട്, ഒപ്പം നിരവധി ഓണം ഓഫറുകളും.
1: ഓണത്തിന് മുൻപ് ടി വി സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാടപ്പാച്ചിൽ ഇന്ന് രാത്രി 12 മണിവരെ.
2: കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗങ്ങളുടെ കുട്ടികളിൽ 2025-26 അധ്യയന വർഷത്തിൽ SSLC, THSSLC, +2, VHSC പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടിയവർക്കുള്ള ധനസഹായത്തിന് ഈ മാസം 31 വൈകിട്ട് 5 മണിവരെ ജില്ലാ ഓഫീസ് വഴി അപേക്ഷിക്കാം. അപേക്ഷാ ഫോമിന് www.agriworkersfund.org സന്ദർശിക്കുക. വിളിക്കേണ്ട ഫോൺ നമ്പർ 04-812-58-56-04, 04-812-58-56-04.
3: ഈ ഓണം കെ ചേട്ടനൊപ്പം
4: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
5: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോഡ്, ഇടപ്പള്ളി.
6: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
7: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
8: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
9: കണ്ടീഷൻ അപ്ലൈ.
10: ചേട്ടാ, ഉത്രാടത്തിനെ ഫ്രിഡ്ജ് ഒക്കെ ഒന്ന് മാറ്റിയാലോ? ഓണത്തിന്റെ സാധനങ്ങളൊക്കെ വെക്കാനും ഒത്തിരി സൗകര്യമാകും.
11: മൈജിൽ ഫ്രിഡ്ജുകൾക്ക് കട്ട വില കുറവാ, നിരവധി ഫിനാൻസ് ഓഫറുകളുണ്ട്. ഓണ സമ്മാനം അടിച്ചാൽ 4-in-trip വരെ കിട്ടും.
1: ഓണത്തിന് മുൻപ് ഫ്രിഡ്ജ് സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാടപ്പാച്ചിൽ ഇന്ന് രാത്രി 12 മണിവരെ.
12: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടെയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
6: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
2: കോട്ടയം ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറി പരിശീലന വിഭാഗത്തിൽ 2026 സെപ്റ്റംബർ അടുത്ത മാസം മൃഗസംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട പരിശീലന സൗജന്യ പരിപാടികളിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാം. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04-792-45-22-77, 04-792-45-22-77.
10: ചേട്ടാ, മൈജിയിൽ ഇന്ന് ഉത്രാടപ്പാച്ചിലാ. എല്ലാ പ്രോഡക്റ്റുകൾക്കും വൻ വിലക്കുറവുണ്ട്. വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകളാ, EMI-യിലും ഓഫറുണ്ട്. സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നല്ല വിലപിടിപ്പുള്ള ഉറപ്പ് സമ്മാനങ്ങളും കിട്ടും.
11: എന്നാ നമുക്ക് ഇപ്പൊ തന്നെ മൈജിയിലേക്ക് പോവാം.
10: ഓണത്തിന് മുൻപ് വാഷിംഗ് മെഷീൻ സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാടപ്പാച്ചിൽ ഇന്ന് രാത്രി 12 മണിവരെ.
8: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
9: കണ്ടീഷൻ അപ്ലൈ.
6: 1000 കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
7: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
3: ഈ ഓണം കെ ചേട്ടനൊപ്പം
4: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
5: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോഡ്, ഇടപ്പള്ളി.
2: സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇനി ഈവനിംഗ് മെലഡി. ഇന്നത്തെ ഈവനിംഗ് മെലഡിയിൽ പി ഉണ്ണികൃഷ്ണനും സുജാത മോഹനും പാടിയ ഒരു തമിഴ് ഗാനം കേൾക്കാം. ചിത്രം ടൈം. ഗാനരചന പളനി ഭാരതി, സംഗീതം ഇളയരാജ.

0: ടൈം എന്ന ചിത്രത്തിൽ പി ഉണ്ണികൃഷ്ണനും സുജാതയും പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഈവനിംഗ് മെലഡി വീണ്ടും നാളെ രാത്രി 8:30.
1: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
2: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
3: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
2: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.

0: വോക്ക് ഇൻ ഇന്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ്.
1: ഓണസദ്യയൊക്കെ ഒരുക്കുമ്പോൾ എല്ലാം പുത്തനായിരിക്കണ്ടേ?
2: എന്താ സംശയം?
1: എന്നാൽ നമുക്ക് ഈ പഴയ കിച്ചൺ അപ്ലയൻസസ് മാറ്റാം.
3: കൃത്യസമയത്താ പറഞ്ഞത്. മൈചിൽ ഇന്ന് ഉത്രാടപ്പാച്ചില നല്ല ഓഫർ ഉണ്ട്. ഓണം സ്ക്രാച്ച് ആൻഡ് വിൻ ഉറപ്പ് സമ്മാനങ്ങൾ വേറെ.
1: ഓണത്തിന് മുൻപ് കിച്ചൺ അപ്ലയൻസസ് സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാടപ്പാച്ചിൽ ഇന്ന് രാത്രി 12 മണി വരെ.
4: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
5: കണ്ടീഷൻസ് അപ്ലൈ.
0: തൃത്താല സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ MSc മാത്തമാറ്റിക്സ് വിത്ത് ഡേറ്റാ സയൻസിൽ സീറ്റ് ഒഴിവ്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ അടുത്ത മാസം രണ്ടാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്കുള്ളിൽ കോളേജിൽ അപേക്ഷ സമർപ്പിക്കുക. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04662273335. 04662273335.
6: ഓണം ഷോപ്പിംഗ് അവസാന നിമിഷങ്ങളിലേക്ക്. മൈജിയിൽ ഓരോ പ്രൊഡക്റ്റും കളത്തിലിറങ്ങുന്നു. മൊബൈൽ, ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, മിക്സർ ഗ്രൈൻഡർ, സ്പീക്കേഴ്സ് എല്ലാം ഒന്നിനു പിറകെ ഒന്നായി ഏറ്റവും മികച്ച വിലക്കുറവിൽ. ഏറ്റവും മികച്ച ഓഫേഴ്സ്, ഏറ്റവും മികച്ച സമ്മാനങ്ങൾ, വിലക്കുറവും ഓഫറും സമ്മാനങ്ങളും, സൂപ്പർ ഫിനിഷ്. ഈ ഓണത്തിന്റെ ചാമ്പ്യൻ ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ മൈജി. മൈജി ഓണം മസ്റ്റ് ഓണം.
7: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
0: ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ ലൈസൻസുകൾ, സൂപ്പർവൈസർ പെർമിറ്റുകൾ, വയർമെൻ പെർമിറ്റുകൾ എന്നിവയുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ ഈ മാസം 31-നകം പൂർത്തിയാക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04912-97-20-23. 04912-97-20-23. ഇമെയിൽ വിലാസം eipalakkad1@gmail.com. eipalakkad1@gmail.com.
8: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
9: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: പാലക്കാട് ജില്ലാ സൈനിക ബോർഡിന്റെ നോൺ ഒഫീഷ്യൽ അംഗങ്ങളുടെ പുതിയ പാനൽ രൂപീകരിക്കുന്നു. താല്പര്യമുള്ള വിമുക്ത ഭടന്മാർ അടുത്ത മാസം 10 വൈകിട്ട് 5 മണിക്കകം സമ്മതപത്രവും ബയോഡേറ്റയും പാലക്കാട് ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ ലഭ്യമാക്കണം. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04912-97-16-33. 04912-97-16-33.
10: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
11: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: പ്രിയ ശ്രോതാക്കളെ, FM ഈവനിങ്ങിൽ ഇനിയൊരു ഹിന്ദി ചലച്ചിത്ര ഗാനം. നരേഷ് അയ്യരും മധുശ്രീയും പാടിയത്. ചിത്രം രംഗ് ദേ ബസന്തി. ഗാനരചന പ്രസൂൺ ജോഷി. സംഗീതം AR റഹ്മാൻ.

0: രംഗ് ദേ ബസന്തി എന്ന ചിത്രത്തിലെ ഗാനമാണ് നിങ്ങൾ കേട്ടത്. എഫ് എം ഈവനിംഗിൽ ഇനി നോവൽ പാരായണം.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
2: പിറ്റേന്ന് തൊട്ട് രാമറുടെ വീട്ടിൽ പത്രം വന്നു തുടങ്ങി. പണിക്കാരൊക്കെ വരുന്നതിന് മുമ്പായി രാമർ പത്രം വായിക്കാനിരിക്കും. ആദ്യമൊക്കെ തപ്പിത്തടഞ്ഞായിരുന്നു വായന, ചില വാക്കുകൾ മനസ്സിലാവില്ലായിരുന്നു. അപ്പോൾ കല്യാണിയെ സഹായത്തിന് വിളിക്കും. എത്ര തിരക്കുണ്ടായാലും അവൾ ഓടിയെത്തും. പെട്ടെന്ന് തന്നെ രാമർക്ക് പത്രം എളുപ്പത്തിൽ വായിക്കാൻ കഴിയുമെന്നായി. അഞ്ചുമാസം കഴിഞ്ഞാണ് വയൽ വാങ്ങിയത്. കന്നിയും മകരവും കൃഷി ചെയ്യാൻ കഴിയുന്ന വയലുകൾ. പിന്നീട് വീട്ടിൽ എല്ലായിടത്തും

0: ത്തും നെല്ലിൻ്റെയും പുല്ലിൻ്റെയും മണം പരന്നു. കന്നിക്കൊയ്ത്ത് കഴിഞ്ഞാൽ കറ്റകൾ വീട്ടിനുള്ളിലേക്കോ അതിനോട് ചേർന്നു പണിത ചായ്പിലേക്കോ വയ്ക്കാം. മെതി അവിടെ നിന്നാകാം. എന്നാൽ മകരക്കൊയ്ത്തിലെ കറ്റകൾ വീട്ടിൻ്റെ ഇറയത്ത് പോലും കയറ്റാൻ പാടില്ലെന്നതാണ് പ്രമാണം. ഇതൊക്കെ കല്യാണി പറഞ്ഞിട്ടാണ് രാമർ അറിയുന്നത്. മകരക്കൊയ്ത്തായാൽ മുറ്റത്തോട് ചേർന്നുള്ള പറമ്പ് നിരപ്പാക്കി ചാണകം മെഴുകി കളമുണ്ടാക്കും. വലിയൊരു മറയും പണിയും. ആദ്യ കൊയ്ത്തിൻ്റെ അന്ന് കതിർക്കനമുള്ള നെല്ല് നിലം തൊടാതെ കൊയ്തെടുത്ത് ഇല്ലം നിറ വല്ലം നിറ പത്തായം നിറ എന്ന് ചൊല്ലിക്കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നു. നിലവിളക്ക് തൂക്കിയിടുന്ന കൊളുത്തിനോടൊപ്പം പുന്നല്ലിൻ കതിരുകൾ തൂക്കിയിടണമെന്നും പ്രമാണമുണ്ട്. കല്യാണി പറയുന്നതിനനുസരിച്ചാണ് രാമർ അതൊക്കെ ചെയ്തു പോന്നത്. പത്രം വായിച്ചുകൊണ്ടിരിക്കെ രാമറിന്റെ മനസ്സിലും വലിയ ആകാംക്ഷ വളരുകയായിരുന്നു. വെള്ളക്കാർക്കെതിരെ കോൺഗ്രസ് സമരം ചെയ്യുന്നതുകൊണ്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ബ്രിട്ടനോടുള്ള നിലപാടെന്തായിരിക്കും? കോൺഗ്രസിനോട് ആലോചിക്കാതെ ഇന്ത്യയെയും യുദ്ധത്തിൽ ഭാഗഭാക്കാക്കിയതിൽ പ്രതിഷേധിച്ച് ഭരണത്തിലുള്ള കോൺഗ്രസ് പങ്കാളിത്തം അവസാനിപ്പിച്ചെന്നറിഞ്ഞതോടെ എല്ലായിടത്തും കോൺഗ്രസിന്റെ പ്രവർത്തനം പിന്നെയും ഊർജിതമാവുകയായിരുന്നു. പയ്യോളിയിൽ നടന്ന സമ്മേളനത്തിൽ ഒരു കേൾവിക്കാരനായി രാമർ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. മുഹമ്മദ് അബ്ദുറഹിമാൻ, ഇ മൊയ്തു മൗലവി, ചിറക്കൽ ടി ബാലകൃഷ്ണൻ നായർ എന്നിവരാണ് പ്രസംഗിക്കാനെത്തിയിരുന്നത്. ഇവർ മൂന്നുപേരെയും ആദ്യമായിട്ടാണ് രാമർ കാണുന്നത്. കനത്ത ശബ്ദത്തിൽ വളരെ ഒതുക്കത്തോടെയാണ് മുഹമ്മദ് അബ്ദുറഹിമാൻ സംസാരിച്ചത്. എന്നാൽ ചിറക്കൽ ടി ബാലകൃഷ്ണൻ നായരുടെ പ്രസംഗം ആവേശത്തിന്റെ ഒരു തിരത്തള്ളലായിരുന്നു. ധാരാളം പോലീസുകാർ പ്രസംഗം നടക്കുന്ന മൈതാനത്തെ വലയം ചെയ്തിരുന്നു. വടകര സർക്കിൾ ഇൻസ്പെക്ടർ കുങ്കൻ നായർ വേദിക്ക് തൊട്ടരികിൽ എല്ലാം വീക്ഷിച്ച് നിൽക്കുന്നത് കാണാമായിരുന്നു. ആളുകളെ മർദ്ദിച്ചൊതുക്കാൻ ഒരവസരം കിട്ടാനെന്നോണം അസഹിഷ്ണുത അയാളുടെ നോട്ടത്തിലും ഭാവത്തിലും ദൃശ്യമായിരുന്നു. യുദ്ധം നടക്കുന്ന സമയമായതുകൊണ്ട് പോലീസിന് എന്തും ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ഇതൊക്കെ അറിയാമായിരുന്നിട്ടും സർക്കിൾ ഇൻസ്പെക്ടറുടെ മുഖത്തു നോക്കി ചിറക്കൽ ടി ബാലകൃഷ്ണൻ നായർ ഗർജിച്ചു, "വങ്കനായ കുങ്ക, നിന്റെ ഹുങ്ക് ഞങ്ങളോട് വേണ്ട." ഇത് കേട്ട് ആളുകൾ കൂവിയാർത്തു. അതിനൊടുവിൽ കുങ്കൻ നായർ അവിടെ നിന്ന് അപ്രത്യക്ഷനാവുകയും ചെയ്തു. യുദ്ധം തുടർന്നാൽ എന്താണ് സംഭവിക്കുകയെന്ന് രാമറിന് അറിയില്ലായിരുന്നു. എന്നാൽ പത്രത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അയാളെ വല്ലാതെ ആശങ്കപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ തക്ഷൻകുന്നിൽ കൊല്ലങ്ങൾക്ക് മുമ്പ് പടർന്നു പിടിച്ച കുരിപ്പിനേക്കാൾ ഭീകരമായതെന്തോ വരുന്നു എന്ന തോന്നലായിരുന്നു രാമറിനുണ്ടായിരുന്നത്. കുഞ്ഞിക്കേളവും അത് ശരിവച്ചു. അമേരിക്കയുടെ കയ്യില് ബോംബുണ്ട്, ഓരത് ഇടുമെന്നാ എന്റെ പേടി. അത് കേട്ട് രാമർ പറഞ്ഞു, "എന്തായാലും ഇന്ത്യന്റെ മേലെ ഇടൂലാന്ന് ഉറപ്പാ." അങ്ങനെയൊന്നും ചിന്തിക്കരുത് രാമറെ, ലോകത്തിൽ എവിടെ ഇട്ടാലും മനുഷ്യന്മാരല്ലേ ചാവുന്നത്, ആര് ചത്താലും അത് വലിയ ദുഃഖമുള്ള കാര്യമല്ലേ. കുഞ്ഞിക്കേളു ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് രാമർ താൻ പറഞ്ഞതിലെ വിഡ്ഢിത്തം തിരിച്ചറിഞ്ഞത്. യുദ്ധം തന്നെ ഒഴിവാക്കേണ്ടതാണെന്നും അയാൾക്ക് തോന്നി. എന്തിനാണ് ഇങ്ങനെയൊരു യുദ്ധം? ഓരോ യുദ്ധത്തിലും എത്ര പേരാണ് മരിച്ചു വീഴുന്നത്? രാമറിന്റെ ചിന്ത മനസ്സിലാക്കിക്കൊണ്ട് കുഞ്ഞിക്കേളു പറഞ്ഞു, "ആര് വിചാരിച്ചാലും യുദ്ധം ഒഴിവാക്കാൻ പറ്റിയല്ല. യുദ്ധം വേണ്ട ചിലരുണ്ടാകും, ഒരു യുദ്ധം നടത്തുക തന്നെ ചെയ്യും." യുദ്ധം രൂക്ഷമായതോടെ നാട്ടിലെ അവസ്ഥയും മാറിത്തുടങ്ങി. മണ്ണെണ്ണയാണ് ആദ്യം കിട്ടാതായത്. വലിയങ്ങാടിയിൽ മണ്ണെണ്ണ വാങ്ങാൻ പോയ കച്ചവടക്കാർ വെറും കൈയോടെ മടങ്ങുകയായിരുന്നു. മണ്ണെണ്ണ എന്നുണ്ടാകുമെന്ന് ആർക്കും ഉറപ്പില്ല. അതോടെ തക്ഷൻകുന്നിലെ വീടുകൾ ഇരുട്ടിലായി. ഓരോ വീട്ടുകാരും പരസ്പരം കാണുമ്പോൾ ഇപ്പോൾ ആദ്യം ചോദിക്കുക, "നിന്റെ പൊരയിൽ ചിമ്മുണിയുണ്ടോ?" എന്നാണ്. മണ്ണെണ്ണയ്ക്ക് ക്ഷാമം വരുമെന്ന് കരുതിയതുകൊണ്ട് ചില വീട്ടുകാർ കുറച്ചധികം മണ്ണെണ്ണ വാങ്ങി സൂക്ഷിച്ചിരുന്നു. അവരുടെ വീടുകളിലെ വിളക്കുകൾ മാത്രം രാത്രി കത്തിക്കൊണ്ടിരുന്നു. എന്നാൽ അധികകാലം അവർക്കും വിളക്ക് കത്തിക്കുവാൻ കഴിഞ്ഞില്ല. മണ്ണെണ്ണയ്ക്ക് പകരമായി നാട്ടുകാർ ഈരോടൻ ഉപയോഗിക്കാൻ തുടങ്ങി. മരോട്ടിക്കായ ആട്ടിയെടുത്ത എണ്ണയായിരുന്നു അത്. നിലവിളക്കിൽ ഒഴിച്ചാൽ അത് കുറച്ചു നേരം കത്തിക്കൊണ്ടിരിക്കും. എന്നാൽ അതിനൊട്ടും പ്രകാശമില്ലായിരുന്നു. വിളക്ക് കത്തുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവരുടെ മുഖം കാണാൻ പോലും പ്രയാസമായിരുന്നു. മണ്ണെണ്ണ കിട്ടാതായതോടെ തക്ഷൻകുന്നിലെ കച്ചവടക്കാർ സന്ധ്യയ്ക്ക് മുമ്പേ പീടികകൾ അടച്ചു തുടങ്ങി. രാത്രി വളരെ വൈകുന്നതുവരെ പീടിക കോലായകളിലും നിരത്തുവക്കിലും നടത്തിയിരുന്ന സംസാരങ്ങളും ഇല്ലാതായി. തക്ഷൻകുന്നിന്റെ മുകളിൽ വലിയൊരു കരിമ്പടം വീണ അവസ്ഥ വന്നു.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഈ നോവലിന്റെ തുടർഭാഗം നാളെ രാവിലെ 7:50 കേൾക്കാം.
3: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.

0: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ.
1: തിരു എന്ന വിശേഷണം മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ആദരസൂചകമായി ചേർക്കുന്ന ഒരു ഉപസർഗമായാണ് തിരു പലപ്പോഴും പ്രയോഗിക്കപ്പെടുന്നത്. തലനാമങ്ങളുടെ വിശേഷണമായി തിരു ശ്രീ എന്ന അർത്ഥത്തിലാണ് ചേർക്കപ്പെടുന്നത്. ശ്രീ അനന്തപുരമാണത്രേ തിരുവനന്തപുരമായത്. തമിഴിലും ശ്രീയുടെ സ്ഥാനത്ത് തിരു ചേർക്കുന്ന സമ്പ്രദായം സാധാരണമാണ്. എന്നാൽ കന്നഡയിൽ ശ്രീ എന്നതിൻ്റെ നേരിട്ടുള്ള ഉപയോഗമാണ് കാണുന്നത്. ആദരസൂചകമായി തിരു എന്ന വിശേഷണം ജന്മി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടും ആത്മീയതയുമായി ബന്ധപ്പെട്ടും മലയാളത്തിൽ ധാരാളമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. തിരുമേനി, തിരുവുള്ളക്കേട്, തൃക്കൈവിളയാട്ടം, തിരുമൊഴി, തൃപ്പാദം അല്ലെങ്കിൽ തിരുപ്പാദം, തിരുമുറ്റം, തിരുവടി, തിരുവുടൽ, തിരുവചനം, തിരുനാൾ തുടങ്ങിയവ ഉദാഹരണങ്ങളാണ്. തിരുവത്താഴം ഒരേ സമയം ഹൈന്ദവവും ക്രൈസ്തവവുമായ വിശുദ്ധ കർമ്മമാണ്. തിരുവാതിര, തിരുവാഭരണം, തിരുവിളക്ക്, തിരുവോണം, തിരുമധുരം തുടങ്ങി കേരളത്തിൻ്റെ സാംസ്കാരിക നിഘണ്ടുവിലും തിരു എന്ന വിശേഷണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള ക്ഷേത്ര നഗരങ്ങൾക്ക് പൊതുവെ തിരു എന്ന വിശേഷണം സാധാരണമാണ്. തിരു ചേർന്ന സ്ഥലനാമങ്ങൾ ദക്ഷിണേന്ത്യൻ ഭാഷകളിൽ പ്രത്യേകിച്ച് തമിഴിലും മലയാളത്തിലും ധാരാളമായി കാണും. തിരുത്താണി, തിരുനെൽവേലി, തിരുമായം, തിരുനല്ലാർ, തിരുത്താങ്കൽ, തിരുവിലങ്ങാട്, തിരുവല്ലം, തിരുവാരൂർ, തിരുവനന്തപുരം, തിരുവല്ല, തിരുവട്ടൂർ, തൃശിവപേരൂർ, തൃപ്പൂണിത്തുറ, തിരുവിതാംകൂർ, തിരുവാങ്കുളം, തിരൂർ, തിരൂരങ്ങാടി, തൃപ്പരപ്പ്, തിരുവാഴിയോട്, തിരുവൈരാണിക്കുളം തുടങ്ങിയവ ഉദാഹരണമാണ്. തിരുക്കൊച്ചി എന്ന പ്രയോഗത്തിൽ തിരു തിരുവിതാംകൂറിൻ്റെ ചുരുക്കരൂപമാണ്. തിരു ആദരസൂചകമായി മാത്രമല്ല, പരിഹാസത്തിനും ഉപയോഗിക്കുന്ന അപൂർവ സാഹചര്യമുണ്ട്. തിരുവാളി എന്നാൽ ഇരപ്പാളി എന്നാണ് അർത്ഥമാക്കുന്നത്. തിരുമാലി എന്നാൽ വഞ്ചകൻ എന്നാണ് വക്താവ് ഉദ്ദേശിക്കുന്നത്. തിരിമാലി എന്ന് ഭാഷണഭേദവും അതിനുണ്ട്. സംബോധനാപരമായ തിരു എന്ന പ്രയോഗം പിന്നീട് ജാതിപരമായി മാറിയതിനുദാഹരണമാണ് തിരുമുൽപ്പാട്. ജന്മിത്വത്തിൻ്റെ സാമൂഹിക തിന്മകൾ ഒഴിവാക്കപ്പെട്ട കൂട്ടത്തിൽ പ്രസക്തി നഷ്ടപ്പെട്ട പ്രയോഗങ്ങളാണ് തിരുമുത്തു വിളക്കലും തൃക്കൈ വിളയാടലും. രാജാവിൻ്റെ അല്ലെങ്കിൽ പ്രഭുവിൻ്റെ പല്ലുതേപ്പും ഒപ്പിടലും ഒക്കെയാണ് യഥാക്രമം അവിടെ വിവക്ഷിക്കപ്പെട്ടിരുന്നത്. എന്നാൽ തിരുമേനി എന്ന ആചാരഭാഷ ഇന്നും വിനിമയത്തിലുണ്ട്. ഹൈന്ദവ പാരമ്പര്യത്തിൽ ദേവവിഗ്രഹത്തെയാണ് ആദ്യകാലത്ത് തിരുമേനി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നതെങ്കിലും പിന്നീട് ദേവവിഗ്രഹത്തിന് പൂജ ചെയ്യുന്ന പൂജാരിയെയും അങ്ങനെ വിളിച്ചു തുടങ്ങി. ക്രൈസ്തവ സമുദായത്തിൽ ബിഷപ്പുമാരെ തിരുമേനി എന്ന് ഇക്കാലത്തും സംബോധന ചെയ്യാറുണ്ട്.
0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ശ്രോതാക്കളെ, ഇനി ഇന്നത്തെ ചോദ്യവും അതിൻ്റെ ഉത്തരവും. ചോദ്യം ഇതായിരുന്നു, ചിലപ്പതികാരം എന്ന മഹാകാവ്യം എഴുതിയതാര്? ഉത്തരം, ചേരരാജവംശത്തിൽ പിറന്ന ഇളങ്കോവടികളാണ് സംഘകാലത്തേതെന്ന് കരുതപ്പെടുന്ന 5 മഹാകാവ്യങ്ങളിൽ ഒന്നായ ചിലപ്പതികാരം എഴുതിയത്. ഐതിഹാസിക നായികയായ കണ്ണകിയുടെയും അവളുടെ കാൽച്ചിലമ്പിൻ്റെയും അന്യായമായി രാജാവിനാൽ വധിക്കപ്പെട്ട കോവലൻ്റെയും പ്രതികാരത്തിൻ്റെയും കഥ പറയുന്നു ചിലപ്പതികാരം. ചിലപ്പതികാരം എന്ന മഹാകാവ്യം എഴുതിയതാര്? ഉത്തരം, ചേരരാജവംശത്തിൽ പിറന്ന ഇളങ്കോവടികൾ.
4: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

നാളത്തെ പരിപാടികൾ: നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് പ്രൊഫസർ എൻ കെ വിജയൻ. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എൻ എൻ കക്കാടിന്റെ നന്ദി തിരുവോണമേ എന്ന കവിത. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, നിത്യചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ.

7 മണിക്ക് ഓണം കവിതാ നേരം, ആലങ്കോട് ലീലാകൃഷ്ണൻ. ഗ്രീൻമോൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ. 7:35 FM ഡയറി തുടരും. ഇതിൽ സമകാലികം, ഓർമ്മകളിൽ നിറയുന്ന ഓണ നിറവ്. 7:50 തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. തുടർന്ന് RCR കായം, എന്ത് പഠിക്കണം എന്താകണം. 8:05 നിയമവേദി, പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ. 8:30 സ്പോൺസേർഡ് പരിപാടി ഹലോ VPS ലേക്ക് ഷോർ.

ഒൻപത് മണിക്ക് എഫ് എം മോർണിംഗ് സെലക്ഷൻ ചലച്ചിത്ര ഗാനങ്ങൾ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 11 ഓണഗീതികൾ, ലളിതഗാനമേള തിരുവനന്തപുരം റിലേ. 1 ആവണി പൊന്നുഞ്ഞാൽ, സാംസ്കാരിക ടൂറിസം വകുപ്പ് മന്ത്രി പി സി വിഷ്ണുനാഥ് പങ്കെടുക്കുന്നു. 2 വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 ഫീച്ചർ, ഓണമേ നിൻ തോപ്പിൽ പൂക്കളുണ്ടോ, രചന വി എം ഗിരിജ. 4 പ്രത്യേക പരിപാടി, ജലാശയത്തിന്റെ നാട്ടിലൂടെ ചിത്രീകരണം, തിരുവനന്തപുരം റിലേ. വൈകിട്ട് 5 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് എൻ സി ആർ ടി സ്പോൺസേഡ് പരിപാടി ഉമംഗ്. ഇതേ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. വൈകിട്ട് 6:50 കാർഷിക ജീവനം, ഓർമ്മകളിലെ ഓണം വിളവെടുപ്പുകൾ. കാലടി സ്വദേശി മണി ബാലകൃഷ്ണന്റെ കാർഷിക ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു. 7:20 തമിഴ് ചലച്ചിത്ര ഗാനം. രാത്രി 7:35 മുതൽ 9 വരെ എഫ് എം ഈവനിങ്. ഇതിൽ സമകാലികം, ഓർമ്മകളിൽ തെളിയുന്ന ഓണ നിറവ്. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യ കൃതി, കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8:05 എസ് എൻ ഐ എം എസ് എഫ് എം ഹെൽത്ത് ലൈൻ, ഗർഭിണികളിലെ രക്തസമ്മർദ്ദം, കാരണങ്ങളും ചികിത്സയും. ഗൈനക്കോളജി വിഭാഗം സീനിയർ റെസിഡന്റ് ഡോക്ടർ മാധുരി നായരുമായി അഭിമുഖം. നിങ്ങൾ കേട്ടത് നാളത്തെ പരിപാടികൾ.

0: attract investment and enhance the country's global influence. The Publications Division of the Ministry of Information and Broadcasting has received 7 awards at the Federation of Indian Publishers FIP Awards for Excellence in Book Production 2026. Director General, Publications Division, Dr. Dheeraj Kakadia said the books and journals published by the division play an important role in bringing diverse and valuable content related to national development, literature, culture, art and contemporary issues to readers. President Draupadi Murmu has extended greetings to people on the eve of Onam and Eid-e-Milad-un-Nabi. In her message, the president said Onam is an occasion to express gratitude to nature on arrival of the new harvest. She expressed hope that the festival will inspire the citizens to contribute to the nation's progress. On Eid-e-Milad-un-Nabi, the president said it is an occasion to recall the preachings of Prophet Muhammad. She said the noble ideas of Prophet Muhammad inspire countrymen to contribute actively towards building an inclusive and developed country. Benchmark domestic equity indices ended in a positive zone today. The Sensex surged to 87 points to close at 77,656. The Nifty advanced 115 points to settle at 24,334. In men's cricket, host Sri Lanka were 265 for 8 against India in their first innings as rain forced early stumps on day 3 of the Colombo Test. Sri Lanka are trailing by 238 runs. Earlier, visitors declared their first innings at 503 powered by Dhruv Jurail and Devdutt Padikkal centuries. India are currently leading the two-match series 1-0. The India Meteorological Department, IMD, has forecast heavy rainfall over Arunachal Pradesh, Assam, Meghalaya, Uttar Pradesh, Uttarakhand, Bihar, Chhattisgarh and East Rajasthan tomorrow. Meanwhile, parts of Delhi NCR witnessed light to moderate rain during the day. IMD has said that cloudy sky conditions will continue to prevail over Delhi. And now, before we end the bulletin, the headlines once again. UPI completes a decade, making India a global leader in digital payments with world's largest real-time payment system. Prime Minister Narendra Modi hails the platform's remarkable reach and scale, terming it a matter of pride for every Indian. Defence Minister Rajnath Singh says missile technologies developed by DRDO to be used by Indian companies to boost domestic production. National Security Advisor Ajit Doval and Chinese Foreign Minister Wang Yi hold special representative talks in Beijing on boundary issues and improvement of ties. Commerce and Industry Minister Piyush Goyal pitches the country as a global data center hub, highlights $200 billion investment commitments from global hyperscalers. And in men's cricket, host Sri Lanka trailed by 238 runs against India. And that's all in the news at 9. Good night.
1: ആകാശവാണി
2: ഓണം കഥാവേള. ഓണം കഥാവേളയിൽ ഇന്ന് കേൾക്കാം കഥ വിക്രമവിജയം. എഴുതി അവതരിപ്പിക്കുന്നത് ശ്രീ ടി ഡി രാമകൃഷ്ണൻ.
3: കാലം 375. സ്ഥലം ഗുപ്തസാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ ഉജ്ജയിനി നഗരം. ക്ഷിപ്രാ നദിയുടെ പടിഞ്ഞാറക്കരയിൽ സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുകയാണ്. ഉജ്ജയിനി കോട്ടയിലെ സുരക്ഷാഗോപുരത്തിൽ യുവരാജാവ് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ ചാകപ്പടയുടെ നീക്കം സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പം സേനാപതിയും പടത്തലവന്മാരുമുണ്ട്. രുദ്രസേനൻ നമ്മളെക്കാൾ മൂന്നിരട്ടി സൈന്യവുമായിട്ടാണ് വരുന്നതെന്ന് ചാരന്മാർ പറയുന്നു. ശാകന്മാരെ പ്രതിരോധിക്കാൻ ഇത്തവണ വളരെ ബുദ്ധിമുട്ടാവും യുവരാജൻ. സേനാപതി, സൈനികരുടെ എണ്ണത്തിലല്ലോ കാര്യം, തന്ത്രങ്ങളിലല്ലേ? യുവരാജാവിന്റെ ചോദ്യത്തിന് മറുപടിയൊന്നും പറയാതെ സേനാപതി നദിക്കരയിലേക്ക് നോക്കി നിന്നു. ക്ഷിപ്രാ നദി നിറഞ്ഞൊഴുകുന്നത് മാത്രമാണ് നമുക്കൊരാശ്വാസം. ഒരു കനത്ത മഴ കൂടി പെയ്യാൻ മഹാകാലേശ്വരനോട് പ്രാർത്ഥിക്കാം. ഞാൻ പോയി ചക്രവർത്തി തിരുമനസിനെ വിവരങ്ങൾ അറിയിക്കട്ടെ. അങ്ങ് ശത്രുവിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. സേനാപതി യുവരാജാവിനെ നിരീക്ഷണ ചുമതലയേൽപ്പിച്ച് സുരക്ഷാഗോപുരത്തിൽ നിന്ന് താഴേക്കിറങ്ങുമ്പോൾ ചക്രവർത്തി രാമഗുപ്തൻ ചതുരംഗക്കളത്തിൽ ഒരിക്കൽ കൂടി രാജഗുരുവിനോട് അടിയറവ് പറയുകയായിരുന്നു. അങ്ങയുടെ സമയം വളരെ മോശമാണ്, നമുക്ക് കളി നിർത്തിയാലോ? രാജഗുരു ചക്രവർത്തിയോട് ചോദിച്ചു. ആ ചോദ്യം അദ്ദേഹത്തിന് തീരെ രസിച്ചില്ല. രാമഗുപ്തൻ വെള്ളിച്ചപ്പിൽ നിന്ന് ഒരു നുള്ളു

റുപ്പെടുത്ത് നാവിനടിയിലേക്ക് വെച്ചു. അപ്പോഴാണ് സേനാപതി തിടുക്കത്തിൽ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി വന്നത്. ചക്രവർത്തി തിരുമനസ് ക്ഷമിക്കണം, ശാഖപ്പട നദിക്ക് അക്കരെ എത്തിക്കഴിഞ്ഞു. നാളെ നേരം പുലർന്നാൽ അവർ നമ്മളെ ആക്രമിക്കും. സേനാപതിയുടെ മുന്നറിയിപ്പ് ഗൗരവത്തിലെടുക്കാതെ രാമഗുപ്തൻ കളത്തിലെ വെള്ളക്കുതിരയെ കയ്യിലെടുത്ത് അലസമായിട്ടൊന്ന് മൂളി. തിരുമനസേ, നമ്മളെന്താണ് ചെയ്യേണ്ടത്? സേനാപതി ഭവ്യതയോടെ ചോദിച്ചു. അവരെ തടയേണ്ടത് നിങ്ങളല്ലേ, എന്നോട് വന്ന് പറഞ്ഞിട്ടെന്താണ് കാര്യം? രാമഗുപ്തൻ ദേഷ്യം നിയന്ത്രിക്കാനാവാതെ ഉറക്കെ എന്തൊക്കെയോ ശാപവാക്കുകൾ ഉച്ചരിച്ച് കളത്തിലെ കരുക്കൾ തട്ടിത്തെറിപ്പിച്ചു. മുറിയിലെ ആ ബഹളം കേട്ടിട്ടാണ് മഹാറാണി ദുർവാദേവി അങ്ങോട്ട് ചെന്നത്. ചക്രവർത്തി തിരുമനസ്, എന്തുപറ്റി? എന്താണിവിടെ ബഹളം? ചതുരംഗത്തിൽ തോറ്റതാണ് പ്രശ്നമെങ്കിൽ അടുത്ത കളിക്ക് ഞാനിരിക്കാം, എന്നെ തിരുമനസിനെ എളുപ്പത്തിൽ തോൽപ്പിക്കാമല്ലോ. ശാകന്മാർ വീണ്ടും നമ്മളെ ആക്രമിക്കാൻ വരുന്നുണ്ടത്രേ, അതിന് ഞാനെന്തു വേണം? ഏത് പ്രതിസന്ധിയെയും നേരിടാനുള്ള ധൈര്യവും കരുത്തും യുവരാജാവിനുണ്ട്. തന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്താൽ മതി. ധ്രുവാദേവി അങ്ങനെ സമാധാനിച്ച് അന്തപ്പുരത്തിലേക്ക് നടന്നു. ക്ഷിപ്രാനദിയുടെ കരയിൽ ഉയർത്തിയ പ്രധാന കൂടാരത്തിൽ ശാകരാജാവ് രുദ്രസേനൻ സേനാത്തലവന്മാർക്ക് നാളത്തെ ആക്രമണത്തിനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. അവർ നല്ല ആത്മവിശ്വാസത്തിലാണ്. ശക്തമായ സൈന്യവും വേണ്ടതിലേറെ പടക്കോപ്പുകളുമുള്ളതിനാൽ ഇത്തവണ ഉജ്ജയിനിയെ നിഷ്പ്രയാസം കീഴടക്കാൻ കഴിയുമെന്നാണ് അവരുടെ വിശ്വാസം. ഉജ്ജയിനിക്കും മഹാകാലക്ഷേത്രത്തിനും ഒരു കേടുപാടും സംഭവിക്കരുത്. എത്രയും വേഗം നമ്മുടെ തലസ്ഥാനം ഇങ്ങോട്ട് മാറ്റാനുള്ളതാണ്. ആക്രമണ പദ്ധതി വിശദീകരിച്ചതിനു ശേഷം രുദ്രസേനൻ തന്റെ സേനാത്തലവന്മാരോട് പറഞ്ഞു. അതെങ്ങനെ ഉറപ്പു പറയാനാകും മഹാരാജൻ? യുദ്ധമല്ലേ, കുറേ നാശനഷ്ടങ്ങളൊക്കെ എന്തായാലും സംഭവിക്കും. അത്ര നിർബന്ധമാണെങ്കിൽ ഗുപ്തന്മാർക്ക് കീഴടങ്ങാൻ ഒരവസരം കൊടുക്കുകയല്ലേ നല്ലത്? ശാഖസേനാപതി ചോദിച്ചു. രുദ്രസേനനും അത് ശരിയാണെന്ന് തോന്നി. പക്ഷേ ഗുപ്തചക്രവർത്തി അതിന് തയ്യാറാകുമോ? സംശയമെന്താണ്? രാമഗുപ്തൻ ഒരു ഭീരുവാണ്, പിതാവായ സമുദ്രഗുപ്തന്റെ പേര് കളയാനായി ജനിച്ച പുത്രൻ. ശരി, ഞാൻ സന്ധിവാഗ്ദാനം ഭുർജപത്രത്തിലെഴുതി തുല്യം ചാർത്തിത്തരാം. ഇപ്പോൾ തന്നെ രാമഗുപ്തന് കൊണ്ടുകൊടുക്കാൻ നല്ലവണ്ണം നീന്താനറിയാവുന്നൊരു ദൂതനെ ഏർപ്പാടാക്കൂ. അത് പറയുമ്പോളാണ് രുദ്രസേനന്റെ മനസ്സിലേക്ക് പുതിയൊരു ചിന്ത കടന്നു വന്നത്. രാമഗുപ്തന്റെ അതിസുന്ദരിയായ പത്നി ഭൂലോകരംഭ എന്നറിയപ്പെടുന്ന മഹാറാണി ധ്രുവാവതിയെ സ്വന്തമാക്കാൻ കിട്ടുന്ന അസുലഭ അവസരമാണിത്. മഹാറാണിയെ പ്രതിഫലമായി തന്ന് കാലാകാലത്തേക്ക് ശാകസാമ്രാജ്യത്തിന്റെ മേൽക്കോയ്മ അംഗീകരിക്കാമെങ്കിൽ ഉജ്ജയിനി ആക്രമിക്കുന്നത് ഒഴിവാക്കി സന്ധിക്ക് തയ്യാറാണെന്ന് പറയാം. ഉജ്ജയിനിയിലെ കൊട്ടാരത്തിൽ അടിയന്തരമായി വിളിച്ചുകൂട്ടിയ രാജസഭയിലേക്കാണ് രുദ്രസേനന്റെ ദൂതൻ സന്ധി സന്ദേശവുമായി എത്തിയത്. ചാരന്മാരിൽ നിന്ന് ചില സൂചനകൾ കിട്ടിയിരുന്ന മന്ത്രിമുഖ്യൻ വളരെ വിഷമത്തോടെയാണ് രുദ്രസേനന്റെ വ്യവസ്ഥകൾ വായിച്ചത്. മഹാറാണിയെ പ്രതിഫലമായി കൊടുക്കണമെന്ന ഭാഗം വായിച്ചപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി. ശാകന്മാർ സാമ്രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗമോ വലിയൊരു തുകയോ ആവശ്യപ്പെടുമെന്നാണ് അവരെല്ലാം പ്രതീക്ഷിച്ചിരുന്നത്. ചക്രവർത്തി ഇത്തരമൊരു വ്യവസ്ഥയോട് എങ്ങനെ പ്രതികരിക്കുമെന്നവർ ഭയന്നു. പക്ഷേ രാമഗുപ്തൻ ഒന്നും മിണ്ടാതെ നിശബ്ദനായിരുന്നതേയുള്ളൂ. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദുസ്വപ്നം കണ്ടുണർന്ന പോലെ സേനാപതിയുടെ നേരെ നോക്കി. ശത്രു ഇപ്പോൾ എവിടെയുണ്ട്? സേനാപതിയും സഭയിലെ മറ്റംഗങ്ങളും അതുവരെ അദ്ദേഹത്തോട് പറഞ്ഞ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലാത്തതുപോലെയാണ് ചക്രവർത്തി ചോദിച്ചത്. ക്ഷിപ്രാനദിയുടെ അക്കരയെത്തി തമ്പടിച്ചിട്ടുണ്ട്, സേനാപതി പറഞ്ഞു. നിങ്ങൾക്കവരെ പ്രതിരോധിക്കാൻ കഴിയുമോ? നമ്മുടെ സൈന്യത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ബുദ്ധിമുട്ടാണ്. എന്നാൽ എന്തിനാണ് വെറുതെ ആലോചിച്ചിരുന്ന് സമയം കളയുന്നത്? അവരുടെ വ്യവസ്ഥകളനുസരിച്ച് സന്ധി ചെയ്യാൻ സമ്മതമാണെന്ന് ഭുർജപത്രത്തിൽ എഴുതിക്കൊണ്ടുവരൂ, ഞാൻ തുല്യം ചാർത്തിത്തരാം. സിംഹാസനത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് വലിയ ശബ്ദത്തിലാണ് രാമഗുപ്തൻ മന്ത്രിമുഖ്യനോട് പറഞ്ഞത്. അതുകേട്ട് സദസ്സിലുണ്ടായിരുന്നവരെല്ലാം ഞെട്ടിപ്പോയി. മഹാറാണിയെ പ്രതിഫലമായി നൽകി സന്ധി ചെയ്യാൻ സമ്മതിക്കുകയോ? യുവരാജാവിന്റെ അഭിപ്രായം കൂടി അറിഞ്ഞിട്ട് തീരുമാനമെടുക്കുന്നതല്ലേ നല്ലത്? രാജഗുരു ചക്രവർത്തിയോട് പതുക്കെ സൂചിപ്പിച്ചു. അതിനും കൃത്യമായ ശബ്ദത്തിലായിരുന്നു രാമഗുപ്തന്റെ മറുപടി. ഗുപ്ത സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി ഞാനാണ്, അയാളല്ല. ഉജ്ജയിനിയിലെ ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എടുക്കുന്ന തീരുമാനമാണിത്. അതിനാരോടും അനുവാദം ചോദിക്കേണ്ട ആവശ്യമില്ല. മഹാറാണി സമ്മതിക്കുമോ? മന്ത്രിമുഖ്യൻ വിറയലോടെയാണ് ചോദിച്ചത്. രാജകൽപ്പനയാണ്, മഹാറാണിയായാലും അനുസരിച്ചേ പറ്റൂ. സേനാപതി അപ്പോഴേക്കും ശാകന്മാരുമായി സന്ധി ചെയ്യാൻ സമ്മതമാണെന്ന മറുപടി സന്ദേശം എഴുതി തയ്യാറാക്കി കൊണ്ടുവന്നിരുന്നു. രാമഗുപ്തൻ അത് വാങ്ങി തുല്യം ചാർത്തി വിനീതനായി നിന്ന ദൂതന്റെ മുഖത്തേക്കെറിഞ്ഞു. നിന്റെ രാജാവിന് കൊണ്ടുപോയി കൊടുക്ക്, അയാൾക്ക് സന്തോഷമാകട്ടെ. ചക്രവർത്തിയുടെ തീരുമാനമറിഞ്ഞ മഹാറാണി അന്തപ്പുരത്തിൽ നിന്ന് തോഴിമാരെയും കൂട്ടി കണ്ണുനീരോടെ മഹാകാലേശ്വര ക്ഷേത്രത്തിലേക്ക് നടന്നു. ഭഗവാനോട് പ്രാർത്ഥിക്കുകയല്ലാതെ അവരുടെ മുന്നിൽ മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സുരക്ഷാഗോപുരത്തിനു മുകളിൽ ശത്രുവിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് നാളെ അവരെ തടയാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയായിരുന്നു.

യുവരാജാവ് ചക്രവർത്തിയുടെ പെട്ടെന്നുള്ള തീരുമാനമറിഞ്ഞപ്പോൾ ഒരു കൊടുങ്കാറ്റ് പോലെ രാജസദസ്സിലേക്ക് വന്നു. ചക്രവർത്തി തിരുമനസ്സെ, ലജ്ജയല്ലേ ഇനിയും ഈ സിംഹാസനത്തിലിരിക്കാൻ. മഹാറാണിയെ പ്രതിഫലമായി നൽകി ശാകന്മാർക്ക് കീഴടങ്ങാമെന്ന് സമ്മതിക്കുന്നതിനേക്കാൾ നല്ലത് കൊട്ടാരമുറ്റത്തൊരു ചിതയൊരുക്കി ആത്മാഹുതി ചെയ്യുകയായിരുന്നില്ലേ? ചന്ദ്രഗുപ്തൻ കടുത്ത ദേഷ്യത്തിലാണ് ചോദിച്ചത്. രാമഗുപ്തന് ഉത്തരം പറയാതിരിക്കാൻ നിവൃത്തിയില്ലാതായി. തോൽക്കുമെന്നുറപ്പുള്ള യുദ്ധത്തിൽ നിന്ന് സന്ധി ചെയ്ത് പിന്മാറണമെന്നല്ലേ ചാണക്യൻ അർത്ഥശാസ്ത്രത്തിൽ പറയുന്നത്? രാമഗുപ്തൻ തന്റെ തീരുമാനത്തെ ന്യായീകരിക്കാൻ ശ്രമിച്ചു. ചാണക്യൻ പറഞ്ഞതനുസരിച്ചായിരുന്നു അങ്ങ് ഭരിച്ചിരുന്നതെങ്കിൽ 7 മാസം കൊണ്ട് രാജ്യത്തിന് ഈ സ്ഥിതി വരില്ലായിരുന്നു. എല്ലാം നശിപ്പിച്ച് ശത്രുവിന്റെ മുമ്പിൽ കീഴടങ്ങേണ്ടി വന്നപ്പോളാണോ അങ്ങയ്ക്ക് അർത്ഥശാസ്ത്രം ഓർമ്മ വന്നത്? സ്വന്തം പത്നിയെ ശത്രുവിന് പ്രതിഫലമായി കൊടുത്ത് സന്ധി ചെയ്യണമെന്നൊന്നും ചാണക്യൻ പറഞ്ഞിട്ടില്ല. മഹാറാണി ഈ കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്ന പ്രശ്നമില്ല. ചന്ദ്രഗുപ്ത, ഗുപ്തസാമ്രാജ്യത്തിന്റെ ചക്രവർത്തി ഞാനാണ്, നീയല്ല. ഇത് രാജകൽപ്പനയാണ്. മഹാറാണിയായാലും യുവരാജാവായാലും അനുസരിച്ചേ പറ്റൂ. ക്ഷേത്രദർശനം കഴിഞ്ഞു വന്നാൽ ധ്രുവാവതി രുദ്രസേനന്റെ കൂടാരത്തിലേക്ക് പോകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. തടയരുത്. നടക്കില്ല. ചക്രവർത്തിയാണെന്ന ബഹുമാനമൊന്നും ഇനി താങ്കളോടില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ സന്ധി നടപ്പിലാക്കാൻ അനുവദിക്കില്ല. മഹാറാണി എവിടേക്കും പോവുകയുമില്ല. ചന്ദ്രഗുപ്തൻ വന്നതിനേക്കാൾ വേഗത്തിൽ രാജസദസ്സിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അപ്പോൾ ക്ഷേത്രത്തിൽ തൊഴുതു മടങ്ങിവരുന്ന മഹാറാണി അന്തപ്പുരത്തിലേക്ക് കയറുന്നതാണ് കണ്ടത്. ചന്ദ്രഗുപ്തൻ തിടുക്കത്തിൽ അവരുടെ അടുത്തേക്ക് ചെന്നു. മഹാറാണി, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? ജ്യേഷ്ഠന്റെ ഭ്രാന്തിന് ഭവതിയും കൂട്ടുനിൽക്കുകയാണോ? രാജകൽപ്പനയല്ലേ, അനുസരിക്കാതെ പറ്റുമോ? ഉജ്ജയിനിയിലെ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പോകാമെന്ന് സമ്മതിച്ചു. ധ്രുവ, ഉജ്ജയിനിയിലെ ജനങ്ങളുടെ ജീവൻ ഞാൻ രക്ഷിക്കും. ദയവായി രുദ്രസേനന്റെ കൂടാരത്തിലേക്ക് പോകരുത്. അതൊരപേക്ഷയായിരുന്നു. പക്ഷേ രാജകൽപ്പനയേക്കാൾ 10 മടങ്ങ് ശക്തമായിരുന്നു അത്. എങ്കിലും മഹാറാണി മറുപടിയൊന്നും പറയാതെ അന്തപ്പുരത്തിനകത്തേക്ക് കയറി. പുറകെ ചന്ദ്രഗുപ്തനും. വാതിലുകളടഞ്ഞു. സന്ധിക്ക് സമ്മതിച്ചുകൊണ്ടുള്ള രാമഗുപ്തന്റെ സന്ദേശം കിട്ടിയതോടെ ശാഖപ്പടയുടെ കൂടാരങ്ങളിൽ വിജയാഘോഷം തുടങ്ങി. കഷ്ടിച്ചൊരു നാഴിക കഴിഞ്ഞപ്പോൾ ധ്രുവാദേവിയും 4 തോഴിമാരും അന്തപ്പുരത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങി ക്ഷിപ്രാനദിയിലെ കടവിനെ ലക്ഷ്യമാക്കി നടന്നു. മഹാറാണിയും തോഴിമാരും തോണിയിൽ കയറി രുദ്രസേനന്റെ കൂടാരത്തിലേക്ക് യാത്ര തിരിച്ചു. ഉജ്ജയിനിയിലെ റാണിമാരുടെ രീതിയനുസരിച്ച് ശിരോവസ്ത്രത്തിന്റെ ഒരറ്റം കൊണ്ട് മുഖമേതാണ്ട് പൂർണ്ണമായും മറച്ച് ഇരുവശത്തും 2 തോഴിമാരുടെ അകമ്പടിയോടെ തോണിയിൽ നിന്നിറങ്ങിയ ധ്രുവാദേവിയെ ശാകന്മാർ ആരതി ഉഴിഞ്ഞും പുഷ്പവൃഷ്ടി നടത്തിയും വാദ്യഘോഷങ്ങളോടെയുമാണ് സ്വീകരിച്ചത്. കരച്ചിലോ ബഹളമോ ഒന്നുമില്ലാതെ, ദേഷ്യത്തോടെയൊന്ന് നോക്കുക പോലും ചെയ്യാതെ, വളരെ ശാന്തയായി ധ്രുവാദേവി കൂടാരത്തിനുള്ളിലേക്ക് സാവധാനം കയറി വരുന്നത് കണ്ടപ്പോൾ രുദ്രസേനന് വിശ്വസിക്കാനായില്ല. കാര്യങ്ങൾ ഇത്ര ഭംഗിയായി നടക്കുമെന്ന് അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. രാമഗുപ്തന്റെ തീരുമാനമറിയുമ്പോൾ ധ്രുവാദേവി ആത്മാഹുതി നടത്തുമോ എന്നുപോലും ഭയമുണ്ടായിരുന്നു. ഭാഗ്യത്തിന് അങ്ങനെയൊന്നും സംഭവിച്ചില്ല. പാവം, തന്റെ ഇരട്ടിപ്രായമുള്ള ആ കറുപ്പ് തീനി രാമഗുപ്തന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലായിരിക്കും. മഹാറാണിയെ കൂടാരത്തിലാക്കി തോഴിമാർ 4 പേരും വേഗം പുറത്തേക്കിറങ്ങി. ധ്രുവാദേവി തല താഴ്ത്തി ശാഖരാജാവിനെ കൈകൂപ്പി വണങ്ങിയ ശേഷം ഭയഭക്തി ബഹുമാനങ്ങളോടെ അദ്ദേഹത്തിന്റെ പാദങ്ങൾ തൊട്ടു തൊഴുതു. ഭൂലോകരംഭ തന്നെ, രുദ്രസേനൻ മനസ്സിൽ പറഞ്ഞു. നല്ല പൊക്കം, അതിനൊത്ത ഉടലുമാണെങ്കിൽ ഗംഭീരമായി. രുദ്രസേനൻ മഹാറാണിയെ തോളത്തു പിടിച്ച് എഴുന്നേൽപ്പിക്കാനായി ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു നിന്നു. പക്ഷേ അവർ നയത്തിൽ ഒഴിഞ്ഞുമാറി ലജ്ജാവിവശയായ പോലെ കട്ടിലിലേക്കിരുന്നു. നാളെ ശാഖസാമ്രാജ്യത്തിന്റെ ചക്രവർത്തിനിയാകാൻ പോകുന്ന സുന്ദരിയെ ഇതുപോലെയല്ല മണിയറയിലേക്ക് ആനയിക്കേണ്ടിയിരുന്നതെന്ന് എനിക്കറിയാം. നിർഭാഗ്യവശാൽ രാജാക്കന്മാരുടെ ജീവിതം ഇങ്ങനെയൊക്കെയാണ്. ക്ഷമിക്കണം. ഈ യുദ്ധത്തിൽ എന്റെ ഒരേയൊരു ലക്ഷ്യം ഭവതിയെ സ്വന്തമാക്കുകയെന്നതായിരുന്നു. സമാധാന ഉടമ്പടിയിൽ ഈ വ്യവസ്ഥ വെച്ചത് ഭൂലോകരംഭയായ ധ്രുവാദേവിയോടുള്ള എന്റെ അടങ്ങാത്ത പ്രണയം കൊണ്ട് മാത്രമാണ്. ഒരു ശത്രുഭടനെപ്പോലും വധിക്കാതെ, ഒരു തുള്ളി ചോരമണ്ണിൽ വീഴാതെ ആ ഭ്രാന്തൻ കറുപ്പ് തീനി രാമഗുപ്തന്റെ കയ്യിൽ നിന്ന് ഭവതിയെ മോചിപ്പിക്കാൻ കഴിഞ്ഞത് എന്റെ ഭാഗ്യം. ഒരു തുള്ളി കണ്ണീരുപോലും വീഴ്ത്താതെ, ഒരു വിതുമ്പൽ പോലുമില്ലാതെ ഭവതി ഈ കൂടാരത്തിലേക്ക് കയറി വന്നതിൽ വലിയ സന്തോഷം. ശാഖസാമ്രാജ്യത്തിലേക്കും എന്റെ ജീവിതത്തിലേക്കും മഹാറാണി ധ്രുവാദേവിക്ക് സ്വാഗതം. രുദ്രസേനൻ പുഞ്ചിരിയോടെ ധ്രുവാദേവിയെ ഒന്നു നോക്കി. അവളുടെ പ്രതികരണമറിയാൻ അദ്ദേഹം അതിയായി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മഹാറാണി ഒന്നും മിണ്ടാതെ പതുക്കെ എഴുന്നേറ്റ് പ്രണയസൂചകമായി കയ്യിൽ കരുതിയ മനോഹരമായ താമരപ്പൂച്ചണ്ട് അദ്ദേഹത്തിന് നൽകി തിരികെ കട്ടിലിൽ തന്നെ ഇരുന്നു. രുദ്രസേനൻ വലിയ സന്തോഷത്തോടെ ആ പൂച്ചെണ്ടിനൊരു മുത്തം കൊടുത്ത് ഇരിപ്പിടത്തിൽ നിന്നെഴുന്നേറ്റ് കട്ടിലിൽ അവളുടെ അടുത്തു വന്നിരുന്നു. ധ്രുവാദേവി, എന്താണൊന്നും സംസാരിക്കാത്തത്? ലജ്ജ കൊണ്ടാണോ അതോ ഭയം കൊണ്ടോ? രുദ്രസേനൻ വളരെ ക്രൂരനാണെന്ന് കേട്ടിട്ടുണ്ടാവുമല്ലേ?
അത് ശത്രുക്കളോട് മാത്രം

0: മാത്രമാണ്. പ്രിയമുള്ളവരോട് അതിലേറെ പ്രിയമുള്ളവനാണ്. ദയവായി എന്തെങ്കിലും പറയൂ. രുദ്രസേനൻ റാണിയുടെ മടിയിലേക്ക് കൈവച്ചുകൊണ്ടാണ് പറഞ്ഞത്. റാണി സ്നേഹത്തോടെ ആ കയ്യിൽ മുറുകെ പിടിച്ചു. ഭവതിയുടെ കയ്യിൽ തഴമ്പുണ്ടല്ലോ, ആയുധപരിശീലനം നേടിയിട്ടുണ്ടല്ലേ. ധ്രുവാദേവി അതേ എന്ന അർത്ഥത്തിൽ തലയാട്ടി. രുദ്രസേനന് സന്തോഷമായി. അത് നന്നായി. ഞാൻ ഭാഗ്യവാനാണ്. എന്റെ ഭാവി ചക്രവർത്തിനിക്ക് സൗന്ദര്യം മാത്രമല്ല, യുദ്ധം നയിക്കാനുള്ള കഴിവുമുണ്ട്. എങ്കിലും എനിക്ക് ധ്രുവാദേവിയുടെ സൗന്ദര്യം തന്നെയാണ് പ്രധാനം. അപ്സരസ്സുകൾ പോലും തോറ്റുപോകുന്ന ഉജ്ജയിനിയിലെ റാണിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ടായിരുന്നു. കാണാൻ മാത്രം ഭാഗ്യമുണ്ടായില്ല. ഇന്ന് ആ അപ്സരസ്സെന്റെ സ്വന്തമാണ്. ഈ ഭൂമിയിൽ ഏറ്റവും ഭാഗ്യവാനായ പുരുഷനാണ് ഞാൻ. എന്റെ ഭൂലോകരമ്പയ്ക്കെന്തിനാണ് ഇനിയും ഈ ശിരോവസ്ത്രം? ആ പുഞ്ചിരിക്കുന്ന മുഖം ഞാനൊന്ന് കാണട്ടെ. രുദ്രസേനൻ ഒരു കുസൃതി കാണിക്കുന്നതുപോലെ ധ്രുവാദേവിയുടെ ശിരോവസ്ത്രം പെട്ടെന്ന് മുഖത്തുനിന്നെടുത്തു മാറ്റി. പക്ഷേ ആ മുഖം കണ്ടപ്പോൾ അദ്ദേഹം നടുങ്ങിപ്പോയി. അത് ധ്രുവാദേവിയായിരുന്നില്ല. യുവരാജാവ് ചന്ദ്രഗുപ്തൻ ധ്രുവാദേവിയുടെ വേഷം ധരിച്ചെത്തിയതായിരുന്നു. രുദ്രസേനനെ ഒരക്ഷരം മിണ്ടാൻ അനുവദിക്കാതെ അരയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന വാളെടുത്ത് ചന്ദ്രഗുപ്തൻ വെട്ടിവീഴ്ത്തി. തലയുടെ പാതി ഉടലിൽ നിന്ന് വേർപെട്ട് രക്തത്തിൽ കുളിച്ചുകിടന്ന രുദ്രസേനൻ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പിടഞ്ഞു മരിച്ചു. ചന്ദ്രഗുപ്തൻ വിജയസൂചകമായി ശംഖുനാദം മുഴക്കി. തുടർന്ന് നടന്ന അപ്രതീക്ഷിത രാപ്പോരിൽ അലസരായി ആഘോഷിച്ചു കിടന്നുറങ്ങിയ ശാഖപ്പടയ്ക്ക് കനത്ത നാശനഷ്ടം സംഭവിച്ചു. പുലരുന്നതിനു മുമ്പേ അവർ രുദ്രസേനന്റെ മൃതദേഹവുമായി പിന്തിരിഞ്ഞോടി. ചന്ദ്രഗുപ്തൻ കൊട്ടാരത്തിൽ തിരിച്ചെത്തിയപ്പോൾ രാമഗുപ്തൻ അപമാനഭാരം സഹിക്കാനാവാതെ അടിവയറിൽ ചുരിക കുത്തിയിറക്കി മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. ധ്രുവാദേവി ആത്മാഹുതി ചെയ്യാൻ അഗ്നികുണ്ടത്തിലേക്ക് ഇറങ്ങുന്നു. ചന്ദ്രഗുപ്തൻ ഓടിച്ചെന്ന് ധ്രുവാദേവിയെ അഗ്നികുണ്ടത്തിൽ നിന്ന് പിടിച്ചുമാറ്റി. മഹാറാണി, ആർക്കു വേണ്ടിയാണ് ഞാൻ ജീവൻ പണയം വെച്ച് രുദ്രസേനന്റെ കൂടാരത്തിലേക്ക് പോയത്? ധ്രുവാദേവിയെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ചന്ദ്രഗുപ്തൻ ചോദിച്ചു. എനിക്കു വേണ്ടി, ദേവി വിതുമ്പിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. രാമഗുപ്തന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം യുവരാജാവ് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ വിക്രമാദിത്യൻ എന്ന പേരിൽ ഗുപ്തസാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായി അധികാരമേറ്റെടുത്തു. സ്വാഭാവികമായും ധ്രുവാദേവി തന്നെ ചക്രവർത്തിനിയുമായി. അന്ന് രാത്രി നീ എന്നെ ഭൂലോകരംഭയെപ്പോലെ അണിയിച്ചൊരുക്കിയതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നത്, വിക്രമാദിത്യൻ ധ്രുവാദേവിയോട് സ്വകാര്യമായി പറഞ്ഞു.
1: വിക്രമവിജയം ശ്രീ ടി ഡി രാമകൃഷ്ണൻ എഴുതി അവതരിപ്പിച്ച കഥയാണ് ഇതുവരെ കേട്ടത്. അവതരണം ആകാശവാണി തൃശൂർ നിലയം.
2: ഓണം കഥാവേള.

0: ആകാശവാണി സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത് CS സോമശേഖർ. കഥ ശ്രീനാരായണ ഗുരുദേവൻ.
2: ആധ്യാത്മിക ഭാരതത്തിന് ആധുനികതയുടെ പരിവേഷം ചാർത്തിയ ഒരു യുഗപ്രഭാവനായ മനുഷ്യൻ. തന്റെ ആത്മജ്ഞാനവും തപശക്തിയും ശരീരവും ജീവനും അവശത അനുഭവിക്കുന്ന ജനവിഭാഗത്തിനു വേണ്ടി സമർപ്പിച്ച ലോകാരാധ്യനായ ഒരു മനുഷ്യൻ. കേരളീയ സാമൂഹ്യ നവോത്ഥാനത്തിന് ശംഖുലി മുഴക്കിയ ഒരു യുഗാചാര്യന്റെ പാവന ചരിത്രം ആ പുണ്യാത്മാവിന്റെ തന്നെ അനുഗ്രഹാശസ്സുകളോടെ പിറവിയെടുത്ത കഥാപ്രസംഗം എന്ന കലാരൂപത്തിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു ശ്രീ നാരായണ ഗുരുദേവൻ.

കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് നിന്ന് ഉദ്ദേശം 13 കിലോമീറ്റർ വടക്കുള്ള ചെമ്പഴന്തി ഗ്രാമം. അവിടെ പുരാതനവും പരിശുദ്ധവുമായ

ക്ഷേത്രമുണ്ട്, മണക്കൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രം. ആ ക്ഷേത്രത്തിനടുത്തുള്ള വയൽവാരത്ത് വീട്ടിൽ കൊല്ലവർഷം 1031 ചിങ്ങം 14 ചതയം നക്ഷത്രത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ പൂജാതനായി. ഗുരുദേവന്റെ ജനനശയ്യ തയ്യാറാക്കിയ ഭവനം മണിമാളികയൊന്നുമായിരുന്നില്ല, വെടിപ്പും വൃത്തിയുമുള്ള ഒരു ഓലപ്പുരയായിരുന്നു. അയൽപക്കക്കാരായ പാവങ്ങളല്ലാതെ കുഞ്ഞിനെ കാണാൻ കാഴ്ചവസ്തുക്കളുമായി ആരും തന്നെ എത്തിയിരുന്നില്ല. കുഞ്ഞിൻ്റെ ഗ്രഹനില നോക്കിയ ജ്യോത്സ്യൻ പറഞ്ഞു, ഈ കുഞ്ഞ് ലോകൈക വന്ധ്യനായിത്തീരും. പണ്ഡിത ശ്രേഷ്ഠനായ മാടനാശാനായിരുന്നു ഗുരുദേവന്റെ പിതാവ്. സുന്ദരിയായ കുട്ടിയമ്മയായിരുന്നു മാതാവ്. വിദ്വാനും വൈദ്യപ്രമുഖനുമായ കൃഷ്ണൻ വൈദ്യനായിരുന്നു മാതുലൻ. എല്ലാ പേരും ചേർന്ന് ഈശ്വരൻ തന്ന നിധി പോലെ കുഞ്ഞിനെ വളർത്തി.

വീട്ടിലെ കാരണവന്മാരുടെ അശ്രാന്ത പരിശ്രമം കൊണ്ട് അവിടെ ദാരിദ്ര്യ ദേവതയ്ക്ക് തീറെഴുതിയിരുന്നില്ല. ലക്ഷ്മി ദേവി സ്ഥിരമായി വസിച്ചിരുന്നില്ലെങ്കിലും സരസ്വതി ദേവിയുടെ അനുഗ്രഹം ആ വീട്ടിൽ വേണ്ടത്ര ഉണ്ടായിരുന്നു. ഈശ്വരാരാധനയിൽ അതീവ തൽപരരായിരുന്നു വീട്ടുകാർ. അവരുടെ പാരമ്പര്യത്തിന് യോജിച്ച വിധം കുഞ്ഞിന് നാരായണൻ എന്ന് നാമകരണം ചെയ്തു. ചുരുക്കത്തിൽ നാണു എന്ന് വിളിച്ചു. കുട്ടിയമ്മ തൻ്റെ പൊന്നോമന കുഞ്ഞിനെ തൊട്ടിലിൽ കിടത്തി താരാട്ടുപാടി ഉറക്കുകയാണ്.

ഗുരുദേവൻ പൂജാതനായ കാലഘട്ടം ഈ കേരളത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ ഈ കേരളം ഒരു ഭ്രാന്താലയമായിരുന്നു. അയിത്തത്തെയും ജാതിയെയും സംരക്ഷിച്ച് പരിപാലിച്ച് സവർണനും അതിനെ ചോദ്യം ചെയ്യാനാവാതെ അടിമകളെപ്പോലെ അവർണനും ഈ ഭ്രാന്താലയത്തിൽ ജീവിച്ചു പോന്നു. അത്യന്തം ക്രൂരവും വിചിത്രവുമായിരുന്നു അന്നത്തെ ജാതി വ്യവസ്ഥ. കുഞ്ഞിന് 4.5 വയസ്സായപ്പോൾ പിതാവായ മാടനാശാനും അമ്മാവനായ കൃഷ്ണൻ വൈദ്യനും കൂടി ചെമ്പഴന്തിയിലുള്ള കണ്ണങ്കര വീട്ടിലെ കാരണവരുടെ അടുത്ത് എഴുത്തിനിരുത്തി. മഹാപണ്ഡിതനായ കണ്ണങ്കര അധികാരിയിൽ നിന്ന് എഴുത്തും വായനയും പഠിച്ചു. ബ്രാഹ്മമുഹൂർത്തത്തിലെ കുളി, ആദിത്യ മന്ത്രജപം എന്നിവ ചെറുപ്പത്തിലേ ആചരിച്ചു പോന്നു. ക്ഷേത്രത്തിൽ ചെന്നാൽ അവിടുത്തെ ദീപനാളങ്ങളും നോക്കി മണിക്കൂറുകളോളം നിൽക്കും. ചിലപ്പോൾ തുളസിയില വായിലിട്ട് ചവച്ചുകൊണ്ട് ഒരു ഒഴിഞ്ഞ കോണിൽ നിൽക്കും. ആധ്യാത്മികമായ ഒരു പ്രഭ ഗുരുദേവനിൽ അങ്കുരിക്കുന്നതായി എല്ലാവർക്കും ബോധ്യമായി.

ബന്ധുമിത്രാദികളുടെ നിർദ്ദേശപ്രകാരം സംസ്കൃതത്തിലും വേദാന്തത്തിലും ഉപരിപഠനം നടത്തുന്നതിനായി പണ്ഡിത ശ്രേഷ്ഠനായ രാമൻപിള്ള ആശാന്റെ ശിഷ്യത്വം സ്വീകരിച്ചു. സംസ്കൃതവും വേദങ്ങളും

ആത്മീയ ജീവിതത്തിലേക്ക് അദ്ദേഹത്തിന്റെ ശ്രദ്ധ തിരിഞ്ഞു പോകാതിരിക്കാനായി വീട്ടുകാർ ഒരു വിദ്യാലയം സ്ഥാപിച്ചു കൊടുത്തു. ഗുരുദേവൻ മറ്റു കുട്ടികളോടൊപ്പം അധകൃത വിഭാഗത്തിലുള്ള കുട്ടികളെയും പഠിപ്പിച്ചു. ഉന്നത കുലജാതിക്കാരിൽ പലർക്കും ഇത് ഇഷ്ടപ്പെട്ടില്ല. ചിലർ നേരിട്ട് തന്നെ ചോദിച്ചു, അവർ തീണ്ടൽ ജാതിക്കാരല്ലേ? കൊള്ളാം, തീണ്ടലും തൊടിയിലുമൊക്കെ മനുഷ്യനുണ്ടാക്കിയതാണ്. വിദ്യാദേവതയ്ക്ക് തൊടിയിലും തീണ്ടലും ഒന്നുമില്ല. അവർ പിന്നെ ഒന്നും പറഞ്ഞില്ല, എല്ലാവരും പിരിഞ്ഞുപോയി. ആത്മീയ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധാലുവായി കഴിയുന്ന ഗുരുദേവനെ കൊണ്ട് ഒരു വിവാഹം കഴിപ്പിക്കാൻ അച്ഛനും അമ്മാവനും തീരുമാനിച്ചു. അവർ ഗുരുദേവനോട് പറഞ്ഞു, നീ ഒരു വിവാഹം കഴിക്കണം, വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിക്കണം, ഗൃഹസ്ഥാശ്രമികൾക്കും ഈശ്വര സേവ ആകാമല്ലോ. ദയവുണ്ടായി, അച്ഛനും അമ്മാവനും എന്നോട് പരിഭവിക്കരുത്, ഞാൻ വിവാഹ ജീവിതം ഇഷ്ടപ്പെടുന്നില്ല. നീ അത് പറഞ്ഞാൽ പറ്റില്ല, നമുക്ക് വേണ്ടപ്പെട്ട സുന്ദരിയും സുശീലയുമായ ഒരു പെൺകുട്ടിയുണ്ട്. അച്ഛൻ്റെ അനന്തിരവൾ കാളിയുടെ കാര്യമല്ലേ പറയുന്നത്? അതെ, എനിക്ക് വിവാഹമേ വേണ്ട അച്ഛാ. ഞങ്ങളത് തീരുമാനിച്ചു ഉറപ്പിച്ചു, നീ അത് നടത്തണം, നടത്തിയേ പറ്റൂ. നിന്റെ സഹോദരി നിനക്ക് വേണ്ടി താലികെട്ടി പുടവ കൊടുത്ത് വിളിച്ചു കൊണ്ടുവരും, നീ അവളെ ഭാര്യയായി സ്വീകരിക്കണം. അന്നത്തെ ആചാരമനുസരിച്ച് സഹോദരന് വേണ്ടി സഹോദരി താലികെട്ടി പുടവ കൊടുത്താലും മതി, ആ വിവാഹത്തിന് അംഗീകാരമുണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരുദേവന്റെ വിവാഹം നിശ്ചയിച്ച ദിവസം തന്നെ നടത്താൻ തീരുമാനിച്ചു. പക്ഷേ വധുഗ്രഹത്തിലേക്ക് പോകേണ്ട സമയമായപ്പോൾ വരനെ കാണുന്നില്ല. വരനില്ലാതെ ബന്ധുക്കൾ വധുഗ്രഹത്തിലെത്തി. വേളി മണ്ഡപത്തിൽ കാളി എന്ന യുവസുന്ദരി പ്രവേശിച്ചു. മഴവില്ലിന്റെ മനോഹാരിതയെ വെല്ലുന്ന ആകാര സൗഷ്ഠവം, എല്ലാവരും ആ യുവസുന്ദരിയെ ശ്രദ്ധിച്ചു.

വിവാഹ മുഹൂർത്തത്തിന്റെ സമയമായി. വധുവിന്റെ കഴുത്തിൽ വരന്റെ സഹോദരി താലി കെട്ടി പുടവയും കൊടുത്തു. വായ്ക്കുരവയും നാഗസ്വരമേളവും ആർപ്പുവിളിയും മുഴങ്ങി. വിഭവ സമൃദ്ധമായ സദ്യയും കഴിഞ്ഞ് എല്ലാവരും വയൽവാരത്ത് വീട്ടിലെത്തി. സമയം സന്ധ്യയായി, രാത്രിയായി. വിവാഹ വസ്ത്രവും അണിഞ്ഞ് പുതുമണമാളനെയും കാത്ത് പുതുമണവാട്ടി മണിയറയിൽ കണ്ണുമയ്ക്കാതെ കാത്തിരുന്നു. കാന്തന്റെ മോഹന രൂപം ഒരു നോക്ക് കാണുവാനും ആ മധുരമൊഴി ഒന്ന് കേൾക്കുവാനും ആ പാവം പെൺകുട്ടി നിറഞ്ഞ പ്രതീക്ഷയോടെ കാത്തിരുന്നു. ഗുരുദേവൻ വന്നില്ല.

0: അന്ന് സന്ധ്യയ്ക്ക് ഗുരുദേവൻ വയൽവാരത്ത് വീട്ടിലെത്തി. എല്ലാവർക്കും സന്തോഷമായി. ഗുരുദേവൻ കാളിയെ ശശ്രദ്ധം ഒന്ന് വീക്ഷിച്ചു. ദിവസങ്ങളോളം അദ്ദേഹം ഒന്നും സംസാരിച്ചില്ല. പിന്നീട് ശാന്തവും ഗംഭീരവുമായ സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു, കാളി, നീ എന്റെ സഹോദരിയാണ്.
1: അയ്യോ, അങ്ങെന്താ നീ പറയുന്നത്? ഞാൻ അങ്ങയുടെ ഭാര്യയാണ്.
0: നിയമപ്രകാരം നീ പറയുന്നത് ശരിയാണ്, പക്ഷേ ഞാൻ നിന്നെ സഹോദരിയായിട്ടാണ് കാണുന്നത്. സഹോദരി, പഞ്ചഭൂത നിർമ്മിതമായ ഈ ശരീരം നിത്യമല്ലാത്ത സുഖത്തിനു വേണ്ടി ബലികഴിക്കാൻ എന്നെ നിർബന്ധിക്കരുത്. മാത്രമല്ല, ഈ താരുണ്യം ആസ്വദിക്കുവാൻ ഞാൻ സമർത്ഥനുമല്ല. നീ മറ്റൊരു പുരുഷനെ ഭർത്താവായി സ്വീകരിച്ച് സുഖമായി ജീവിക്കൂ. നീ എന്നോട് ക്ഷമിക്കൂ. നിന്നെ എന്നേക്കുമായി ഞാൻ ഉപേക്ഷിക്കുകയാണ്. നിനക്ക് മംഗളം ഭവിക്കട്ടെ. ഗുരുവചനം കേട്ട മാത്രയിൽ

പുണ്യവതിയായ ആ പെൺകുട്ടി ഗുരുദേവന്റെ പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. അങ്ങനെ ആ ദാമ്പത്യത്തിന്റെ കൊടിയേറ്റും ആറാട്ടും കഴിഞ്ഞു. ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള കരിക്കൽ സമ്പാദിച്ച് ജന്മസാഫല്യം നേടുന്നതിനു വേണ്ടി അദ്ദേഹം സ്വന്തം വീട്ടിൽ നിന്നിറങ്ങി നാടായ നാടെല്ലാം ചുറ്റി സഞ്ചരിച്ച് വിജനമായ പല സ്ഥലങ്ങളിലും അടവിയുടെ നികടത്തിലും കാട്ടാറുകളുടെ തടങ്ങളിലും പുണ്യസ്ഥലങ്ങളിലും പുണ്യക്ഷേത്രങ്ങളിലും ഒരു അവധൂതനെ പോലെ സഞ്ചരിച്ച് കൊടും കാനനത്തിൽ ഹിംസ്ര ജന്തുക്കളുടെ നടുവിൽ കായ്കനികൾ ഭക്ഷിച്ച് കാട്ടരുവിയിലെ ജലവും പാനം ചെയ്ത് ജീവിച്ചു. അക്കാലത്ത് അദ്ദേഹം ഒരു ദിവസം വാവനാപുരത്ത് വെച്ച് വിദ്യാദിരാജ ശ്രീ ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടി. അദ്വൈതത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ജാതിമത ചിന്തകൾക്ക് അതീതമായി ആധ്യാത്മികതയുടെ സോപാനങ്ങൾ കടന്നുകയറിയ ശ്രീ ചട്ടമ്പി സ്വാമികൾ കേരളത്തിലെ ആത്മീയ നഭസ്സിൽ ഇതാ ഒരു സിന്ധുഗംഗ സംഗമം.

സ്വാമികളുടെ വേദാന്ത ജ്ഞാനവും വിദ്യാകുശലതയും ഗുരുദേവനെ അത്യധികം ആകർഷിച്ചു. ചട്ടമ്പി സ്വാമികൾ ഗുരുദേവനെ യോഗവിദ്യാ പഠനത്തിനായി തയ്ക്കാട്ട് അയ്യാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അയ്യാവിൽ നിന്നും വളരെ വേഗം യോഗവിദ്യ ഗുരുദേവൻ പഠിച്ചു. ചട്ടമ്പി സ്വാമികളും ഗുരുദേവനും ഒരുമിച്ച് വർഷങ്ങളോളം നിരവധി നാടുകൾ സഞ്ചരിച്ചിട്ടുണ്ട്. ആത്മജ്ഞാനം നേടുന്നതിനായി ശ്രീനാരായണ ഗുരുദേവൻ മരുത്വാൻമലയിലേക്ക് പോയി. മരുത്വാൻമലയിലെ പിള്ളത്തടം ഗുഹാതടത്തിൽ ഉഗ്രമായ തപസ് അനുഷ്ഠിച്ചു. കഠിന തപസ്സിൻ്റെ ഫലമായി മഹാദേവ ദർശനത്താൽ സച്ചിദാനന്ദം പൂണ്ട സ്വാമി തൃപ്പാദങ്ങൾ സാവധാനം ഗുഹാതടം വിട്ടിറങ്ങി. മരുത്വാൻമലയിൽ നിന്ന് നെയ്യാറ്റിൻകരയ്ക്കടുത്തുള്ള നെയ്യാറിൻ്റെ തീരത്ത് അരുവിപ്പുറം എന്ന സ്ഥലത്ത് അദ്ദേഹം വന്നു. പുഞ്ചിരി പൊഴിക്കുന്ന പൂക്കളും കാറ്റിലാടുന്ന ലതകളും സുഗന്ധവാഹിയായ മന്ദമാരുതിലും നിറഞ്ഞ നെയ്യാറിൻ്റെ തീരം, അഗസ്ത്യാർകുടത്തിൻ്റെ ശിവശിരോസ്ഥിയിൽ നിന്ന് ഉത്ഭവിച്ച് കൈവരികളായി പിരിഞ്ഞ് ചിരിച്ചും കളിച്ചും പാറമേൽ തട്ടി പാരം പളുങ്കുപണിച്ചുതെറി പതഞ്ഞൊഴുകുന്നു സുന്ദരിയായ കല്ലാർ.

മഹാതടത്തിൽ വച്ചാണ് ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമി ഗുരുവിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. അനുഗ്രഹം നൽകി അരുവി പുറത്ത് വച്ച് സ്വാമി പല അത്ഭുത പ്രവൃത്തികളും ചെയ്തിട്ടുണ്ട്. അനേകം രോഗികൾക്ക് രോഗശാന്തി നൽകി, ദുഃഖിതർക്ക് ആശ്വാസം പകർന്നു, അംഗവൈകല്യം ഉള്ളവരുടെ വൈകല്യം മാറ്റി. ഒരു വീട്ടിലെ ചാത്തനേറ് നിർത്തിയതും വാദരോഗിയെ എഴുന്നേറ്റ് നടത്തിയതും ക്ഷയരോഗിയെ അരോഗദൃഢഗാത്രനാക്കിയതും ഭ്രാന്തനെ ബോധവാനാക്കിയതും എന്നു വേണ്ട എന്തെന്ത് അത്ഭുത പ്രവൃത്തികൾ അദ്ദേഹം കാട്ടിയിരിക്കുന്നു. ഭക്തജനങ്ങളുടെ നിർദ്ദേശപ്രകാരം സ്വാമി ദേവപ്രതിഷ്ഠ നടത്താൻ തീരുമാനിച്ചു. ശ്രീ നാരായണ ഗുരുദേവൻ നെയ്യാറിൽ കിടന്ന ഒരു ശിലാവിഗ്രഹമെടുത്ത് പാറമേൽ പ്രതിഷ്ഠിച്ചു. ആയിരക്കണക്കിന് വർഷങ്ങളായി നിലനിന്നിരുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയിൽ വിപ്ലവകരമായ മാറ്റത്തിന്റെ ധന്യമുഹൂർത്തം. കേരള ചരിത്രത്തിൽ പുതുയുഗത്തിന്റെ പിറവിക്ക് നാന്ദി കുറിച്ച സുമുഹൂർത്തം. അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠ നാട്ടിൽ വളരെയധികം കോളിളക്കം സൃഷ്ടിച്ചു. ചില സവർണ മേധാവികൾക്കും ഇത് സഹിച്ചില്ല. അനേകം നൂറ്റാണ്ടുകളായി തങ്ങൾക്കും

മാത്രമേ ദേവപ്രതിഷ്ഠ നടത്താൻ അധികാരവും അവകാശവുമുള്ളൂ. കേവലം 32 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സന്യാസി ഈ നിയമം ലംഘിച്ചിരിക്കുന്നു. സവർണ മേധാവികൾക്ക് അസഹനീയമായ ആത്മരോഷമുണ്ടായി. അവർ അരുവിപ്പുറത്തേക്ക് തിരിച്ചു. നിങ്ങൾ ശിവപ്രതിഷ്ഠ നടത്തി എന്ന് കേട്ടത് ശരിയാണോ? ശരിയാണ്. ഇതുവരെ അവർണജാതിയിൽപ്പെട്ട ആരും ശിവപ്രതിഷ്ഠ നടത്തിയിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? അതിനെന്താണ്, ഞാൻ ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അവർ പിന്നൊന്നും പറഞ്ഞില്ല. അവർ പിരിഞ്ഞുപോയി. അരുവിപ്പുറം ക്ഷേത്രഭരണത്തിന് വേണ്ടി ഗുരുദേവൻ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം രൂപീകരിച്ചു. ഈ സംഘമാണ് പിൽക്കാലത്ത് SNDP യോഗമായി രൂപാന്തരം പ്രാപിച്ചത്. SNDP യോഗത്തിന്റെ പ്രഥമ സെക്രട്ടറിയായി പ്രവർത്തിച്ചത് സ്നേഹഗായകനായ മഹാകവി കുമാരനാശാനായിരുന്നു. ദീർഘദർശിയായ ഗുരുദേവൻ കുമാരനാശാന്റെ സകലവിധമായ ഉന്നതിക്കും വേണ്ടി പ്രവർത്തിച്ചു. SNDP യോഗത്തിന്റെ പ്രവർത്തന മേഖല വിപുലപ്പെടുത്തുന്നതിനു വേണ്ടി മഹാകവി കുമാരനാശാനും ഗുരുദേവനും കൂടി നാടുനീളേ സഞ്ചരിച്ചു. അദ്ദേഹത്തിന്റെ പാദപാംസുക്കൾ പതിയാത്ത ഒരു സ്ഥലവും കേരളത്തിൽ കാണുകയില്ല. ഗുരുദേവൻ ഒരു സന്ദേശത്തിലൂടെ മാനവ സമൂഹത്തോട് പറഞ്ഞു, സംഘടന കൊണ്ട് ശക്തരാവുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക. ഗുരുദേവന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു ആസ്ഥാനം വേണമെന്ന് ചിന്തിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. ഒരു സ്ഥലവും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അവസാനം ദക്ഷിണ കാശി എന്ന് പ്രസിദ്ധമായ വർക്കലയിൽ എത്തി. ശിവഗിരി കുന്നും പരിസരവും അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു. ശിവഗിരിയിലെ കാലാവസ്ഥയും പ്രകൃതി ഭംഗിയും ലോകത്തൊരിടത്തും കാണുകയില്ല. ശിവഗിരിയിൽ തന്നെ ആകട്ടെ ഇനിയുള്ളതിൻ്റെ ആസ്ഥാനം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. ശിവഗിരിയിൽ സ്വാമി ഒരു മഠം സ്ഥാപിച്ചു. അനേകം സന്യാസി ശ്രേഷ്ഠന്മാരും ഭക്തജനങ്ങളും സമുദായ സ്നേഹികളും ശിവഗിരി മഠത്തിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങി. അദ്ദേഹം പിന്നീട് ഭക്തജനങ്ങളുടെ സഹകരണത്തോടെ ഒരു ക്ഷേത്രം പണിയിക്കുകയും വിദ്യാദേവതയുടെ പ്രതിരൂപമായ ശാരദാദേവിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു.

ശിവഗിരിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള കുട്ടികളെ ശിവഗിരി മഠത്തിൽ ചേർത്ത് പഠിപ്പിച്ചു. ശുചിത്വമാണ് ആദ്യം പഠിപ്പിച്ചത്. പിന്നീട് ബാലപാഠവും സംസ്കൃതവും ഗീതയും വേദാന്തവും പഠിപ്പിച്ചു. കുട്ടികൾക്കെല്ലാം പ്രാർത്ഥിക്കാൻ വേണ്ടി ഗുരുദേവൻ രചിച്ചതാണ് ദൈവദശകം. കരുണാമയനായ ഭഗവാൻ ശ്രീനാരായണ ഗുരു അദ്വൈത സത്യമാകുന്ന ഉജ്ജ്വല രത്നത്തെ ഒരു കൊച്ചു ചിമിഴിലാക്കി ലോകത്തിന് നൽകി അനുഗ്രഹിച്ച കൃതിയാണ് ദൈവദശകം. ദൈവത്തെ പാടിപ്പുകഴ്ത്തുന്ന 10 പദ്യങ്ങളോടുകൂടിയ ഒരു പ്രാർത്ഥന. ഇതിന് മറ്റൊരു പേരുകൂടിയുണ്ട്, ദൈവോപനിഷത്ത്. ദൈവത്തിൽ തുടങ്ങി സുഖം തരണേ എന്ന് അവസാനിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവൻ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞു, മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, വിൽക്കരുത്, കുടിക്കരുത്. 1922 നവംബർ 15 ലോകാരാധ്യനായ രവീന്ദ്രനാഥ ടാഗൂർ ഗുരുദേവനെ കണ്ട് വണങ്ങാനും അനുഗ്രഹാശിസ്സുകൾ നേടുന്നതിനും ശിവഗിരിയിൽ വന്നു. കവികളിലെ സന്യാസി സന്യാസിമാരിലെ കവിയെ കാണാൻ വന്നു. ശിവഗിരിയും പരിസരവും മനുഷ്യ മഹാസമുദ്രമായി. പ്രഥമ ദർശനത്തിൽ തന്നെ താൻ കണ്ട ഋഷിവര്യൻ ആരാണെന്ന് അനുഭവിച്ചറിഞ്ഞ മഹാകവി ഗുരുദേവന്റെ ഇരുകൈകളും ചേർത്ത് പിടിച്ച് അമർത്തി ചുംബിച്ചു. തുടർന്ന് ഇരുവരും ശിവഗിരി മഠത്തിന്റെ തിണ്ണയിൽ മുഖാമുഖം നോക്കിയിരുന്ന് സനാതനധർമ്മത്തെയും ഭാരത സംസ്കാരത്തെയും പറ്റി ദീർഘനേരം സംസാരിച്ചു. തന്റെ മുന്നിലിരിക്കുന്നത് ഒരു ദിവ്യ അവതാരമാണെന്ന് കവിശ്രേഷ്ഠൻ മനസ്സിലാക്കി. അത് വാക്കുകളിലൂടെ രേഖപ്പെടുത്തിയത് ചരിത്ര സംഭവവും ആണല്ലോ. ലോകത്തിന്റെ നാനാഭാഗത്തും താൻ സഞ്ചരിച്ചിട്ടുണ്ട്. എന്റെ സഞ്ചാരവേളയിൽ പല മഹർഷിമാരും പുണ്യാത്മാക്കളുമായി സമ്പർക്കം പുലർത്താൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ മലയാളക്കരയിലെ ശ്രീനാരായണ ഗുരുദേവനേക്കാൾ ശ്രീരാമകൃഷ്ണ പരമഹംസനെ

ആളിനേക്കാൾ ആധ്യാത്മിക മഹത്വമുള്ള മറ്റൊരാളെയും ദർശിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഈശ്വര ചൈതന്യം തുളുമ്പുന്ന ആ മുഖതേജസ്സും അനന്തതയുടെ വിദൂര ചക്രവാളത്തിലേക്ക് നീളുന്ന ആ യോഗ നയനങ്ങളും വിസ്മരിക്കാൻ ഒരിക്കലും കഴിയില്ലെന്ന് തീർത്തും.

1925 March 12 മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുദേവനെ കണ്ട് വന്ദിക്കാനും ആശയവിനിമയം നടത്താനും ശിവഗിരിയിൽ എത്തി. മഹാത്മാഗാന്ധി ഗുരുദേവനെ വന്ദിച്ചു. ഗുരുദേവൻ മഹാത്മജിയെ അനുഗ്രഹിച്ച് സ്വീകരിച്ചു. ദ്വിഭാഷയുടെ സഹായത്തോടെ അവർ ദീർഘനേരം സംസാരിച്ചു. ഗുരുദേവന്റെ മാനവ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ മഹാത്മാഗാന്ധി പരിപൂർണ സന്തുഷ്ടി പ്രകടിപ്പിച്ചു. ഗുരുദേവനെക്കുറിച്ച് മഹാത്മജി പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. സർവജ്ഞനും സർവമത സാഹോദര്യം പുലർത്തുന്ന ഋഷിവര്യനുമായ ശ്രീനാരായണ ഗുരുദേവൻ സമാരാധ്യനും അഭിവന്ദ്യനുമാണ്.

കാലം പിന്നെയും കഴിഞ്ഞു. കഥകൾ നിറഞ്ഞ മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. കാലചക്രത്തിന്റെ തിരിച്ചിലിൽ ലോകത്തിന് പല പരിവർത്തനങ്ങളും സംഭവിച്ചു. ശിവഗിരി തീർത്ഥാടനത്തിന് എത്തേണ്ട മാസവും ഭക്തന്മാർ ധരിക്കേണ്ട വേഷവും ചെയ്യേണ്ട കാര്യങ്ങളും ഭക്തന്മാർക്ക് സ്വാമി വിശദീകരിച്ചു കൊടുത്തു. തന്റെ അവതാര ഉദ്ദേശം പൂർത്തിയായപ്പോൾ ലോകകാര്യങ്ങളിൽ നിന്നെല്ലാം വിരമിക്കുവാൻ ഗുരുദേവൻ തീരുമാനിച്ചു. കൊല്ലവർഷം 1104 കന്നിമാസം 5 1928 സെപ്റ്റംബർ 20 നാടിന്റെ നാനാഭാഗത്തു നിന്നും ജനസഞ്ചയം ശിവഗിരിയിലേക്ക് ഒഴുകിയിരുത്തി. എല്ലാ പേരുടെയും മുഖത്ത് അരുതാത്തതെന്തോ സംഭവിക്കാൻ പോകുന്നതിൻ്റെ ഭീതി നിറഞ്ഞു നിന്നു. ഗുരുദേവന്റെ മുഖത്ത് നിറഞ്ഞ ശാന്തതയും ചൈതന്യവും. ഭക്തജനങ്ങളോടും ശിഷ്യന്മാരോടുമായി സ്വാമി പറഞ്ഞു, നമുക്ക് പോകേണ്ട സമയമായി, ഇനി താമസിയാതെ പോകണം, പോയേ പറ്റൂ. എല്ലാവരും കണ്ണുമടച്ച് ഗുരുദേവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സമയം ഉച്ചതിരിഞ്ഞ് 3:30 സ്വാമിജി എല്ലാവരെയും ഒന്ന് നോക്കി. ആ ചുണ്ടുകൾ എന്തോ പറയാൻ ശ്രമിക്കുന്നു, ആ കണ്ണുകൾ അടഞ്ഞു എന്നേക്കുമായി. ശ്രീനാരായണ ഗുരുദേവൻ മഹാസമാധി അടഞ്ഞു. അങ്ങനെ ഉപദേശങ്ങളുടെ വെള്ളി വെളിച്ചം നൽകിയ ആ സൂര്യൻ അസ്തമിച്ചു. അന്തരീക്ഷം കാറും കോളും കൊണ്ട് പ്രക്ഷുബ്ധമായി. പ്രകൃതി പോലും പൊട്ടിക്കരഞ്ഞു. അറബിക്കടൽ തിരമാലകളാൽ അലറിക്കരഞ്ഞു. ലോകം മുഴുവൻ കണ്ണീരൊഴുക്കി വിലപിച്ചു. ആ ധർമ്മദീപം എന്നേക്കുമായി പൊലിഞ്ഞു. അജ്ഞാന അന്ധകാരത്തിൽ പെട്ടു ലക്ഷ്യമില്ലാതെ നട്ടംതിരിഞ്ഞ ലോക പഥികരെ ശാന്തിയുടെയും സമാധാനത്തിന്റെയും ശ്വാദുല ഭൂമിയിലേക്ക് നയിച്ച മാർഗദർശി ശ്രീനാരായണ ഗുരുദേവൻ. വിഭാഗീയതയും വർഗീയ കലാപവും ഭീകരവാദവും ചരിത്ര പുസ്തകങ്ങളിൽ നിറഞ്ഞു കവിഞ്ഞ് വർത്തമാനകാലത്തിൽ എത്തി നിൽക്കുമ്പോൾ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ഉപദേശത്തിന് പ്രസക്തി കൂടുന്നു.

ശ്രീനാരായണ ഗുരുദേവൻ, സി എസ് സോമശേഖർ അവതരിപ്പിച്ച കഥാപ്രസംഗമാണ് ഇതുവരെ കേട്ടത്. കൂടെ പങ്കെടുത്തവർ ആൻഡോ കട്ടമല, പാറശാല ഹരി, ഐര റോബിൻസൺ.

0: ഓഗസ്റ്റ് 26 വൈകിട്ട് 3 ഓണമേ നിൻ തോപ്പിൽ പൂക്കളുണ്ടോ ചിത്രീകരണം.
1: ബാലാമണിയമ്മയുടെ ഈ കവിതയിലും പല ഓണക്കവിതകളിലും വിനയമാർന്ന ബലിദാനം കാണുന്നുണ്ട്.

0: കേൾക്കാം ഓഗസ്റ്റ് 26 വൈകിട്ട് 3 മണിക്ക്.
1: സമയം 10 മണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സ്മൃതിരാഗം, പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം എല്ലാരീശ്വരിയും ലതാരാജുവും പാടിയത് ചിത്രം തുമ്പോലാർച്ച. വരികൾ എഴുതിയത് വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

കമുകറ പുരുഷോത്തമനും പി സുശീലയും പാടിയത് ചിത്രം പട്ടുതൂവാല. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

യുദ്ധഭൂമി എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയത്. വരികളേറ്റിയത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം ആർ കെ ശേഖർ.

സ്മൃതിരാഗത്തിൽ ഒരു ഗാനം കൂടി. പി മാധുരി പാടിയത് ചിത്രം അകലെ ആകാശം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ.